ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 11, കൊല്ലവർഷം 1201 എടവം 18, 2026 ജൂൺ 1 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

സുഭാഷിതം. പ്രപഞ്ചമാണ് സ്കൂൾ, ജീവിതമാണ് ടീച്ചർ എന്ന അടിസ്ഥാന ബോധം മനസ്സിരുത്തി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ശുഭ സാഹചര്യത്തെ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ സുഭാഷിത ചിന്തയിലൂടെ ശ്രമിക്കുന്നത്. വിദ്യാലയങ്ങൾ തുറക്കുന്ന വേളയിൽ എല്ലാ ഒരുക്കങ്ങളും ഭംഗിയാവാൻ ഏറെ ശ്രദ്ധയോടെയാണ് ഭരണകൂടവും അധ്യാപകരും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ലക്ഷക്കണക്കിന് വ്യക്തികളുടെ പരിശ്രമം ഈ രംഗത്തുണ്ട്. എല്ലാം ഭംഗിയാവണം എന്ന ആഗ്രഹത്തോടെ വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ. ഇതിന് കാരണങ്ങളേറെയുണ്ട്. ആശങ്കകളുടെയും സന്ദേഹങ്ങളുടെയും

0: ഒരു പരമ്പര തന്നെ നമ്മുടെ മുൻപിലുണ്ട്. കാലാവസ്ഥ അനുകൂലമാവണം, യാത്രാസൗകര്യം പ്രധാനമാണ്. കുടുംബങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു ചെറുസമൂഹം വലിയൊരു കൂട്ടായ്മയിലേക്ക് വരുന്നതുകൊണ്ട് ശുചിത്വം മനസ്സിരുത്തണം, പാഠപുസ്തകങ്ങളുടെ വിതരണം, ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട് പറയാൻ. എല്ലാ ഒരുക്കങ്ങളുടെയും ശ്രമങ്ങളുടെയും ഗുണഭോക്താക്കൾ കുട്ടികളായതുകൊണ്ട് എന്താവണം എൻ്റെ വിദ്യാലയം, എങ്ങനെയാവണം എൻ്റെ വിദ്യാലയം എന്ന് സ്വല്പം ചിന്തിക്കാം. എൻ്റെ വേഷം, ഭാഷ, സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിനോദങ്ങൾ, കളികൾ, ഇവയിലുള്ള സമഗ്ര വീക്ഷണമുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം മികവുറ്റതും കുറ്റമറ്റതുമാക്കാനാവും എന്ന് കരുതാം. യൂണിഫോം എന്നത് ഒരു പൊതു ഇടത്തിൻ്റെ തുല്യത നിലനിർത്താനാണ്. സൗന്ദര്യബോധത്തിന് കാലിക മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും എന്ന വസ്തുത മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. വിദ്യാലയത്തിൽ എൻ്റെ വേഷം മാതൃകയും അനുകരണയോഗ്യവുമാവും എന്ന് പറഞ്ഞു വയ്ക്കട്ടെ. കേശാലങ്കാരത്തിലും വസ്ത്രം തുന്നുന്നതിലും പഠിതാക്കൾ കാണിക്കാറുള്ള അമിത ആഗ്രഹം മാറ്റിവയ്ക്കാൻ കഴിഞ്ഞാൽ നന്നായി. എൻ്റെ ഭാഷ മിതവും സാരമുള്ളതുമാവണം. മിതമെന്നാൽ ആശയങ്ങളെ സംഗ്രഹിച്ച് അർത്ഥപൂർണമായി പറയുന്നത്, നല്ല വാക്കോതണം എന്ന് പറയാറുണ്ട്. സംസ്കാരയുക്തമായ ഭാഷയാണ് ആകർഷിക്കപ്പെടുക. എൻ്റെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം എപ്പോഴും ഉണ്ടാവണം. നാം ചിന്തിക്കുന്ന ഭാഷയാവണം എൻ്റെ ഭാഷ. ഒ എൻ വി കുറിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മുക്കുറ്റിപ്പൂവിനെ മുക്കുറ്റിപ്പൂവായും പശുവിനെ പശുവായും കുഞ്ഞുങ്ങൾ കാണണം. ഈ കാഫിൻ്റെ ഐസ് എപ്പോഴാണ് ഓപ്പണാവുക എന്ന് കണ്ണുമടച്ച് പാല് കുടിക്കുന്ന പശുവിനെ നോക്കി നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന അവസ്ഥ പരിതാപകരമാണ്. എൻ്റെ സംസ്കാരം ദേശസ്നേഹത്തെ വളർത്തുന്നതാവണം. ദേശസ്നേഹികളായ തത്വചിന്തകന്മാരും സാഹിത്യകാരന്മാരും ശാസ്ത്രകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞതിൻ്റെ തുടർച്ചയാവണം എൻ്റെ തീരുമാനങ്ങൾ. മതേതര ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് കരുപ്പിടിപ്പിക്കുന്നതിലാവണം സംസ്കാര പഠനം നിലനിൽക്കുന്നത്. കളികളും വിനോദങ്ങളും യഥാവിധി പ്രോത്സാഹിപ്പിക്കപ്പെടണം. ശത്രുത ഇല്ലാതാവാനും സൗഹൃദം വളർത്താനും ഐക്യബോധമുണർത്താനും ആരോഗ്യരക്ഷയ്ക്കും കളികളും കലാകൂട്ടായ്മയും വലിയ മുതൽക്കൂട്ടാണ്. ക്രീഡന്തു സർവേ നിയമേന നിത്യം, എല്ലാവരും കളിയിലേർപ്പെടട്ടെ. പൊതുവിദ്യാലയങ്ങളിലെ പാഠ്യേതരമായി ഈ പ്രവർത്തനങ്ങൾ ശക്തമാവണം. അനൗപചാരികമാണെങ്കിൽ കൂടി ഇതിൻ്റെ പ്രാധാന്യം അഭിമാനാർഹമായ നേട്ടം ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ, പുതിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിൽ സൗഹൃദ അന്തരീക്ഷമുണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്വം അധ്യാപകരടക്കമുള്ള എല്ലാവർക്കുമുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങൾ പുതിയ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും സംവാദഭൂമിയായി മാറ്റിയെടുക്കുകയെന്നത് ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അമിതാവേശം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കട്ടെ. അത്തരം ആവേശങ്ങൾ ഒരു വിദ്യാർത്ഥി പറവകളുടെയും ചിറക് അറിയാതിരിക്കട്ടെ. ഭാവിയിലേക്ക് വളഞ്ഞ വഴിയോ കുറുക്കുവഴിയോ ഇല്ലെന്ന് കുട്ടികളും അറിയട്ടെ. എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും നല്ലൊരു അധ്യയന വർഷം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.
3: ആകാശവാണി FM വാർത്തകൾ.
4: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി.ആർ. പട്ടേലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ കേരളം സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. മിൽമ പാലിന്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിലാകും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. ഇതിൽ 3 രൂപ 35 പൈസ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര

0: സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇതിനാവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6-ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു തുടർച്ചയായ 2-ാം തവണ കിരീടം സ്വന്തമാക്കിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗമാണ്. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, സേവന വാർത്തകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക്, FM ഹെൽത്ത് ലൈൻ. ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ, GDD, അഥവാ കുട്ടികളിലെ ആഗോള വികസന കാലതാമസം. ഡോക്ടർ യഹ്യ പറക്കവെട്ടിയുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക, സംരംഭകയായ ആർഷ ജോസുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, സ്വച്ഛ് ഭാരത് മിഷൻ. തുടർന്ന് ലളിതഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൽ ഇഷ്ടഗാന പരിപാടി. 3:00 പാട്ടിന്റെ നാട്ടുവഴി, മുനമ്പം. 4:00 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 4:42. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇന്നത്തെ പ്രഭാത ഗീതത്തിൽ അവസാനമായി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. എം ആർ ഗോപിനാഥൻ നായരുടെ വരികൾ, സംഗീതം ജയൻ.

ശ്രോതാക്കൾ കേട്ടത് പ്രഭാതഗീതം ഭക്തിഗാനങ്ങൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യാമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. പ്രസ്തുത ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച റെസീറ്റ്, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ID രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭ്യമാകും. വിശദവിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകരമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവളപ്രയോഗവും ജൈവവളപ്രയോഗവും വഴി മികച്ച വരുമാനം, നല്ല വിളവും ലഭിക്കുന്നതിനും കാരണമാകുന്നു. സർക്കാർ തലത്തിലുള്ള വിവിധ പ്രദർശന മേഖലകളിൽ കർഷകർക്ക് മണ്ണറിവ് പ്രദർശനവും നടത്തുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്ത് കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് ഒരു മികച്ച മണ്ണ് പ്രദർശനശാല, സോയിൽ മ്യൂസിയം ഉണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ MAM എന്ന മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മണ്ണിന്റെ പോഷകനില വേഗത്തിലറിയാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേക്ഷണ വകുപ്പ് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധന ലബോറട്ടറിയുമുണ്ട്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 0471254176. നമ്പർ ആവർത്തിക്കാം. 0471254176. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവത്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. കാർഷികേതര കമ്പനികൾക്കും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും HTTPS://PA.KERA.KERALA.GOV.IN എന്ന ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം.

0: വിശദവിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ അല്ലെങ്കിൽ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടാം. നമ്പർ ഇതാണ്: 90 37 82 40 56. 90 37 82 40 56. മറ്റൊരു നമ്പർ 90 37 82 40 26. 90 37 82 40 26. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 23,600 രൂപ, കൊപ്ര 13,800 രൂപ, കുരുമുളക് ഗാർബൾട്ട് 72,400, അൺഗാർബൾട്ട് 70,400, റബ്ബർ RSS 4 25,600, RSS 5 25,350 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ആകാശവാണി കൊച്ചി FM 102.3.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. US പ്രതിരോധ വകുപ്പിന്റെ പേരിൽ വ്യാജ ആയുധ നിർമ്മാണ കരാറുണ്ടാക്കി 700 കോടി തട്ടിയ രാജ്യാന്തര റാക്കറ്റിന്റെ ഇന്ത്യയിലെ ഏജന്റുമാർ 4-അംഗ മലയാളി സംഘമാണെന്ന് പോലീസ് അറിയിച്ചു. റാക്കറ്റിനുവേണ്ടി വ്യാജ കരാറുകളും വ്യാജ സത്യവാങ്മൂലങ്ങളും തയ്യാറാക്കുന്ന അഭിഭാഷകനും നിരീക്ഷണത്തിലാണ്. 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിൽ പിഴവ് സംഭവിച്ചതായി CBSE. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണയം നടത്തിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പാളിച്ച ഉണ്ടായെന്നാണ് വിശദീകരണക്കുറിപ്പിൽ പറയുന്നത്. കണ്ണൂർ ADMായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. വേനലവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്നു മുതൽ സജീവമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. KCB ഏപ്രിലിൽ വൈദ്യുതി വാങ്ങിയതിന്റെ അധിക ബാധ്യത നികത്താൻ ഉപഭോക്താക്കളിൽ നിന്ന് ജൂണിലെ ബില്ലിൽ യൂണിറ്റിന് 2 പൈസ വീതം സർചാർജ് ഈടാക്കും. ഏപ്രിലിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള വിവിധ ഉൽപാദകരിൽ നിന്ന് വൈദ്യുതി വാങ്ങിയ ഇനത്തിലെ അധിക ബാധ്യത 5.48 കോടി രൂപയാണ്. മിൽമ പാലിന്റെ വില വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇനി കായികം. ബംഗളൂരുവിന് IPL കിരീടം. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ടീം തുടർച്ചയായ 2-ാം കിരീടം നേടിയതോടെ ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് എന്നിവരുടെ നേട്ടത്തിനൊപ്പമെത്തി ബംഗളൂരു. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ 2 വർഷത്തിനുശേഷം കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം. 1 മണിക്കൂറും 13 മിനിറ്റും നീണ്ട ആവേശ ഫൈനലിൽ 2-ാം സീഡ് ഇന്തോനേഷ്യയുടെ ഫഡ്ജർ അൽഫിയാൻ മുഹമ്മദ് ഫിക്രി സഖ്യത്തെ 1-2 ഗെയിമുകൾക്കാണ് ഇവർ തോൽപ്പിച്ചത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, കടത്തനാട്ട് മാധവിയമ്മ എഴുതിയ ഗ്രാമശ്രീകൾ എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഗ്രാമശ്രീകൾ, കടത്തനാട്ട് മാധവിയമ്മയുടെ കവിത. ആലാപനം ജ്യോതി മേനോൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
2: എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ,
2: 90 20 620 630.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ FM ഡയറിയുടെ ആദ്യ ഭാഗമാണ്. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. ഏഴ് 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. രാവിലെ 8:05 ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക്, FM ഹെൽത്ത് ലൈൻ. ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ അഥവാ കുട്ടികളിലെ ആഗോള വികസന കാലതാമസം, ഡോക്ടർ യഹ്യ പറക്കവെട്ടിയുമായി അഭിമുഖം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: മൂന്ന് കോളേജിലെയും.
1: ഡോണ്ട് വറി,
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ,
0: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: സ്കൂള് തുറക്കാറായി.
6: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
5: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
6: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിൽമ പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും.

0: കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോബ് പ്രോജക്ട് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പ്രവേശനോത്സവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ.
1: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000 വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകും. ആ രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
0: കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജില്ലയിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സെക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ എം പി, ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, ജനപ്രതിനിധി എന്നിവർ വിശിഷ്ടാതിഥികളാകും. സ്കൂൾ പ്രവേശനോത്സവം കാരണം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. നാളെ പുനരാരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ തുടരും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞുവരുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സൌന്ദര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും തിരുത്തൽ ശക്തിയായി മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും വി ഡി സതീശൻ നിർദ്ദേശിച്ചു. മിൽമ പാലിന്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൽ ലിറ്ററിന് 4 രൂപയും തൈര് കിലോയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഇന്ന് തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിന്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡന്റ് സെമിനിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന വിവിധ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിക്കും.
0: ഇന്ന് ലോക രക്ഷാകർത്തൃ ദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ചു പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിത വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ശിവകാശി പോലെ നിർമ്മാണ കേന്ദ്രങ്ങൾ മാതൃകയാക്കി ഒരുക്കങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു.

0: വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെയും സംസ്ഥാനത്തുടനീളം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഞ്ഞ ജാഗ്രത ഇല്ലാത്തത്. സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും അർദ്ധരാത്രിയോടെ 5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു വരുന്നുണ്ട്. നാളെ വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുമുണ്ട്.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു കിരീടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ ബംഗളൂരു മറികടക്കുകയായിരുന്നു. 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൌകര്യം ഈ മാസം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കിഴൂപ്പറമ്പിലെ പഴമ്പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോ പി ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിലാണ് കാൽക്കുഴികൾ കണ്ടെത്തിയത്. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ ശ്രമിക്കണമെന്നും മൂല്യങ്ങളറിഞ്ഞ് വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിന്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. മിൽമാപ്പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും.

ഇതാ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി ചിന്താശകലവുമായി. ചെലവഴിച്ചതിന് ശേഷം ശേഷിക്കുന്നത് സമ്പാദിക്കരുത്, പകരം സമ്പാദിച്ചതിന് ശേഷം ശേഷിക്കുന്നത് ചെലവാക്കുക. വാറൻ ബഫറ്റ്. ചെലവഴിച്ചതിന് ശേഷം ശേഷിക്കുന്നത് സമ്പാദിക്കരുത്, പകരം സമ്പാദിച്ചതിന് ശേഷം ശേഷിക്കുന്നത് ചെലവഴിക്കുക. വാറൻ ബഫറ്റിന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആര്? ചോദ്യം ആവർത്തിക്കാം. വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആര്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്. നാട്ടുവിശേഷത്തിലേക്ക്. വടക്കൻ പറവൂർ വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം ഇന്നു മുതൽ 7-ാം തീയതി വരെ. കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെയും ചാവറ കൾച്ചറൽ സെന്ററിന്റെയും പൂനെ നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യയുടെയും NDFC യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ ജോൺ എബ്രഹാമിന്റെ സിനിമാ പ്രദർശനം. ഉച്ചകഴിഞ്ഞ് 3:45 അഗ്രഹാരത്തിൽ കഴുതൈ ചലച്ചിത്ര പ്രദർശനം. തുടർന്ന് 5:15 ജോൺ എബ്രഹാമിന്റെ മഹത്തായ പാരമ്പര്യം എന്ന വിഷയത്തെപ്പറ്റി KN ഷാജി സംസാരിക്കുന്നു. വൈകിട്ട് 6:15 ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന ചലച്ചിത്ര പ്രദർശനവും. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ പാലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കുന്ന വിവിധ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരത്തിന് പാലാ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04822 20 01 38. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതകളുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഇതാണ്: 81 36 80 23 04. നമ്പർ ആവർത്തിക്കാം: 81 36 80 23 04. കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിത മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
3: മലയാള അക്ഷരമാലയിലെ 7-ാമത് വരുന്ന അക്ഷരമാണ് ഋ. ഇറു, ഇറു, ഇറോ, ഇർ എന്നിങ്ങനെ തെറ്റായി ഈ അക്ഷരത്തെ ഉച്ചരിക്കാറുണ്ട്. എന്നാൽ ശരിയായ ഉച്ചാരണം ഋ എന്നതാണ്. ഒരു സ്വരാക്ഷരമായാണ് ഈ അക്ഷരത്തെ ഗണിച്ചു പോരുന്നത്. ദ്രാവിഡത്തിനില്ലാത്ത സ്വരമാകയാൽ ശുദ്ധ മലയാള പദങ്ങളിൽ ഋകാരം കാണാൻ ഇടയില്ല. എന്നാൽ സംസ്കൃത പദങ്ങളിലെ ആവശ്യത്തിന് വേണ്ടി ഋകാരം സ്വീകരിച്ചതിന് ശേഷം അതിനെ ചില മലയാള പദങ്ങളിലും ഉപയോഗിച്ച് കാണുന്നുണ്ട്. തൃപ്പാദം, തൃക്കേട്ട, തൃപ്പടിദാനം എന്നിവ ഉദാഹരണങ്ങളാണ്. ഋഷി, ഋഷഭം, ഋക്ക്, ഋക്ഷചക്രം, ഋക്ഷം, ഋഗ്വേദം, ഋജികൻ, ഋച്ചര, ഋജികം, ഋജു, ഋതു, ഋതുമതി,

0: ഋണം, ഋണികൻ, ഋത, ഋതം, ഋതി, ഋല്ലരി, ഋഷ്യതം, ഋഷ്യൻ, ഋഷ്ടി എന്നിവ ഋവിൽ തുടങ്ങുന്ന ചില വാക്കുകളാണ്. ഋവിൽ തുടങ്ങുന്ന പേരുകളും നിലവിലുണ്ട്. ഋതുരാജ്, ഋഷിരാജ്, ഋതു, ഋത്തിക്, ഋത്തിക, ഋഷികേശ്, ഋഷ്യശൃംഗൻ, ഋഷഭ് എന്നിവ ഉദാഹരണങ്ങളാണ്. ഋ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശബ്ദം, സ്വർഗം, ദേവമാതാവ് എന്നീ അർത്ഥങ്ങളെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. ഋവിൽ തുടങ്ങുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമുണ്ട്. ഋതുഭേദം എന്ന ചലച്ചിത്രത്തിൽ ശങ്കരനാരായണൻ എഴുതി, ശ്യാം സംഗീതം ചെയ്ത് കെ ജെ യേശുദാസ് ആലപിച്ച ഋതുസംക്രമണ പക്ഷി പാടി, സുകൃത സങ്കീർത്തനം പാടി എന്ന ഗാനവും, മഴനിലാവ് എന്ന ചലച്ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം ചെയ്ത് യേശുദാസ്, ലതാ രാജു എന്നിവർ ചേർന്ന് ആലപിച്ച ഋതുമതിയായി തെളിവാനം, സുമവതിയായി നദിയോരം എന്ന ഗാനവും, കൊടുങ്ങല്ലൂരമ്മ എന്ന ചലച്ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി പി സുശീല ആലപിച്ച ഋതുകന്യകയുടെ ലതാഗൃഹത്തിലെ ഋഷികുമാര എന്ന ഗാനവും, മംഗളം നേരുന്നു എന്ന ചലച്ചിത്രത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതി, ഇളയരാജ സംഗീതം നൽകി യേശുദാസും കല്യാണിയും ചേർന്ന് ആലപിച്ച ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ എന്ന ഗാനവും ഇതിന് ഉദാഹരണങ്ങളാണ്. 2023 ഋ എന്ന പേരിൽ ഒരു മലയാള ചലച്ചിത്രവും പ്രദർശനത്തിനെത്തി. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന കൃതിയെ മുൻനിർത്തി ചെയ്ത അനുകൽപ്പന സിനിമയായിരുന്നു ഇത്. ക്യാമ്പസ് രാഷ്ട്രീയം പ്രമേയമായി വരുന്ന ഋ എന്ന ചലച്ചിത്രത്തിൻ്റെ നാമം ശബ്ദം എന്ന അർത്ഥത്തോട് ബന്ധപ്പെടുത്തിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഋ എന്ന അക്ഷരത്തിൻ്റെ ഉപയോഗം വളരെ കുറവായതിനാൽ ഈ അക്ഷരത്തെ ഒരു സ്വരാക്ഷരമായി പരിഗണിക്കണോ വേണ്ടയോ എന്ന ചർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.

0: കെഎസ്ഇബി അറിയിപ്പ്. ചേരാനെല്ലൂർ സെക്ഷൻ പരിധിയിൽ അമ്പലക്കടവ് മുതൽ അച്ചുണ്ണിക്കവല വരെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകളുമായി തുടരുന്നു FM ഡയറി. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലേ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ് ഈ മാസം ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. വിശദാംശങ്ങൾക്കും രജിസ്ട്രേഷനും ഇനി പറയുന്ന ലിങ്ക് സന്ദർശിക്കാം: www.kile.kerala.gov.in. ഫോൺ നമ്പർ 80 75 76 85 37. നമ്പർ ആവർത്തിക്കാം: 80 75 76 85 37.
1: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ
2: ക്ഷീരമേഖലയിലെ സ്ത്രീ സാന്നിധ്യം, ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: ഈ വർഷത്തെ സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്ന പ്രമേയം ഏറെ പ്രസക്തമാണ്. കുടുംബത്തെയും സമൂഹത്തെയും നിശബ്ദമായി പോഷിപ്പിക്കുന്ന സ്ത്രീകളുടെ സമർപ്പണത്തെ ആദരിക്കാനുള്ള അവസരവുമാണ് ലോക ക്ഷീരദിനം.
1: പങ്കെടുക്കുന്നവർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ഷഫീന,
2: ക്ഷീരകർഷകരായ തങ്കമണി,
1: മൈമൂനത്ത് ബീരാൻ, സിന്ധു ഷിജോ,
2: ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സിൽവി മാത്യു.
4: പാലിന്റെ വരുമാനവും പാലിത്തീറ്റയുടെ ചെലവും കൂടി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോ പാലിന് വില കൂടിയ കാരണം എനിക്ക് ഇപ്പൊ പിടിച്ചു നിൽക്കാം.
1: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
0: ICAR സ്വിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ 1 ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷണൽ ഡിവിഷൻ താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. നാളെയാണ് ഇന്റർവ്യൂ.

വിശദവിവരങ്ങൾക്ക് 04842 41 23 00 എന്ന നമ്പറിൽ വിളിക്കാം. 04842 41 23 00. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ. പ്ലസ് ടു ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. വിശദവിവരത്തിന് ഫോൺ നമ്പർ 85 47 00 50 61. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ IT സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. പ്രായപരിധി 41 വയസ്സാണ്. യോഗ്യത BSc ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ തത്തുല്യം. സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ കുറഞ്ഞത് 10 വർഷത്തെയും ഇ-ഹെൽത്തിൽ കുറഞ്ഞത് 3 വർഷത്തെയും പ്രവൃത്തി പരിചയം അഭികാമ്യം. ടെക്നിക്കൽ സ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ സപ്ലൈസിംഗ്, സെർവർ മാനേജ്മെന്റ്, നെറ്റ്വർക്ക് റൂട്ടിംഗ് അല്ലെങ്കിൽ സ്വിച്ചിംഗ് എന്നീ ഉദ്യോഗാർത്ഥികൾക്കും ഈ മാസം 5-നകം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.

0: ICAR സ്വിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ 1 ഫിഷ് പ്രോസസിംഗ് ഡിവിഷൻ താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഈ മാസം 3-നാണ് ഇന്റർവ്യൂ. വിശദവിവരത്തിന് 04-842-41-23-00 എന്ന നമ്പറിൽ വിളിക്കാം. 04-842-41-23-00. കോട്ടയം ജില്ലയിൽ പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ബയോഡേറ്റ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 5-ന് രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-812-50-77-63 04-812-50-77-63 മറ്റൊരു നമ്പർ 04-812-50-61-53 04-812-50-61-53 102.3 കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇനി കേൾക്കാം
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: വേണുനാഗവളിയുടെ തിരക്കഥയ്ക്ക് രാജീവ്നാഥ് സംവിധാനം ചെയ്ത് മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, ഊർവശി, രമ്യാകൃഷ്ണൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് അഹം. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ

0: പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് അപേക്ഷ നൽകണം. വിശദവിവരത്തിന് ഫോൺ നമ്പർ ഇതാണ്: 04-812-56-25-03. 04-812-56-25-03.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05-നുള്ള യുവവാണിയിൽ രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാഗ്മോ എന്ന സ്റ്റാർട്ടപ്പിനെ കുറിച്ചറിയാം. ബാഗ്മോ സ്ഥാപകൻ അനസ് ഡി സംസാരിക്കുന്നു ഇന്ന് രാത്രി 8:05-നുള്ള യുവവാണിയിൽ.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: കീമോതെറാപ്പി എന്ന് പറയുന്നത് ഒരു മരുന്നാണ്. ഓരോ അസുഖത്തിനും ഓരോ മരുന്നുകളുണ്ടല്ലോ. അപ്പോൾ ഡയബറ്റീസിന് മരുന്ന്, ഹൈപ്പർ ടെൻഷന് മരുന്ന്, അതേപോലെ തന്നെ ക്യാൻസറിന് ഉള്ള മരുന്നാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ അനധികൃതമായി വളരുമ്പോഴാണ് അതിനെ ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മളുടെ നോർമൽ ആയിട്ടുള്ള കോശങ്ങളിൽ എന്തെങ്കിലും ജനിതക മാറ്റം വരുമ്പോഴാണ് ഈ ക്യാൻസർ എന്നുള്ളൊരു അസുഖം വരുന്നത് നമുക്ക്. ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് കീമോതെറാപ്പി എന്ന മരുന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കീമോതെറാപ്പി പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ക്യാൻസർ ചികിത്സയിൽ മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതിൽ ഒരെണ്ണം സിസ്റ്റമിക് തെറപ്പി, അതായത് നമ്മളുടെ മരുന്നുകൾ വെച്ചിട്ടുള്ള ചികിത്സ, അല്ലെങ്കിൽ സർജറി, അതായത് ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ മുഴ ഉള്ളത് മാറ്റുക, അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സ, അതായത് ലൈറ്റ് അടിക്കൽ എന്ന് നമ്മൾ പറയും. ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മൾക്കുള്ളത്. നമ്മൾ യൂഷ്വലി കീമോതെറാപ്പി എന്ന് പറയുന്നത് ഈതർ നമ്മൾ റേഡിയേഷൻ്റെ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ സർജറിക്ക് മുമ്പായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ സർജറി റേഡിയേഷൻ അതൊന്നും പറ്റില്ല, നമുക്കൊരു ക്യൂർ പറ്റാത്തൊരു രീതിയിൽ ചെയ്യുമ്പോൾ അതൊരു പാലിയേറ്റീവ് കീമോതെറാപ്പി എന്ന് പറയും. അപ്പോൾ ഇതിന് മൂന്ന് തരത്തിലുള്ള പേരുകളിലാണ് നമ്മൾ പറയുക. ഡെഫിനിറ്റീവ് തെറാപ്പി ഈതർ സർജറി അല്ലെങ്കിൽ റേഡിയേഷനാണ് ക്യാൻസർ. അപ്പൊ അതിന് മുമ്പായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ നിയോഡ്ജുവൻ കീമോതെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന തെറപ്പിയെ നമ്മൾ അഡ്ജുവൻ കീമോതെറാപ്പി എന്ന് പറയും. നമ്മളുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, അതേപോലെ ഒരു അവയവമായിട്ടാണ് ക്യാൻസർ വലുതാവുക. അപ്പൊ ആ ഒരു ക്യാൻസർ എന്ന അവയവത്തെ നമ്മൾ മൊത്തമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് കീമോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യണ ക്യാൻസർ സെൽസിനെ ആ കീമോതെറാപ്പി പോയി നശിപ്പിക്കും. അതിന്റെ കൂടെ നോർമൽ സെൽസിനെയും കൂടി നശിപ്പിക്കും. അതാണ് ഒരു നെഗറ്റീവ്. നമ്മൾ യൂഷ്വലി കീമോതെറാപ്പി ചെയ്യുന്നത് ഓരോ സമയം ഇടവിട്ട് ഇടവിട്ടാണ്. കീമോതെറാപ്പി ഇന്ന് എടുക്കുകയാണ് വെച്ചാൽ നമ്മളൊരു 21 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 28 ദിവസം കഴിഞ്ഞിട്ടോ ആണ് അടുത്ത കീമോതെറാപ്പിക്ക്. അപ്പൊ ഓരോ കീമോതെറാപ്പി മരുന്നുകൾക്ക് ഓരോ രീതിയിലാണ് നമ്മൾ അത് കൊടുക്കുക. അതിന്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ഒരു കാലയളവിൽ വീണ്ടും ആ ക്യാൻസർ സെൽസ് വളരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ വളർച്ച വരുന്നേക്കാളും മുമ്പ് തന്നെ നമ്മൾ ആ കീമോതെറാപ്പി കൊടുത്താൽ ആ വളർച്ച വീണ്ടും വീണ്ടും അത് ചുരുക്കി ചുരുക്കി കൊണ്ടുവരാൻ പറ്റും.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ദിലീപ് ഹരീന്ദ്രൻ വള്ളത്തോൾ.
0: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
1: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ച്

സുപ്രീം കോടതിയുടെ സമാധാൻ സമാരോഹ് ലോക അദാലത്ത് ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ നടക്കും. വിവാഹ തർക്കങ്ങൾ, അപകട നഷ്ടപരിഹാരം, ചെക്ക് ബൌൺസ്, ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ, തൊഴിൽ നിയമ തർക്കങ്ങൾ തുടങ്ങി പരിഹാരധാരണയുടെ ഒത്തുതീർപ്പിന് അനുയോജ്യമായ കേസുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് www.sci.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.sci.gov.in. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ 3 ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ ഈ മാസം 27 ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് 0491251765 എന്ന നമ്പറിൽ വിളിക്കാം. 0491251765.

0: കോട്ടയം ആടപ്പള്ളി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്ട് പരിധിയിൽ വരുന്ന വാഴപ്പള്ളി പഞ്ചായത്തിലെ അംഗൻവാടിയിലേക്ക് വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചവരായിരിക്കണം. ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കാനും അറിയുന്നവരും SSLC വിജയിക്കാത്തവരും ആയിരിക്കണം. അപേക്ഷകൾ ഈ മാസം 18 വൈകിട്ട് 5 മണിക്കകം ICDS മാടപ്പള്ളി അഡീഷണൽ ഓഫീസിൽ എത്തിയിരിക്കണം. ICAR SIFT കൊച്ചി പ്രോജക്ട് അസിസ്റ്റന്റ് 1 യങ് സയന്റിസ്റ്റ് പ്രോജക്ട് താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹമായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 4 നടത്തുന്നു. വിശദവിവരത്തിന് 04842 41 23 00 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:24 45 ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ജില്ലേ പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിലേക്ക് മടങ്ങിയെത്താം 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓങ് ലീഗ്

ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ

0: മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കും. സൈബർ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് പരിപാടി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:30 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്കൂളുകളിലായി ഇന്ന് 1-ാം ക്ലാസ് പഠനം ആരംഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിലും പ്രധാന കവലകളിലും രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ടിപ്പർ ലോറികൾ ഓടിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലും മാഹിയിലും വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കേരളത്തിൽ June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. 2026 IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഇന്നലെ രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ആവേശം വാരിവിതറിയ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ബംഗളൂരുവിന്റെ തുടർ കിരീട നേട്ടം. വിരാട് കോഹ്ലി 42 പന്തിൽ നിന്ന് 3 സിക്സറുകളും 9 ഫോറുകളുമടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ സോപാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ 50 നോട്ടൌട്ട് പോരാട്ടമാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കിരീട നേട്ടത്തിൽ RCB ബൌളേഴ്സും നിർണായകമായ പങ്കുവഹിച്ചു. റാസിഖ് സലാം 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ, ജോഷ് ഹെസൽവുഡ് എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി.
0: ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിൽ.

0: യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് ഐഐഎമ്മിൽ എത്തി. ഇന്ന് ഐഐഎം കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിക്കുന്നു. 35 പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 ഉയരും. ഹിമാചൽ പ്രദേശിലെ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേടി ബിജെപി. ധർമ്മശാല, സോളൻ, മാണ്ഡി എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയം നേടി. പാലമ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി നേടി. ശ്രീബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരായ അർഹദ് സാരിപുത്രന്റെയും അർഹദ് മഹാമൊഗല്ലാനന്റെയും തിരുശേഷിപ്പുകൾ മംഗോളിയൻ തലസ്ഥാനമായ ഉലാൻബാത്തറിലുള്ള മഠത്തിൽ ആചാരപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2 പതിപ്പ് ഇന്ന് ന്യൂഡൽഹി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ അർദ്ധസെഞ്ചുറിയുടെ കരുത്തിൽ ഐപിഎൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 7:35:38. ഏവർക്കും സ്വാഗതം FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിലേക്ക്. ഇപ്പോൾ
1: June 1 പുതിയ അധ്യയന വർഷാരംഭം. നീണ്ട വേനലവധിയുടെ ആലസ്യത്തിൽ നിന്നും വിദ്യാലയത്തിന്റെ കളിചിരി നിറഞ്ഞ മുറ്റത്തേക്ക് വിദ്യാർത്ഥികൾ ഇന്ന് ചുവടുവയ്ക്കുകയാണ്. സ്കൂളുകളിലേക്ക് കടക്കുന്ന കുട്ടികളിൽ ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കുന്ന രീതിയിലാണ് ഓരോ അധ്യയന വർഷവും ആരംഭിക്കുന്നത്. ഈ വർഷവും പ്രവേശനോത്സവം 2026 ഒരു ആഘോഷം എന്നതിലുപരി ഇനിവരും ദിവസങ്ങളിലേക്ക് കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പു നൽകുന്നതാകണം. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
2: നിലവിൽ ഈ പിഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ജില്ലാതലത്തിലുള്ള പ്രവേശനോത്സവം നടക്കുന്നത്.
1: പൊതുപ്രവർത്തകൻ ഷഫീഖ് VH.
2: ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയമാണ്. ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാലയം കൂടി ആയിരുന്നു പിഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂള് എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും നന്നായി കൊണ്ടുപോകുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും മനോഹരമായി നാടിനകത്ത് പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. എന്റെ കുട്ടി, മൂന്ന് കുട്ടികളും, നിലവിൽ രണ്ട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു, മൂത്ത കുട്ടിയും ഈ സ്കൂളിൽ തന്നെയാണ് പഠനം പൂർത്തിയാക്കി വെളിയിലിറങ്ങിയത്. എന്റെ കുട്ടികളുടെ ഈ പഠനവുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്, പൊതുവിദ്യാലയത്തിൽ ഏറ്റവും മനോഹരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്കൂളിന്റെ ഈ പ്രവേശനോത്സവത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്.
1: സ്കൂളിലേക്ക് കടന്നുവരുന്ന കുട്ടികളിൽ

0: ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കുന്ന രീതിയിലാണ് പ്രവേശനോത്സവം ഒരുക്കിയിരിക്കുന്നത്. എടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശങ്കരനാരായണൻ.
1: ഇപ്പോ എന്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് വിദ്യാലയത്തിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും കരഞ്ഞും മറ്റൊക്കെ വരുന്നൊരു ചിത്രമാണ് എന്റെ മനസ്സിലാക്കിയുള്ളത്. കാരണം അന്നൊരു പകപ്പായിരുന്നു. അന്ന് വരെ അമ്മയുടെയും അച്ഛന്റെയും സാഹചര്യത്തില് അവരുടെ വാത്സല്യത്തിലൊക്കെ നിന്നുകൊണ്ടിരുന്ന ആ കുട്ടി പെട്ടെന്ന് മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് മാറുക. അപ്പോ അതാണെങ്കിൽ വ്യത്യസ്തമായ അന്തരീക്ഷവും പിന്നെ ശിക്ഷണ രീതികളും ഒക്കെ ആയിട്ട് കേട്ടും പറഞ്ഞും ഒക്കെയുള്ള ഒരു ഭയപ്പാടും ഒക്കെ ആയിട്ടാ വന്നിരുന്നത്. ആ ഒരു കാലം മാറി ഇന്ന് കുട്ടികൾ എത്തുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാ. ഓരോ വിദ്യാലയവും കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്, ഒരു ഉത്സവ പ്രതീതിയോടുകൂടി. ഈ വിദ്യാലയത്തിലേക്ക് കുട്ടി വരുമ്പോ കുട്ടിക്ക് അത് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ മധുര വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ അലങ്കാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് പാട്ടുകള് പാടിക്കൊണ്ട് അങ്ങനെ മാറിയിരിക്കുകയാണ്. അധ്യാപകന്റെ കൺസെപ്റ്റ് മാറി, അധ്യാപകൻ മുൻപുണ്ടായിരുന്ന അധ്യാപകനൊന്നല്ല, അതിൽ നിന്നൊക്കെ മാറി കുട്ടികളുമായിട്ട് വരുന്ന കുട്ടികളെ എടുത്തുകൊണ്ടുപോയി ലാളിക്കുന്ന രീതിയിൽ. ഒന്നാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ പോലെ ലാളിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലെത്തി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സന്തോഷമാണ് ഇന്ന് പ്രവേശനോത്സവം. സോ അതിന് നേരത്തെ തന്നെ നമുക്ക് സർക്കാർ സർക്കുലർ പ്രകാരം ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമാണ്. അധ്യാപനം എന്ന് പറയുന്നതിന്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ കുട്ടിക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കേണ്ടതുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളെല്ലാം ശുചീകരണം നടക്കുന്നുണ്ട്. അതിൽ PTA അംഗങ്ങളുടെ പങ്കാളിത്തമുണ്ട്, നാട്ടുകാരുടെ പങ്കാളിത്തമുണ്ട്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ പങ്കാളിത്തമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് വിദ്യാലയത്തെ തന്നെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട പഠന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കുക, പഠനാന്തരീക്ഷം ഭംഗിയാക്കുക, ആകർഷകമാക്കുക, പെയിന്റ് അടിച്ച് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വിദ്യാലയത്തെ ആകർഷകമാക്കിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത് നമുക്കറിയാം, ഇപ്പൊ പുതിയ പുസ്തകങ്ങൾ വരുന്നു. ഈ പുസ്തകങ്ങൾക്ക് അനുസരിച്ച് ഇത് ക്ലാസ് മുറിയിൽ ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് രണ്ട് ദിവസം വെച്ചുകൊണ്ട് അധ്യാപകർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ പുതിയ രീതിയിലുള്ള ട്രാൻസാക്ഷന് വേണ്ടി അധ്യാപകർ സജ്ജരായി കഴിഞ്ഞു. ഈ രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും ആയിക്കൊണ്ടാണ് ഇന്ന് പൊതുവിദ്യാലയങ്ങൾ കുട്ടികളെ സ്വീകരിക്കുന്നത്.
0: സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് അവരെ മികവുറ്റവരാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന IT ജീവനക്കാരുടെ ക്ഷേമ സംഘടന പ്രതിധ്വനിയുടെ സെക്രട്ടറി NG മാധവൻ.
2: ഒരു ഗവൺമെന്റ് സ്കൂളിലും കോളേജ് തലം വരെ ഗവൺമെന്റ് സ്കൂളിലും കോളേജിലും വിദ്യാഭ്യാസം എടുത്ത ഒരാളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെക്കേഷനു ശേഷം സ്കൂളുകളിലേക്ക് തിരിച്ച് ചെല്ലുക എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിന് വളരെയധികം സന്തോഷമാണ്. ആദ്യ ദിവസങ്ങളിലെ മഴയും ആ മഴ നനഞ്ഞുകൊണ്ട് സ്കൂളിലേക്കുള്ള പോക്കും അവിടെ ചെന്ന വെള്ളത്തിലൊക്കെ കളിക്കുന്നതും മറ്റുള്ള കൂട്ടുകാരെ എല്ലാം വീണ്ടും കാണുന്നതെല്ലാം വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഓർമ്മകളൊക്കെ ഇപ്പോഴത്തെ ഈ പ്രവേശനോത്സവം മറ്റും വീണ്ടും നല്ല രീതിയിൽ നടത്തുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ പ്രതിധ്വനി എന്ന് പറയുന്നത് പല വിധത്തിലായ പ്രോഗ്രാംസ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റീനെ, IT പ്രൊഫഷണൽസിന്റെ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്. അതിൽ എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്നതാണ് ഈ മൈ സ്കൂൾ കിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകൾക്ക് കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ, അതായത് സ്കൂൾ ബാഗ്, കൊട, നോട്ട്ബുക്ക്, പെൻസിൽ, പേന മുതലായ പഠനോപകരണങ്ങൾ നമ്മൾ എംപ്ലോയീസിന്റെ, അതായത് നമ്മുടെ ഇൻഫോപാർക്ക് അല്ലെ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള IT മേഖലയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ നിന്ന് നമ്മൾ ഇൻഫോപാർക്ക് ുമായിട്ട് സഹകരിച്ച് അവരുടെ ബിൽഡിങ്ങുകളിലെല്ലാം കളക്ഷൻ ബോക്സസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ അവിടെ ഇത് നിക്ഷേപിക്കും. അതുകൂടാതെ സാമ്പത്തികമായിട്ടും നമ്മൾ ഇതിന്റെ ഫണ്ടുകൾ സ്വീകരിച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് റിക്വയർമെന്റ്സ് വന്നിരിക്കുന്ന സ്കൂളുകളിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ എത്തിച്ച് അവിടുത്തെ PTA അല്ലെങ്കിൽ അധ്യാപകർക്ക് കൈമാറുക, ചില സമയങ്ങളിൽ ഡയറക്റ്റ് കുട്ടികൾക്ക് തന്നെ കൈമാറുക ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് എല്ലാ വർഷവും ചെയ്യാറുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ഈ വർഷവും ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കളക്ഷൻ. മെയ് ആദ്യം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മെയ് അവസാനത്തോടുകൂടി അത് കംപ്ലീറ്റ് ചെയ്ത് ജൂൺ ആദ്യത്തെ രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാ സ്കൂളുകളിലും നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കുന്ന സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
0: പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് വേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കേരള പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥൻ ഉദയകുമാർ സുരേന്ദ്രൻ.
3: സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് ഈ സ്കൂളുകളിലെ ഈ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ ടീച്ചേഴ്സിനും അവിടുത്തെ ഈ വണ്ടി ഓടിക്കുന്ന വാഹനമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്കെല്ലാം ഒരു അവയർനെസ് ക്ലാസ്സുകൾ അത് കൊടുത്തു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബസ്സുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ച് കുറച്ച് ഡയറക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ LKG UKG കുട്ടികൾ കൊണ്ടുവരുന്ന വാഹനങ്ങളിലെ ആയ അല്ലെങ്കിൽ ഡോർ അറ്റൻഡന്റ് ഫീമെയിൽ സ്റ്റാഫായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് അവർ

0: ഒരാൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ആയിട്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് കേസ് ഉണ്ടാകാൻ പാടില്ല, നർക്കോട്ടിക് കേസസ് ഉണ്ടാകാൻ പാടില്ല, സീരിയസ് ആയിട്ടുള്ള അതീവ ഗൗരവതരമായിട്ടുള്ള ട്രാഫിക് വയലേഷൻ കേസിൽ ഉണ്ടാകാൻ പാടില്ല, പോക്സോ കേസുകളിലും അതീവ ഗുരുതര പ്രാധാന്യമുള്ള കേസുകളിലൊന്നും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഈ ഡ്രൈവേഴ്സിന് 10 വർഷത്തെ സർവീസ് വേണം. പിന്നെ അതിനൊക്കെ തന്നെ ഈ വാഹനങ്ങൾ, സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് 3 മാസത്തിൽ ഒരിക്കലും പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പരിശോധിക്കണം. പിന്നെ സ്കൂൾ ബസ്സുകളിലൊക്കെ ഈ ആയയും ഡോർ അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പീരിയോഡിക്കൽ ട്രെയിനിങ് കൊടുക്കണം. പീരിയോഡിക്കൽ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടിയൊക്കെ ഭയങ്കര മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സൈക്കോളജിക്കൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡീവിയേഷൻ ഒക്കെ കാണും. അപ്പൊ അവർക്ക് അതിനെ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോപ്പർ ട്രെയിനിങ് പീരിയോഡിക്കൽ ആയിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അവർക്കെല്ലാം ഡ്രൈവേഴ്സിനും ഈ വാഹനങ്ങളുടെ സ്റ്റാഫുകൾക്കും ആയ ഡോർ അറ്റൻഡന്റിനൊക്കെ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങും അതിനൊക്കെ തന്നെ ആക്സിഡന്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അതിനൊക്കെ തന്നെ ഡ്രൈവേഴ്സിന്റെയും ഈ ആയമാരുടെയൊക്കെ സോഷ്യൽ ബിഹേവിയർ, അവിടെ മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് പഠിച്ചിരിക്കണം. കാരണം ഈ ഡ്രൈവിംഗും മെന്റൽ ഹെൽത്തും ആയിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള ഡ്രൈവേഴ്സും മറ്റുള്ള വാഹനങ്ങളൊക്കെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ അതിനൊക്കെ തന്നെ ചില സ്കൂളുകളിൽ ഈ ഡ്രൈവേഴ്സിന് ചെറിയ ശമ്പളം മാത്രം കൊടുക്കുന്നതുകൊണ്ട് അവർ ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകാറുണ്ട്. അപ്പൊ സ്കൂൾ ബസ്സുകളിൽ കറക്റ്റ് ടൈമിൽ ഡ്രൈവേഴ്സിനെ കിട്ടാത്ത ഒരു പ്രോബ്ലം സ്കൂളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡ്രൈവേഴ്സിന് സഫീഷ്യന്റ് സാലറി കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുമായിട്ട് ഒരു കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവരെ 1 വർഷം തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് അവരെ സേവനം ലഭ്യമാക്കാൻ പറ്റും. പിന്നെ വിദ്യാവാഹന ആപ്പ് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് വെഹിക്കിൾസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ രക്ഷാകർത്താക്കൾക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ എല്ലാ സ്കൂളുകളിലും ഒരു സ്കൂൾ സേഫ്റ്റി ഓഫീസറെ നിയോഗിക്കണമെന്ന് പോലീസിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ട്രാൻസ്പോർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടെ വെക്കണമെന്നും പ്രപ്പോസൽ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്റെയൊക്കെ സ്വഭാവം, മാനസികാരോഗ്യവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്പോർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി വിലയിരുത്തുന്നത് നന്നായിരിക്കും. കാരണം കുട്ടികളെയൊക്കെ വളരെയധികം നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. പിന്നെ അതിനൊക്കെ തന്നെ സ്കൂളുകളിൽ വരുന്ന വാഹനങ്ങളിൽ എക്സസ് സ്റ്റുഡൻസിനെ കയറ്റുന്നുണ്ടോ എന്ന് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടുകാർ, രക്ഷകർത്താക്കൾ അറേഞ്ച് ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങളുണ്ട്, ആ സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ലോണം പഠിച്ചിരിക്കണം. അവർ വല്ല പോക്സോ കേസിലൊക്കെ ഇൻവോൾവ് ആണോ, കൊച്ചു കുട്ടികളടുത്തൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുന്ന ആൾക്കാരാണോ, ഡ്രങ്കൻ ബിഹേവിയർ, നർക്കോട്ടിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ട്രാഫിക് മോണിറ്ററിംഗ് കമ്മിറ്റിയും അതിനൊക്കെ രക്ഷകർത്താക്കൾ എപ്പോഴും കോഷ്യസ് ആയിരിക്കണം. എല്ലാ സ്കൂളുകളിലെയും എല്ലാ വിദ്യാർത്ഥികളെയും ഭാവിയുടെ ഉത്തമ പൗരന്മാരായിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആശംസിക്കുന്നു.
1: പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾക്കായി എല്ലാ സംവിധാനവും ഒരുക്കി കഴിഞ്ഞു കേരള പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ.
2: നമുക്ക് എല്ലാവർക്കും, മുതിർന്നവർക്കൊക്കെയും മനസ്സിലെ ഒരു ഗൃഹാതുരത്വമുണർത്തുന്ന സ്മരണയാണ് ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ മാസത്തിലെ ആദ്യത്തെ പ്രവൃത്തി ദിവസം സ്കൂളുകൾ തുറക്കുന്നു എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യത്തെ സ്കൂൾ ദിനം, വളരെ ചെറിയ പ്രായത്തിലുള്ള ആ ഓർമ്മകൾ ഇന്നും നമ്മുടെയൊക്കെ പ്രതിപദങ്ങളിലുണ്ട്. പിന്നീട് ഓരോ വർഷങ്ങളിലും ഒരു വെക്കേഷന് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശവും താല്പര്യവും, കുറച്ചു കാലം വിട്ടു നിന്ന കൂട്ടുകാരെയൊക്കെ കാണാനുള്ളൊരു സന്തോഷവും ഒക്കെയാണ് അന്നത്തെ ഒരു മാനസികാവസ്ഥ. ഇപ്പൊ പിന്നെ അതിന് കുറച്ചൊക്കെ മാറ്റം വരും. കാരണം വെക്കേഷൻ ആണ് എന്നതുകൊണ്ട് പരസ്പരം കൂട്ടുകാർ കാണാതിരിക്കുന്നില്ല, അവർ തമ്മിൽ ബന്ധപ്പെടാതിരിക്കുന്നില്ല. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയും അതിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം ഇത് കുട്ടികളുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. നമ്മൾ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ പുതുതായി ചേരുന്ന കുട്ടികളെ അതിന് നമ്മൾ പ്രാപ്തരാക്കണം. സ്കൂളിനെ കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ട ഒരു മാനസികമായ സപ്പോർട്ട് നമ്മൾ നൽകുമ്പോഴാണ് അധ്യയന ദിവസങ്ങൾ നല്ല രീതിയിൽ തുടക്കം മുതൽ തന്നെ ഉൾക്കൊണ്ട് അവർക്ക് പോവാൻ സാധിക്കുക. അതുപോലെ തുടർ വിദ്യാഭ്യാസം പുതിയ ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികൾ, അവരെയും നമ്മൾ ആ അർത്ഥത്തിൽ പഠനത്തിന്റെ ഗൗരവവും പ്രാധാന്യവും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് രക്ഷകർത്താക്കളും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ അതിനിൽ നിന്ന് മാനസികമായി ഒരുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും ക്വാളിറ്റിയുള്ള ഒന്നായി ശാക്തീകരിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടുകാരോട് മാത്രമല്ല, ഇന്നത്തെ ഒരു ലോകക്രമം എന്ന് പറഞ്ഞാൽ ലോകം ഒരു ഗ്ലോബൽ വില്ലേജാണ്. പല തൊഴിലവസരങ്ങളും ഇന്റർനാഷണൽ കണക്ഷനിൽ കിടക്കുകയാണ്. അന്തർദേശീയമായി നമ്മൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ലോകക്രമം. നമ്മുടെ തുടർ പഠനവും വിദ്യാഭ്യാസവും വരെ വേണമെങ്കിൽ മറ്റൊരു രാജ്യത്താകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓരോ കുട്ടിയും പുതിയ ലോകത്താണുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെ ഉള്ള മത്സരങ്ങളിൽ, അല്ലെങ്കിൽ അവരുമായൊക്കെയാണ് ജോലി സാധ്യതകളിലും പുതിയ വിദ്യാഭ്യാസ സാധ്യതകളിലും ഒക്കെ ഉപരിപഠനത്തിനൊക്കെ മത്സരിക്കേണ്ടി വരുന്നത്.

0: ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണം. അതോടൊപ്പം ഡിഗ്രിയും നേട്ടങ്ങളും ഒക്കെ കുട്ടികൾ കൈവരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കേരളീയരാണ്, മലയാളികളാണ്, അതിന്റെ ഒരു പൈതൃകവും പാരമ്പര്യവും നന്മയും ഒക്കെ നിലനിർത്താൻ, ആ നല്ല മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുന്നവരായി നമ്മുടെ കുട്ടികൾ മാറാനും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രവേശന ഉത്സവം നടക്കുന്ന ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രവേശനോത്സവം സംസ്ഥാനത്തുടനീളം നല്ല രീതിയിൽ നടക്കുന്നു. സംസ്ഥാന തലത്തിലുള്ളത് പട്ടം ഗേൾസ് സ്കൂളിലാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശനാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം സബ് ജില്ലാതലത്തിൽ അങ്ങനെ എല്ലാ സ്കൂളുകളിലും ഒക്കെയായി. ഒരു വിദ്യാഭ്യാസ വർഷത്തിന്റെ തുടക്കത്തെ വരവേൽക്കാൻ വിദ്യാഭ്യാസ ലോകം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ലോകം, അധ്യാപകരൊക്കെ അടങ്ങുന്ന വിദ്യാഭ്യാസ മണ്ഡലം ആവേശപൂർവ്വം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പുതുതായി സ്കൂളിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ തരത്തിലുമുള്ള വിജയങ്ങളും നന്മകളും നേരുന്നു.
1: ഏകദേശം 2 മാസത്തോളം നീണ്ട വേനലവധി കഴിഞ്ഞ് അധ്യയനം ആരംഭിക്കുന്ന വിദ്യാലയങ്ങളെല്ലാം തന്നെ വേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ്, വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന, ആവശ്യമായ പഠനോപകരണങ്ങൾ, ഇതര മുന്നൊരുക്കങ്ങൾ എല്ലാം സ്കൂൾ തലത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഓരോ അധ്യയന വർഷവും ഓരോ ചുവടുവയ്പ്പാണ്. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. PGDCA, KASP അല്ലെങ്കിൽ PMJAY, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ അസൈ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് മുൻപായി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 80 86 25 18 83. നമ്പർ ആവർത്തിക്കാം: 80 86 25 18 83.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കുഞ്ഞിക്കേളു രാമറിന്റെ ഇടതുകൈ പതുക്കെ പിടിച്ചമർത്തി. കുളത്തിന്റെ ജലപ്പരപ്പിൽ ചെറുതായ എന്തോ വീഴുന്നതുപോലെയായിരുന്നു കണ്ണച്ചന്റെ ശബ്ദം. പറമ്പിൽ അമ്പലത്തിന്റെ തെക്കേപ്പുറത്തുള്ള സ്ഥലമില്ലേ, ആടെ ഓൻ ചെറ്റ വെച്ചോട്ടെ. ആള് താമസമുണ്ടെങ്കിൽ പറമ്പും നന്നാവൂ. കുഞ്ഞിക്കേളുവിനും രാമറിനും ആശ്വാസം. മകളെ മടിയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് വായിലുള്ള മുറുക്കാൻ അവശിഷ്ടം കുളക്കരയിലേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ട് കണ്ണച്ചൻ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളയും ആടെന്ന് മുറിച്ചോ. ഇറങ്ങാൻ നോക്കുമ്പോൾ രാമറോട് അയാൾ പറഞ്ഞു, തിരക്ക് കഴിഞ്ഞാൽ ഇനി സന്ധ്യയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരണം. എന്നെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വടേരെ പോയെന്ന് പറഞ്ഞേക്ക്, ഞാനിവിടെ ഇല്ലെന്ന അർത്ഥം. കണ്ണച്ചന്റെ വീട്ടിൽ നിന്നും വരുമ്പോൾ അവർക്കൊരു ലോകം പിടിച്ചെടുത്ത ഭാവമായിരുന്നു. ചിരികണ്ഠന് ഇന്നു തന്നെ വീടുണ്ടാക്കി കൊടുക്കണം. കോവിലകത്തുള്ളവരുടെ മുമ്പിൽ അത്ര എളുപ്പത്തിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. ആരെങ്കിലും ചോദിച്ചാൽ പെരേലുണ്ടാവൂലെന്ന് കണ്ണച്ചൻ പറയാൻ കാരണമെന്താണെന്നറിയോ? കുഞ്ഞിക്കേളു രാമറിനോട് ചോദിച്ചു. ഞാനും അത് തന്നെയാ ആലോചിക്കുന്നത്. ഓറിങ്ങനെ വെറുതെ ഒരു കളവ് പറയാറില്ല. രാമറും അക്കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഒരു കളവ്? കണ്ണച്ചൻ ബുദ്ധിയുള്ളവനാ, കുഞ്ഞിക്കേളു പറഞ്ഞു. ചിരണ്ഠന് വീട് വയ്ക്കാൻ ഇന്ന് നാട്ടിൽ കണ്ണച്ചന് മാത്രമേ കഴിയൂ. ഓർക്കേ ധൈര്യം ഉണ്ടാവൂ. അങ്ങനെ കൊടുക്കാതിരിക്കാൻ വാഴുന്നവരുടെ ആളുകൾ ശ്രമിക്കാതിരിക്കില്ല. ഓരെ കാണാതിരിക്കാനായിരിക്കും കണ്ണച്ചൻ ഒരു കളവ്.

0: ഞാൻ പറഞ്ഞത്
1: ശരിയാ. എനിക്കും അങ്ങനെ തോന്നുന്നു, രാമർ അഭിപ്രായപ്പെട്ടു. നടന്ന് രജിസ്ട്രാഫീസ് കഴിഞ്ഞ് തക്ഷൻകുന്ന് അങ്ങാടിക്ക് അടുത്തെത്താറായപ്പോൾ കോവിലകത്തെ മൂന്നാം കാര്യസ്ഥൻ എതിരെ വരുന്നത് കണ്ടു. കുഞ്ഞിക്കേളുവും രാമറും മുഖത്തോട് മുഖം നോക്കി.
2: തമ്പ്രാൻ എങ്ങോട്ടാ പോകുന്നേ?
1: കുഞ്ഞിക്കേളു കൃത്രിമമായ ഭവ്യതയോടെ ചോദിച്ചു.
2: ഞാൻ കോവപ്പുറത്ത് കണ്ണനെ കാണാൻ പോവുകയാണ്, അവൻ്റെ വീട്ടിലേക്ക്.
1: അതിന് ഓറാടില്ലല്ലോ, ഇന്ന് രാവിലെ വടേരയ്ക്ക് പോയിരിക്കുക, തേങ്ങയുടെ പണം വാങ്ങാൻ, രാമർ പറഞ്ഞു.
2: ഇയാൾ ആരാണ്? രാമറിന്റെ നേരെ ചൂണ്ടി കുഞ്ഞിക്കേളുവിനോട് ചോദിച്ചു.
1: കണ്ണച്ചന്റെ കാര്യസ്ഥൻ, കുഞ്ഞിക്കേളു പറഞ്ഞു.
2: ഓ, എന്നാ ശരിയായിരിക്കും, തമ്പ്രാനോട് ഞാൻ ആ വിവരം പറയാം
1: എന്ന് പറഞ്ഞ് അയാൾ മടങ്ങി. തെല്ലകലത്തായപ്പോൾ കുഞ്ഞിക്കേളു പറഞ്ഞു,
2: കണ്ണച്ചന്റെ ബുദ്ധി അപാരം തന്നെ.
1: രാമർ ആ ബുദ്ധിക്ക് മുന്നിൽ നിശബ്ദനായി തൊഴുതു. കണ്ണച്ചൻ നിർദ്ദേശിച്ച സ്ഥലത്ത് പുരവെക്കുന്നതിന് ചിരുകണ്ഠനും സമ്മതമായിരുന്നു. നാടകസംഘത്തിലെ എല്ലാവരും, തക്ഷൻകുന്നങ്ങാടിയിലെ മറ്റു ചിലരും കുടിലുണ്ടാക്കുന്നതിന് മുൻകൈയെടുത്തു. പോക്കർ ഹാജിയാണ് കൗങ്ങുകൾ നൽകിയത്. കെട്ടിമേയാനുള്ള ഓലയിൽ അധികവും ഗോവിന്ദൻ അടിയോടിയുടെ വകയായിരുന്നു. പനമ്പു വാങ്ങാനുള്ള പണം ശ്രീധരൻ ഡോക്ടറും മാതാമ്മയും ഇമ്പിച്ചനും തക്ഷൻകുന്നങ്ങാടിയിലെ കച്ചവടക്കാരും മറ്റും ചേർന്ന് നൽകി. സന്ധ്യയോടുകൂടി കുടിലിന്റെ പണി തീർന്നു. പറമ്പിലെ ഭഗവതിക്ക് തിരികൊളുത്താൻ വന്നവർ തൊട്ടടുത്ത കുടിലിൽ നിന്നും സന്ധ്യാദീപം തെളിയുന്നത് കണ്ട് അമ്പരന്നു. ചിരുകണ്ഠനെയും കുടുംബത്തെയും പുതിയ കുടിലിൽ താമസിപ്പിച്ചതിനു ശേഷമാണ് എല്ലാവരും പിരിഞ്ഞുപോയത്. കണ്ണച്ചനെയും കണ്ട് രാമർ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ പതിവില്ലാത്ത വിധം അവിടെ ഉണ്ടായിരുന്നു. കള്ളുഷാപ്പിലും പോയിരുന്നില്ല. കക്കുഴിയിൽ നിന്നും കയറി നേരെ കള്ളുഷാപ്പിലേക്കാണ് അച്ഛൻ പതിവായി പോയിരുന്നത്. 8 മണി കഴിഞ്ഞാലേ വീട്ടിലെത്താറുള്ളൂ.
2: ഇന്നെന്താണ് സംഭവിച്ചത്?
0: ഈരായി ചിരുവാണ്ടന് നിങ്ങൾ പോരയുണ്ടാക്കി കൊടുത്തു അല്ലേ?
2: നല്ല കാര്യമായി,
1: അച്ഛൻ പറഞ്ഞു.
0: കണ്ണൻ നല്ലോനാ, എനക്ക് നന്നായിട്ടറിയാം.
2: കൊയിലോത്തുകാരുടെ അതിക്രമം കുറെ കൂടി പോകുന്നുണ്ട്,
1: രാമർ അഭിപ്രായപ്പെട്ടു.
0: തന്നെ പക്കെങ്കിൽ ആരാ ഒരേ എതിർക്കുക? സ്വത്തും പണമൊക്കെ ഓരെ കയ്യിലല്ലേ ഉള്ളത്? അതില്ലാത്തോർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ?
1: അച്ഛനെ തെല്ല അത്ഭുതത്തോടെ രാമർ നോക്കി. ആ രീതിയിൽ അച്ഛൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. കക്കുഴിക്കും കള്ളുഷാപ്പിനും അപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കാറുണ്ടോ എന്നുപോലും അറിയില്ലായിരുന്നു.
0: പുറത്ത് നല്ല നിലാവെളിച്ചം. കറുത്ത നിഴലുകൾ പോലും ഇല്ലാത്ത വിധം നിലം പറ്റി നിലാവ് ചിതറിക്കിടക്കുന്നു. അതിൻ്റെ പരപ്പിലേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു,
2: മീനത്തിലെ വെളുത്തവാണിന്ന്.
1: അതിൻ്റെ പ്രത്യേകത മനസ്സിലാകാഞ്ഞിട്ടെന്നോണം രാമർ അച്ഛൻ്റെ നേരെ നോക്കി. വിദൂരമായ ഏതോ ഒരു ദുഃഖം മുഖത്ത് പരന്നിട്ടുണ്ടെന്ന് കോലായിലേക്ക് കയറി വന്ന നിലാവെളിച്ചത്തിലും തെളിഞ്ഞു കാണാമായിരുന്നു. തെല്ലിട കഴിഞ്ഞ് അച്ഛൻ സ്വയമെന്നോണം അതേസമയം മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു,
2: മീനത്തിലെ വെളുത്തവാവിനാണ് നിന്റെ അമ്മ പോയത്. പുറത്ത് നല്ല വെളിച്ചായിരുന്നു അന്ന്. എന്നാലേ അതോടെ എന്റെ ഉള്ളിലെ വെളിച്ചം കെട്ടു.
1: രാമർ സ്തബ്ധനായി അച്ഛനെ തറപ്പിച്ചു നോക്കി. ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു അച്ഛനെ ആദ്യമായിട്ടാണ് കാണുന്നത്. താൻ വളരെ ചെറിയ കുട്ടിയായതുപോലെ. അച്ഛന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലെ ദൃഢമായ തഴമ്പുകളുടെ ചരിവുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന രേഖകളിലൂടെ വിരലുകൾ ഓടിക്കുവാൻ രാമർ കൊതിച്ചു.
3: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
4: ഈ നോവലിന്റെ അടുത്ത ഭാഗം കേൾക്കാം നാളെ രാവിലെ 7:50. പുതുപ്പരിയാരം CBKMGHS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. വിശദവിവരത്തിന് ഫോൺ നമ്പറുണ്ട്: 94 96 15 30 95. നമ്പർ ആവർത്തിക്കാം: 94 96 15 30 95. കോട്ടയത്ത് പഠന ഉപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ഈ മാസം 15 വരെ തുടരും.

സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാ പരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 85 47 52 94 64. നമ്പർ ആവർത്തിക്കാം. 85 47 52 94 64.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: മോന് വേണ്ടിട്ടാണോ വിളിക്കുന്നത്? ഞാൻ ഒറ്റപ്പാലത്തുനിന്നാണ് വിളിക്കുന്നത്. അവന് നെക്സ്റ്റ് കിട്ടിയിട്ട് മോൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5th year ആണ്. ഇപ്പൊ IISc ബാംഗ്ലൂരിൽ പ്രോജക്ട് ചെയ്തോണ്ടിരിക്കുന്നു. ന്യൂറോ സയൻസിൽ PhD എടുക്കണമെന്നാണ് കുട്ടിക്ക് ആഗ്രഹം. അപ്പൊ US ചെയ്യണമെന്നുണ്ട്. അപ്പൊ GRE എക്സാം എഴുതി 316 സ്കോറ്.
2: നല്ല സ്കോറാണ്.
3: ടോട്ടൽ 105. അപ്പൊ സാർ, ഇനി ഫർദർ എന്ത് നമ്മൾ എടുക്കുന്നത്?
2: അതായത് ഈ ഇപ്പത്തെ പ്രവണതയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്ന ഒരു ഫീൽഡാണ് ന്യൂറോ സയൻസ്. രണ്ടാമത്തത്, ഇയാൾ നോൺ മെഡിക്കലാണ്, അയാൾ MBBSകാരനല്ലല്ലോ. പക്ഷെ നോൺ മെഡിക്കലുകാരും മെഡിക്കലുകാരും ഒപ്പം കമ്പീറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ന്യൂറോ സയൻസ്. അപ്പൊ ഇയാൾ ചൂസ് ചെയ്ത ബ്രാഞ്ചും ഇപ്പൊ ചെയ്യുന്ന പ്രോജക്റ്റും ഒക്കെ നല്ലതാണ്. പിന്നെ ഈ IISc ബാംഗ്ലൂരിൽ പ്രോജക്ട് ചെയ്തിരിക്കുക, US അഡ്മിഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് GRE സ്കോർ വെച്ചിട്ട് നമുക്ക് US top 10 യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സ്കോളർഷിപ്പിൽ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഇയാൾക്ക് IISc ബാംഗ്ലൂർ പഠിക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള നല്ലൊരു നമ്പർ കുട്ടികൾ എല്ലാ കൊല്ലവും US പോകുന്നുണ്ട്. അവരുമായിട്ടുള്ള ബന്ധമൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് കണ്ടുപിടിക്കാം. ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിക്ക് ഇത് ഏത് സൈറ്റിൽ പോകണം, എങ്ങനെ പോകണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഒരുപാട് നല്ല ഗ്രാഹ്യം ഉണ്ടാവും. നമ്മൾ പഠിച്ചു വരുന്ന ഒരു പടിയിൽ നിന്ന് താഴോട്ട് പോകരുത്. യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും, ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ഈ ന്യൂറോ സയൻസിൽ പുറകെയാണ്. US UK ഫ്രണ്ടിലാണ്.
3: ഓക്കെ.
4: ആകാശവാണി FM വാർത്തകൾ.
5: സൃഷ്ടിപരമായ പത്രപ്രവർത്തനം യുവാക്കളിൽ ആത്മവിശ്വാസം വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നല്ല പ്രവൃത്തികളിൽ അഭിനന്ദിക്കുന്നതിലാണ് പത്രപ്രവർത്തനത്തിന്റെ യഥാർത്ഥ ധർമ്മം ഉൾക്കൊള്ളുന്നതെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കോട്ടയം മാമൻമാപ്പിള ഹാളിൽ ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാനിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണാരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിനിന്റെ ലക്ഷ്യം. കോഴിക്കോട് IIMൽ തുടക്കമായ യുവസംഘം പദ്ധതിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്നും മൂല്യങ്ങൾ അറിഞ്ഞു വളരുന്ന പുതുതലമുറയാണ് ലോകത്തിന്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്ത് 52 നിരോധനം ജൂലൈ 31 വരെ തുടരും. മലപ്പുറം

0: കീഴുപറമ്പിലെ തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോ പി ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഈ ചൂടിന്റെ പോക്കിത് എങ്ങോട്ടാണ്? AC മുറികളിൽ ഇരുന്നല്ലാതെ ജോലി ചെയ്യാനോ രാത്രി ഒന്നും ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. ഇത് കാലത്തിന്റെ സ്വാഭാവിക മാറ്റമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. കാലത്തിന് ഭൂമിയെ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ താല്പര്യമില്ല എന്നിരിക്കെ നാം സ്വയം ഇങ്ങനെയൊരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉച്ച സമയത്ത് ഒന്ന് ഇറങ്ങി നടക്കുവാൻ പോലും കഴിയാത്തത്ര സഹിക്കാനാവാത്ത ചൂട്. ചൂട് നമ്മെ വലയ്ക്കുന്നുണ്ടെങ്കിലും നാം അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ നിർബന്ധിതമാകുന്നു. എന്നാൽ എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണയായി പരമാവധി താപനിലയിൽ നിന്നും 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനയുണ്ടാകുമ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കുന്നു. പാലക്കാട് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും താപനില ഉയരുമെന്ന് പല സമയം മുന്നറിയിപ്പ് വരാറുണ്ട്. കൊല്ലം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ഉയരാനാണ് സാധ്യതയെന്ന് പ്രവചനം. സമതലങ്ങളിൽ പരമാവധി താപനില 40 ഡിഗ്രി വരെയും കുന്നിൻ പ്രദേശങ്ങളിൽ 30 ഡിഗ്രി വരെയും തീരപ്രദേശങ്ങളിൽ 37 ഡിഗ്രിയും എത്തുമ്പോൾ ഉഷ്ണതരംഗമായി കണക്കാക്കും. ചൂടുകൂടിയ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലയിടങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. വേനൽക്കാലം സ്വാഭാവികമായും ചൂടുകാലമാണെന്ന് നമുക്കറിയാം. ഇതുവരെ ഇല്ലാത്ത അസഹനീയമായ ഒരു ചൂട് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. എന്താണ് നമ്മുടെ ഋതുക്കളിൽ, കാലാവസ്ഥയിൽ, പ്രകൃതിയിൽ സംഭവിക്കുന്നത്? നീണ്ട വർഷങ്ങളെ, അതിൻ്റെ കാലാവസ്ഥ സ്വഭാവങ്ങളെ തൊട്ടറിഞ്ഞ മുതുമുത്തശ്ശന്മാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു, ഇങ്ങനെയൊരു കാലാവസ്ഥ അവരുടെ അനുഭവത്തിൽ നടാടെയാണ്. കഴിഞ്ഞ 50ഓ 100ഓ വർഷങ്ങളുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ അസഹനീയമായ ഒരു ചൂട് ആദ്യമായാണ്. നമുക്ക് കേട്ടുകേഴ്വിയില്ലായിരുന്ന സൂര്യതാപം പോലെയുള്ള അവസ്ഥകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മുടെ കാലാവസ്ഥ നമ്മുടെ അറിവിനും പ്രതീക്ഷകൾക്കും അപ്പുറം അപകടകരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും കേരളം ചൂടുകൊണ്ട് ഉരുകുമ്പോഴും നാളെ ഒരു മഴ വരുമെന്ന് പ്രതീക്ഷയും ഋതുക്കൾ മാറുമ്പോഴെല്ലാം ശരിയായി സുഖകരമായ കാലാവസ്ഥയിലേക്ക് ഭൂമി തിരിച്ചു വരുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചൂട് ഇന്നത്തെക്കാളും കഠിനമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും ശാസ്ത്രജ്ഞന്മാരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം February 1 മുതൽ കനത്ത ചൂടാണ് സംസ്ഥാനത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയെ വലിയ അളവിൽ സ്വാധീനിക്കാൻ കഴിയുന്ന എൽനിനോ എന്ന പ്രതിഭാസമാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ ഈ പ്രതിഭാസം മൂലം 2026നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ വർഷമായി മാറ്റിയേക്കാമെന്നും ശാസ്ത്രലോകം പ്രവചിക്കുന്നു. ഇതുമൂലം തെക്കേ അമേരിക്കയിൽ കൂടുതൽ മഴ ലഭിക്കുവാനും ആസ്ട്രേലിയയിൽ വരൾച്ചയ്ക്കും ഇന്ത്യയിൽ മഴയുടെ അളവ് ക്രമാതീതമായി കുറയുന്നതിനും ഈ പ്രതിഭാസം കാരണമായേക്കാമെന്നും പറയപ്പെടുന്നു. നാം കേട്ടുപഴകിയ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ തന്നെയാണ് അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നതിൻ്റെ കാരണങ്ങളെങ്കിലും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇടപെടലുകൾ ഇന്നും പേരിനു മാത്രമായി തുടരുകയാണ്. ഫലമോ, ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ ബാഹുല്യം, വനനശീകരണം എന്നിങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ മൂലം ആഗോളതലത്തിൽ താപനില ഉയരുന്നുണ്ട്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം. ഹോമിയോപ്പതിയിലൂടെ
1: ഡോക്ടർ എഹിയസ് വെൽനസ് ക്ലിനിക് ആലുവ. വിളിക്കാം 9447007786.
0: സൗമ്യമായി ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
1: 32 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
1: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
0: ഡോക്ടർ എഹിയസ് വെൽനസ് ക്ലിനിക് ആലുവ
1: 9447007786.

0: 7786. ഇന്ന് ഈ പരിപാടിയിൽ കുട്ടികളിലെ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ അഥവാ കുട്ടികളിൽ സാധാരണ കാണുന്ന ശാരീരികവും മാനസികവുമായ അവരുടെ വളർച്ചയുടെ മുരടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരവസ്ഥയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ എന്താണ് ശരിക്ക് ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ അഥവാ ഈ കുട്ടികളിൽ കാണുന്ന ശാരീരികവും മാനസികവുമായ വളർച്ചാ മുരടിപ്പ്?
2: ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ അല്ലെങ്കിൽ കുട്ടികളിലെ ആഗോള വികസന കാലതാമസം എന്ന് വേണമെങ്കിൽ അതിനെ
1: മലയാളീകരിക്കുന്ന
2: അങ്ങനെയാണ്. അതാണ്ട് ലോകത്തിൽ 1 മുതൽ 3% വരെ വികസന രാജ്യങ്ങളിൽ ഇത് നമ്മൾ കാണുന്നുണ്ട്. അൺഡെവലപ്ഡ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും സാധാരണ കാണാറുള്ളത്. സാധാരണ ആൺകുട്ടികളാണ് ഇത് കൂടുതലായിട്ടും ലോകത്ത് കണ്ടുവരുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഓട്ടിസവും അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഡെവലപ്മെന്റ് ഡിലേയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ഡിലേ ആണ് ഈ ഒരു അവസ്ഥയിൽ കുട്ടികൾ കാണുന്നത്. അതിൽ എല്ലാ തലത്തിലും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഈ ഒരവസ്ഥയിൽ കാണാറുണ്ട്. അവർക്ക് വളർച്ചക്കുറവുണ്ടാകുന്നു, സംസാരക്കുറവുണ്ടാകുന്നു, അതെല്ലാം എന്നുണ്ടെങ്കിൽ മറ്റ് അവയവങ്ങളുടെ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വരുന്നു, കാഴ്ചക്കുറവ് വരുന്നു, അല്ലെങ്കിൽ കേൾവിക്കുറവുണ്ടാകുന്നു, നടക്കാനും സംസാരിക്കാനും കാലതാമസം അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസും സൈൻസും ഒക്കെ കൂടി വരുന്ന ഒരു പ്രതിഭാസത്തെയാണ് ഈ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം ഒരുപാട് വിശകലനം ചെയ്യേണ്ട കാരണങ്ങൾ ഉണ്ട്. അതായത് ഒരു 50% കാരണം ഈ ജനറ്റിക് കോസുകളാണ്, മനസ്സിലായില്ല. 30% മുതൽ 50% വരെയും ജനറ്റിക് കാരണങ്ങളാണ് കാണിക്കുന്നത്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അതിനകത്ത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാരണം തന്നെയാണ്. പിന്നെയുള്ളത് മെറ്റബോളിക്കോസ്, നമ്മൾ ഉപാപ ചെയ്യ കാരണങ്ങൾ ഒരുപാട് കൂടുതലായിട്ടും ഈ ഒരവസ്ഥയിൽ, പ്രത്യേകിച്ചും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ഒരു കാരണമായിട്ട് ഈ ഗ്ലോബൽ ഡെവലപ്മെൻ്റ് ഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവസാന കാലഘട്ടത്തിൽ, ഡെലിവറിക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം, അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില കോസുകൾ ഉണ്ട്. പ്രത്യേകിച്ചും ഓക്സിജൻ്റെ അഭാവം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ചില തകരാറുകൾ, അതുപോലെ രക്തസ്രാവം, ഇതും ഒക്കെ ഈ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാരണങ്ങളാണ്. ഇനി പ്രസവാനന്തര കാരണങ്ങൾ, അതായത് ഡെലിവറിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഇഞ്ചുറി, ചില ക്ഷതം, പ്രസവത്തോട് അനുബന്ധിച്ച് അമ്മയിലോ അല്ലെങ്കിൽ കുട്ടികളിലോ ഉണ്ടാകുന്ന ചില ഇഞ്ചുറികൾ, അപ്പം യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോകുന്ന ചില ഇഞ്ചുറീസ്, അതുപോലെ തന്നെ ലെഡ് പോയിസണിങ്, ചില പോഷകാഹാരക്കുറവ്, പിന്നെ കുട്ടികളോടുള്ള അമ്മമാരുടെ അവഗണന അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഈ അമ്മയോടുള്ള അവഗണന, ഇതുമൊക്കെ ചിലപ്പോൾ ഈ ഒരു വൈകല്യത്തിന് ഹേതുവാകാറുണ്ട്.
1: ഇതിൽ എന്താ സംഭവിക്കുന്നത്? ശരിക്കും കുട്ടികൾ ഒരു അവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ടല്ലോ, വളർച്ചയുടെ ചില നാഴികക്കല്ലുകൾ, അത് വേണ്ട സമയത്ത് അവർക്ക് ലഭിക്കാതെ പോവുക, എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും?
2: അതിൽ ഇതിന്റെ ലക്ഷണങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ, ഇപ്പൊ ഒന്ന് ഈ പേശികളുടെ ഉള്ള ചലനങ്ങൾ, അതിന്റെ ഏകോപനമില്ലായ്മ, അത് വികസിക്കുന്നതിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം എടുക്കുന്നു. ചില പേശികളാണെങ്കിലും അതുപോലെ തന്നെ മറ്റവയവങ്ങളാണെങ്കിലും അത് വളർച്ചയുടെ ഒരു കുറവ് വളരെ പ്രകടമായിട്ട് തന്നെ ഈ കുട്ടികളിൽ കാണുന്നുള്ളതാണ്. അപ്പോൾ അത് ഡിലേഡ് മൈൽ സ്റ്റോൺസ് എന്ന് തന്നെ പറയാം. അപ്പം എഴുതാൻ താമസം അല്ലെങ്കിൽ എഴയാൻ താമസം, കഴുത്തുറയ്ക്കാൻ താമസം, നടക്കാൻ താമസം, ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. പിന്നുള്ളത് ഇപ്പം സംസാര ഭാഷ, ആശയവിനിമയം, അതിനൊരു കാലതാമസം വരിക, മനസ്സിലായാലും കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. പിന്നെ ബുദ്ധിപരമായിട്ടുള്ള അവബോധം അല്ലെങ്കിൽ ജ്ഞാനം, അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ, അപ്പോൾ അത് ലേണിംഗ്, അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാകാത്ത അവസ്ഥ, അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ് ഇല്ലാത്ത, ഒരു ലോജിക്കും ഇല്ലാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം, അതുപോലെ സാമൂഹികവും പ്രായോഗികവുമായ കഴിവുകൾ, അതിൻ്റെ എല്ലാം അഭാവം പലപ്പോഴും ഈ ഒരവസ്ഥയ്ക്ക്, ഈ അവസ്ഥ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതികളാണ് ഇതെല്ലാം.
1: ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇപ്പോൾ ഓട്ടിസം ഉണ്ടെങ്കിൽ ഇത്തരം ചില ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ വൈകും, അവർ ഈ സമൂഹമായിട്ട് ഇടപെടാൻ വളരെ വിമുഖരായിരിക്കും, അതല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ അതുണ്ടെങ്കിലും ഇത്തരത്തിൽ സംഭവിക്കാം നമുക്ക്. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇത് ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ ആണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം?
2: അതിൽ സയൻസ് നമുക്ക് പ്രകടമായിട്ട് കാണുന്ന ഒന്നെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം സാധാരണ കുട്ടികളെ കാണുമ്പം ഉണ്ടാകുന്ന പോലെ ആയിരിക്കുമല്ലോ, അവരുടെ രൂപത്തിൽ ഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും. അത് ഹെയർ ഗ്രോത്തിലാണെങ്കിലും ചിലപ്പം

0: അവരുടെ ഷോർട്ട് സ്റ്റാച്ചർ, അവരുടെ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ്, ഇതിലൊക്കെ വകഭ ഒരുപാട് അബ്നോർമാലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പം തലയുടെ സർക്കംഫറൻസ്, മൈക്രോകഫാലി അല്ലെങ്കിൽ മാക്രോകഫാലി, അതായത് ഹെഡ് സർക്കംഫറൻസ് ചിലപ്പം ഇവർക്ക് കുറവായിരിക്കും. ചിലപ്പോൾ അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് അപസ്മാരം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. പേശികളുടെ ബലക്കുറവ് ഈ കുട്ടികൾ സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രകടമായിട്ടുള്ള സയൻസ്.
1: നമ്മളപ്പോൾ ഒരു ഡയഗ്നോസിസിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഇത് ഇത് തന്നെയാണ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം?
0: യെസ്, അതൊരു നല്ല ചോദ്യമാണ്. കാരണം എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യും? അപ്പം അവിടെയാണ് നമുക്ക് ചില ഫോർമൽ ടെസ്റ്റുകളുണ്ട്, അത് പ്രത്യേകിച്ചും ഡെവലപ്മെൻ്റൽ ടെസ്റ്റിംഗ്. അതിൽ ബെയ്ലി സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയയുണ്ട്. അപ്പം അതായത് ഒരു ഒരു സൈക്കോളജിസ്റ്റ്, നാൻസി ബെയ്ലി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ് ഈ ബെയ്ലി സ്കെയിൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴത്തേക്ക് അസസ്മെൻറ്റ് ടെസ്റ്റുകളാണ്. പ്രായം 12 മാസത്തിനിടയിൽ, താഴെയാണെങ്കിൽ 3 മാസത്തെ ഇടയ്ക്ക് ഈ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 12 മാസം, അത് 1 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എല്ലാ 6 മാസവും ഈ ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് കുട്ടിയുടെ ഹെൽത്ത് അസസ് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് അവരുടെ അറിവുകൾ ടെസ്റ്റ് ചെയ്യുന്ന ഏതാണ്ട് 81 ടെസ്റ്റുകളുണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ ഈ പേശികളുടെ ചലനശേഷി അളക്കുന്ന ടെസ്റ്റുകൾ ഏതാണ്ട് 100-ൽ പരം, അതായത് 104 ടെസ്റ്റുകൾ അതിനുവേണ്ടി തന്നെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ആശയവിനിമയം നടത്തുന്ന ടെസ്റ്റുകൾ ഏതാണ്ട് 79 ടെസ്റ്റുകൾ ഈ ബെയ്ലി സ്കെയിൽ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കഴിവുകൾ അസസ് ചെയ്യുന്നത് 120 ടെസ്റ്റുകൾ ഈ ബെയ്ലി സ്കെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അസസ്മെൻറ്റ് ടെസ്റ്റുകളും പിന്നെ ഇവരുടെ ഹിസ്റ്ററി വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഫിസിക്കലായിട്ട് ഇവരെ എക്സാം ചെയ്യുകയും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ മെറ്റബോളിക് ആയിട്ടുള്ള, അതായത് ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു MRI ടെസ്റ്റ് എടുത്ത് ഇപ്പോൾ മൈക്രോകഫാലി ആണോ അതോ മാക്രോകഫാലി ആണോ അല്ലെങ്കിൽ സ്ട്രക്ചർ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി MRIയിൽ സാധിക്കാറുണ്ട്. പിന്നെ ഒരു EEG വളരെ റുട്ടീനായിട്ട് EEGയും എടുത്ത് നമുക്ക് ഈ പരിശോധനകൾ നമുക്ക് ചെയ്യാവുന്നതാണ്.
1: സാധാരണ നമുക്ക് ഇത്തരം കുട്ടികളുടെ അസുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം വിധത്തിൽ അവരെ സഹായിക്കാൻ കഴിയും, ആരുടെയൊക്കെ സഹായം തേടണം? ശരിക്കും ഇപ്പോൾ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് അതെല്ലാം പ്രയോജനം ചെയ്യുമ്പോൾ ഇത്തരം കുട്ടികൾക്ക്?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് മാത്രമല്ല, അത് ഓൾ ഇൻ വൺ അപ്രോച്ച്, അതായത് ഒരുപാട് പേരുടെ സഹായവും സഹകരണവും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കുട്ടികളെ ഒരു നോർമൽ രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അത് വളരെ പ്രധാനമായിട്ടുള്ളത് പേരൻസ് തന്നെയാണ്, പിന്നെ അവരുടെ ടീച്ചേഴ്സ്. പീഡിയാട്രിഷ്യൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ഒരു ന്യൂറോളജിസ്റ്റിന്റെ ആവശ്യമില്ല, പലപ്പോഴും പല ടെസ്റ്റുകളും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ന്യൂറോളജി. പിന്നെ ജനറ്റിസിസ്റ്റിന്റെ ആവശ്യമുണ്ട്, കാരണം ജനറ്റിക് കോസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവരുടെയും ഒരു സഹായം പലപ്പോഴും ആവശ്യം വരും. ഇപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് വേണം, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് വേണം, അതുപോലെ ചെവി, കാരണം ഇവർക്കെല്ലാം പലപ്പോഴും ചെവിയിൽ വൈകല്യങ്ങൾ വരും, ഹിയറിംഗ് ലോസ് സംഭവിക്കാറുണ്ട് സാധാരണ രീതിയിൽ, കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്കൊരു ENT സ്പെഷ്യലിസ്റ്റിന്റെ ആവശ്യം വരും. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒപ്താൽമോളജിസ്റ്റിന്റെ ആവശ്യം വരും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടി കൂട്ടായ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവരുടെ വൈകല്യങ്ങൾ കുറച്ചെങ്കിലും കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ സഹായം നമുക്ക് പലപ്പോഴും തേടേണ്ടതായിട്ട് വരും.
1: ഇത്തരം കുട്ടികളുള്ള മാതാപിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? കാരണം ഇങ്ങനെയൊരു അവസ്ഥ കുട്ടിക്ക് ഉണ്ടെന്ന് തിരിച്ചറിയാൻ തന്നെ താമസം നേരിട്ടേക്കാം, അഥവാ തിരിച്ചറിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് സംശയങ്ങൾ വരാം. ഇതൊരു താൽക്കാലിക അവസ്ഥയാണോ, മാറ്റിയെടുക്കാമോ, ഇങ്ങനെയൊക്കെ സംശയം വരാം. ഈ മാതാപിതാക്കൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചൊന്ന് പറയാം.
0: ഇത് ഞാൻ പറഞ്ഞു, ഇത്രയും പേരുടെ ഈ ഡോക്ടേഴ്സും അതുപോലെ തന്നെ മറ്റവരെ സഹായിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുടെ ആവശ്യം വരുന്നുണ്ട്. ഇവരുടെ ഒരു അഭാവം പലപ്പോഴും പല സെൻറ്റേഴ്സിലും കാണാറുണ്ട്, പല വീടുകളിലും. കാരണം ഗ്രാമങ്ങളിൽ വില്ലേജുകളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന തെറാപ്പിസ്റ്റുകളൊന്നും അവിടെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു ഏകീകരണമില്ലായ്മ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ്. അതുപോലെ കുറച്ച് കൾച്ചറൽ കൺസിഡറേഷൻ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ ഏത് രീതിയിലാണ് സമൂഹം കാണുന്നതെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പം അവരുടെ അത് ഒരു വലിയൊരു വെല്ലുവിളിയാണ് പേരൻസ് നേരിടുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ സ്ട്രെസ്, ഈ പേരൻസിന് ഉണ്ടാകുന്ന സ്ട്രെസ്സും അവരുടെ ഒരു ഗിൽറ്റ്, അതുപോലെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ, അവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന അധിക ചെലവ്, ഇതെല്ലാം ഈ ചലഞ്ചസിനകത്ത് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട്, കാരണം ഒരു ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ പോഷകാഹാരക്കുറവ് നമ്മൾ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ തൈറോയ്ഡ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷമമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, ഉറക്കക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും കട്ടിയായിട്ടുള്ള ആഹാരം പലപ്പോഴും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം എപ്പോഴും അത് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മിക്സിയിലിട്ട് പല ആഹാരങ്ങളും അരച്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ദഹന പ്രക്രിയയിൽ വ്യതിയാനങ്ങളും

0: അപ്പം ആഹാര രീതിയിൽ തന്നെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. പിന്നെ അപസ്മാരം ഉണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആളെ തന്നെ ഏർപ്പാട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഈ പിന്നെ ഈ പേരൻസിനൊക്കെ പ്രത്യേകം ഈ അവസ്ഥ മാനേജ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനിങ് പലപ്പോഴും അനിവാര്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പിന്നെ പേരൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്.
1: സാധാരണ ഇത്തരം അവസ്ഥകളെ ഹോമിയോപ്പതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഒരുപാട് സ്പെഷ്യലിസ്റ്റുകളുടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ എങ്ങനെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഹോമിയോപ്പതി?
0: ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാവരുടെയും സഹായം ഇതിനകത്ത് അനിവാര്യമാണ്. ഒപ്പം മരുന്നുകളുടെ ഉപയോഗത്തിൽ ഹോമിയോപ്പതിക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ പ്രത്യേകിച്ചും ഹെറിഡിറ്ററി ടെൻഡൻസീസ് അപ്പനപ്പന്മാരിൽ കണ്ടിരിക്കുന്ന ചില വൈകല്യങ്ങൾ കുട്ടികളിലേക്കോ അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലേക്കോ വരാതിരിക്കാനായിട്ട് പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില ഒരു മരുന്നുകളുണ്ട്. ഇപ്പോൾ ട്യൂബർക്കുലിനം, കാർസിനോസിൻ, സിഫിലിനം, സോറിനം, സൾഫർ, മെഡോറിൻ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ അതിൻ്റെ യഥാർത്ഥ പൊട്ടൻസിയിൽ അതിൻ്റെ കൃത്യമായ ഡോസുകളിൽ പ്രഗ്നൻസിയിൽ ഈ അമ്മമാർക്ക് കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഡൻസീസ് നമുക്ക് യൂട്രസിൽ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നുള്ളത് ഇനി ജനിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിലേഡ് മൈൽസ്റ്റോൺസ്, ഇപ്പോൾ സംസാരിക്കാൻ താമസം അല്ലെങ്കിൽ പല്ല് വരാൻ താമസം, അതെല്ലാം എന്നുണ്ടെങ്കിൽ അവർക്ക് നടക്കാൻ താമസം, കഴുത്തുറയ്ക്കാൻ താമസം, ഇതിനെല്ലാം കൃത്യമായ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. കൽക്കേരിയ ഫോസ്, നാട്രമൂർ, കൽക്കേരിയ കാർബ്, ബരേറ്റ കാർബ്, സൈലീഷ്യ തുടങ്ങിയ മരുന്നുകൾ ലോ പൊട്ടൻസിയിലും ഹൈ പൊട്ടൻസിയിലും കൃത്യമായ അളവിൽ, ഇതെല്ലാം ലോങ് ടേം ട്രീറ്റ്മെൻറ്റാണ്. ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ 5 വയസ്സ് വരെ കൃത്യമായ അളവിൽ ഇത് മരുന്ന് കൊടുക്കണം എന്നുള്ളത്. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വൈകല്യം 1 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഒക്കെ ഈ പേരൻസ് കുട്ടികളെ കൊണ്ട് വരികയും മരുന്ന് കൊടുക്കുകയും ചെയ്യും. അവർ ഈ 1 വർഷമൊക്കെ കഴിയുമ്പോൾ അവരങ്ങ് ഫെഡപ്പ് ആവുകയാണ്, മനസ്സിലായോ? സ്ഥിരമായി കൊണ്ടുവരണം, അസോസ് ചെയ്യണം, മരുന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർ 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് വരാത്തൊരവസ്ഥ വരും. എന്താ പറ്റുന്നത് കഴിഞ്ഞാൽ അവരുടെ ആ വളർച്ചയിൽ നമ്മളുടെ സഹായിക്കുന്ന ഒരു സമയം അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് ഇവരും ചികിത്സ നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കണം. കാരണം ഒരു 5 വയസ്സുവരെയൊക്കെ തുടർച്ചയായിട്ടുള്ള ഇൻ്റർവെല്ലിൽ മരുന്ന് കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിലേഡ് മൈൽസ്റ്റോൺസ് നമുക്ക് ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സത്യം നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം അപസ്മാരം ഉണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ സിങ്കമെറ്റ്, അഗാരിക്കസ്, ഹെലിബോറോസ്, എത്യൂസ് ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് അറ്റാക്ക് കുറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും വരുന്നത് ചിലപ്പം ആഴ്ചകളിൽ വരും, ചിലപ്പോൾ മാസത്തിൽ ഒരിക്കൽ വരും. ആ രീതിയിലേക്ക് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ അത് ആ അപസ്മാരത്തിന് മറ്റ് മരുന്നുകൾ കൊടുക്കുന്നെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇഞ്ചുറി ഉണ്ടായിട്ടാണ് ഇപ്പോൾ പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ ഡെലിവറി സമയത്തുണ്ടാകുന്ന ഇഞ്ചുറിക്ക് ആർണിക്ക പോലുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി, ഹൈപ്പോക്സിയ വന്നിട്ട് ബ്രെയിനിൽ പിന്നെ വൈകല്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഇപ്പോൾ കാർബോവെജ് അല്ലെങ്കിൽ വെനേഡിയം, കൊക്ക, ഒപ്പിയം തുടങ്ങിയ മരുന്നുകളൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ കൊടുത്ത് നമുക്ക് റിസൾട്ട് കാണുന്നുണ്ട്. തൈറോയ്ഡ് ഫംഗ്ഷന് അതിൻ്റെ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും മാനേജ് ചെയ്യാൻ വേണ്ടി മരുന്നുകൾ നമുക്ക് ഇഫക്റ്റീവായിട്ട് കൊടുത്ത് റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഹോമിയോപ്പതിക്കാണ് ഇതിനെ മരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഹോമിയോപ്പതിക്ക് തന്നെയാണെന്നുള്ളത് പറയുകയാണ്.
1: സാധാരണ ഇത്തരം അവസ്ഥകളും മറ്റ് ചില രോഗമെന്നോ അതല്ലെങ്കിൽ ജീവിതാവസ്ഥയിലും ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഓട്ടിസം എന്ന അവസ്ഥ, അതുപോലെ പണ്ട് പറയുമായിരുന്നു ഗ്രഹിണി പിടിച്ച കുട്ടിയെന്ന്. അത്തരം ഒരു അവസ്ഥയാണോ ശരിക്കും ഇത്? അത്തരം സമാനമായ അവസ്ഥകൾ വേറെയും നമ്മൾ കാണാറുണ്ടോ?
0: ഉണ്ട്, ഉണ്ട്. ഓട്ടിസമാണ് ഈ ASD, അതായത് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ. അത് തന്നെയാണ് നമുക്കിതിനെ പെട്ടെന്ന് മറ്റ് കണ്ടീഷൻസുമായിട്ട് കമ്പാരിസണിൽ വരുന്നത്. കാരണം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ കുട്ടിക്ക് ബുദ്ധിപരമായിട്ട് ചില കുറച്ച് വൈകല്യങ്ങൾ കാണിക്കുന്നുള്ളൂ. അവർ റെപ്പറ്റേറ്റീവ് മൂവ്മെന്റ്സ്, എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് അവർ കാണിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം ചില കാര്യങ്ങളിൽ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾ വളരെ പ്രകടമായിട്ട് അവർ അച്ചീവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വരയ്ക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പാടുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ അതിനകത്ത് ഹൈ പെർഫോമൻസ് കാണിക്കും. പക്ഷേ ഈ ഡെവലപ്മെൻ്റ് ഡിലേ ഉള്ള കുട്ടികൾ ഒരിക്കലും ആ ഒരവസ്ഥയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ഈ ഗ്രഹിണി പിടിച്ച കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞ് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് വളർച്ചക്കുറവാണ്. അപ്പം അവർക്ക് കാൽസ്യം അല്ലെങ്കിൽ അവരുടെ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യതിയാനമാണ്, അവർക്ക് അബ്സോർഷൻ നടക്കുന്നില്ല. അപ്പോൾ അവർക്ക് വൈറ്റമിൻസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ആണ് യഥാർത്ഥത്തിൽ അവിടെ കാണിക്കുന്നത്. അത് നമുക്ക് പിന്നെ തിരിച്ചറിയുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഉള്ളത് ഇപ്പോൾ TB അല്ലെങ്കിൽ മലേറിയ അല്ലെങ്കിൽ സിഫിലിസ് അല്ലെങ്കിൽ ഈ കിഡ്നി സംബന്ധമായ രോഗമുള്ള അവസ്ഥയിലും ഈ പറയുന്ന രീതിയിൽ ഉള്ള വൈകല്യങ്ങൾ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. പിന്നെ മാൽ അബ്സോർഷൻ സിൻഡ്രോം, ഇതൊക്കെ ആഹാരം കഴിക്കുമെങ്കിലും പിന്നെ സ്മോൾ ഇൻഡസ്ട്രീനിൽ നിന്നോ അല്ലെങ്കിൽ ആമാശയത്തിൽ നിന്നോ ഇത് വലിച്ചെടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഉള്ള വൈകല്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ്, പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ജനിക്കുമ്പോഴേ ഉള്ള അവസ്ഥ, അതുപോലെ ഡയബറ്റീസ് ജന്മനാ ഉള്ള

0: ഡയബറ്റീസ് വന്നാലും ഡെവലപ്മെന്റൽ ഡിലേ ആയിട്ട് കമ്പാരിസൺ വരുന്ന ചില ബ്ലഡ് ഡിസോർഡേഴ്സ്, താലസീമിയ അല്ലെങ്കിൽ സിക്കിൾസെൽ അനീമിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഇതുപോലുള്ള വൈകല്യങ്ങളായിരിക്കും പ്രകടമാകുന്നത്. പിന്നെ ജനറ്റിക് ഷോർട്ട്സ്റ്റാച്ച്, ജനിക്കുമ്പോഴേ പിന്നെ വളർച്ചക്കുറവുള്ള ഒരു അവസ്ഥയുണ്ട്, അത് പിന്നെ ജന്മന ഉള്ള ഒരു വൈകല്യമാണ്, അതും നമുക്ക് കമ്പാരിസണിൽ വരുന്നതാണ്. പിന്നെ ക്രൊമോസോമൽ അബ്നോർമാലിറ്റി, ഈ ടേണർ സിൻഡ്രം പോലെയുള്ള ചില അബ്നോർമാലിറ്റീസും ഈ ഒരു രോഗമായിട്ട് നമുക്ക് കമ്പാരിസന് വരുന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം, ഓട്ടിസോ എന്താണെന്നും ഈ പറയുന്ന മറ്റ് അവസ്ഥകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ നമ്മൾ കാണാനും അതനുസരിച്ചുള്ള ചികിത്സയാണ് അതിന് കൊടുക്കേണ്ടത്.
1: ശരിയായ സമയത്ത് ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻ, ഒരു ഇടപെടൽ ഒരു ആരോഗ്യ വിദഗ്ധന് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ അവസ്ഥ മാറ്റാനും കുട്ടിക്ക് വളരെയധികം വളർച്ച തന്നെ കൈവരിക്കാനും കഴിയും സാധാരണ പോലെ അല്ലേ?
0: കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. നമുക്ക് പൂർണ്ണമായിട്ടൊരു നോർമൽ ബേബി ആയിട്ട് ഒരു നോർമൽ ചൈൽഡായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പ്രയാസമായിരിക്കും. പേരൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അനിവാര്യമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ നമ്മുടെ സപ്പോർട്ടോടുകൂടി മരുന്നും കൊടുത്ത് നമുക്ക് അവരെ വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കത്തുള്ളൂ.
1: അപ്പോൾ ഇത്തരം അസുഖങ്ങൾ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
0: ഏർലി ഡയഗ്നോസിസ്, നേരത്തെ ഈ യോഗ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ഏർലി സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ഇന്റർവെൻഷൻ നേരത്തെ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇവിടെ ഇവരെ വളർത്തിക്കൊണ്ടു പോകാൻ പറ്റും.
1: ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ അതല്ലെങ്കിൽ കുട്ടികളുടെ ആഗോള വികസന കാലതാമസം എന്ന ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ വിശദമാക്കിയതിന് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: കുട്ടികളിലെ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എഹിയ പറക്കവിട്ടിയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: നോവില്ലാ ചികിത്സ, ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം ഹോമിയോപ്പതിയിലൂടെ.
4: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ, വിളിക്കാം 9447007786.
3: സൗമ്യമായ ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
4: 32 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
4: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
3: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ,
4: 9447007786.
5: FM ഹെൽത്ത് ലൈൻ.

102.3 കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സഹയാത്രിക, സംരംഭകയായ ആർഷ ജോസുമായി അഭിമുഖം, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. പന്ത്രണ്ട് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, സ്വച്ഛഭാരത് മിഷൻ. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സൌമ്യ എസ് നായർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം, 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

വൈകിട്ട് 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ലോക ക്ഷീരദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷെഫീന എം, ക്ഷീരകർഷകരായ തങ്കമണി, മൈമൂനത്ത് ബീരാൻ, സിന്ധു ഷിജു, ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും

ക്ഷീരകർഷകരായ തങ്കമണി, മൈമൂനത്ത് ബീരാൻ, സിന്ധു ഷിജു, ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീരകാർഷിക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സിൽവി മാത്യു എന്നിവർ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാഗ്മോ എന്ന സ്റ്റാർട്ടപ്പിനെ കുറിച്ചറിയാം. ബാഗ്മോ സ്ഥാപകൻ അനസ് ഡി സംസാരിക്കുന്നു. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 യു കെ കുമാരൻ എഴുതിയ തക്ഷൺകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. സൌണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്തുമായി അഭിമുഖം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 TV ശങ്കരനാരായണന്റെ സംഗീത കച്ചേരി. പറവൂർ എ സുന്ദരേശൻ വയലിൻ. ഉമയാൾപുരം കെ ശിവരാമൻ മൃദംഗം. പാലക്കാട് സുന്ദരം ഖടം. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സൽഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഗരീബ് കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. പ്രിയ ശ്രോതാക്കളെ, ഇനി FM ഡയറിയുടെ ആദ്യ ഭാഗത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആര്? ചോദ്യം ആവർത്തിക്കാം, വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആര്? ഉത്തരം, ശ്രീ അജയ് ബംഗയാണ് വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ്. ഇന്ത്യൻ വംശജനായ ഒരു അമേരിക്കൻ ബിസിനസ് എക്സിക്യൂട്ടീവാണ് ശ്രീ അജയ് ബംഗ. 2023 മുതൽ ലോകബാങ്ക് ഗ്രൂപ്പിന്റെ പ്രസിഡന്റാണ്. അതിനു മുൻപ് അദ്ദേഹം മാസ്റ്റർ കാർഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരുന്നു. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നതാണ് ലോകബാങ്കിന്റെ ആപ്തവാക്യം. ഇനി ചിന്താശകലം, ചെലവഴിച്ചതിന് ശേഷം ശേഷിക്കുന്നത് സമ്പാദിക്കരുത്, പകരം സമ്പാദിച്ചതിന് ശേഷം ശേഷിക്കുന്നത് ചെലവഴിക്കുക. വാറൻ ബഫറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. വിവിധ ഇനം പരിപാടികളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു.

0: ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ച് ഓരോന്ന് പറഞ്ഞുതരല്ലേ. മനുഷ്യരുടെ രൂപത്തിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നു തോന്നുന്നു. ഒരിക്കൽ ഞാൻ എവിടെയോ വായിച്ചത് ഓർമ്മ വരുന്നു, നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ മനുഷ്യ ശരീരം ശോഷിക്കുകയും തല വലുതാവുകയും ചെയ്യും എന്ന്. കാരണം ബുദ്ധി കൊണ്ടാ മനുഷ്യൻ ജീവിക്കുന്നത്, ശരീരം കൊണ്ടല്ല. പിന്നെ യാത്രയ്ക്കുള്ള സമയം ഇപ്പോഴത്തെ ദൈർഘ്യം കുറയും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് പോകാൻ 4 മണിക്കൂറിനപ്പുറം വേണം ഇപ്പോ. കാലാന്തരം മിനിറ്റുകൾക്കകം അത്രയും ദൂരം കടക്കാനുള്ള സാങ്കേതിക വിദ്യ മനുഷ്യൻ സ്വായത്തമാക്കും. എന്തായാലും 1000 വർഷങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ഓർത്ത് വെറുതെ ആരും വട്ടുപിടിപ്പിക്കേണ്ട. ചുമ്മാ ഒരു രസം തോന്നിയപ്പോ പറഞ്ഞേയുള്ളൂ. നമുക്കിപ്പോഴത്തെ കാര്യം നോക്കാം, പിന്നെയുള്ള കാര്യം പിന്നെയുള്ളവർ നോക്കിക്കൊള്ളും. അപ്പൊ ഇന്നും പതിവ് പോലെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാം. ഹലോ, VPS ലേക് ഷോർ സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം.
2: ഹലോ,
0: മേരി പീറ്റർ ആണോ?
2: ആണല്ലോ.
0: അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മേരി. ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്. നമ്മുടെ വിനീത് ഉണ്ടല്ലോ, വിനീത് പയ്യനാണ്. ആ വിനീത് പയ്യൻ പറഞ്ഞു അമ്മേനെ വിളിച്ചെന്ന് ഒരു സർപ്രൈസ് ബർത്ത്ഡേ വിഷ് കൊടുക്കണമെന്ന്. അതനുസരിച്ചാണ് ഇപ്പൊ നമ്മള് വിളിച്ചത്.
2: ഞാൻ എല്ലാ ദിവസവും പരിപാടി കേൾക്കുവേ.
0: ആഹാ,
2: അപ്പൊ അതുകൊണ്ട് അത് അവന് കേൾക്കുവേ. അവന് ഇഷ്ടമാണ്, പക്ഷെ അവനത് നേരെ ഇരുന്ന് നമ്മുടെ നേരെ ഇരുന്ന് കേൾക്കൂല. കാരണം ഞാൻ അത് ഇരുന്ന് ചിരിക്കണൊക്കെ കാണുമ്പോ അവൻ പറയേ, അവൻ എന്നെ കളിയാക്കും. ഞാനും ഹസ്ബൻഡും ഇരുന്ന് കേൾക്കും. രാവിലെ തന്നെ വന്നു കഴിയുമ്പം, പള്ളി പോയി വന്നു കഴിയുമ്പോ ഈ പരിപാടി വെക്കും.
0: പക്ഷെ പുള്ളി നമുക്ക് എഴുതിയത് ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണെന്നൊക്കെ എഴുതിയത് അമ്മയുടെ അച്ഛന്റെ മുന്നൊന്ന് കാണിക്കാഞ്ഞിട്ടാണ്.
2: ആണല്ലേ.
0: എന്താ ചെയ്യുന്ന വിനീത്?
2: വിനീത് ഇപ്പൊ ഒരു കമ്പനി, ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്യണ ഇടപ്പള്ളി.
0: ഒരു മോൻ മാത്രമേ ഉള്ളൂ?
2: രണ്ടുപേര്. വേളയത് ഫ്രാൻസില് 2 വർഷത്തോളമായി പോയിട്ട്.
0: രണ്ടുപേരും മാരീഡ് ആണോ?
2: ഇല്ല ഇല്ല, വിനീതിന് കല്യാണം ആലോചിച്ചോണ്ടിരിക്കണം, ഒന്നും ആയിട്ടില്ല.
0: വേഗം നമുക്ക് പിടിച്ചു കെട്ടണം പുള്ളിയെ.
2: അതെ അതെ, അടുത്തതും ആയിട്ടുണ്ട്, അവനും ആയിട്ടുണ്ട്.
0: 30-31 വയസ്സായി. ശരി, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് ഗ്ലാസ് കടയിലെ ഓട്ടോ ആണ്.
0: എവിടെയാ വീട്? താമസം എവിടെയാ?
2: ചക്കരപ്പറമ്പ്.
0: എല്ലാരും സുഖായിട്ടിരിക്കുന്നു വീട്ടില്?
2: സുഖായിട്ടിരിക്കുന്നു, സുഖായിട്ടിരിക്കുന്നു.
0: സന്തോഷം.
2: പരിപാടിയൊക്കെ നല്ല പരിപാടിയാണ് കേട്ടോ.
0: ഓ, താങ്ക് യു സോ മച്ച്.
2: മോട്ടിവേഷൻ ഗ്ലാസ് ആണ്.
0: സന്തോഷം. ഡെയിലി പ്രോഗ്രാം കേൾക്കുക, ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദൈവം പ്രദാനം ചെയ്യട്ടെ. ഏത് പാട്ടപ്പൊ വെച്ചു തരേണ്ടത് ഞങ്ങള്?
2: ഓ, അശേഷിക്ക് ഇഷ്ടമുള്ളത് വെച്ചു.
0: അയ്യോ, മേച്ചിക്ക് ഇഷ്ടമൊന്നുമില്ലേ?
2: ആശേഷി പാടിയ പാട്ടായാലും മതി.
0: ശരി, അപ്പൊ നല്ലൊരു പാട്ട് വെച്ചു തരാം. ഹാപ്പി ആയിട്ടിരിക്കൂ.
2: താങ്ക് യു ട്ടോ, ഭയങ്കര സന്തോഷം.
0: ഓ, ഓൾവേസ് വെൽക്കം. ശരി ചേച്ചി, ബൈ ബൈ.
2: ബൈ ബൈ.

ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരെ, നമസ്കാരമുണ്ട്. ഒരു 100 വർഷം കൂടി കഴിയുമ്പോ നമ്മളിപ്പോ ജീവിക്കുന്ന സ്ഥലത്ത് ആരായിരിക്കും ഉണ്ടാവുക? ആ സ്ഥലങ്ങൾക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാവും ഉണ്ടാവുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപാട് മാറ്റങ്ങൾ പുരോഗതിയൊക്കെ ഉണ്ടാകും. അന്നും ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ ഭൂമിയും ആകാശവും ഒക്കെ കാണും. 1000 വർഷം കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എങ്ങനെയായിരിക്കും? ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറമാണ് അത്. ശാസ്ത്ര രംഗത്തൊക്കെ എന്തെല്ലാം പുരോഗതി ഉണ്ടാകും? ജീവിത രീതി, തൊഴില്, ചിന്താഗതി, വാസസ്ഥലം, ബന്ധങ്ങൾ തുടങ്ങി എല്ലാം മാറും. 1000 വർഷത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്തിനാ ഇപ്പോ ചിന്തിക്കുന്നത് എന്നാവും നിങ്ങൾ ചിന്തിക്കുക. വെറുതെ ഒരു രസം. നിങ്ങൾക്കൊന്നും

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹായ് വലേട, നമസ്കാരമുണ്ട്.
3: നമസ്കാരം, നമസ്കാരം.
2: പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ബാലേട്ടനോട് ചോദിച്ചപ്പോ ബാലേട്ടൻ ആ കാര്യത്തിൽ എനിക്കുള്ള വിവരം മനസ്സിലാക്കി എന്നെ പുച്ഛിച്ചു.
3: അതിന്റെ
2: ബാക്കി പത്രമാണ് എന്റെ ഈ ചിരിയുടെ റീസൺ എന്ന് പറയുന്നത്.
3: ആശേച്ചി, ബാലേട്ട, ഹലോ VPS ലേക്ക് ഷോ. വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ ജീവിതം ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഒരു ചെറിയ പരീക്ഷയിലെ പരാജയമോ സുഹൃത്തുമായുള്ള ഒരു ചെറിയ പിണക്കമോ മതിയായിരുന്നു അന്നത്തെ എന്റെ ലോകം തകിടം മറിയാൻ. അന്ന് ഞാൻ അനുഭവിച്ച മാനസിക വിഷമം വിവരണാതീതമായിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യം എന്നെ വല്ലാണ്ട് വേട്ടയാടിയിരുന്നു. ജീവിതം അവിടെ അവസാനിച്ചു എന്ന് ഞാൻ പലപ്പോഴും വിശ്വസിച്ചിരുന്നു. ഇതൊക്കെ വെറും നിസ്സാരമാണെന്ന് അന്ന് ആരെങ്കിലും വന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടേനെ. കാരണം അന്നത്തെ എന്റെ കാഴ്ചപ്പാടിൽ ആ പ്രശ്നങ്ങളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ. ഉറക്കമില്ലാത്ത രാത്രികളും അനാവശ്യമായ ആകുലതകളും കൊണ്ട് ഞാൻ എന്റെ ആരോഗ്യം പോലും നശിപ്പിച്ചു. പക്വതയില്ലാത്ത ആ പ്രായത്തിൽ ഓരോ തിരിച്ചടിയും ഒരു വലിയ പരാജയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വർഷങ്ങൾ കടന്നുപോയി. ജീവിതം എനിക്ക് മുന്നിൽ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും നിരത്തി. പഴയ ആ പ്രശ്നങ്ങളെല്ലാം പതുക്കെ വിസ്മൃതിയിലായി. ഇന്ന് ആ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചിരിയാണ് വരുന്നത്. അന്ന് ഞാൻ എന്തിനായിരുന്നു ഇത്രയധികം സങ്കടപ്പെട്ടത് എന്ന്

0: എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. പരീക്ഷയിലെ തോൽവികൾ സത്യത്തിൽ എന്നെ പുതിയൊരു മേഖലയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. കാലം എല്ലാ മുറിവുകളെയും ഉണക്കുമെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അന്ന് വലിയ പ്രതിസന്ധിയായി തോന്നിയ പലതും ഇന്നെന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായിരിക്കുന്നു. കാര്യങ്ങളെ പക്വതയോടെ കാണാൻ പ്രായവും അനുഭവങ്ങളും എന്നെ പ്രാപ്തനാക്കി. ജീവിതം ഒരു വലിയ പുസ്തകമാണെന്നും അതിലെ ചില പേജുകൾ മോശമായെന്ന് കരുതി പുസ്തകം തന്നെ മോശമാണെന്ന് കരുതരുത് എന്നും ഞാൻ പഠിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരു വലിയ തിരിച്ചറിവ് മാതാപിതാക്കളെ കുറിച്ചാണ്. ചെറുപ്പത്തിൽ അവർ എടുത്ത പല തീരുമാനങ്ങളും എനിക്കന്ന് വലിയ ദേഷ്യമുണ്ടാക്കിയിരുന്നു. അവർ എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു അന്ന് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അതേ സാഹചര്യങ്ങളിൽ ഞാൻ എത്തുമ്പോഴാണ് അവരുടെ ആ തീരുമാനങ്ങൾക്ക് പിന്നിലെ കരുതലും ദീർഘവീക്ഷണവും ഞാൻ തിരിച്ചറിയുന്നത്. അവർ കണ്ട ലോകവും അനുഭവിച്ച പ്രതിസന്ധികളും മനസ്സിലാക്കാൻ മാത്രം പക്വത അന്നെനിക്കുണ്ടായിരുന്നില്ല. എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ അന്ന് ചില കാര്യങ്ങളിൽ കടുത്ത നിലപാടുകൾ എടുത്തതെന്ന് ഇന്നെനിക്ക് ബോധ്യമുണ്ട്. ആ തിരിച്ചറിവ് അവരോടുള്ള എന്റെ സ്നേഹവും ബഹുമാനവും ഇരട്ടിയാക്കി. ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് ഞാൻ ഓരോ നിമിഷത്തെയും കൂടുതൽ വിലമതിക്കുന്നു. ജീവിതം ശാശ്വതമല്ലെന്ന സത്യം പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിലൂടെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അനാവശ്യമായ വാശികൾക്കോ പിണക്കങ്ങൾക്കോ ഞാൻ ഇപ്പോൾ സമയം കളയാറില്ല. കൂടെയുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാനും ഞാൻ ശ്രമിക്കുന്നു. പഴയ ആകുലതകൾ മാറ്റിവെച്ച് ഇന്നത്തെ സന്തോഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ലഭിക്കുന്ന ഈ തിരിച്ചറിവുകൾ ഭാവിയിലെ പ്രതിസന്ധികളെ നേരിടാൻ എനിക്ക് വലിയ കരുത്തു നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കത്തിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതും കടന്നുപോകുമെന്ന ചിന്ത ഏതൊരു സാഹചര്യത്തിലും എന്നെ ശാന്തനാക്കിക്കൊണ്ടേയിരിക്കുന്നു. അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു എന്ന സത്യം എന്റെ ജീവിതം എന്നെ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്നു. സതി മടക്കത്താനത്ത് നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: മടക്കത്താനത്ത് നിന്നുള്ള സതി ചേച്ചി, ജീവിതത്തിൽ നമ്മൾ കുറേ മുന്നോട്ട് പോകുമ്പോഴാണ് പലതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. പിന്നെ കുഞ്ഞുനാളിലുള്ള നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ അന്ന് നമ്മൾ ഒരുപാട് പർവ്വതീകരിച്ച് കണ്ടിരുന്നെങ്കിലും കാലം കുറേ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക, അയ്യേ അതിനൊക്കെയാണോ ഞാൻ ഇത്ര വിഷമിച്ചതെന്ന്. അതും നമുക്ക് നല്ലതിനായിരുന്നു എന്നുള്ള തിരിച്ചറിവും നമുക്ക് കാലക്രമേണ സംഭവിക്കും.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: രമ്യ വിശ്വനാഥനാണ് കത്തയച്ചിരിക്കുന്നത്. പ്രിയാശേച്ചി ബാലേട്ട, ഒരു വീട്ടിൽ ചേച്ചിയും അനുജത്തിയും ഉണ്ടാവുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ ആ ഭാഗ്യം പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നത് അടിപിടികൾക്കും കരച്ചിലുകൾക്കും ഒടുവിലാണെന്ന് മാത്രം. ചേച്ചിയും അനുജത്തിയും തമ്മിലുള്ള ബന്ധം എന്നത് വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ്. അതൊരേ സമയം ഒരു പോരാട്ട ഭൂമിയും മറ്റൊരു വശത്ത് ഏറ്റവും വലിയ അഭയസ്ഥാനവുമാണ്. അമ്മയുടെ പകുതി ഗൗരവവും കൂട്ടുകാരിയുടെ മുഴുവൻ സ്വാതന്ത്ര്യവും ചേർന്ന രൂപമാണ് ഓരോ ചേച്ചിയും. എന്നാൽ ആ ചേച്ചിയുടെ സ്വസ്ഥത കളയാൻ ദൈവം നിയോഗിച്ച സ്പെഷ്യൽ ഏജന്റ് ആയിരിക്കും ഓരോ അനുജത്തിയും. ഞങ്ങളുടെ വീട്ടിൽ യുദ്ധം തുടങ്ങുന്നത് പലപ്പോഴും അലമാരകൾക്ക് മുന്നിൽ നിന്നാണ്. ചേച്ചി പുതിയൊരു ഡ്രസ്സ് വാങ്ങിയാൽ അത് ആദ്യം കണ്ണു വെക്കുന്നത് ഞാനായിരിക്കും. ചേച്ചി ഞാനൊന്നും അത് ഇട്ടു നോക്കട്ടെ എന്ന് ചോദിച്ചു തുടങ്ങുന്ന വിനയം പിന്നീട് ഇതെനിക്ക് വേണം എന്ന അധികാരമായിട്ട് മാറും. ചേച്ചി പുറത്തു പോയ സമയം നോക്കി അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുപ്പായവും ഇട്ട് അവളുടെ കൺമഷിയും ശാന്തം തേച്ച് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. പക്ഷെ ചേച്ചി തിരിച്ചു വരുമ്പോഴുള്ള ആ പുകിൽ അതിലും വലുതായിരിക്കും. നീ എന്തിനാ എന്റെ ഡ്രസ് എടുത്തത് എന്ന ചേച്ചിയുടെ ചോദ്യത്തിന് ഞാൻ എടുത്തതല്ല, അതവിടെ കിടന്നപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ. എന്റെ കൺമഷിയും പൊട്ടും എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എന്റെ അച്ഛൻ മേടിച്ചു തന്നതല്ലേ, എനിക്കും അവകാശമുണ്ട് എന്ന മറുപടിയായിരിക്കും തിരികെ നൽകുക. അതോടെ അടിപിടിയാകും. ഒടുവിൽ അമ്മ വന്ന് രണ്ടുപേരെയും ചീത്ത വിളിക്കുന്നത് വരെ ആ യുദ്ധം നീളും. എത്ര അടിയുണ്ടാക്കിയാലും രാത്രിയിൽ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ അനുജത്തിക്ക് ഉറക്കം വരില്ല. അടിപിടികൾ ഒരു വശത്ത് നടക്കുമ്പോഴും വീട്ടിൽ ആരും അറിയാത്ത രഹസ്യങ്ങളുടെ ഏക സൂക്ഷിപ്പുകാരി ചേച്ചിയായിരിക്കും. സ്കൂളിലെ ഇഷ്ടങ്ങളും കോളേജിലെ കുസൃതികളും അച്ഛനറിയാതെ സാധിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സഹോദരിമാർക്കിടയിൽ സുരക്ഷിതമായിരിക്കും. അച്ഛന് വഴിയെടുക്കുമ്പോൾ അനുജത്തിയെ തന്റെ പുറകിൽ ഒളിപ്പിച്ചു നിർത്തും. ആദ്യമായി ഋതുമതിയായപ്പോഴും പേടിച്ചേരേണ്ട അനുജത്തിക്ക് ആദ്യം തുണയായെത്തിയതും കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതും അവസാനം വരെ തുണയായി നിഴലായി ഒപ്പം നിന്നത് ചേച്ചിയായിരുന്നു. അപ്പോഴൊക്കെ അമ്മയുടെ കരുതലും വാത്സല്യവും ക്ഷമയും ചേച്ചിയിൽ പ്രകടമായിരുന്നു. നിസാര കാര്യത്തിനും തല്ലിപ്പിടിക്കുന്ന അവൾ ആ സമയങ്ങളിലെല്ലാം വാത്സല്യ നിധിയായിട്ട് മാറി. ചേച്ചിക്ക് വയ്യാതെ വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ലോകത്തിലെ ഏറ്റവും വലിയ സമാശ്വാസമായി മാറാൻ ചെറിയവൾക്കും കഴിയും. പരസ്പരം കുറ്റപ്പെടുത്തുമെങ്കിലും മറ്റൊരാൾ തന്റെ സഹോദരിയെ കുറിച്ചൊരു വാക്ക്

0: മോശമായി പറയുന്നത് കേൾക്കാൻ രണ്ടുപേർക്കും കഴിയില്ല. അപ്പോൾ അവരൊന്നിച്ചു നിൽക്കുന്ന ആ ഐക്യം ഏത് വൻ ശക്തികളെയും തോൽപ്പിക്കുന്നതാണ്. ഈ ബന്ധത്തിലെ ഏറ്റവും വൈകാരിക നിമിഷം വരുന്നത് ചേച്ചിയുടെ വിവാഹ ദിവസമാണ്. അതുവരെ ഈ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു നടന്ന അനുജത്തിയായിരിക്കും അന്ന് ഏറ്റവും കൂടുതൽ കരയുന്നത്. ചേച്ചിയുടെ മുറിയിൽ അവളുടെ സാധനങ്ങൾക്കിടയിൽ തനിച്ചാകുമ്പോഴാണ് ഇത്രയും കാലം തനിക്ക് തണലായി നിന്നത് ആ വലിയ ചേച്ചിയാണെന്ന് അനുജത്തി തിരിച്ചറിയുന്നത്. ഫോണിലൂടെയുള്ള നീണ്ട സംസാരങ്ങളും ഇടയ്ക്കുള്ള സന്ദർശനങ്ങളും ആ ബന്ധത്തിന് ആഴം കൂട്ടുകയുള്ളൂ. ദൂരം കൂടുമ്പോഴും മനസ്സുകൾ അടുത്ത് നിൽക്കുന്ന അത്ഭുത ബന്ധമാണിത്. ചേച്ചി എന്നത് വെറുമൊരു സഹോദരിയല്ല. അമ്മ തിരക്കിലാകുമ്പോഴോ അടുത്തുണ്ടാകാതിരിക്കുമ്പോഴോ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അനുജത്തിയെ ചേർത്ത് പിടിക്കുന്നത് ചേച്ചിയാണ്. വഴക്ക് പറയുന്നതിനിടയിലും അനുജത്തിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കരുതി വെക്കുന്നതും അവൾക്കൊരു വിഷമം വരുമ്പോൾ സ്വന്തം സങ്കടം മാറ്റിവെച്ച് കൂടെ നിൽക്കുന്നതും ചേച്ചിമാരുടെ പ്രത്യേകതയാണ്. അവർ തമ്മിലുള്ള ബന്ധം നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ ഒരു തുടർച്ചയാണ്. ചേച്ചിയും അനുജത്തിയും തമ്മിലുള്ള ബന്ധം എന്നത് സ്നേഹത്തിന്റെയും കലഹത്തിന്റെയും ഒരു മനോഹരമായ മിശ്രിതമാണ്. ലോകത്ത് ആര് കൈവിട്ടാലും തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് താങ്ങായി നിൽക്കാൻ ഒരാളുണ്ട് എന്ന ഉറപ്പാണ് ഓരോ സഹോദരിയും നൽകുന്നത്. കൈകൾ കോർത്തു പിടിച്ച് നടക്കുന്ന ആ പഴയ കുട്ടിക്കാലം കഴിഞ്ഞാലും ഹൃദയങ്ങൾ തമ്മിലുള്ള ആ നിസ്വാർത്ഥ യാത്ര അവർ മരണം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മരണശേഷമോ? അതെ, ഇന്നവളില്ല. സ്നേഹവും കലഹവും ഒരുപോലെ പങ്കുവെച്ച് എന്റെ ചേച്ചി മറ്റൊരു ലോകത്താണ്. അവിടെ ഇരുന്ന് ഭൂമിയിലുള്ള എന്നെ നോക്കി അവൾ കലഹിക്കുകയും കുറുമ്പ് കാട്ടുകയും ഒടുവിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തോടെ, രമ്യ വിശ്വനാഥൻ.
1: രമ്യയെ ഈ കത്ത് വായിക്കുമ്പോ ഒരുപാട് അനുജത്തിമാരെയും ചേച്ചിമാരെയൊക്കെ ഞാൻ ഓർമ്മിക്കായിരുന്നു. ഇപ്പൊ ഒട്ടുമിക്ക വീടുകളിൽ നമുക്ക് കാണാറുള്ളത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയൊക്കെ ആയിരിക്കും. പക്ഷെ കുറേയധികം വീടുകളിൽ രണ്ട് പെൺകുട്ടികളായിരിക്കും. ചില വീടുകളിലാണെങ്കിൽ രണ്ടിലല്ല, അതിൽ കൂടുതലായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുള്ള വീടൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇത്ര ആളുകളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവരൊക്കെ പരസ്പരം എന്താണ് അവരുടെ മുഖകാന്തിയൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് അവര് പരസ്പരം ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഒരുമിച്ച് അങ്ങനെ ഒരു താളത്തിൽ ലയത്തിൽ പോകുന്ന ഒരുപാട് സഹോദരിമാരുള്ള വീടൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എത്ര കലാപവും കലഹവും പരസ്പരം ഉണ്ടായിക്കഴിഞ്ഞാലും ചേർത്ത് നിർത്താൻ ഒരു സഹോദരിക്ക് മറ്റൊരു സഹോദരി ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും നല്ല കാര്യമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോ പല വീട്ടിലെ കുട്ടികളും നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്, അയ്യോ എനിക്കൊരു അനിയത്തിയും കൂടി വേണമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു അനിയനും കൂടി വേണമായിരുന്നു എന്നൊരു അനിയനൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കാരണം എല്ലാം ഷെയർ ചെയ്യാൻ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സെന്റൻസ് അതാണ്. അമ്മയില്ലാത്ത സന്ദർഭത്തിൽ അമ്മയോളം ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചില്ലേ? സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അച്ഛനോട് തുറന്നു പറയാൻ പറ്റാത്ത, അച്ഛനോട് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ഓരോ ദിവസവും അവരുടെ നിത്യജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് സത്യമാണ്. അവിടെ അമ്മയോളം വലിപ്പമുള്ള അല്ലെങ്കിൽ അമ്മയോളം പക്വതയുള്ള ഒരു ചേച്ചി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയായിരിക്കും. ഏതൊക്കെ വീട്ടിലിങ്ങനെ അനുജത്തിമാരും ചേച്ചിമാരൊക്കെ ഒരുമിച്ചുണ്ടോ, നിങ്ങളൊക്കെ നല്ല സൗഹൃദത്തിൽ തന്നെ പോണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: എനിക്ക് ഈ കത്ത് വായിച്ച് കേട്ടപ്പോ ആദ്യം ചെറിയൊരു നമ്പരും, കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചേച്ചിയോ
1: അനുജത്തിയോ
0: ഒന്നുമുണ്ടായിരിക്കോ എന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ വിടുവോ. കാരണം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയും ഇമോഷണലി കുറച്ചുകൂടി ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കായിരിക്കും. അപ്പൊ ഒരു ചേച്ചിയോ അനുജത്തിയോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു സാധനം നമുക്ക് ഉണ്ടായിരിക്കോ.
1: നിങ്ങളുടെ കാര്യമല്ല,
0: നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അമ്മമാരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് അശ്വിനോടും പറയും എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഞാൻ ഉണ്ടായിട്ട് എന്താ പ്രശ്നം? അല്ല, പ്രശ്നമല്ല കൃഷ്ണ, എന്നാലും പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഒരു സുഖമായിരുന്നു.
1: ഞാനിപ്പോ കണ്ടിട്ടുള്ളത് ഈ ഓപ്പോസിറ്റ് സെക്സ് ആണ്. അതായത് അമ്മയോട് സ്നേഹം ആൺകുട്ടികൾക്കും അച്ഛനോട് സ്നേഹം പെൺകുട്ടികൾക്കാണെന്ന് പൊതുവെ പറയാറുണ്ട്. ഞാൻ ഇടയിൽ കയറി ഒന്ന് പറഞ്ഞേ ഉള്ളൂ.
0: എന്നെന്തേ പറയാൻ വിടൂ,
1: എന്നെ നിങ്ങൾ പറയുന്നു. ഇതെന്താ ചർച്ചയാണ്?
0: ചർച്ചയല്ല, ആ ഒരു ഓപ്പോസിറ്റ് സെക്സ് ആ ഒരു ഇഷ്ടം എന്നുള്ളതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഒരാവശ്യം വരുമ്പോ നമുക്കൊരു തലവേദനയായി, ഒരു പനിയായി, അല്ലെങ്കിൽ നമുക്ക് തല കറങ്ങുന്നു, നമ്മളിന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടി ഉണ്ടായാലും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കാം. അപ്പൊ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് പിടിക്കാന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ വീട്ടിലെ ആൺകുട്ടികളോട് പറഞ്ഞാൽ അത് അതിലും വലിയ കലാപാകുന്നത് കൊണ്ട് ഞാൻ പലപ്പോഴും മൗനം പാലിക്കാറുണ്ട്. നിങ്ങളടുത്ത് ഞാൻ അത് പാലിക്കാം.
1: എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മൗനം വിദ്വാന് ഭൂഷണം.
0: ചില വ്യക്തികൾക്കും
2: മൗനം പരമ എൻ പൊൻ ദീനയേ സ്വപ്നം.

0: കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, നമ്മള് എത്രമാത്രം
1: ബാലരമയാണോ പൊമ്പാറ്റയാണോ
0: നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, അതൊക്കെ നമ്മളെ ഏറെ സ്വാധീനിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫോണ് കുറച്ചൊന്ന് ഒഴിവാക്കിയാല് കുറച്ച് സമാധാനം കിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ. ഇപ്പൊ ക്ലോസിങ്ങിന്റെ സമയമാകുമ്പോ ഒരാള് ക്ലോസ് ചെയ്യണം, ഡാനി ഫോണ് കൊണ്ടാന്ന്. ഡാനി ചന്ദന ക്ലോസിങ്ങിന് ഫോണ് കയ്യിലുണ്ടെങ്കിൽ എന്തേലും പറയാൻ പറ്റുള്ളൂ ചേട്ടന്, അത് മാനിയായി പോയി.
1: ഞങ്ങളുടെ നാട്ടിലെ സ്ഥലമുണ്ട് കാസർഗോഡ്.
0: നിങ്ങളെ നാട്ടിൽ ഇല്ലാത്ത സ്ഥലമുണ്ടോ?
1: എന്തായാലും പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായി. കത്തുകളയക്കണം, കത്തുകളയക്കാനുള്ള വിലാസം അറിയാം. ഹലോ, VPS ലേക്ക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര PO.
0: കാക്കനാട്
1: PO.
0: കാക്കനാട് PO അല്ലട്ടോ, തൃക്കാക്കര PO ആണ്. അപ്പോ മെയിൽ ID hello@vpslakeshore@gmail.com ആണ്. നമ്പർ 8157000888.
1: അപ്പൊ സ്നേഹപൂർവം നാളെ എത്തിച്ചേരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഇഷ്ടം എന്ന ചിത്രത്തിലെ ഗാനമാണ് ചിത്ര പാടിയത്. ഗാനശില്പികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, മോഹൻ സിത്താര.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി കേൾക്കാം മിന്നാ മിന്നിക്കൂട്ടം എന്ന ചിത്രത്തിലെ ഗാനം. അനിൽ പനച്ചൂരാൻ വരികളെഴുതി ബിജിബാൽ സംഗീതം നൽകി. രഞ്ജിത് കെ ജി, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: സമയം 9:16:35. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് P. ഉണ്ണികൃഷ്ണൻ പാടിയത്. സംഗീത സംവിധാനം ശ്രീകുമാരൻ തമ്പി.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ജാനമ്മ ഡേവിഡ്, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം ഇനി. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11 മണിക്കുള്ള സഹയാത്രികൾ കേൾക്കൂ. സംരംഭകയായ ആർഷ ജോസുമായി അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സഹയാത്രികയിൽ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 33:10. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. വിറ്റ്നസ് എന്ന ചിത്രത്തിലെ ഗാനം ഇനി. യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, ഔസേപ്പച്ചൻ.

മീശമാധവൻ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ, റിമി ടോമി എന്നിവർ പാടിയ ഗാനം ഇനി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പുണ്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ എസ് രമേശൻ നായർ, എം ജയചന്ദ്രൻ.
1: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ
2: ക്ഷീരമേഖലയിലെ സ്ത്രീ സാന്നിധ്യം, ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: ഈ വർഷത്തെ സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്ന പ്രമേയം ഏറെ പ്രസക്തമാണ്. കുടുംബത്തെയും സമൂഹത്തെയും നിശബ്ദമായി പോഷിപ്പിക്കുന്ന സ്ത്രീകളുടെ സമർപ്പണത്തെ ആദരിക്കാനുള്ള അവസരവുമാണ് ലോക ക്ഷീരദിനം.
1: പങ്കെടുക്കുന്നവർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ഷഫീന,
2: ക്ഷീരകർഷകരായ തങ്കമണി,
1: മൈമൂനത്ത് ബീരാൻ, സിന്ധു ഷിജോ,
2: ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സിൽവി മാത്യു.
4: പാലിന്റെ വരുമാനവും പാലിത്തീറ്റയുടെ ചെലവും കൂടി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോ പാലിന് വില കൂടിയ കാരണം എനിക്കിപ്പോ പിടിച്ചു നിൽക്കാം.
1: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
0: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ധനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. PK ഗോപി വരികൾ എഴുതി, രവീന്ദ്രൻ ഈണമിട്ടത്.

ആശകളായിരം എന്ന ചിത്രത്തിനു വേണ്ടി ജിതിൻ രാജ്, ശ്രുതി ശിവദാസ് എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ഗാനശില്പികൾ ബി കെ ഹരിനാരായണൻ, സനൽദേവ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: നീറ്റ്, NTA, CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നും നാളെയും ന്യൂഡൽഹിയിൽ യോഗം ചേരും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി, NTA ഡയറക്ടർ ജനറൽ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ടിനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ ഗുൽഷൻ ഗാർഗ് എന്നിവർ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ CID ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ബംഗാൾ നിയമസഭയിലെ നാമനിർദ്ദേശങ്ങളിൽ പാർട്ടി MLA മാരുടെ ഒപ്പുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കണമെന്നും ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലബാറിന്റെ

0: മുഖച്ഛായ മാറ്റിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ മേയർ എന്ന നിലയിൽ സുപ്രധാന പങ്കുവഹിച്ച ആളാണ് ടി പി ദാസൻ എന്ന് കോഴിക്കോട് പൌരാവലിയുടെ നേതൃത്വത്തിൽ ചേർന്ന അനുശോചന യോഗം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മുൻ മേയർ ടി പി ദാസൻ നിര്യാതനായത്. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. മ്യാൻമർ ഷാൻ സ്റ്റേറ്റിലെ ഗ്രാമത്തിലുണ്ടായ സ്ഫോടനത്തിൽ 55 പേർ മരിച്ചു. ഖനന ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. കോഴിക്കോട് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 165 പോയിന്റ് നേടി വില്യാപ്പള്ളി ചൂരക്കൊടി കളരി സംഘം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ എൽ ബി ശാസ്ത്രി ക്രിക്കറ്റ് ക്ലബിന് ജയം. ഡെറാഡൂണിൽ 54 റൺസിന് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:59 56 സെക്കൻഡും. ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു പെൺകുട്ടിയുടെ ബാല്യകാലം മുതൽക്ക് തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: ഒരു മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് തന്നെയാണ്. അതായത് കുഞ്ഞ് നമ്മൾ ജനിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തുമ്പോഴും നമുക്ക് കൊളസ്ട്രോൾ കൊടുക്കുന്നത് മുതൽ, അത് ആദ്യത്തെ പാല്, ആ പാല് കൊടുക്കുന്നത് തൊട്ട് മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. പിന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആദ്യം കൊളസ്ട്രോൾ കൊടുത്ത് പിന്നെ ഒരു 6 മാസം വരെ നമ്മൾ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ 6 മാസം വരെ മുലപ്പാൽ മാത്രം, ഒരു വയറിളക്കം വന്നാലും നമ്മൾ മുലപ്പാൽ തന്നെ കുഞ്ഞ് തൃപ്തനാണ് എന്ന് നമുക്ക് ഉറപ്പാണത്. വേറെ ഒരു വെള്ളം കൊടുക്കാനോ വേറെ ഒരു പഞ്ചസാര വെള്ളം കൊടുക്കാനോ ഒന്നിന്റെയും ഒരു ആവശ്യവും വരുന്നില്ല. അത് മാത്രമല്ല, 6 മാസം കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിന് ചെറുതായിട്ട്, അതായത് സപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയും, കുഞ്ഞിന് ലഘു ചെറുതായിട്ട് കൂരക പോലെ, ഏത്തയ്ക്കാപ്പൊടി പോലെ, നവധാന്യപ്പൊടി പോലെ, അങ്ങനെ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ ഫ്രൂട്ട് ജ്യൂസസ്, വളരെ നേർപ്പിച്ചുള്ള ഫ്രൂട്ട് ജ്യൂസസ്, ഇതെല്ലാം നമ്മൾ മുലപ്പാലിനൊപ്പം കൊടുത്തു തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു രക്ഷിതാവ് അത് മനസ്സിലാക്കി അത് നമ്മൾ എന്താ ആ സമയത്ത് കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ കൊടുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ഒരു രക്ഷിതാവിന്റെ ഒരു വളരെ ഒരു കടമ തന്നെയാണത്. കുഞ്ഞിന്റെ, അതായത് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോളിൽ തന്നെ കുഞ്ഞിന്റെ എന്താണ് രോഗപ്രതിരോധ ശേഷി തുടങ്ങി ജീവിതശൈലി രോഗം മുതൽ ആസ്മ ഈ തരത്തിലുള്ള രോഗങ്ങൾ വരെ നമുക്ക് പ്രതിരോധിക്കാൻ ആ കൊളസ്ട്രോൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രക്ഷിതാവിന്റെ ഒരു ഒരു റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മാത്രമല്ല നമ്മൾ ഓരോ പുതിയതായ ഒരു നമ്മൾ കുഞ്ഞിനൊരു കാര്യം പുതുതായിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചെറിയ ഒരു ടീസ്പൂണിൽ തുടങ്ങി അത് കുഞ്ഞിന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ മുട്ട കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വയസ്സ് കഴിഞ്ഞ് നമ്മൾ മുട്ട കുഞ്ഞിന്

0: ആദ്യമായി കൊടുക്കുമ്പോൾ ആദ്യം മഞ്ഞ കൊടുത്തിട്ട് ശേഷം വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ പാല് കൊടുക്കുമ്പോഴും വളരെ നേർപ്പിച്ച്, അതായത് കുഞ്ഞിന്റെ ഒരു ദഹനത്തിന് പറ്റിയതല്ല, അതായത് പശുവിന്റെ കുഞ്ഞിനുണ്ടാക്കുന്ന പാലാണ് അത്, നമ്മൾ നമ്മളെ കുഞ്ഞിനത് കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ച് വളരെ നേർപ്പിച്ച് നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: മേഡം, അതുപോലെ തന്നെ കൗമാര കാലഘട്ടം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഇവർക്ക് അഭികാമ്യം?
0: അതായത് ഈ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം, അതായത് ആ അഡോളസന്റ് പീരീഡ്, ടീനേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങളും ഈ എന്താണ് മെൻസ്ട്രേഷനും എല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അപ്പൊ അവർക്കത് പ്രത്യേകം അവർ ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനത്തെ അതുപോലെ ജങ്ക് ഫുഡ്, അവരുടെ രുചി ടേസ്റ്റ് ബഡ്സ് അതിലോട് താല്പര്യം കാണിക്കുക. അപ്പൊ അവർക്ക് രുചിയുള്ള ഭക്ഷണം, ഈ ബേക്കറി പലഹാരങ്ങൾ ഇതിലോട് അമിത താല്പര്യം തോന്നുന്ന സമയമാണ് ഈ കൗമാരപ്രായം. പിന്നെ വീട്ടുകാരോട് എന്നുവെച്ചാൽ ഒരു എന്താ ഒരു ഒരു റിബൽ പോലെ അവർ കാണിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റാണ് എന്ന് തോന്നുന്ന രീതി. അത് അവരെ ആഹാര ക്രമങ്ങളിലും അത് മാറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അവർക്ക് കുറച്ച് എന്താണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ഒരു സമീകൃത ആഹാരം, എപ്പോഴും ഒരു മോഡൽ പ്ലേറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. അത് ഒരു പരിധിവരെ ഒരു രക്ഷിതാവിന് അതൊരു സഹായമാവും. അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ കാൽഭാഗം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളാണ്, ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട, മീന്, പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലേതും ഒരു ദിവസം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അരഭാഗം നമ്മൾ പച്ചക്കറികൾ. അത് നമ്മൾ ആ സമയത്ത് ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത് നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ച ആ പച്ചക്കറികളും ആ പഴങ്ങളും അവർക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഊർജത്തിന്റെ ആവശ്യവും മാംസ്യത്തിന്റെ ആവശ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, കാൽഷ്യം, അയൺ കാൽഷ്യത്തിന്റെ ആവശ്യമൊക്കെ ഈ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ള സമയമാണ്. അപ്പൊ അതിലെന്തൊക്കെയാണ് ഈ അയണ് കാൽഷ്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ ഗോതമ്പ് പോലെ, അവല് പോലെ, അപ്പം ഈ നമ്മുടെ വൈകിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അവല് നനച്ചു കൊടുക്കുന്നതോ പൊരി പോലെ, പോപ്കോൺ, അങ്ങനത്തെ ഹെൽത്തി സ്നാക്സ് കൊടുക്കുന്നതോ ഉൾപ്പെടെ നമ്മുടെ എന്താണ് നമ്മുടെ ഇലക്കറികൾ അവർക്ക് സ്റ്റഫ് ചെയ്ത ചപ്പാത്തികളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാനും അതുപോലെ ഈ ബീൻസ്, ഉള്ളിത്തണ്ട്, അതുപോലെ നമ്മുടെ എന്താണ് ഈത്തപ്പഴം പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം, ഉണക്കമുന്തിരി പോലെ. അപ്പൊ ഇത് പിള്ളേർക്ക് നമ്മൾ അയൺ കൂടുതലുള്ളത് ഏതാണോ അത് നമ്മൾ ഈ മാതളങ്ങ പോലെ, ഫ്രൂട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാതളങ്ങ, അതുപോലെ തന്നെ ഈ നട്ട്സുകൾ പോലെ, സീഡ്സ് പോലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കത് പാലായിട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് തൈരായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം, അതുപോലെ വൈറ്റമിൻ എ ഉള്ള സാധനങ്ങൾ, വൈറ്റമിൻ എ ഉള്ള സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓറഞ്ചും ചുമന്നതുമായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ പ്രായത്തിൽ അവർക്ക് ഈ ജങ്ക് ഫുഡിനുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമ്മൾ ഭക്ഷണം സമയത്ത് കഴിക്കാനും അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്ക് ഒരു നടത്തം പോലെ, ഒരു ഔട്ട്ഡോർ ഗെയിംസോ നമ്മൾ പുറത്തു പോയി കളിക്കാനുള്ള രീതിക്ക് അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും. അതായത് കൗമാരപ്രായക്കാരിയായ ഒരു കുട്ടി നാളത്തെ അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയും എല്ലാം, അതായത് അവരെ ഭക്ഷണം തൊട്ട് അവരുടെ ആ ഒരു എന്താ വൃത്തിയും എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു അളവ് മാത്രമല്ല, ആ അളവിൽ ഉത്തമമായ ഒരു ക്വാളിറ്റിയും ആ ഭക്ഷണത്തിലുണ്ട്. ക്വാണ്ടിറ്റി മാത്രമല്ല, ഒരു ക്വാളിറ്റിയും വേണം. ആ ഭക്ഷണം ഗുണമേന്മ ഉള്ളതാണോ എന്നുകൂടെ രക്ഷിതാവ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ജങ്ക് ഫുഡുകളിൽ വേണ്ടത്ര ഒരു ഗുണമേന്മയില്ല. അപ്പം ആ ഗുണമേന്മ ഉള്ള ഭക്ഷണങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഈ ബോർഡർ പ്ലേറ്റ് ഉള്ള ഭക്ഷണമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഗർഭകാലം. ഗർഭകാലത്ത് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് നമ്മള് ഇപ്പൊ ഈ ഗർഭാവസ്ഥയിൽ ഏറ്റവും ആദ്യം ഒരു ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കുന്നത് ഫോളിക് ആസിഡ് ആണ്. ശരിക്കും ഫോളിക് ആസിഡ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് ഒരു മാസത്തിലാണ്, നമ്മൾ ഒരു മാസം കഴിഞ്ഞാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പം തൊട്ടാണ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നത്. ശരിക്കും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. ഈ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഈ പറഞ്ഞ കണക്ക് ഓറഞ്ച്, അതുപോലെ ഏത്തപ്പഴം, നമ്മുടെ മധുരക്കിഴങ്ങ്, ഇതുപോലുള്ള ഭക്ഷണങ്ങൾ.

0: ഫോളിക് ആസിഡിന്റെ അംശം ധാരാളമുണ്ട്. അപ്പൊ നമ്മൾ കൺസ്യൂം ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക. മാത്രമല്ല ഊർജത്തിന്റെ അളവ്, അതുപോലെ തന്നെ പ്രോട്ടീന്റെ അളവ്, അങ്ങനെ തന്നെ ഈ പറഞ്ഞ കണക്ക് ബാക്കി അയണിന്റെ അളവ്, കാൽഷ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇതെല്ലാം വളരെ ആവശ്യമുള്ള സമയമാണ് ഈ എന്താണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കുടുംബത്തില് പഴമക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടു പേരുടെ ഭക്ഷണം ഇപ്പോ ഗർഭിണിയായ ഒരു അമ്മ കഴിക്കണം എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണ തന്നെയാണ്. അങ്ങനെ രണ്ടു പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം, നമ്മൾ വെറുതെ കഴിക്കുന്നു അല്ലാതെ ഈ ആവശ്യത്തിനുള്ള ഊർജമുണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതിൽ എന്താണ് വൈറ്റമിൻസ് ഉണ്ടോ എന്നുള്ള ഒരു, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മോഡൽ പ്ലേറ്റിലുള്ള ഒരു ഭക്ഷണം നമ്മൾ അത് ഗുണമേന്മയുള്ള ഭക്ഷണം ഒരു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ, ഒരു ഗർഭിണിയായ ഒരു അമ്മ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ചായ, ഒരു ചായ കൊണ്ട് നമുക്ക് തുടങ്ങി 8:30 മുമ്പുള്ള നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതും ഒരു രണ്ടെണ്ണം കഴിക്കുന്നതിൽ, അതിൽ ഈ നമ്മുടെ മോഡൽ പ്ലേറ്റിൽ ഈ രണ്ട് ഇഡ്ഡലി എന്നുള്ളത് സാമ്പാർ വെച്ച് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ഇട സമയത്ത് ചെറിയ പഴങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ അല്ല പലഹാരത്തിന്റെ ഒന്ന് തന്നെയും കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഉച്ചയ്ക്കും നമ്മുടെ ചോറ് കഴിക്കുക. ചോറ് ഒരു കപ്പ് അളവിൽ ചോറ് കഴിക്കുക. അരഭാഗം, ഒരു പ്ലേറ്റിന്റെ അരഭാഗം പച്ചക്കറി കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് നമുക്ക് മീനോ മുട്ടയോ പയർ പരിപ്പ് വർഗ്ഗങ്ങളോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ഡയറ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കടല, അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ അവല്, ഈ പറഞ്ഞത് അവല്, അതുപോലെ പൊരി, അങ്ങനത്തെ എന്തെങ്കിലും അയൺ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാരം, ഇലയട, ഇലയപ്പം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഈ നമ്മുടെ കൊഴുക്കട്ട പോലെ അങ്ങനെയൊക്കെ ആവിയിലുണ്ടാക്കിയ സാധനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 6 ഇടനേരത്ത് ചെറിയ പഴങ്ങളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മ കിടക്കുന്നതിന്, ഈ ദഹനമൊക്കെ നന്നാകാൻ വേണ്ടി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ലഘുവായ എന്തെങ്കിലും, വീട്ടിലെ തന്നെ ചോറാണെങ്കിലും അത് ചപ്പാത്തി ആണെങ്കിലും അളവനുസരിച്ച്, അതായത് ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാണ് 2 ചപ്പാത്തി കഴിക്കുന്നത്. അപ്പൊ മാറി മാറി എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പച്ചക്കറികളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കിടക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പഴം, ചെറുപഴം കഴിച്ച് നമുക്ക് കിടക്കാവുന്നതാണ്. ഇപ്പൊ വെള്ളം ആവശ്യത്തിന്, ഗർഭിണിയായ ഒരു അമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡോക്ടറെ നിർദ്ദേശപ്രകാരം നന്നായി വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണെങ്കിൽ വ്യായാമം ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കുക.
1: മാഡം, ഗർഭകാലം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് മുലയൂട്ടുന്ന കാലഘട്ടം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് നൽകേണ്ടത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് നമ്മൾ 6 മാസം വരെ കുഞ്ഞിന്, 6 മാസം വരെ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ 6 മാസം വരെയും കുഞ്ഞിന് വേണ്ട മുലപ്പാൽ കൊടുക്കുന്നത്, അമ്മ ഭക്ഷണം നല്ല നേരായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് നന്നായിട്ട് മുലപ്പാല് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള, അതായത് ഈ പറഞ്ഞ കണക്ക് ഊർജം വളരെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്, കാൽഷ്യം, അതായത് അമ്മ ആവശ്യത്തിനുള്ള കാൽഷ്യം അപ്പൊ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ബോണിൽ നിന്നാണ് ആ കാൽഷ്യം പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു നമ്മൾ ഭക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഈ പറഞ്ഞത് കണക്ക് ആദ്യത്തെ 6 മാസം നമുക്ക് ഏകദേശം ഒരു 600 കാലറി വരെയും, പിന്നെ 6 മാസത്തിന് ശേഷം ഒരു 520 കാലറിയും കൂടുതൽ നമ്മുടെ സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും ഇത്രയും കൂടുതൽ വേണ്ടി വരും. അപ്പം അത് നമ്മൾ ഓരോ ഭക്ഷണത്തിനകത്തും സമീകൃത ആഹാരം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മുളപ്പിച്ച പയർ, അതുപോലെ തന്നെ വയറിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി പ്രോബയോട്ടിക്, അത് അടങ്ങിയ നമ്മുടെ തൈര്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഇതെല്ലാം ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആവിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ, അധികം എന്താ എരി, പുളി, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുഞ്ഞിന്റെ ആ ഒരു എന്താ കുഞ്ഞിന്റെ ഒരു വയറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ.
1: മാഡം, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ശ്രോതാക്കൾക്ക് നൽകാനുള്ളത്?
0: എനിക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ സമയത്ത് കഴിക്കുന്നു, നമ്മൾ തോന്നുമ്പോൾ കഴിക്കേണ്ടതല്ല ഭക്ഷണം. സമയത്ത് കഴിക്കുക. അതായത് രാവിലെ 8:30 മുമ്പ് രാവിലത്തെ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് 1:30 മുമ്പ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക,

0: രാത്രി നമ്മളൊരു 10:30 പത്ത് മണിയാണോ ഉദ്ദേശിക്കുന്നത്, ആ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുക. ഇടനേരങ്ങൾ ചെറിയ പഴങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാതെ ഇടനേരങ്ങളിൽ പഴങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ അളവ് ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയടിക്ക് 3-4 എണ്ണം കഴിക്കാതെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. രാവിലെ 2 എണ്ണം കഴിച്ചിട്ട് 10 മണിയാകുമ്പോൾ 1 എണ്ണം കഴിക്കുക. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളാണോ, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന മോര് വെള്ളം പോലെയോ നാരങ്ങ വെള്ളം പോലെയോ ചെറിയൊരു പഴം പോലെയോ നമുക്ക് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒത്തിരി നമ്മുടെ കാലറി കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മധുരത്തിന്റെ, എല്ലാ ഭക്ഷണത്തിനകത്തും മധുരമുണ്ട്. അതായത് പഴങ്ങളുടെ ഫ്രക്ടോസും നമ്മുടെ ചോറിൽ ഗ്ലൂക്കോസും അതുപോലെ തന്നെ പാലിൽ ലാക്ടോസ്, അങ്ങനെ ഓരോ ഷുഗറിന്റെ അംശം നമുക്ക് എല്ലാ ഭക്ഷണത്തിനും നമ്മൾ അത് ആഡ്, നമ്മളത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എണ്ണയുടെ അളവ്, തേങ്ങയുടെ അളവ്. തേങ്ങ വളരെ നല്ല സാധനം തന്നെയാണെങ്കിൽ അത് ഒരു അലവൻസ് ഉണ്ട്. നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഗ്രാം വരെയാണ്. അതുപോലെ എണ്ണ എന്ന് പറയുന്നത് നമുക്ക് 2-3 ടീസ്പൂൺ വരെയാണ്. അപ്പം ഈ ഒരു അളവിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി തോവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി തുഷാരം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിലേക്ക് റെസിഡൻഷ്യൽ ട്യൂട്ടർമാരുടെ തസ്തികയിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമായുള്ളവരും 22-നും 45-നും ഇടയിൽ പ്രായമുള്ള BEd ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് സേവനം ചെയ്യുന്നതിന് തൽപരരും 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനവും ഉള്ളവരായിരിക്കണം. താൽപര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവയുമായി ഈ മാസം 3-ന് രാവിലെ 10:30 തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 04-862-22-23-99. നമ്പർ ആവർത്തിക്കാം: 04-862-22-23-99. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ 2 ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 85-47-00-50-15. നമ്പർ ആവർത്തിക്കാം: 85-47-00-50-15. മറ്റൊരു നമ്പർ 94-95-57-74-45. 94-95-57-74-45.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1-ാം ക്ലാസ്സുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ services.unorganized.wssb.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 5. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ജില്ലാ ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് 04-772-24-14-55 എന്ന നമ്പറിൽ വിളിക്കാം. 04-772-24-14-55. എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് ഈ മാസം 24-ന് രാവിലെ 10 മണിക്ക് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ

വഴിയോ rmsdoek@indiapost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയയ്ക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 10 ആണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04842 57 60 30, 04842 57 60 30. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യം

0: അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04842 57 60 30, 04842 57 60 30. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST ഈ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.lbscenter.kerala.gov.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30 മിനിറ്റും 10 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 14,320 രൂപ നിരക്കിലും, പവന് 1,14,560 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കൾക്ക് ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തേരെ ഇഷ്കുമേ എന്ന ചിത്രത്തിൽ AR റഹ്മാൻ സംഗീതം നൽകി ആലപിച്ച ഗാനം.

ഹരിഹരനും ശ്രേയ ഘോഷാലും ആലപിച്ച ഗാനം. രചന വിവേക. സംഗീതം ഡി ഇമാൻ. ചിത്രം വിശ്വാസം.

ചിത്രം രാമയ്യ വസ്താവയ്യ. ഗായകർ അതിഫ് അസ്ലം, ശ്രേയ ഘോഷൽ. ഗാനരചന പ്രിയ പഞ്ചൽ. സംഗീതം സച്ചിൻ ജിഗർ.

ചിത്രമഞ്ജരിയിലെ അടുത്ത ഗാനം പി ഉണ്ണികൃഷ്ണൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. സംഗീതം നൽകിയത് ശിവ. ചിത്രം അർബുദം.

ആജാ നാച്ചിലെ എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. രചന ജയദീപ് സാനി, സംഗീതം സലീം സുലൈമാൻ.

0: ചിത്രമഞ്ചേരി സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെയും ചാവറ കൾച്ചറൽ സെന്ററിൻ്റെയും പൂനെ നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യയുടെയും NFDC യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചാവറ കൾച്ചറൽ സെന്റർ ലെഫ്റ്റി ഹാളിൽ ജോൺ അബ്രഹാമിന്റെ സിനിമാ പ്രദർശനം ഉച്ചകഴിഞ്ഞ് 3:45 അഗ്രഹാരത്തിൽ കഴുതി ചലച്ചിത്ര പ്രദർശനം. തുടർന്ന് 5:15 ജോൺ അബ്രഹാമിന്റെ മഹത്തായ പാരമ്പര്യം എന്ന വിഷയത്തെപ്പറ്റി KN ഷാജി സംസാരിക്കുന്നു. വൈകിട്ട് 6:15 ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന ചലച്ചിത്ര പ്രദർശനം. നാട്ടുവിശേഷം സമാപിച്ചു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സേവന വാർത്തകൾ. കെൽട്രോണിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് MS ഓഫീസ് കോഴ്സിലേക്ക് SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85 90 60 52 73. നമ്പർ ആവർത്തിക്കാം, 85 90 60 52 73. കൊഴിഞ്ഞാമ്പാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2023 മാർച്ച് 31 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കോഷൻ ഡിപ്പോസിറ്റ് 15 മുമ്പായി കൈപ്പറ്റണം. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 വരെ തുക തിരികെ വാങ്ങാവുന്നതാണ്. വിദ്യാർത്ഥികൾ തിരിച്ചറിയൽ രേഖകളുമായി കോളേജ് ഓഫീസിൽ എത്തണം. ഫോൺ നമ്പർ 91 88 90 01 90. 91 88 90 01 90. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം താലൂക്ക് ശ്രീ തൃപ്പുറ്റ ദേവസ്വത്തിൽ ട്രസ്റ്റി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പായി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കും. പാലക്കാട് PMGHSൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. HSA സോഷ്യൽ സയൻസ്, HSA ആർട്ട്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 4 രാവിലെ 11 സ്കൂൾ ഓഫീസിലെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 76 12 29. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 76 12 29. കോട്ടയം ജില്ലയിൽ പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റുമാരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ

0: ഫോട്ടോ, ബയോഡേറ്റ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 5 രാവിലെ 10 കോളേജ് ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0481-2507-763 അല്ലെങ്കിൽ 2506-153 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. 0481-2507-763 അല്ലെങ്കിൽ 2506-153. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡി സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, www.qsat@gmail.com. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 8 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം മഹത്താണെന്നും അത് വരും തലമുറയ്ക്ക് വെളിച്ചമേകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം 1 ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന മണ്ഡലത്തിലെ മുഴുവൻ കുട്ടികൾക്കും നൽകാൻ CK കാസിം MLA യുടെ സ്നേഹസമ്മാനങ്ങൾ സ്കൂളുകളിലെത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000-ൽ നവാഗതർക്കാണ് MLA സ്നേഹസമ്മാനം നൽകുന്നത്. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല അടക്കം മന്ത്രിമാരും മുതിർന്ന പോലീസ് മേധാവികളും പരിപാടിയിൽ പങ്കെടുക്കും. 2025-26 വർഷത്തെ സപ്ലൈകോയുടെ 2 വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31 രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് തീയതി നീട്ടിയത്. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ക്യാൻസർ രോഗികളുടെ സംഘടനയായ പ്രതീക്ഷയും ചേർന്ന് ആക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ DT മുനവർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കൈയിലെ അർജുന്റെ ഹൃദയവും കരളും വൃക്കകളുമാണ് ദാനം ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ ഉത്സവം ഈ മാസം 24 വരെ. കഴിഞ്ഞ മാസം 29 ഉത്സവം ആരംഭിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ ആർഷ ജോസ് ആണ്. നമസ്കാരം ആർഷ.
1: നമസ്കാരം മാഡം.
0: ആർഷ, ഒരു കേശ സംരക്ഷണത്തിന് ഉപയോഗപ്പെടുന്ന വസ്തുക്കൾ അല്ലേ, പ്രോഡക്ട്സ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരാളാണ്.
1: അതെ.
0: അപ്പോൾ നമുക്ക് പൊതുവേ സ്ത്രീകൾ പ്രത്യേകിച്ചും മുടിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ്
1: അല്ലേ? അതെ അതെ.
0: അപ്പോൾ അവർക്കെപ്പോഴും മുടിക്ക് നീളം വേണം, കനം വേണം അല്ലേ?
1: അതെ.
0: അത്തരം കാര്യങ്ങളിൽ പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടെൻഷനാവും സ്ത്രീകൾക്ക് പൊതുവെ. അപ്പോൾ ഈ ഒരു നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ

0: ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത്തരം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് വിപണനം ചെയ്യാം എന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? എന്നായിരുന്നു ഇതിനെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ളൊരു ആലോചന വന്നത്? എന്നാ
1: നമ്മൾ കോവിഡ് സമയത്താണ് ഈ ബ്രാൻഡ് തുടങ്ങുന്നത്. ഞാൻ വരുന്ന ഇടുക്കിയിൽ നിന്നാണ്. അപ്പം ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ എല്ലാവിധ ഔഷധ സസ്യങ്ങളും എല്ലാ കാര്യങ്ങളും ആയിട്ട് സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ ഞാൻ പഠിച്ചത് കോട്ടയത്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എം ടെക് ചെയ്തു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പണ്ട് മുതലേ ഈ പറഞ്ഞ വീട്ടിൽ ഉണ്ടാക്കുന്ന കാച്ചിയെണ്ണ, ഈ ഔഷധക്കൂട്ടുകൾ ഇട്ട് ഉണ്ടാക്കുന്ന കാച്ചിയെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ചേച്ചി അനിയത്തി, ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് മൂന്നുപേർക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിൻ്റെ ഇഷ്യൂ അതൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ഫേസ് ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ എത്തിയപ്പോഴാണ്. ഈ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്തിനാണ് ഈ പുറത്തുനിന്ന് ഇത്ര ക്യാഷ് മുടക്കി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഫാൻസി വേൾഡിലേക്ക് ഞാനും പോയായിരുന്നു. അതായത് ഞാനും അവിടെ ചെന്നിട്ട് ഈ പല പല ബ്രാൻഡ്സിൻ്റെ പല പല പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കി എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഞാൻ നാട്ടിലെത്തിയത് കോവിഡ് ടൈമിലാണ്. നമ്മൾ നാട്ടിൽ തിരിച്ചെത്തുന്നത് എത്തിയ ടൈമിൽ ആണ് എനിക്ക് മനസ്സിലായത് ശരിക്കും നമ്മുടെ കയ്യിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഒരു കെമിക്കൽസും ഇല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പുറത്ത് ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല. പുറത്ത് കടയിലൊക്കെ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഓയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ കെമിക്കൽസ് ഉണ്ടാവും, മിനറൽ ഓയിൽസ് ആഡഡ് ആണ്, നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ആഡഡ് ആണ് ഈ ബ്രാൻഡ് ഈ പറയുന്ന പല ബ്രാൻഡ്സിലും. അപ്പം നമുക്ക് പ്യുവറായിട്ടുള്ളൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്, അപ്പം അതെന്തുകൊണ്ട് ആൾക്കാരിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം യൂസ് ചെയ്ത് റിസൾട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്.
0: ആദ്യമായിട്ടുണ്ടാക്കിയത് എണ്ണയായിരുന്നോ?
1: ആദ്യമായിട്ടുണ്ടാക്കിയത് എണ്ണയാണ്.
0: നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ എണ്ണ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുന്നത്?
1: അതെ അതെ. ഇത് നമ്മൾ ഒരു ബ്രാൻഡായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതല്ല. ആക്ച്വലി ഈ കോവിഡ് ടൈമിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, പ്രത്യേകിച്ചും ആൺ സുഹൃത്തുക്കൾ ഉള്ളവർക്ക് ഈ മുടി കൊഴിച്ചിൽ ഈ ഒരു 30s ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് കൂടുതലായിരിക്കും, അവർക്ക് ടെൻഷനും കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ അടുത്ത് അവന് മുടി കൊഴിച്ചിൽ കൂടിയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിൽ അവർക്ക് കൊടുത്തിട്ട് അത് അവർക്ക് റിസൾട്ട് ഉണ്ടായി. അവർ വീണ്ടും വീണ്ടും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു ബ്രാൻഡായിട്ട് ഇത് ഉണ്ടാക്കിയത്.
0: അപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ വീടുകളിലുണ്ടാക്കുന്ന എണ്ണ എന്ന് പറയണത് സാധാരണ വെളിച്ചെണ്ണയിൽ
1: അല്ലേ, അതെ,
0: എന്തെങ്കിലും ചെമ്പരത്തിയോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെയൊക്കെ ഇട്ട്
1: നമ്മളൊരു 14
0: പൊതുവെ ഉപയോഗിക്കുന്നത് അല്ലേ.
1: അതെ.
0: അതല്ലാതെ നിങ്ങൾ ഔഷധക്കൂട്ടുകൾ അതിൽ ചേർത്തോ? എങ്ങനെയാണ് ഉണ്ടാക്കിയത്?
1: നമ്മൾ അവിടെ തന്നെ നമ്മുടെ അവിടെ പ്യുവർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഈവൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ലോക്കലി സോഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 14 എണ്ണ
0: പച്ചമരുന്ന്,
1: അതെ അതെ, 14 പച്ചമരുന്നുകൾ അവിടെ തന്നെ ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ 7 ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ബാച്ച് ഉണ്ടാക്കുന്നത്.
0: ആ ശരി. അപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ആർഷ ഇത് വീട്ടിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ?
1: അതെ.
0: അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊരു എണ്ണ എണ്ണക്കൂട്ട് തയ്യാറാക്കി എണ്ണ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതൊരു വ്യാപകമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങളത് പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് വേണ്ട സാഹചര്യങ്ങൾ, ഒരു ഫാക്ടറി പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിറ്റൊക്കെ വേണ്ടേ?
1: നമ്മളിപ്പം നമുക്ക് യൂണിറ്റ് ഉണ്ട്. നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 എണ്ണയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തു നിന്ന് യൂസ് ചെയ്തവർ ഇഷ്ടപ്പെട്ട് അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഓർഡേഴ്സ് കൂടാൻ തുടങ്ങി. ഇപ്പം നമുക്ക് അവിടെ ഇടുക്കിയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്.
0: ആ ശരി.
1: അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്.
0: എത്ര ദിവസം എടുക്കും ഒരു എണ്ണ തയ്യാറാക്കി എടുക്കാൻ?
1: നമുക്കൊരു 7-10
0: വേണ്ടിവരും
1: ഓരോ ബാച്ച് ഉണ്ടാക്കാൻ. അതെ,
0: ഉണ്ടാക്കിയെടുക്കാൻ.
1: അതെ
0: ശരി. അപ്പൊ ആദ്യകാലത്ത് വീട്ടിലെ അമ്മയും നിങ്ങളൊക്കെ കൂടി ആയിരിക്കുമല്ലോ ഉണ്ടാക്കി അല്ലേ? അപ്പൊ അതേ കൂട്ടുകൾ തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്? അതേ കൂട്ടിയിട്ട് അങ്ങനെയാണോ?
1: അതെ അതെ, അതേ അളവ് മീൻസ് അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നത്. വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡഡ് അല്ല.
0: വെളിച്ചെണ്ണയും നിങ്ങൾ തന്നെ ആട്ടിയെടുക്കുന്നതാണ്?
1: വെളിച്ചെണ്ണ നമ്മുടെ അവിടെ ഇടുക്കിയിൽ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. അപ്പൊ നമ്മൾ അവരുടെ മില്ലിൽ പോയി കളക്ട് ചെയ്യുവാണ് ഇപ്പൊ ചെയ്യുന്നത്.
0: അത് ശരി. അപ്പൊ ഈ ഇങ്ങനെ ഒരു ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തു അല്ലേ? അത് വിപണനം ചെയ്യാൻ തുടങ്ങി. ഇപ്പം അത്യാവശ്യം നന്നായി പോകുന്നുണ്ട് അല്ലേ?
1: അതെ.
0: അന്ന് ഇത് തുടങ്ങുമ്പോ അതിനായിട്ടുള്ളൊരു മൂലധനം അതൊക്കെ ആവശ്യമായിരുന്നില്ലേ?
1: നമ്മൾ വലിയ മൂലധനത്തിൽ തുടങ്ങിയ സംഭവം അല്ല ഇത്. ജസ്റ്റ് ആദ്യത്തെ ഒരു 2 എണ്ണയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അത് ജസ്റ്റ് അതും
0: ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു,
1: അത് ഫ്രണ്ട്സിന്
0: മാത്രം കൊടുത്തു.
1: അതെ അതെ.
0: ഇപ്പൊ ഇതെങ്ങനെയാ വിപണനം ചെയ്യുന്നത്? ഇപ്പം കടകളിൽ വെക്കുന്നുണ്ടോ അതോ ഓൺലൈൻ ആണോ വിൽപ്പന?
1: നമുക്ക് ഓൺലൈൻ ആണ്. നമുക്ക്

0: വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാനഡ, യു കെ ഇവിടെയൊക്കെ ഷോപ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ
1: നമ്മൾ
0: എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കാറുണ്ട്.
1: അല്ല,
0: എല്ലായിടത്തേക്കും നമ്മൾ ഓൺലൈനിൽ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്താൽ അയച്ചു കൊടുക്കുന്നതാണ്. അവിടെ ഷോപ്സിലും അവൈലബിൾ ആണ്.
1: അത് ശരി. ഇപ്പൊ പൊതുവേ ഇപ്പൊ കടകളിൽ ഇത് വെക്കുന്നുണ്ട്.
0: നമ്മുടെ ഇവിടെ കടകളിൽ അങ്ങനെ വെച്ച് തുടങ്ങിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അയച്ചു കൊടുക്കാൻ 2-3 ദിവസത്തിൽ എല്ലായിടത്തേക്കും കിട്ടുന്ന കാരണം കടയിൽ വെച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രോയിങ് ഫേസിലാണ്. ഇപ്പൊ പുതിയൊരു ഫാക്ടറിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ കഴിഞ്ഞിട്ട് വേണം.
1: അവിടെ തന്നെ?
0: അവിടെ തന്നെയാണ്.
1: അപ്പൊ ഇത് വീടിനടുത്ത് തന്നെയാണോ ഫാക്ടറി?
0: അതെ അതെ.
1: അപ്പൊ ഇതിന് ഇപ്പൊ ആർഷയാണ് അതിന് മുന്നിട്ടിറങ്ങിയത്.
0: അതെ. കാര്യം ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്ത ടൈമായിരുന്നു. ഞാൻ ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. കോവിഡിന്റെ ടൈമിൽ, ആ സമയത്ത് എനിക്ക് കുട്ടി ഉണ്ടായിട്ട് ഒരു 2 മന്ത്സിലാണ് ഞാൻ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് ആവശ്യക്കാർ വന്നപ്പോഴേക്കും എനിക്ക് പിന്നെ ഇത് ബ്രാൻഡാക്കാം എന്നൊരു തോട്ടിലാണ് നമ്മൾ തുടങ്ങിയത്.
1: ഇതിലിപ്പം ഈ കേശ സംരക്ഷണത്തിന് ഇപ്പം എണ്ണ അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്?
0: എണ്ണയുണ്ട്. ഇപ്പൊ ഷാമ്പുവും കണ്ടീഷണർ ഉണ്ട്, ഹെയർ പാക്ക് ഉണ്ട്, അങ്ങനെ കുറച്ചൊരു 10 പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ലിബാം ഉണ്ട്, എല്ലാം നാച്ചുറൽ ആണ്.
1: അത് ഏതൊക്കെയാണെന്ന് പറയൂ.
0: നമുക്ക് ലിബാംസ് 2 തരത്തിലുള്ളത് അവൈലബിൾ ആണ്. ബീറ്റ്റൂട്ട് ഉണ്ട്, പിന്നെ മിന്റ് ഉണ്ട്. മിന്റ് കൂടുതലും ജെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ചുണ്ട് കറക്കുന്ന പ്രശ്നമുള്ളവർ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ദന്തപാല ഓയിൽ ഉണ്ട്. ദന്തപാല ഓയിൽ ഈ താരൻ മാറാൻ ഭയങ്കര നല്ലതാണ്. അപ്പൊ അതുണ്ട്. പിന്നെ ഷാമ്പു ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്, റോസ്മേരി വാട്ടർ ഉണ്ട്, അലോവേര ജെല്ലുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട്, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അതെ, നമ്മളവിടെ ഒരു ചേച്ചീന്റെ അടുത്ത് പറഞ്ഞ് കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട്. കാര്യം നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കൂടുതലായത് കാരണം നമ്മൾ തന്നെ ഇത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. കൃഷി ഉണക്കി പൊടിച്ച്, അത് പൊടിയായിട്ടാണ് കൊടുക്കുന്നത്. കാര്യം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒറിജിനൽ അല്ല. മഞ്ഞ കളറുള്ള സാധനം ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ശരിക്കും കസ്തൂരി മഞ്ഞൾ ഒരു ക്രീം കളറാണ്. അത് പലർക്കും അറിയത്തില്ല. ഈ കസ്തൂരി മഞ്ഞൾ മുഖത്തിടുമ്പോഴേക്കും ഒരു തണുപ്പ് വരും മുഖത്ത്. മോക്കൂരി മാറാനൊക്കെ ഭയങ്കര നല്ല സാധനം, പക്ഷെ അത് ഒറിജിനൽ അങ്ങനെ കിട്ടാറില്ല. കട കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം ഒറിജിനൽ അല്ല. കുറെയൊക്കെ ഈ സിന്തറ്റിക് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് വരുന്നുണ്ട്. പിന്നെ നീറ്റല് വരുമല്ലോ ചിലത് തേച്ചാല്. ശരിക്കും ഉള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തേക്കുമ്പോഴേക്കും ഒരു ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആണ് മുഖത്ത് വരുന്നത്. പിന്നെ അതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞ ഒരു കർപ്പൂരത്തിന്റെ പോലത്തെ സ്മെല്ല. ആ സംഭവം അങ്ങനെ അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ല കസ്തൂരി മഞ്ഞൾ. അത് നമ്മൾ ഒറിജിനൽ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്
1: കൃഷി ചെയ്യുന്നത്.
0: അതെ അതെ.
1: ശരി. പിന്നെ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഉള്ളത്.
0: അതെ
1: അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എന്താണ്? എണ്ണയാണ്,
0: ഹെയർ ഓയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതെ.
1: ഇപ്പൊ എല്ലാ ആളുകൾക്കും ഈ എണ്ണ ഉപയോഗിക്കുന്നതിന്റെ കുഴപ്പമില്ല?
0: ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് മുതലേ യൂസ് ചെയ്യാം. അതിന്റെ അകത്ത് വേറെ ഞാൻ പറഞ്ഞ പോലെ ഒരു കെമിക്കൽസും ആഡഡ് അല്ല. എന്റെ മോൾക്ക് ഒരു 3 മാസം ഉള്ളപ്പോൾ മുതൽ ഈ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈവൻ നമുക്ക് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ട്. കാര്യം അതിന്റെ അകത്ത് വേറെ കെമിക്കൽസ് ഒന്നും ആഡഡ് അല്ല. അതുകൊണ്ട് തന്നെ അതൊരു 4 മന്ത്സ്, ഇപ്പൊ ഒരു ബോട്ടിൽ ഓപ്പൺ ആക്കിയാൽ ഒരു 4 മന്ത്സിൽ അത് തീർക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. കാര്യം പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് എണ്ണയായ കാരണം ചിലപ്പം കനച്ചു പോകാനുള്ള ചാൻസസ്
1: കൂടുതലായതുകൊണ്ട്
0: ഓപ്പൺ ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ പുറത്തേക്കൊക്കെ കുറെ ബോട്ടിൽസ് മേടിച്ചോണ്ട് പോകുന്നവരുണ്ട്, അതിന് പ്രശ്നമില്ല. പക്ഷെ ഓപ്പൺ ആക്കി കഴിഞ്ഞ ഒരു 4-5 മാസത്തില് യൂസ് ചെയ്ത് തീർക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്.
1: ഓക്കെ. ഇത്രയും പ്രോഡക്ട്സ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇത്രയും വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പാക്കിംഗ് ഒരുപാട് തൊഴിലാളികൾ വേണ്ടേ ഇതിന്? പാക്കിംഗ്
0: നമുക്ക് ഇപ്പം തൊഴിലാളികൾ ഉണ്ട്,
1: മെഷീൻസ് വേണ്ടേ?
0: ഉണ്ട്. നമുക്ക് വലിയ മെഷീൻസിലേക്കൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്,
1: അതിനുള്ള
0: ജോലിക്കാരുണ്ട്.
1: ആർഷ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അപ്പോ നമ്മൾ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക്, ഒരുപക്ഷെ പലർക്കും ഇങ്ങനത്തെ കഴിവുകളും അറിവുകളൊക്കെ ഉണ്ടാവും അല്ലേ, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ ചില അറിവുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പലരും എനിക്ക് തോന്നുന്നു വെറുതെ കളയുന്ന സമയം അല്ലെ,
0: ഇത്തരം
1: കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ നമുക്കൊരു വരുമാനം മാത്രമല്ല, നമ്മള് ആ സ്ത്രീകളെ സ്വയം പര്യാപ്തത നേടുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും അല്ലെ. അതേ കുറിച്ച് ആർഷ എന്താ പറയുന്നത്?
0: അതായത് മാഡം, എന്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മമ്മിയുണ്ട്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എന്റെ പപ്പ 20 വർഷം മുന്നേ മരിച്ചുപോയതാ. അപ്പം ഞാൻ ചെറുപ്പത്തിലെ മുതൽ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ എനിക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ ലൈഫ് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് എനിക്ക് പണ്ടേ ഉള്ളതാണ്. അതായത് അതിങ്ങനെ സ്ത്രീയാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ അങ്ങനെയുള്ള ഒരു സംഭവമല്ല. പണ്ട് മുതൽ ഇത് നോർമലൈസ്ഡ് ആണ്. കാര്യം വീട്ടിൽ വേറെ ആരും ചെയ്യാനില്ല. ഞാൻ 8-ാം ക്ലാസ്സിലായിരുന്നു പപ്പ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. എനിക്ക് അനിയത്തിയുണ്ട്, അനിയത്തിക്ക് 7 വയസ്സ്. ചേച്ചി ഞങ്ങൾ 3 പേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പപ്പ മരിച്ചു തോന്നുന്നത്. അപ്പൊ ആ സമയത്ത് വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ മമ്മി ഞങ്ങളെ 3 പേരെ, മമ്മി ടീച്ചറായിരുന്നു, മമ്മി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നു, മമ്മി തന്നെ എല്ലാത്തിന്റെയും റെസ്പോൺസിബിലിറ്റി എടുത്ത് മമ്മിയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പം കൊച്ചിലെ മുതൽ

0: എനിക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യണം, അല്ല വേറൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അതിൽ ഭയങ്കര ഇതാണ്. കാര്യം സ്ത്രീകൾക്കെല്ലാം ചെയ്യാൻ പറ്റൂ. ഇവൻ ഞങ്ങൾ ആ സമയത്ത് വീട്ടിൽ കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ലേറ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും വേറെ ആൾക്കാർ പിക്ക് ചെയ്യാൻ വിടാൻ പറ്റാത്ത കാരണം മമ്മി 50-ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച് കാറ് വാങ്ങിച്ച് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം അത്രയും ഒരു സ്ട്രോങ് വുമണാണ് എന്നെ വളർത്തിയത്. അപ്പം ഇത് ഭയങ്കര നോർമലൈസ്ഡ് ആയിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഇറങ്ങി ചെയ്യണം എന്നുള്ള കാര്യം നോർമലൈസ്ഡ് ആയിരുന്നു പണ്ടേ. ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴേക്കും വേറെ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ തന്നെ ഇറങ്ങി ഞാൻ തന്നെ ചെയ്യണം, എന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാത്തിലും ഞാൻ തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു.
1: ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാല് അത് നടപ്പാക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് അല്ലേ?
0: അതെ,
1: അവര് ഏത് പ്രതിസന്ധിയും തരണം ചെയ്തു പോകും.
0: അതെ
1: അല്ലേ?
0: അതെ,
1: അത് തന്നെ ആയിരിക്കണം ആശയുടെ അമ്മയും ചെയ്തത് അല്ലേ?
0: അതെ.
1: അപ്പൊ 3 പെൺകുട്ടികളാവുമ്പോ പൊതുവെ ആളുകൾ പറയും, ഓ 3 പെൺകുട്ടികളെയും കൊണ്ട് ഇവരെന്ത് ചെയ്യും.
0: അതെ, അത് ഞങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മി, അയ്യോ ടീച്ചറിന് 3 പെൺകുട്ടികളാണല്ലോ, അവരെ ഇനി പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിക്കണം, ഇതെല്ലാം കൂടെ ടീച്ചർ എന്ത് ചെയ്യുന്നു. പക്ഷെ മമ്മി അതൊന്നും ബോധേടായിരുന്നില്ല. മമ്മി എല്ലാ കാര്യങ്ങളും ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തു. ഞങ്ങൾക്ക് 3 പേർക്കും ജോലിയുണ്ട്. ഞാനും അനിയത്തി, ഞങ്ങൾ 2 പേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. എൻ്റെ ചേച്ചി മൈക്രോബയോളജിസ്റ്റ് ആണ്. ഞങ്ങൾ 2 പേരുടെ കല്യാണം കഴിഞ്ഞു. അപ്പം എല്ലാ കാര്യങ്ങളും മമ്മി ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അത് ഞാൻ കണ്ടു വളർന്ന കാരണം ഞങ്ങൾ 3 പേരും ഇൻഡിപെൻഡന്റ് ആണ്. അത് തന്നെയാണ് എനിക്കും ചെയ്യാനുള്ള കാര്യം. എനിക്കൊരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്. എൻ്റെ കുട്ടി ജനിച്ചപ്പോഴാണ് ഞാൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എപ്പോഴും മദർഹുഡ് എനിക്ക് ഭയങ്കര കാര്യമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ കുട്ടി വളർന്നു വരുമ്പോഴും ഞാൻ ആ സമയത്ത് ജോലിക്ക് പോവാണ്ട് ഞാൻ ഇരുന്ന് എൻ്റെ കുട്ടിയെ നോക്കുന്ന കൂടെ തന്നെ എൻ്റെ ഒരു ഡ്രീമും ഞാൻ വളർത്തി എന്നുള്ള കാര്യമാണ് എൻ്റെ മോള് കണ്ടു വളരേണ്ടത്. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യമാണ്, പാർട്ട്ണർ ഇപ്പം നമ്മൾ ആണായാലും പെണ്ണായാലും നമ്മൾ ലൈഫ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുമ്പോഴേക്കും അവരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. കാര്യം ഇപ്പം ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളാണ്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിരുന്നു. ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ കൂടെ വിപ്രോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആളും. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. അന്നേരം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭാവിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അപ്പം ഇയാളെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കാരണം ഇതിനെല്ലാം കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെയാണ് എനിക്ക് കിട്ടിയത്. അതായത് എന്തൊക്കെ പറഞ്ഞാലും പാർട്ട്ണറാണ്, ഈക്വൽ ആണെന്നൊക്കെ ഇപ്പോൾ ഉള്ള ആൾക്കാർ പറഞ്ഞാലും ഒരു കുടുംബം എന്ന് പറയുമ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഒരു പെൺകുട്ടിയുടെ തലേ തന്നെ ആയിരിക്കും എന്തായാലും. അതായത് ഒരു കുട്ടിയും കൂടെ ആയി കഴിയുമ്പോഴേക്കും ഈക്വലി നോക്കണം എന്നൊക്കെ ഇപ്പം ആൾക്കാർ പറഞ്ഞാലും കൊച്ചിന് എപ്പോഴും അമ്മ വേണം. അപ്പം ആ ഒരു സമയത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ, നമ്മുടെ ഡ്രീംസ് ഒക്കെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ്. അക്കരത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഈ ഒരു കാര്യം നമ്മൾ പാർട്ട്നേഴ്സിനെ നോക്കുമ്പോഴേക്കും ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ ഡ്രീംസ് അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത്.
1: അതെ, നമുക്ക് കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ
0: ഇമ്പോർട്ടൻ്റ് ആണ്.
1: അതെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അച്ഛനും അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു വിവാഹിതയെ സംബന്ധിച്ച് ആ ഒരു ഭാഗ്യം ആശയ്ക്ക് കിട്ടി.
0: അതെ, അതായത് അതിന് എടുത്തു പറയേണ്ട എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ വീട് ഇവിടെ എറണാകുളത്താണ്. അപ്പൊ എനിക്ക് ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുക്കിയിൽ നിൽക്കണം, അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആള് ഇവിടെ നിൽക്കാണ്ട് എന്റെ കൂടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ലൈഫിൽ എന്ത് ഡിസിഷൻ എടുത്താലും എന്റെ ബിസിനസ്സിന് അതെങ്ങനെ ഫിറ്റ് ആവും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ആൾ അവളുടെ ലൈഫിലെ ഡിസിഷൻസ് എടുക്കുന്നത്. ഇവൻ കരിയറിലായാലും വേറെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോഴും അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് എങ്ങനെ അത് എന്നെ അഫക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആള് ഡിസൈഡ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ആളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ എത്തുമോ എന്നുള്ള കാര്യം.
1: അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
0: അതെ അതെ,
1: നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് എപ്പോഴും ഒരു താങ്ങായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്.
0: അതെ, പിന്നെ പുറത്തുനിന്ന് അധികം സപ്പോർട്ടൊന്നും ആദ്യമേ ഉണ്ടാവാൻ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാര്യം ഇപ്പം എല്ലാവരും പറയും സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യണം, പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും ഇപ്പൊ എന്റെ അടുത്ത് തന്നെ നമ്മുടെ നാട്ടുകാര് ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് എന്തിനാണ് എണ്ണക്കച്ചവടം കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ റീസെന്റ് ഇപ്പം ഞാൻ കുറച്ചൊന്ന് ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി കുറച്ചുകൂടെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ചോദ്യം കുറച്ച് കുറഞ്ഞത്. ഇല്ലെങ്കിൽ ആൾക്കാർ എന്നെ കാണുമ്പോഴും ഇവൻ എന്റെ മമ്മിയെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, മോൾ ഇത്രയും പഠിച്ചിട്ട് മോളെ പുറത്തു വല്ലതും ഒക്കെ ജോലിക്ക് വിടാനുള്ളതിന് എന്തിനാണ് എണ്ണക്കച്ചവടം കൊണ്ട് നടത്തിക്കുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അപ്പം ഇങ്ങനെ ആൾക്കാർ നമ്മളെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇവക്ക് ഇതാണ് വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ മോളുടെ ഡ്രീം ഇതാണ് ഇതിങ്ങനെയാണ് അവളിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്ന കുറച്ച് വീട്ടുകാരും പാർട്ണറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും കാര്യങ്ങൾ.
1: സ്ത്രീകൾ പലപ്പോഴും മുന്നിട്ടിറങ്ങുമ്പോൾ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും അല്ലെ, ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനെ മറികടന്ന് പോവുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം.
0: അതെ.

0: മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം നടത്തിയെടുക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ഇപ്പം എനിക്കൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു കാര്യം പഠിക്കണം, അല്ലെങ്കിൽ അതിന് ഇന്നൊരു ജോലി ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അത് സ്ത്രീക്ക് പറ്റുമോ, പെണ്ണുങ്ങളതിന് പോണോ എന്നുള്ള ഒരു പലപ്പോഴും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് പലരും കാണിക്കാറ്.
1: ആ കാര്യം മാഡം പറഞ്ഞത് ഭയങ്കര ശരിയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ഇപ്പം ഞാൻ ഇത് ചെയ്യാണ്ട് ഞാൻ കൊച്ചുണ്ടായി കഴിഞ്ഞ ഉടനെ ജോലിക്ക് പോകണമെങ്കിൽ എന്തിനാണ് മോളെ നോക്കാണ്ട് ജോലിക്ക് പോയത്, എന്തിനാണ് മോളെ വീട്ടിലിട്ടിട്ട് ജോലിക്ക് പോയെന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. ജോലി കളഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നേ, കുട്ടി എന്തായാലും വളർന്നോളൂ അല്ലേ എന്ന് ചോദിക്കാനും ആൾക്കാരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്താലും ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. നാട്ടുകാരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അതോർത്ത് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയാമെങ്കിൽ അത് നമ്മൾ ചെയ്യാന്നല്ലാതെ ബാക്കിയുള്ളവരെന്താ ചിന്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ടാണ്. അതെനിക്ക് പണ്ട് മുതലേ മമ്മി പറയുമായിരുന്നു, നാട്ടുകാരെന്താന്ന് വെച്ചാൽ പറയട്ടെ, നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പണ്ട് മുതലേ പറഞ്ഞു തരുമായിരുന്നു. കാര്യം വീട്ടിൽ ആണുങ്ങളില്ല, ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായിരുന്ന കാരണം തന്നെ നാട്ടുകാർ കുറെ റൂൾസ് ഇങ്ങനെ ഇമ്പോസ് ചെയ്യാൻ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു, നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് നാട്ടുകാർ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളെല്ലാം ചെറിയ കുട്ടികളായിരുന്നു. അപ്പം മമ്മി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എൻ്റെ ചേച്ചിക്ക് മൈക്രോബയോളജി പഠിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ആൾക്കാർ വന്നിട്ട് എന്തിനാ ടീച്ചറിന് നല്ലത്, കുട്ടി നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിനാൻഷ്യലി സപ്പോർട്ട് കിട്ടില്ലേ എന്ന് ചോദിച്ച സമയത്ത് മമ്മി ഓപ്പൺലി ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മോക്കി പഠിക്കാൻ ഇഷ്ടമുള്ളതല്ല അവൾ പഠിക്കേണ്ടത്, എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് കിട്ടുമെന്ന് ഓർത്തിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ വിടില്ല എന്ന് മമ്മി ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ പറ്റി ചിന്തിക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്.
0: തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെന്നല്ല, ഇപ്പൊ നമ്മുടെ ബന്ധുക്കളായാലും മറ്റു പൊതു സമൂഹമായാലും പലപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഈ വഴിയിലേ പോകാൻ പാടുള്ളൂ അല്ലെ.
1: അത് അതെനിക്ക് കുറെ അക്കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ഞാൻ ജോലിക്ക് ബാംഗ്ലൂർ പോയ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം ബാംഗ്ലൂർ പോയ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകും എന്നുള്ളൊരു തോട്ടുള്ളത് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ മമ്മീൻ്റെ അടുത്ത് പറയുന്നത്, എന്തിനാണ് മോളെ ബാംഗ്ലൂർ വിട്ട്, ഇവിടെയാണെങ്കിൽ വീട്ടിലെ ആണുങ്ങൾ പോലും ഇല്ല എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് കേട്ടത് ജോലി വിട്ട് കഴിഞ്ഞപ്പോഴാണ്. ജോലി വിട്ടപ്പോൾ മോളെന്തിനാണ് ജോലി വിട്ടത്, ഇത്രയും നല്ല സാലറി ഉള്ള ഒരു ജോബ് വിട്ടിട്ട് എന്തിനാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഐ ടി ജോബ് ചെയ്യുന്നതിലും എനിക്ക് സന്തോഷമുണ്ടാകുന്ന, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്, ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് ആയാലും എല്ലാം ഞാൻ ആദ്യമേ എന്നെ പരീക്ഷിച്ചിട്ട് എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് റിസൾട്ട് ഉള്ള പ്രോഡക്ട്സാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം നല്ലതാണ്. കാര്യം ഭയങ്കര വില കൊടുത്ത് നമ്മൾ ഒരു പ്രോഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങിയാലും അതിൻ്റെ അകത്ത് നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം നല്ല നല്ല സാധനങ്ങളുള്ളതാണ്, പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പൊ ഇത് അധികം റേറ്റ് ഇല്ലാതെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി ആകുമ്പോഴേക്കും നമ്മുടെ ഫാമിലി ഫുള്ളോടെ ഹാപ്പിയാവും. അപ്പൊ അതില് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്.
0: ഇപ്പോ കേശ സംരക്ഷണം അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണം, അതിനായിട്ടാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയത് ആർഷ അല്ലേ. അപ്പൊ ആർഷ പറഞ്ഞു, അത് ആർഷ എല്ലാം ആർഷ തന്നെ പരീക്ഷിച്ചു നോക്കി ഫലം ഉണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് അത് വിപണിയിൽ ഇറക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോ അത്, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് സാധാരണ പറയുമ്പോ ഇത് ഒരു ആയുർവേദ പ്രോഡക്റ്റ് പോലെ ആണല്ലോ ഇതെല്ലാം. ഇപ്പൊ പച്ചമരുന്നുകളും അങ്ങനെയുള്ളതെല്ലാം കൂട്ടുകൾ, അപ്പൊ ഈ കൂട്ടുകളില് അതിന്റെ അളവൊക്കെ നമ്മൾ എങ്ങനെയാ നിശ്ചയിക്കുക?
1: പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇതിന്റെ അളവ് അങ്ങനെ പ്രോപ്പർലി ഇത്ര അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പൊ ഓൾറെഡി വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവമാണ്. അപ്പം മമ്മിക്കൊരു അളവ് അറിയാലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഇതിന്റെ കുറച്ച് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓൺലൈനിൽ കുറച്ച് ആയുർവേദ കോഴ്സസും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഓരോന്നിന്റെയും എങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം പഠിച്ചിട്ടാണ് പ്രോപ്പർലി ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യാൻ തുടങ്ങിയത്. ഷാമ്പും കണ്ടീഷണർ ആയാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കുറേ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. ഇപ്പൊ ഏത് ബ്രാൻഡ് എടുത്താലും അതിൻ്റെ അകത്ത് പ്രോപ്പർലി ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ മുടിക്ക് ഭയങ്കര കേടാണത്. മുടി പൊട്ടിപ്പോവാനും മുടി ഡ്രൈ ആവാനൊക്കെ അത് ഭയങ്കര ഇതാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് നാച്ചുറലി ഇതിന്റെ നമ്മുടെ തലയിൽ ശരിക്കും ഓയിൽസ് ഉണ്ട്, അത് പോവാണ്ട് തന്നെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ നാച്ചുറൽ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ്, അതായത് സോപ്പ് നെറ്റ്, ഷിക്കാക്കായ് ഇങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ പ്രോപ്പർലി പഠിച്ചിട്ടാണ് ചെയ്യുന്നത്.
0: അപ്പൊ ഈ ഷിക്കക്കായ് പോലുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം പുറത്തുനിന്ന് വരുത്തേണ്ടി വരുന്നുണ്ടോ, എങ്ങനെയാണ്?
1: ഇല്ല, നമ്മള് അവിടെ കിട്ടാറുണ്ട്, പിന്നെ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പ്യുവർ ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ എത്തിച്ചു തരാം. നമുക്ക് കിട്ടാതെ നമ്മൾ അവിടത്തെ ഫാമേഴ്സിന്റെ അടുത്തു തന്നെയാണ് എല്ലാം കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ലാർജ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ എല്ലാം അവിടെയുള്ള ഇടുക്കിന്ന് തന്നെയുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ മീൻസ്

0: എല്ലാം
1: ഇൻഗ്രീഡിയൻസാണ് യൂസ്
0: ഇൻഗ്രീഡിയൻസ്
1: ചെയ്യുന്നത്.
0: ഉപയോഗിക്കുന്നത് അല്ലേ? ഇപ്പൊ ഈ എണ്ണ അതിനോടനുബന്ധമായിട്ടുള്ള വസ്തുക്കളല്ലേ,
1: അതെ.
0: അതെല്ലാം ഉണ്ടാക്കുന്നു, അത് ഉപയോഗിക്കുന്നു. ഇപ്പൊ ആ എണ്ണയുടെ കാര്യം പറയുമ്പോ, ഇപ്പൊ ആർഷ കാണുമ്പോ എനിക്കറിയാം ആർഷ പറയുന്നതില് സത്യമുണ്ട്, ആർഷയുടെ മുടി കാണുമ്പോഴും അല്ലെ. അപ്പൊ അത് ഇതിന്റെ പരസ്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
1: പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിന്റെ അകത്ത് മെയിൻലി ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ആവുമ്പോഴേക്കും ഉണ്ടാക്കുന്ന ആൾക്കാർ അത് എന്താണെന്നുള്ള കാര്യം പ്രോപ്പർലി പറഞ്ഞാലാണ് ആൾക്കാർക്ക് അത് കൺവേ ആകുന്നത്. നോർമൽ പരസ്യം പോലെ മുടിയുള്ള ഒരാളെ കാണിച്ച് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ ബ്രാൻഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബ്രാൻഡ് എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് എത്തിക്കേണ്ടത് ആൾക്കാരിലേക്ക്. അപ്പൊ അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്.
0: അപ്പൊ അതില് ഈ പ്രത്യേകിച്ചായിട്ട് കെമിക്കൽസ് ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടുള്ള സാധനങ്ങളാണ് ഈ പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നതെന്ന് ആശ തന്നെയാണ്.
1: ഞാൻ തന്നെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് ഞാൻ ചെയ്യാൻ വേറൊരു ഈ ഷാമ്പുവും കണ്ടീഷണറും ഞാൻ റീസെന്റ്ലി ആണ് ലോഞ്ച് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ എത്തിയെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ക്ലോസ് റിലേറ്റീവിന് ഈ പറഞ്ഞ പോലെ ക്യാൻസർ ആയിട്ട് പുള്ളിക്കാരന് ഒരു കെമിക്കൽസും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും എങ്ങനെ എന്ത് ചെയ്യാം, കാര്യം പുറത്തു നിന്നുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റാത്തപ്പം അങ്ങനെ ഞാൻ പഠിച്ച് ഡെവലപ്പ് ചെയ്തതാണ് ഈ ഷാമ്പുവും കണ്ടീഷണറും. അത് കുറേ നമ്മളൊരു 2 ഇയേഴ്സ് ട്രയൽ ആൻഡ് എറർ നടത്തി നടത്തി നടത്തിയാണ് ഇപ്പോൾ ഉള്ള ഫോർമുലേഷനിൽ എത്തിയത്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എളുപ്പമല്ല. ഓയില് ബേസിക്കലി പണ്ട് മുതലേ നമ്മൾ ഉണ്ടാക്കുന്ന കാരണം ഓയിൽ ആദ്യമേ ലോഞ്ചായി, അത് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോഴേക്കും ഇവർക്ക് നമ്മളിലുള്ള വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണമല്ലോ. നമ്മുടെ
0: ബ്രാൻഡ്
1: അത് ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് കൊറേ തവണ ഞാൻ ഓൾറെഡി പഠിച്ചിട്ട് കൊറേ തവണ ട്രയൽ ആൻഡ് എറർ നടത്തി നടത്തി നടത്തി ഇപ്പോഴാണ് നമ്മൾ ഫൈനൽ ഫോർമുലേഷനിൽ എത്തിയിട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നും ആൾക്കാർക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല എഫക്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമാണ്.
0: ഇത്തരം പ്രോഡക്ട്സിന് പേറ്റന്റ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: നമ്മൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്, പേറ്റന്റിനുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്.
0: ഇപ്പൊ എത്ര വർഷമാവുന്നു കോവിഡിന്റെ സമയത്ത് തുടങ്ങിയെന്നല്ലേ പറഞ്ഞു?
1: 4 വർഷമാവും.
0: 4 വർഷം. ഇപ്പൊ ഈ 4 വർഷം കൊണ്ട് സാമാന്യ ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടി കാണണമല്ലോ?
1: ഉണ്ട് ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനൊരു IT ജോലി ചെയ്യുന്നതായിരുന്നെങ്കിൽ കിട്ടുന്ന സാലറി എനിക്കിപ്പൊ ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്.
0: ആ ഒരു സന്തോഷം ഇപ്പൊ കുറച്ചാളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ആളുകൾക്ക് ഉപയോഗവും ഉണ്ടാവുന്നുണ്ട്, അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുന്നു എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം.
1: അതെ,
0: നമ്മള് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു വസ്തു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുമ്പോഴുള്ള ഒരു സന്തോഷം. അത് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് സാധാരണ ഒരു ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്.
1: അതെ, അതായത് ഇത് ആദ്യമായിട്ട് ഞാൻ കൊടുത്ത എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആളിപ്പോഴും എന്റെ അടുത്തുനിന്ന് വാങ്ങാറുണ്ട്. അതായത് എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 98% ആൾക്കാരും വീണ്ടും വന്ന് നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് നല്ലതാണ് ഇനിയും വേണം എന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ ആശ ജോസാണ്. കേശ സംരക്ഷണവും സൗന്ദര്യ സംരക്ഷണത്തിനുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ആശ ഉണ്ടാക്കി വിൽക്കുന്നത് അല്ലെ. ആശ ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ചെടുത്ത ഒരാളാണ്. കേശ സംരക്ഷണത്തിനൊപ്പം
1: നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് കസ്തൂരി മഞ്ഞൾ, അലോവേര ജെല്ല്, ലിബം, ഈ 3 പ്രോഡക്ട്സ് ഉള്ളൂ, അല്ലാതെ വേറെ ക്രീംസിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. മെയിൻലി ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്.
0: അപ്പൊ കൂടുതലും കേശ സംരക്ഷണത്തിനുള്ള പ്രോഡക്ട്സ് ആണ് ആർഷ ഉണ്ടാക്കി വിൽക്കുന്നത് അല്ലെ.
1: അതെ.
0: അപ്പൊ അതിന്റെ കൂടെ ഈ ലിബാം പോലെയുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും ആർഷയുടെ ഒരു IT കമ്പനിയിലെ ജോലി വിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാക്കിയെടുത്ത ആളാണ് ആർഷ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഒരു മാതൃകയാക്കാവുന്ന ഒരാളാണ് ആർഷ. ആർഷയുടെ പ്രോഡക്ട്സ് മാത്രമല്ല ആർഷയുടെ ചിന്താഗതിയും നമുക്ക് പ്രചോദനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ചെടുത്ത ഒരു വനിതയാണ് ആർഷ ജോസ്. അപ്പോൾ താങ്ക് യു ആർഷ. ആർഷയുടെ ജീവിതത്തെക്കുറിച്ച്, ആർഷയുടെ ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു.
1: ഒത്തിരി സന്തോഷം മാഡം, ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയതിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ ആർഷ ജോസ് ആണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം രമ്യ കെ പ്രഭ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാഗ്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം.
1: ബാഗ്മോ എന്ന് പറഞ്ഞാൽ തന്നെ ബാഗ് മോണിറ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. മെറ്റേണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര

0: സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സോൾവ് ചെയ്യാൻ പോയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്ത് ബ്ലഡ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പം പ്രസവത്തിൻ്റെ
1: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11:00 കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഉമംഗ്.

0: तो हमारा आज का प्रसारण यहीं पर समाप्त होता है, इसलिए मुझे यानी अजीत को
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: നിങ്ങൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
4: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
5: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
4: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
6: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
4: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

0: നാടൻ ശീലുകൾ തേടി ഒരു യാത്ര.
1: അണിയാളി
0: ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: വാ വർക്കിച്ചായ, പരസ്യം പറയാം. ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
1: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
0: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
1: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3
0: മറക്കാതെ കേൾക്കണേ.
1: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
0: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:20.
3: ആകാശവാണി FM വാർത്തകൾ.
2: രാജ്യത്തെ LPG വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ നഗരങ്ങളിൽ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിനനുസരിച്ച പുരോഗതി സംസ്ഥാനത്ത് കൊണ്ടുവരുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യ നേടി മിടുക്കരാകുന്നതിനൊപ്പം മാനവികതയുടെ മഹത്വം ഉൾക്കൊള്ളുന്ന മനുഷ്യരായി വളരാനും ഓരോ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആശംസാ സന്ദേശം നൽകുകയായിരുന്നു പിണറായി വിജയൻ. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര, മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസുകളിൽ നടപ്പാക്കിയ PM ഉഷ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലർക്കർ ഉദ്ഘാടനം ചെയ്തു. താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. JEE അഡ്വാൻസ്ഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. JEE.ADV.AC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. മലേഷ്യയിൽ 16-ൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വിലക്കുന്ന നിയമം നടപ്പാക്കാൻ നടപടി തുടങ്ങി. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പ്രായ പരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന നിയമമാണ് കൊണ്ടുവരുന്നത്. ഉഗാണ്ടയിലെ എബോള ബാധിത പ്രദേശങ്ങളിൽ മരുന്നുകൾ ഉൾപ്പെടെ അടിയന്തര സഹായങ്ങൾ എത്തിച്ച ഇന്ത്യയുടെ നടപടിയെ ആഫ്രിക്കൻ യൂണിയൻ ആരോഗ്യ ഏജൻസി സ്വാഗതം ചെയ്തു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യയുടെ നടപടിക്ക് അവർ നന്ദി അറിയിച്ചു. സ്വർണ്ണവില പവന് 600 രൂപ കുറഞ്ഞ് 114,560 14,320 രൂപയാണ് ഗ്രാമിന്.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സ്വച്ഛ് സർവേക്ഷൻ 2026. തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ഇതിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി മുനമ്പം. 4:00 ആകാശവാണി FM വാർത്തകൾ. വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ. ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം, ലളിത ഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം.

0: ലോക ക്ഷീരദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷെഫീന എം, ക്ഷീര കർഷകരായ തങ്കമണി, മയമനത്ത് ബീരാൻ, സിന്ധു ഷിജോ, ക്ഷീര വികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീര കാർഷിക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സിൽവി മാത്യു എന്നിവർ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ബാക്മോ സ്ഥാപകൻ ഡി അനസ് സംസാരിക്കുന്നു. 8:25 സേവന വാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അറിയിപ്പുകൾ തുടരുന്നു. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്തുമായി അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 TV ശങ്കരനാരായണന്റെ സംഗീത കച്ചേരി. പറവൂർ എ സുന്ദരേശൻ വയലിൻ, ഉമയാൾപുരം കെ ശിവരാമൻ മൃദംഗം, പാലക്കാട് സുന്ദരം ഘടം. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ഈ പരിപാടിയിൽ ഗരീബ് കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹിയിലെ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു.
5: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം.
6: ശുദ്ധവും ആരോഗ്യകരവുമായ ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 ഒക്ടോബർ 2 ഭാരത സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. ഗ്രാമപ്രദേശങ്ങളിൽ മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ കീഴിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ എന്നും, നഗരങ്ങളിൽ ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ വ്യക്തിഗത കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ നിർമ്മിക്കുക, തുറന്ന മലമൂത്ര വിസർജനം ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ, നഗരങ്ങളിൽ തെരുവുകളുടെയും പാതകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ശുചിത്വത്തിന് സ്വച്ഛ് ഭാരത് മിഷൻ ഊന്നൽ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ശുചിത്വ മിഷനും കുടുംബശ്രീയും ഹരിതകർമ്മസേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വീടുകൾ തോറുമുള്ള മാലിന്യശേഖരണം, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ, ബയോഗ്യാസ് ആൻഡ് കമ്പോസ്റ്റിംഗ് തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്നുണ്ട്. ഇതുകൂടാതെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഡിഗ്നിറ്റിക്കും പ്രൈവസിക്കും ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്ത്യയിലെ യുവാക്കളെയും സ്കൂൾ കുട്ടികളെയും ശുചിത്വത്തിന്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരിക്കാനായിട്ട് സ്വച്ഛ് സാത്തി പ്രോഗ്രാം, സർക്കാർ സ്ഥാപനങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ട് സ്വച്ഛ് ഓഫീസ് ഡ്രൈവ്, രാജ്യത്തെ സ്കൂളുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ശൌചാലയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി സ്വച്ഛ് ഭാരത് കോശനിധി, സ്കൂളുകളിലെ ബാൽ സ്വച്ഛതാ മിഷൻ തുടങ്ങിയ പദ്ധതികളും സ്വച്ഛ് ഭാരത മിഷന്റെ കീഴിൽ നടന്നുവരുന്നുണ്ട്. നഗരങ്ങൾ ശുചിയായി നിലനിർത്തുക, മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തുക, പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഒഴിവാക്കുക, ശുചിത്വ മത്സര മനോഭാവം സൃഷ്ടിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നടത്തുന്ന

0: രാജ്യവ്യാപക ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൻ. ഇന്ത്യയിലെ നഗരങ്ങളും പഞ്ചായത്തുകളും എത്ര ശുചിയായി നിലനിൽക്കുന്നു എന്ന് വിലയിരുത്തുന്ന ഒരു വാർഷിക ശുചിത്വ റാങ്കിംഗ് സംവിധാനമാണ് സ്വച്ഛ് സർവേക്ഷൻ. മിനിസ്ട്രി ഓഫ് ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് നഗരമേഖലയിലെ സ്വച്ഛ് സർവേക്ഷൻ നടത്തുന്നത്. ഗ്രാമീണ മേഖലയിൽ മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിലുള്ള സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ ആണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ നഗരങ്ങളും ഗ്രാമങ്ങളും കൂടുതൽ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമാക്കുക എന്ന ലക്ഷ്യമാണ് സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നടത്തുന്ന സ്വച്ഛ് സർവേക്ഷൻ ഉള്ളത്. വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കൽ, പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണം, പൊതു ശൌചാലയങ്ങളുടെ ശുചിത്വം, റോഡുകളും മാർക്കറ്റുകളും ശുചിയായി നിലനിർത്തൽ, ഖര ദ്രവമാലിന്യങ്ങളുടെ തരംതിരിക്കൽ, പൌരന്മാരുടെ ഫീഡ്ബാക്ക് തുടങ്ങിയവയൊക്കെയാണ് സർവേയിൽ പരിശോധിക്കുന്ന കാര്യങ്ങൾ. സ്വച്ഛ് സർവേക്ഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് ശുചിത്വ മിഷന്റെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ യങ് പ്രൊഫഷണൽ അനൈന കെയെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.
1: സ്വച്ഛ് ഭാരത് മിഷന്റെ നിരവധി പ്രൊജക്റ്റുകൾ ഇപ്പോൾ കൊച്ചി നഗരസഭയിൽ ഓൺഗോയിങ് ആണ്. നമ്മുടെ സ്വച്ഛ് സർവേഷൻ ദേശീയ റാങ്കിങ് നിലവിൽ ഇപ്പോൾ കൊച്ചി നഗരസഭയ്ക്ക് 50-ാമത്തെ റാങ്കിങ് ആണ്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് കൊച്ചി നഗരസഭ നടപ്പിലാക്കിയ മാതൃകാപരമായ ശുചിത്വ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഈ സ്വച്ഛ് സർവേഷൻ 2024-25 റാങ്കിങ്ങിൽ നാഷണൽ ലെവലിൽ 50-ാമത്തെ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇതോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് OD++ എന്ന സർട്ടിഫിക്കേഷനും ഗാർബേജ് ഫ്രീ സിറ്റീസ് പദവിയിൽ 1-സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുകയുണ്ടായി. ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2025-26 സ്വച്ഛ് സർവേഷനിൽ നമ്മൾ മികച്ച റാങ്കിങ് ലക്ഷ്യമിട്ടുകൊണ്ട് വിപുലമായ പ്രവർത്തനങ്ങളാണ് കൊച്ചിൻ കോർപ്പറേഷൻ നടത്തി വരുന്നത്. ഇപ്പോൾ ഒരു സ്വച്ഛ സർവേഷന്റെ ഭാഗമായിട്ട് ഒരു നോഡൽ സെല്ല് രൂപീകരിക്കുകയും എല്ലാ സർക്കിളുകളും 21 സർക്കിളുകളാണ് കൊച്ചി നഗരസഭയുടെ അണ്ടറിൽ വരുന്നത്. ഈ ഓരോ നഗരസഭകളിലും ക്ലീനിങ് ഡ്രൈവ്, അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്കേഴ്സിനുള്ള ഹെൽത്ത് ചെക്കപ്പ്, അതുപോലെ തന്നെ അവരെ കൊണ്ട് പറ്റാവുന്ന IEC ആക്ടിവിറ്റികൾ, പിന്നെ എല്ലാ സർക്കിളുകളിലും വേസ്റ്റ് ടു വണ്ടർ പാർക്ക്, അതായത് ഒരു വസ്തുവും വേസ്റ്റ് അല്ല എന്നൊരു അവയർനെസ് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് എല്ലാ സർക്കിളുകളിലും വേസ്റ്റ് ടു വണ്ടർ പാർക്ക് എന്ന രീതിയിൽ നമ്മൾ നിരവധി ഇൻസ്റ്റലേഷൻ ആർട്ട് ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസ് നോക്കുകയാണെങ്കിൽ തന്നെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം നമ്മൾ അവിടെ ചെയ്തൊരു വർക്ക് തന്നെ കുറെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ നിരവധി ആർട്ട് രൂപങ്ങൾ ഉണ്ടാക്കി, പഴയ ഉപയോഗിച്ച് ശൂന്യമായ സൈക്കിൾ ഒരു സെൽഫി പോയിന്റ് ആക്കി മാറ്റി, അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ വഞ്ചി ഒരു പ്ലാസ്റ്റിക് അവയർനെസ് അവബോധം കൊണ്ടുവരാനുള്ള ഒരു ആർട്ടാക്കി മാറ്റി, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജലാശയങ്ങളിലോട്ട് വൻതോതിൽ മാലിന്യ നിക്ഷേപം കണ്ടുവരുന്നുണ്ട്. ഇത് തടയുന്നതിനായി ജലാശയങ്ങളിലോട്ടുള്ള മാലിന്യ നിക്ഷേപം നിരോധിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ബോർഡുകൾ, അതായത് നമ്മൾ IEC ആക്ടിവിറ്റി ബോർഡുകൾ വിവിധ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിൽ ഒന്നും മാലിന്യം വലിച്ചെറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. രാത്രി കാലങ്ങളിലും മറ്റും നമ്മുടെ കോർപ്പറേഷന്റെ ഫ്ലയിങ് സ്കോഡ് നിരന്തരം ഇത് പരിശോധിക്കുന്നുമുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ആഴ്ച തോറും മാസ് ക്ലീനിങ് ഡ്രൈവുകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മുന്നിട്ട് നിൽക്കുന്ന ക്ലീനിങ് ടീമുകളെ നമ്മൾ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഹെൽപ്പോടുകൂടിയും നിരവധി ക്ലീനിങ് ഡ്രൈവുകൾ ആഴ്ച തോറും നടത്തുന്നുണ്ട്. 2024 ഫലപ്രഖ്യാപനം മുതൽ കൊച്ചി കോർപ്പറേഷൻ OD++ എന്ന കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. ഈ വർഷം നഗരസഭയെ ഒരു വാട്ടർ പ്ലസ് പദവിയിലോട്ട് ഉയർത്തുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രൊജക്റ്റുകൾ ഫണ്ട് സ്വീകരിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളിലോട്ട് വരികയാണെങ്കിൽ IHS ആണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന പ്രൊജക്റ്റ്, അതായത് വ്യക്തിഗത ഗാർഹിക ശൗചാലയം, വ്യക്തിഗത ഗാർഹിക ശൗചാലയം. OD++ പദവി നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് നഗരവാസികൾക്ക് വ്യക്തിഗത ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് യൂണിറ്റ് 1 6,667 രൂപ വീതം 533 ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്യാൻ സാധിച്ചു. കൂടാതെ തന്നെ നിലവിൽ 155 പബ്ലിക് ടോയ്ലറ്റുകളാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ അണ്ടറിൽ വരുന്നത്. പൊതു ശൗചാലയങ്ങളുടെ നവീകരണത്തിനായി തന്നെ നമ്മൾ ആവശ്യമുള്ള ഫണ്ട് എടുക്കുകയും 22 പൊതു ശൗചാലയങ്ങൾ

0: അറ്റകുറ്റപ്പണികൾ നടത്തി പുതിയതാക്കുകയും പൂർത്തിയാക്കുകയും അവശേഷിക്കുന്ന മെയിൻ്റനൻസ് ആവശ്യമുള്ള ടോയ്ലറ്റുകളുടെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടാതെ നമ്മളുടെ വിവിധ സ്ഥലങ്ങളിലായി 200 സീറ്റുകളുള്ള പബ്ലിക് ടോയ്ലറ്റുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആസ്പിറേഷണൽ ശൗചാലയങ്ങൾ, കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ എന്നിവയെല്ലാം നിർമ്മാണ നടപടികൾ നടന്നു വരികയാണ്. കൊച്ചിയുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഫണ്ടുകൊണ്ടും നമ്മുടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഫണ്ടുകൊണ്ടും നിലവിലിപ്പോൾ നമ്മളുടെ CBG പ്ലാന്റ് ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രതിദിനം 150 ടൺ വരെ ജൈവ മാലിന്യം നമ്മൾക്ക് വേസ്റ്റിൽ നിന്ന് ബയോമെത്തനൈസേഷൻ വഴി ഗ്യാസ് ആക്കി മാറ്റാൻ അവിടെ സാധിക്കുന്നുണ്ട്. BPCL കൊച്ചിൻ കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷൻ്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ CBG പ്ലാന്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മളുടെ കോർപ്പറേഷനിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ജൈവ മാലിന്യങ്ങളെല്ലാം CBG പ്ലാന്റുകളിലോട്ടും ബ്രഹ്മപുരത്തുള്ള ഫാബ്കോയുടെയും സിഗ്മയുടെയും തന്നെ ജൈവ മാലിന്യ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലോട്ടും നമ്മൾ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. സ്വച്ഛ് ഭാരത് മിഷന്റെ ക്യാമ്പയിനുകളെല്ലാം കൊച്ചി നഗരസഭ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഈ സ്വച്ഛ് സർവേഷനിൽ നമ്മൾക്ക് 50-ാമത്തെ റാങ്ക് നേടിത്തരുന്നതിന് മെയിനായിട്ടൊരു റീസണാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ക്യാമ്പയിൻസും ഏറ്റെടുത്തിട്ടുണ്ട്. സഫായി അപ്നാവോ ബിമാരി ബഗാവോ, അതുപോലെ തന്നെ സ്വച്ഛത ഹി സേവ, ഹർ ഘർ തിരംഗ, അങ്ങനെയുള്ള ക്യാമ്പയിനുകളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മഴക്കാല പകർച്ചവ്യാധികളായ മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതലുകളുടെ ഭാഗമായി നഗരസഭയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് വാൻ മുഖേന കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാര പരിശോധനകൾ കർശനമായി നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ നിലവിൽ നഗരസഭാ പരിധിയിലെ 5 സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജലഗുണനിലവാര പരിശോധനാ ലാബുകളും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്കൂളുകളിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ CDS കുടുംബശ്രീ കേന്ദ്രീകരിച്ചും നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ടു വരികയാണ്. മറ്റ് ദേശീയ ക്യാമ്പയിനുകളും എല്ലാം കൊച്ചി നഗരസഭ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വച്ഛ സർവേഷനിലെ 50-ാമത്തെ റാങ്കിനേക്കാളും മികച്ച റാങ്കിങ് കിട്ടാനുള്ള കാര്യങ്ങൾ കൊച്ചി നഗരസഭയിൽ ചെയ്തുകൊണ്ട് വരികയാണ്.
1: നന്ദി മാം. നമ്മുടെ നഗരം നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന സന്ദേശവും നമ്മുടെ സർക്കാരുകൾ നടത്തുന്ന പ്രയത്നത്തെക്കുറിച്ചും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന്
2: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
3: ലളിത ഗാനങ്ങൾ കേൾക്കാം. രാജലക്ഷ്മി പാടിയ ഗാനം, രചന S. രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ മാസ്റ്റർ.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സേവന വാർത്തകൾ. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. അപേക്ഷകരുടെ യോഗ്യത: SSLC, BPT അഥവാ MPT സർട്ടിഫിക്കറ്റ്, പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. മാർച്ച് 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ 04 84 27 77 489 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 04 84 27 77 489. ആശുപത്രി ഓഫീസിൽ നിന്ന് നേരിട്ടും വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ 600 രൂപ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. അപേക്ഷകരുടെ യോഗ്യത: SSLC, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്ലംബർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ട്രേഡ്സ് എന്നീ ട്രേഡുകളിൽ ഏതെങ്കിലുമുള്ള ITI, NTC സർട്ടിഫിക്കറ്റ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽറ്ററുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിലുമുള്ള പരിചയം. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. മാർച്ച് 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഈ മാസം 4 രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ 04 84 27 77 489 എന്ന നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്ന് നേരിട്ടോ അറിയാൻ സാധിക്കുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04 84 27 77 489. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ITI സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓഫ് തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. പ്രായപരിധി 21 മുതൽ 41 വയസ്സ് വരെ. യോഗ്യത: BSc ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ തത്തുല്യം. സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ കുറഞ്ഞത് 10 വർഷത്തെയും ഇ ഹെൽത്തിൽ കുറഞ്ഞത് 3 വർഷത്തെയും പ്രവൃത്തി പരിചയം. ടെക്നിക്കൽ സ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ സ്പ്ലൈസിംഗ്, സെർവർ മാനേജ്മെന്റ്, വിൻഡോസ് ലിനക്സ്, നെറ്റ്വർക്ക് റൂട്ടിംഗ് സ്വിച്ചിംഗ്. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 5 അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യണം. കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ഈ മാസം 15 വരെ തുടരും. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ രാജ്യങ്ങളിൽ പോകാതെ വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്കൊപ്പം നിന്ന് പഠിക്കാനുള്ള സൌകര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരായി കുട്ടികൾ ശക്തമായ നിലപാട് എടുക്കണമെന്നും പുതിയ അറിവുകൾ തേടാനുള്ള ജിജ്ഞാസ വളർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം.
0: പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പഠിച്ച് മിടുക്കരാകുന്നതിനൊപ്പം നല്ല മനുഷ്യരായി വളരാനും സാധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുട്ടികൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. പട്ടാമ്പി എംഎൽഎയായ മുഹ്സിൻ സിപിഐ പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബിജെപി തീരുമാനം. പിഎം ഉഷ പദ്ധതി ഉൾപ്പെടെ കണ്ണൂർ സർവകലാശാലയുടെ താവകര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. താവകര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സെനറ്റ് ഹാളിന്റെയും സെമിനാർ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. 40 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം സർവകലാശാലയുടെ പുതിയ കോഴ്സുകൾക്കും തുടക്കം കുറിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. ഐഐഎം കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവ പ്രതിനിധികളാണ് കോഴിക്കോട് ഐഐഎമ്മിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 18 വനിതകളും 15 പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്തുള്ള യുവാക്കളും ഉൾപ്പെടുന്നു. ഐഐഎം ജമ്മുവിൽ നിന്നുള്ള 3 അധ്യാപക ജീവനക്കാർ സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. യുവസംഘം പദ്ധതിയുടെ 5 മാനദണ്ഡങ്ങളായ പര്യടനം, പാരമ്പര്യം, പുരോഗതി, പരസ്പര സമ്പർക്കം എന്നിവ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് 7 ദിവസത്തെ യാത്രാ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കും. പരമ്പരാഗത കേരളീയ വിഭവങ്ങൾക്കൊപ്പം ഗ്രാമീണ ആദിവാസി ജീവിതം, മൺപാത്ര നിർമ്മാണം, പ്രാദേശിക കരകൌശല വിദ്യ, കഥകളി, കളരിപ്പയറ്റ് എന്നിവയും സംഘം അനുഭവിച്ചറിയും.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം

0: ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ചയായി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബെച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ട് എത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിമാരായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയായ ഓപ്പറേഷൻ തൂഫാൻ ദി നോർക്ക ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, എക്സൈസ് മന്ത്രി എം ലിജു, ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, ADGP എച്ച് വെങ്കടേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സർവൈലൻസ് സംവിധാനം സജ്ജമാക്കും. ക്യാമ്പസുകളിലെയും റെസിഡൻഷ്യൽ മേഖലകളിലെയും മലിനജല പരിശോധന വഴി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഡ്രോണുകളുടെ സഹായത്തോടെ സ്മാർട്ട് പട്രോളിംഗ് നടത്താനും പദ്ധതിയുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്.
1: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 4 കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്കമരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുന്റെ ഹൃദയവും കരളും 2 വൃക്കകളുമാണ് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. അർജുന്റെ ഹൃദയം എയർ ആംബുലൻസ് മുഖേന മലപ്പുറം സ്വദേശിക്കായി കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറായി പ്രൊഫസർ ഡി മാവൂത്ത് നിയമിതനായി. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് താത്കാലിക നിയമനം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 53 പോയിന്റ് വർദ്ധിച്ച് 74,828-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,553-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 75 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 600 രൂപ കുറഞ്ഞ് 1,14,560 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യവേനലവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ ടിപ്പർ വാഹനങ്ങളുടെ സമയക്രമത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ്. രാവിലെ 8 മുതൽ 10 മണിവരെയും വൈകിട്ട് 3 മുതൽ 5:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. റോഡിൽ രാവിലെയും വൈകുന്നേരത്തെയും പീക്ക് അവറുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ടിപ്പർ വാഹനങ്ങളുടെ സമയത്തിൽ നിയന്ത്രണം ക്രമീകരിച്ചതെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവ സംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും CMRL തമ്മിലുള്ള ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൌമ്യ എസ് നായർ സംസാരിക്കുന്നു.
1: കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൃത്യമായ പോഷകാഹാരം ആവശ്യമാണ്. ദിവസത്തിൽ 6 മുതൽ 7 മണിക്കൂർ വരെ കുട്ടികൾ ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. അതിനാൽ തന്നെ അവരുടെ ഉച്ചഭക്ഷണം അഥവാ പാക്ഡ് ലഞ്ച് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. വെറും ഒരു വിശപ്പടക്കൽ മാത്രമല്ല, മറിച്ച് ക്ലാസ് മുറിയിൽ സജീവമായിരിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് നല്ല പാക്ഡ് ലഞ്ചിന്റെ ലക്ഷ്യം. ശരിയായ പോഷകാഹാരം കുട്ടികളുടെ ഓർമ്മശേഷിയും ഏകാഗ്രതയും പഠനക്ഷമതയും സ്വാധീനിക്കുന്നു. ഇരുമ്പിന്റെയും മാംസ്യത്തിന്റെയും കുറവ്, അമിതമായ ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. അതിനാൽ സ്കൂളിലെ ഉച്ചഭക്ഷണം പഠന പ്രകടനത്തെയും പരോക്ഷമായി സ്വാധീനിക്കുന്നു. ഇന്നത്തെ അതിവേഗ ജീവിതശൈലിയിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും തിരക്കേറിയ പ്രഭാത സമയങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിലേക്കോ പോഷകമൂല്യം കുറഞ്ഞ വിഭവങ്ങളിലേക്കോ മാതാപിതാക്കൾ തിരിയാറുണ്ട്. രുചികരമായതിനാൽ കുട്ടികളും ഇത്തരം ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഫ്രീസ് ഡ്രൈ ചെയ്ത ചിക്കൻ, മീൻ, റെഡി ടു ഈറ്റ് കറികൾ എന്നിവയിൽ ധാരാളം ഉപ്പ്, കൊഴുപ്പ് എന്നിവ അടങ്ങിയിരിക്കും. രുചി കൂട്ടുന്ന കെമിക്കലുകളും പ്രിസർവേറ്റീവുകളും ഭക്ഷണത്തിന്റെ സ്വാഭാവിക ഗുണം കുറച്ച് ജീവിതശൈലീ രോഗസാധ്യത വർദ്ധിപ്പിക്കും. ഇത്തരം ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന കുട്ടികൾ പിന്നീട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തോട് വിരക്തി കാണിക്കാറുമുണ്ട്. സന്തുലിതമായ ടിഫിൻ എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, നല്ല കൊഴുപ്പ്, ഫൈബർ അഥവാ നാരുകൾ എന്നിവ അടങ്ങിയതായിരിക്കണം ലഞ്ച് ബോക്സ്. കുട്ടികൾക്ക് ആവശ്യമായ ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് കാർബോഹൈഡ്രേറ്റ്. അരി, ഗോതമ്പ്, ഓട്സ്, കൂവരക് തുടങ്ങിയ ധാന്യങ്ങൾ കൊണ്ടുള്ള ചോറോ പലഹാരമോ ഉൾപ്പെടുത്താം. തവിടുള്ള ധാന്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയിലെ ബി വിറ്റാമിനുകൾ, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും അത്യാവശ്യമാണ്. എന്നാൽ അമിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് അമിതവണ്ണത്തിന് കാരണമാകും. അതിനാൽ പാത്രത്തിന്റെ അരഭാഗത്ത് ധാന്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നല്ലത്. ബാക്കി പകുതി ഭാഗം പ്രോട്ടീനും പച്ചക്കറികളും ഉൾപ്പെടുത്തണം. മുട്ട, പയർവർഗ്ഗങ്ങൾ, കടല, പനീർ, മീൻ, ഇറച്ചി, സോയാബീൻ എന്നിവ മികച്ച പ്രോട്ടീൻ സ്രോതസ്സുകളാണ്. മീൻ, മാംസം എന്നിവ വേവിച്ചു നൽകുന്നതാണ് നല്ലത്. വറുത്ത മാംസത്തിൽ ഉപ്പും എണ്ണയും അമിത ക്ഷീണം ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് ഏകാഗ്രത കുറയ്ക്കുവാനും സാധ്യതയുണ്ട്. അമിതമായി ദാഹം അനുഭവപ്പെടാനും കാരണമാകുന്നു. പച്ചക്കറികൾ സാലഡായോ തോരൻ, അവിയൽ, കറികൾ എന്നിവയായോ ഉൾപ്പെടുത്താം. കാരറ്റ്, ചീര, ബീട്രൂട്ട്, തക്കാളി എന്നീ പച്ചക്കറികൾ വേവിച്ച് ഉടച്ച് ചോറിനൊപ്പം ചേർത്തും നൽകാം. ഇത് വിഭവ വൈവിധ്യത്തിനൊപ്പം പോഷകങ്ങളും ഉറപ്പാക്കുന്നു. കുട്ടികൾ ഊണിനുശേഷം അല്പം മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിനായി ഉച്ചഭക്ഷണത്തിനൊപ്പം എല്ലാ ദിവസവും ഒരു പഴം നൽകാൻ ശ്രമിക്കണം. പകുതി ആപ്പിൾ, ചെറുപഴം, 5-6 ഗ്രേപ്സ് എന്നിങ്ങനെ കുറഞ്ഞ അളവിൽ കൊടുത്ത് ശീലിപ്പിക്കാം. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ ചിട്ട വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതിനൊപ്പം മധുരപലഹാരം, ചോക്ലേറ്റ് എന്നിവ കഴിക്കുന്നതും ഒഴിവാക്കാൻ സാധിക്കും. കളികളിൽ സജീവരായ കുട്ടികൾക്ക് പഴങ്ങളിലെ വെള്ളവും ധാതുക്കളും ഉന്മേഷം നൽകുന്നു. നട്സ്, സീഡ്സ് എന്നിവ നല്ല കൊഴുപ്പിന്റെ ഉറവിടങ്ങളാണ്. കപ്പലണ്ടി, ബദാം, മത്തൻ വിത്ത് എന്നിവ സാലഡിനൊപ്പമോ ചമ്മന്തിയായോ തൈരിലോ ചേർത്ത് ഉപയോഗിക്കാം. നട്സ് ഉൾപ്പെടുത്തുമ്പോൾ ഉപ്പില്ലാത്തവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യവർഗ്ഗങ്ങളാണെങ്കിലും ഇവയിൽ പ്രോട്ടീൻ, നാരുകൾ, കാൽഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ബി വിറ്റാമിനുകൾ എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. അസ്ഥികളുടെ വളർച്ചയ്ക്കും നാഡീപ്രവർത്തനത്തിനും കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ചെറുധാന്യങ്ങൾ ഉത്തമമാണ്. വിവിധ തരം മില്ലറ്റുകൾ ഉപയോഗിച്ച് ദോശ, അട, പുലാവ് എന്നിങ്ങനെ വിഭവങ്ങൾ തയ്യാറാക്കാം. ആഴ്ചയിൽ ഒരു ദിവസം മില്ലറ്റ് ഡേ ആയി ആചരിക്കുന്നത് നല്ലൊരു ആശയമാണ്. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം മുഴുവൻ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. ഇത് കുട്ടികളിൽ പോഷകക്കുറവിനും ക്ഷീണത്തിനും കാരണമാകുന്നു. ഈ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണങ്ങളും പരിഹാരങ്ങളും എന്തെന്ന് നോക്കാം. കുട്ടികൾക്ക് നിറമുള്ളതും ആകർഷകവുമായ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താൽപര്യം. ഒരേ രീതിയിലുള്ള വിഭവങ്ങൾ

0: ദിവസവും കാണുമ്പോൾ അവർക്ക് മടി തോന്നാം. വെറൈറ്റി ഇല്ലാത്തത് പാക്ഡ് ലഞ്ചിനോട് താല്പര്യം കുറയ്ക്കും. ഇഡ്ഡലി, ദോശ തുടങ്ങിയ പലഹാരങ്ങളിൽ പച്ചക്കറികൾ പൊടിയായി അരിഞ്ഞു ചേർക്കുകയോ അരച്ചു ചേർക്കുകയോ ചെയ്യാം. ഇവ ഭക്ഷണത്തിന് വ്യത്യസ്ത നിറം നൽകുന്നു. എന്നും ഒരേ അരിയിൽ ഉള്ള ചോറിനേക്കാൾ നല്ലത് വിവിധ ഇനം അരിവർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് ബസ്മതി പോലുള്ളവ ഉൾപ്പെടുത്താം. കുട്ടികൾ ആദ്യം കണ്ണുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവിധ ആകൃതിയിലും ഡിസൈനിലും പലഹാരങ്ങൾ പരീക്ഷിക്കാം. ലഞ്ച് ബ്രേക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ടുതന്നെ അധിക സമയം എടുത്ത് കഴിക്കേണ്ട ഭക്ഷണം കുട്ടികൾ ഒഴിവാക്കും. മിക്സഡ് പുലാവ്, വെജിറ്റബിൾ മിനി ഇഡലി, ചപ്പാത്തി റോൾ തുടങ്ങി വളരെ എളുപ്പത്തിൽ കഴിക്കാവുന്ന വിഭവങ്ങൾ തയ്യാറാക്കി നൽകണം. പനീർ, മുട്ട, ചിക്കൻ, നട്ട്സ് എന്നിവ ഇത്തരം വിഭവങ്ങളിൽ ചേർക്കുന്നത് പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു കാരണമാണ് ഭക്ഷണം തണുത്ത് രുചി മാറുന്നത്. അതിനാൽ തണുത്താലും രുചി മാറാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും പാചകരീതികളും തിരഞ്ഞെടുക്കണം. സ്റ്റീൽ ഇൻസുലേറ്റഡ് ടിഫിൻ ബോക്സുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ടിഫിൻ ബോക്സ് ചോർന്നൊലിക്കുന്നത് വളരെയധികം ശ്രദ്ധ നൽകേണ്ട പ്രശ്നമാണ്. കറികൾ തമ്മിൽ ചേർന്നു പോകുന്നതും ടൗവലിൽ കറികൾ പറ്റുന്നതും ഒക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം എണ്ണ ചേർത്ത വിഭവങ്ങളും ഉച്ചയോടെ മണവും രുചിയും മാറി അറപ്പുളവാക്കാൻ കാരണമായേക്കാം. ആവി പറക്കുന്ന ചോറും കറികളും ലഞ്ച് ബോക്സിൽ ഉടൻ തന്നെ അടയ്ക്കരുത്. ഇതിലെ ആവി വെള്ളത്തുള്ളികളായി മാറി ഭക്ഷണത്തിലേക്ക് വീഴുകയും ഭക്ഷണം പുളിച്ചു പോകാനും കാരണമാകുന്നു. ചാറുകറികൾക്ക് പകരം മെഴുക്കുപുരട്ടി, ഉപ്പേരി എന്നിവ നൽകുന്നതാണ് നല്ലത്. ചിലപ്പോൾ മാതാപിതാക്കൾ ആരോഗ്യകരമാണെന്ന കാരണത്താൽ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് നൽകാറുണ്ട്. ഇത് കുട്ടികളിൽ ഭക്ഷണത്തോടുള്ള വിരോധം വർദ്ധിപ്പിക്കും. കുട്ടികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവയെ ആരോഗ്യകരമായ രീതിയിൽ നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദം. കുട്ടികളെ മെനു പ്ലാനിംഗിലും ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുമ്പോഴും ഉൾപ്പെടുത്തുന്നത് അവരുടെ ഭക്ഷണ താൽപര്യം വർദ്ധിപ്പിക്കും. ഭക്ഷണത്തിന്റെ അളവും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ വലിയ പോർഷൻസ് പാക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മുഴുവൻ കഴിക്കാൻ കഴിയാതെ വന്നേക്കാം. കുട്ടിയുടെ വയസ്സിനും വിശപ്പിനും അനുസരിച്ച് പാക്ക് ചെയ്യുന്നതാണ് ഉചിതം. ഇതിനായി പോഷകാഹാര വിദഗ്ധരുടെ സഹായം തേടുന്നതും ഉചിതമാണ്. കുട്ടികൾക്ക് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ശാരീരിക അസ്വസ്ഥതകളോ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പാൽ, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ തുടർച്ചയായി വയറുവേദന അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ടെങ്കിൽ അത് ഇൻടോളറൻസ് മൂലമാകാം. നിർബന്ധിച്ച് ഇത്തരം ഭക്ഷണം നൽകുന്നത് ദഹന പ്രക്രിയ താറുമാറാക്കും. ദിവസവും തൈര് നൽകുന്നത് ആമാശയത്തിൽ നല്ല ബാക്ടീരിയാസ് വളരാൻ സഹായിക്കുന്നു. അധികം പുളിയില്ലാത്ത കട്ടിത്തൈര് നൽകാൻ ശ്രദ്ധിക്കണം. പഴങ്ങളും പച്ചക്കറികളും ഗ്രേറ്റ് ചെയ്തോ ഫിംഗർ ബൈറ്റ്സ് ആയോ നൽകാം. തേൻ, ഒറിഗാനോ, ചാട്ട് മസാല, നാരങ്ങാനീര് എന്നിവ ചേർക്കുന്നത് കൂടുതൽ നേരം പഴങ്ങൾ കേടാകാതെ ഇരിക്കുവാനും ഒപ്പം വ്യത്യസ്ത രുചിയും നൽകുന്നു. എന്നും ഒരേ പഴങ്ങളും പച്ചക്കറികളും നൽകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇലക്കറികൾ തോരനായി നൽകുന്നതിനൊപ്പം ചോറിലോ പലഹാരത്തിന്റെ മാവിലോ പ്യൂരിയായി ചേർത്ത് നൽകാം. ഇത് കാണാൻ ഭംഗിയുള്ളതും പോഷകഗുണമുള്ളതുമായ വിഭവമായി മാറുന്നു. പുതിന ചട്നി, മല്ലിയില ചട്നി തുടങ്ങിയവയും പരീക്ഷിക്കാം. ഭക്ഷണത്തോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വെള്ളം. സ്കൂളിലേക്ക് വാട്ടർ ബോട്ടിൽ നിർബന്ധമായും കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊരു ചെറിയ കുപ്പിയിൽ പഞ്ചസാര ചേർക്കാത്ത പഴച്ചാറുകളോ നാരങ്ങാവെള്ളമോ കരിക്കുവെള്ളമോ നൽകാം. ആഫ്റ്റർ സ്കൂളിലും ട്യൂഷനും പോകുന്ന കുട്ടികൾക്ക് ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി തുടരാൻ ഇത് സഹായിക്കും. എന്നാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസ് എന്നിവ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. കുട്ടികൾക്ക് സ്നാക്സായി മൈദ അടങ്ങിയ ബിസ്ക്കറ്റ്, ബ്രെഡ് എന്നിവ നൽകുന്നതും നല്ലതല്ല. ഇവ വിശപ്പ് ശമിപ്പിക്കുകയും തത്ഫലമായി ഉച്ചഭക്ഷണം ഒഴിവാക്കാനും സാധ്യതയുണ്ട്. കുട്ടികളിൽ നല്ല ഭക്ഷണശീലം വളർത്തുന്നതിൽ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പങ്ക് വലുതാണ്. ഭക്ഷണം ഒരു നിർബന്ധമല്ല, മറിച്ച് സന്തോഷകരമായ അനുഭവമാണ് എന്ന് കുട്ടികൾക്ക് തോന്നണം. സന്തുലിതമായ ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഊർജവും ഉല്ലാസവും ഉണ്ടാകും. അതുകൊണ്ടുതന്നെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും തയ്യാറാക്കുന്ന ഉച്ചഭക്ഷണം കുട്ടികളിൽ നല്ല ഭക്ഷണശീലങ്ങളും ആരോഗ്യകരമായ ഭാവിയും വളർത്തുന്ന നിക്ഷേപമായി തീരുന്നു.
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യാ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം ഝാർഖണ്ഡിൽ 2ഉം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കടസുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി PM സ്വനിധി പദ്ധതി. ഈടില്ലാ വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000 വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ്.

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
2: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ, സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
1: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്നും മുഹമ്മദ് മുഹ്സീൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സീൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമിഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1st. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വിലവർദ്ധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. June 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9th അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIM എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആന്റ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2nd പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്.

0: 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കൾക്ക് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. റോസി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ഗാനശില്പികൾ പി. ഭാസ്കരൻ, കെ. വി. ജോബ്.

മന്നട ആലപിച്ച ഗാനം. ചിത്രം ചെമ്മീൻ. രചന വയലാർ രാമവർമ്മ. സംഗീതം സലിൽ ചൗധരി.

യേശുദാസിൻ്റെ ആലാപനം. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്. ചിത്രം ഭാർഗവീ നിലയം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഗാനോത്സവം തുടരുന്നു. ചിത്രം പരീക്ഷ പാടിയത് യേശുദാസ്, ഈരടികൾ പി ഭാസ്കരൻ, ഇണം നൽകിയത് MS ബാബുരാജ്.

പി ഭാസ്കരൻ, എം എസ് ബാബുരാജ് കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനം യേശുദാസിൻ്റെ ശബ്ദം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു TS മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842424397 അല്ലെങ്കിൽ 04842424387 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. AM രാജ പാടിയ ഗാനം. ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം V ദക്ഷിണമൂർത്തി.

പി ജയചന്ദ്രൻ്റെ ആലാപനം. ചിത്രം കള്ളിച്ചെല്ലമ്മ. വരികൾ എഴുതിയത് പി ഭാസ്കരൻ. സംഗീതം നൽകിയത് കെ രാഘവൻ.

ഗാനോത്സവത്തിൽ അടുത്തത് പി മാധുരി പാടിയ ഗാനം. ചിത്രം നിഴലാട്ടം. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

അടുത്ത ഗാനം സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിലെ. പാടിയത് യേശുദാസ്, ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീത സംവിധാനം നിർവഹിച്ചത് ജി ദേവരാജൻ.

0: സേവന വാർത്തകൾ. കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക. നമ്പർ 96 45 75 04 42. നമ്പർ ആവർത്തിക്കാം, 96 45 75 04 42.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ തൊടുപുഴ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 90 61 89 8235 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 90 61 89 8235. തൊടുപുഴ ടൗൺ പള്ളിക്ക് എതിർവശമുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നേരിട്ട് 2 വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി അഡ്മിഷനാണ് നടക്കുന്നത്. പ്ലസ് ടു സയൻസ്, ITI, KGCE ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 92 07 90 42 57 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 92 07 90 42 57.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കോട്ടയം ജില്ലയിലെ പാല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കുന്ന വിവിധ സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരത്തിന് പാല ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04 822 20 0138. 04 822 20 0138.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 വർഷ ഹോണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് 8547 00 5061 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 8547 00 5061. കോട്ടയം ജില്ലയിൽ ഇടയിരിക്കപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ബ്ലോക്ക് ഹബ് ലാബിൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ ഒഴിവിൽ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 5 ഉച്ചകഴിഞ്ഞ് 2 നടക്കും. BSc MLT അല്ലെങ്കിൽ DMLTയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായം 20-40. അപേക്ഷാ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 4 വൈകുന്നേരം 5 മുമ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഓഫീസിലെത്തണം. ഇമെയിൽ വിലാസം CHCPUZHA@gmail.com. CHCPUZHA@gmail.com. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 8 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും മ്യാൻമർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. രാവിലെ 9 തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങും. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ

0: തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഉദ്ഘാടനം നാളെ. വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അതിരപ്പള്ളി വൈശേരിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. ഫെൻസിംഗ് വിവരങ്ങൾ പോർട്ടൽ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. റഷ്യയിലെ ഉലിയാനോവ്സ്ക് സാഹിത്യനഗരം സംഘടിപ്പിക്കുന്ന ദ കളേഴ്സ് ചൈൽഡ്ഹുഡ് ഇൻസ്പിറേഷൻ പരിപാടിയിൽ കോഴിക്കോട് യുനെസ്കോ സാഹിത്യനഗരവും പങ്കാളിയാകും. ഇതിന്റെ ഭാഗമായി ജൂൺ 5 കോഴിക്കോട്ടെ സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ സമൂഹ ചിത്രരചനാ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സന്നദ്ധ രക്തദാന രംഗത്തും ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്തും ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് കെ ജയന്ത് MLA. കോഴിക്കോട് ബ്ലഡ് ഡോണേഴ്സ് ഫോറം സംസ്ഥാന ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിലെത്തി. ബുധനാഴ്ച സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു 9446455888. മറ്റ് നമ്പറുകൾ 0484242638 0484242639. ഇന്നത്തെ ആദ്യ ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, നമസ്കാരം സാർ.
1: ഹലോ,
2: ഞാൻ ഹലോ നമസ്കാരം സാർ.
1: ഹലോ
2: ഹലോ, കേൾക്കണല്ലേ?
1: ഹലോ, ആരാണ്?
2: ഞാൻ ശ്രീദേവി മോഹൻ.
1: പ്രീതി മോഹൻ? ശ്രീദേവി മോഹൻ. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ മാളക്കടുത്ത് കുഴൂർ സെക്കൻഡ് താനശ്ശേരി എന്ന് പറയും.
1: ഓ, മാളക്കടുത്താണല്ലേ, തൃശ്ശൂർ ജില്ല.
2: ആ,
1: എന്താ ചെയ്യുന്നത് ശ്രീദേവി?
2: ഹൗസ്
1: വൈഫ് ആണ് അല്ലേ. മുമ്പ് വിളിച്ചിട്ടുണ്ടോ? നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ?
2: ഇല്ല, സാറിനോട് ആദ്യമായിട്ടാണ്.
1: അതെയോ?
2: അജി സാറിനോടും സാറിനോടൊക്കെ സംസാരിച്ചു.
1: ചിലപ്പോ ഞാനത് കേട്ട് കാണും, അതായിരിക്കും.
2: സാറിനോട് ആദ്യമായിട്ടാണ്.
1: എന്താ, വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ?
2: ഹലോ,
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: ഹസ്ബൻഡ്, മകൻ.
1: മകൻ എന്ത് ചെയ്യുന്നു?
2: മകൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു.
1: അതെയോ? ഇവിടെ അടുത്ത് തന്നെ കോളേജിലാണോ?
2: അല്ല, അവിടെ ക്രൈസ്റ്റിലായിരുന്നു, ഇരിഞ്ഞാലക്കുട.
1: ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിലായിരുന്നു അല്ലേ. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് ഏദൻതോട്ടം എന്ന ഫിലിമിലെ
1: ആ പാട്ട് യേശുദാസ് പാടി അല്ലേ. ആ പാട്ട്, ആ പാട്ട് കേൾക്കാം നമുക്ക്. ശരി,
2: പഴയ പാട്ടുകൾ.
1: പഴയ പാട്ടുകളോട് ഇഷ്ടമുണ്ടല്ലേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: സബി
0: ആരാണ്?
1: സബി സബി
0: ക്ലിയർ ആവുന്നില്ല.
1: സബി
0: ആ, എവിടെന്നാ വിളിക്കുന്നത്?
1: കൂത്താട്ടുകുളം.
0: അതെവിടെയാ?
1: കൂത്താട്ടുകുളം
0: കൂത്താട്ടുകുളം അടുത്താണ് അല്ലേ? ആ ആ, എന്താ ചെയ്യുന്നത്?
1: തയ്ക്കുക.
0: തയ്ക്കുകയാണ്? ടെയ്ലറാണ്? ടെയ്ലറാണ് അല്ലേ? ആ ആ ആ, വീട്ടിൽനിന്നാണോ അല്ലെങ്കിൽ ഷോപ്പിലാണോ?
1: അല്ല, വീട്ടിൽ ഇരുന്നാ.
0: വീട്ടിലിരുന്നാണ്. വീട്ടിൽ അടുത്തൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുതരുമോ?

0: നല്ല തയ്യൽക്കാരിയാണോ?
1: നല്ല അല്ല എങ്കിലും അത്യാവശ്യം.
0: നല്ലതല്ല എന്ന് പറയരുത്, ഞാൻ നല്ലൊരു തയ്യൽക്കാരിയാണ് എന്ന് പറയണം. അങ്ങനെയല്ലേ, നമുക്ക് തന്നെ നമ്മളോട് ഒരു കോൺഫിഡൻസ് വേണ്ടേ? ഉണ്ടല്ലോ, ഒരു ഷർട്ടോ ബ്ലൗസോ തുന്നാൻ തന്നു കഴിഞ്ഞാൽ അത് തന്നെ ആക്കി കൊടുക്കൂലേ? അല്ലെ, മാറിപ്പോവോ? മാറിപ്പോവോ? അപ്പം അതാണ് കോൺഫിഡൻസ്, നന്നായി തയ്ക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആൾക്കാർ കൊണ്ടുത്തരും അല്ലേ? അവിടെ അടുത്ത് തന്നെയുള്ള ആൾക്കാരാണോ തരിക, കുറച്ച് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുമോ? അടുത്തുള്ളവരൊക്കെ തന്നെ ഉള്ളു. എന്താണ് കാര്യമായിട്ട് തയ്ക്കുക? ലേഡീസ് നൈറ്റി? നൈറ്റി ആണ് അല്ലേ? നൈറ്റി സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട്? അതെ, ഹസ്ബൻഡും വൈഫും. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഓട്ടോറിക്ഷ ഓടിക്കുന്നു. എന്താ പേരെന്താ?
1: ബാബു.
0: ആ ബാബു, ഓട്ടോറിക്ഷയില് റേഡിയോ വെക്കാറുണ്ടോ? റേഡിയോ വെക്കുമോ ഓട്ടോറിക്ഷയില്? ഇല്ല ഇല്ല അല്ലേ. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? ആ അപ്പൊ പറയണം, വന്നു കഴിഞ്ഞാല് അന്വേഷിച്ചു. എന്തായിരുന്നു പേരെന്തായിരുന്നു പറഞ്ഞത്? ആരെങ്കിലൊക്കെ പറയൂല്ലേ? എന്താ പേരെന്താണ് ഹസ്ബൻഡ്? ബാബു. ആ ബാബു ഇപ്പൊ പറഞ്ഞല്ലോ അല്ലേ. അപ്പൊ ബാബുവിനോട് അന്വേഷണം പറയൂ. ഇന്ന് എന്താ പാട്ട് ഏതാ വേണ്ടത്? കമലദളത്തിലല്ലേ? ആ ദളത്തിലെ പാട്ട് വെച്ചു തരാം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ.
0: ശരി
1: ശരി.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: അത് ജാനകി
0: ജാനകി, എവിടുന്നാണ്?
1: തോപ്പുംപടിയിൽനിന്ന്.
0: തൂപ്പുംപടി, ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ?
1: എനിക്ക് ശങ്കരാഭരണത്തിലെ ശങ്കര എന്ന് പറഞ്ഞൊരു പാട്ട്.
0: ആ, നാദശരീരവര. അപ്പൊ ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: സിനിമ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: അതെയോ? തിയേറ്ററിൽ പോയി കണ്ടു?
1: തിയേറ്ററിൽ പോയി കണ്ട്.
0: ആ, ഞാനൊരു രണ്ടു പ്രാവശ്യം കണ്ട ആളാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ അല്ലേ? സോമയാജുലു, പിന്നെ മഞ്ജു ഭാർഗവി, ഇവരൊക്കെയാണ് ആക്ട് ചെയ്തത്. എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഗാനങ്ങൾ അല്ലേ? കെ വിശ്വനാഥൻ്റെ ഡയറക്ഷൻ. തെലുങ്ക് പടമായിരുന്നു അത്. മൊഴിമാറ്റത്തിലാണ് നമ്മൾ കണ്ടത് അല്ലേ? ഒരു കാലത്ത് വളരെ ഹിറ്റായ പടമായിരുന്നു. ഈ പാട്ടിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് അല്ലേ? നല്ല ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ഇതൊരു പാട്ടാണ്, ഇപ്പോഴും ഭയങ്കര അത് കേൾക്കുമ്പോൾ ഒരു ആവേശമാണ് അല്ലേ? അതെ അതെ, എല്ലാ എല്ലാ പാട്ടുകളും നല്ല തന്നെയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഭയങ്കര ഉച്ചസ്ഥായിൽ പാടുന്നൊരു പാട്ടാണ്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ജാനകി?
1: വീട്ടിൽ ഞങ്ങൾ

0: രണ്ടുപേര്, ഞാനും ഹസ്ബൻഡ് മാത്രം.
1: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
0: ഹസ്ബൻഡ് ഫീലിംഗ് ഷെഡ് നടത്തണേ.
1: എന്തിന്റെ
0: ഫീലിംഗ്? ഫീലിംഗ് ഷെഡ് കൂന്തലില്ലേ?
1: ആ കൂന്തലിന്റെ ഫീലിംഗ് ഷെഡ് അല്ലേ. ഓക്കേ. ജാനകി വർക്ക് ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, 10-78 വയസ്സായി. ജോലി ജോലി ഉണ്ടായിരുന്നു എനിക്ക്, അത് പെൻഷനായി.
1: ജോലിയൊക്കെ എടുത്തൊരു വ്യക്തിയാണ് അല്ലേ.
0: 37.5 വർഷം ജോലി ചെയ്തു.
1: ഓഹോ, വളരെ ലോങ് ആയിട്ടുള്ളൊരു
0: ഇൻകം ടാക്സില്.
1: ഇൻകം ടാക്സ് കൊച്ചിയിൽ തന്നെ ആയിരുന്നോ?
0: ആ കൊച്ചിയിൽ തന്നെ. കൊച്ചിയിൽ ഒരുപാട് ഓഫീസ് ഉണ്ടല്ലോ.
1: അതെ അതെ അതെ അതെ. ട്രാൻസ്ഫർ വന്നാൽ അപ്പുറത്തേക്ക് പോകൂലേ. ഒരു ട്രാൻസ്ഫറിന് പറയാം അല്ലേ, ട്രാൻസ്ഫർ ആണെന്ന് പറയാം. അപ്പോ ഈ പാട്ട് കേൾക്കാം നമുക്ക്.
0: ഓക്കേ, താങ്ക് യു.
1: ശരി, ഓക്കേ.

0: വിളിതിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: അമ്മണി ഉദയംപേരൂർ നിന്നാണ് സാറേ.
0: ആ ആ ആ എന്തൊക്കെയുണ്ട് വിശേഷം? ഉദയംപേരൂർ.
1: നല്ല വിശേഷം ഇവിടെ.
0: ആ ആ പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാൻ, എന്റെ മകള്, മകളുടെ രണ്ട് കുട്ടികള്, ഇപ്പൊ സ്കൂളിൽ പോ, ഒരാൾ സ്കൂളിൽ പോ, ഒരാൾ ഇവിടെ ഉണ്ട്, പോളിടെക്നിക്ക് പഠിക്കുവാണ്.
0: അമ്മണി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും വർക്ക്? തൊഴിലുറപ്പ് പോകും അല്ലേ? അപ്പൊ ഇപ്പൊ വർക്ക് ഉണ്ടോ? അതിന് ചെറിയൊരു ഗ്യാപ്പ് വരും അല്ലേ? ഓ അങ്ങനെയാണ്. വർക്ക് വരുന്നതിനനുസരിച്ചാണ് അല്ലേ? അപ്പോ
1: എത്ര നാളായി സാറ് വിളിക്കണം? ഞങ്ങള് തൊഴിലുറപ്പിൽ ഇരിക്കുമ്പോ തന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ച്, ഇതുവരെ കിട്ടിയിട്ടില്ല.
0: അതെ അതെ, ഇപ്പൊ കിട്ടിയല്ലോ അല്ലേ?
1: അതെ, ഇപ്പൊ കിട്ടി, സന്തോഷായി.
0: പിന്നെ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് വിവാഹിതയിലോകരതവുമായി
0: പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്ന ആളാണ് അല്ലേ? ഇഷ്ടമാണ്?
1: ആ, പഴയ പാട്ട് ഇഷ്ടമാതിരി കേൾക്കും.
0: റേഡിയോ കേൾക്കുന്ന? റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കോ?
1: ആ, റേഡിയോ പണ്ട് മുതലേ കേൾക്കണം സാറ്. റേഡിയോ എപ്പോഴും ഉണ്ട്. റേഡിയോ ഇവിടെ തലക്കിൽ വെച്ചോണ്ടാണ് കിടപ്പ് തന്നെ. പകലി പാട്ടും എല്ലാ പരിപാടിയും,
0: എല്ലാ പരിപാടിയും,
1: യുവാനിയും, ആ പിള്ളേരുടെ എല്ലാ സംഗതിയും കേൾക്കും.
0: അങ്ങനെ നമ്മളൊരു ഒരു കഠിന ശ്രോതാവാണ് അല്ലേ?
1: അതെ അതെ, പണ്ട് മുതല് റേഡിയോക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ പണ്ട് ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ അയലക്കത്ത് വീട്ടിൽ പോയിരുന്ന് റേഡിയോ കേൾക്കും. അത് കഴിച്ച് റേഡിയോ സ്വന്തമായിട്ട് മേടിച്ച്, അന്നൊക്കെ ഇത്രയും പരിപാടി
0: ഇല്ലല്ലോ.
1: 8 മണിക്ക് ഒരു പരിപാടി, ഉച്ചക്ക് ഒരു പരിപാടി, അങ്ങനെ 2-3, 9-16 ഒരു നാടകം.
0: പരിപാടികൾ കൂടി, പിന്നെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഫോണിൻ പ്രോഗ്രാംസ് ഒക്കെ കൂടിയല്ലോ അല്ലേ? പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ട് ഒരു ഭാഗത്തുനിന്ന് സംസാരിക്കുന്നവരെ റേഡിയോ ആണോന്ന് ചോദിക്കില്ലല്ലോ. നീ എന്താ റേഡിയോ ആണോന്ന് ചോദിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്നത്?
1: എല്ലാം കേൾക്കുമായിരുന്നു, പണ്ടും കേൾക്കുമായിരുന്നു. നാടകം, ഒരു സിനിമ ഉണ്ടല്ലോ, ശബ്ദരേഖ.
0: ആ, സിനിമ ശബ്ദരേഖ.
1: അന്നൊക്കെ ഒരു ശബ്ദരേഖ ഉണ്ട്. ആഴ്ചയിൽ ഒരു ശബ്ദരേഖ, പിന്നെ ഇത്, ഈ നാടകം, അതെല്ലാം കൃത്യമായിട്ട് കേൾക്കുമായിരുന്നു.
0: ഇപ്പം
1: പ്രത്യേകം
0: ഇപ്പൊ നിലയത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനും കൂടെ ഒരു അവസരം ഉണ്ടല്ലോ അല്ലേ?
1: അത് തന്നെ, അതാണ് ഇപ്പോഴത്തെ എല്ലാവരും അത് തന്നെ. എല്ലാത്തിലും റേഡിയോ മാംഗോയിലും മറ്റേ FM-ലും എല്ലാത്തിലും ആൾക്കാര് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ?
0: അപ്പൊ ശ്രോതാക്കളുടെ ഇൻവോൾവ്മെന്റോട് കൂടിയിട്ടാണ് റേഡിയോ പുതുതായിട്ട് അതിന്റെ ഗരിമ വീണ്ടെടുത്തത് അല്ലേ?
1: അതെ.
0: അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം. ഓക്കെ,
1: എന്റെ തൊഴിലുറപ്പ് എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, കേട്ടോളൂ പാട്ട്.
1: ശരി സാർ.

0: ഹലോ വെള്ളിത്തിര.
1: ആ സാറേ, ഞാൻ ആലുവയ്ക്കടുത്തുള്ള വാഴക്കുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് പ്രീത.
0: സീത
1: പ്രീത
0: പ്രീത. ആ
1: ആ ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്.
0: അതെയോ, ഏത് സ്കൂളിലാണ്?
1: ഞാൻ സൗത്ത് വാഴക്കുളം സ്കൂളിലായിരുന്നു.
0: ആ
1: പിന്നെ 1-ാം തീയതി ആണല്ലോ സാറേ, അപ്പൊ ഒരു വിഷമം. 1-ാം തീയതി സ്കൂളിൽ പോകാൻ പറ്റിയില്ലല്ലോ.
0: എന്തു പറ്റി, റിട്ടയർ ചെയ്തോ?
1: ആ റിട്ടയർ ചെയ്തതാണ്. 33 വർഷമായി അധ്യാപന രംഗത്ത്. LKG മുതൽ PG വരെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഹയർ സെക്കൻഡറി നിന്നാണ് റിട്ടയർ ചെയ്തത്.
0: അപ്പോ ഇന്നൊരു നഷ്ടബോധം അല്ലേ?
1: ഇന്നൊരു വിഷമം ഭയങ്കര. 1-ാം തീയതി ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഒരു തിരക്കുണ്ടല്ലോ സാറേ. 1-ാം തീയതി നമുക്കും
0: അതെ,
1: മടിയാണല്ലോ കുട്ടികളെ പോലെ.
0: കുറെ കാലമായിട്ട് പരിചയിച്ച ഒരു ഇതാണല്ലോ അല്ലേ?
1: ഞാൻ എന്റെ റേഡിയോ എന്ന് പറയുന്ന അടുക്കളയിൽ വെച്ചിട്ട് ആ ടൈം അനുസരിച്ചായിരുന്നു പോകുന്ന ഓരോ പരിപാടികളും പ്ലാൻ ചെയ്യുന്നു.
0: എപ്പോഴാ ഈ മാർച്ചിലാണോ റിട്ടയർ ചെയ്തത്?
1: കഴിഞ്ഞ മെയ്യില റിട്ടയർ ചെയ്തു.
0: കഴിഞ്ഞ മെയ്യിൽ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് 2-ാമത്തെ പ്രവേശനോത്സവമാണ് നഷ്ടപ്പെട്ടത്.
1: അതെ അതെ, കഴിഞ്ഞ വർഷം പോയ, കഴിഞ്ഞ വർഷം പിന്നെ റിട്ടയർ ചെയ്ത അപ്പൊ തന്നെ ആയതുകൊണ്ട്.
0: ഓ, അതുകൊണ്ട് അതിന്റെ ഇതൊക്കെ അറിയാം അല്ലേ? മെയ് മാസം കഴിഞ്ഞ് ജൂണിൽ ആകുമ്പോഴത്തേക്ക് പുസ്തകം ഒരുക്കി കൊടുക്കുക അല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ടല്ലോ ഈ.
1: മെയ് 31-ാം തീയതിയായിരുന്നു റിട്ടയർ ചെയ്തത്. പിന്നെ
0: ആ
1: അതുകൊണ്ട്
0: അപ്പോ
1: പിന്നെ ജൂണിൽ കുറച്ച് ദിവസം പോയായിരുന്നു.
0: ആ അപ്പോൾ വെക്കേഷനിലും ഇത് പാഠ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമല്ലോ അല്ലേ? അതെ, ഇപ്രാവശ്യം അത് തീരെ ഇല്ല,
1: ഇല്ല ഇല്ല ഇല്ല,
0: നഷ്ടബോധമാണ്. ശരിയാണ്,
1: ഭയങ്കര വിഷമാണ് സാറേ. നമ്മള് 33 കൊല്ലമായിട്ട് രാവിലെ ഇങ്ങനെ പോയി,
0: അതെ അതെ,
1: ഇപ്പൊ പിന്നെ വീട്ടിൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോ
0: കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് അല്ലേ അവരുടെ
1: അതെ അതെ
0: കാര്യങ്ങളൊക്കെ അറിഞ്ഞു
1: വരുമ്പോഴും ഒക്കെ ഒരു ഉള്ളി ഒരു വേദനയാണ്. നമുക്ക് പങ്കാളിത്തം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴ്.
0: പിന്നെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എപ്പോഴായാലും ടീച്ചർക്ക് ജോലി ഉണ്ടല്ലോ. അതെയോ, ഇപ്പോഴും ഏതായിരുന്നു സബ്ജക്ട്? എന്തായിരുന്നു?
1: ഹിസ്റ്ററി ആയിരുന്നു, ഹ്യൂമാനിറ്റീസ് ആണ്.
0: ആ ഹിസ്റ്ററി ആണല്ലേ. ഹിസ്റ്ററി പൊതുവെ എല്ലാവർക്കും കുറെ പേർക്കൊക്കെ താല്പര്യമുള്ള വിഷയമാണ്. ചിലർക്ക് അത് ഹിസ്റ്ററിയോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ്.
1: പൊതുവേ പൊതുവേ മാർക്ക് കുറഞ്ഞ കുട്ടികളാണല്ലോ സാറേ
0: ഇപ്പൊ. ഇപ്പം ഇപ്പോഴങ്ങനെയൊന്നുമില്ല, ഇപ്പം എല്ലാം കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതിന് ശേഷം. മറ്റ് പണ്ട് പാരന്റ്സ് ആയിരുന്നല്ലോ തീരുമാനിക്കുക ഇന്ന കോഴ്സിന് പോകണമെന്ന്. അപ്പൊ പാരന്റ്സ് പറയും സയൻസിന് പോയി ചേർന്നോളൂ, മാത്സിന് പോയി ചേർന്നോളൂ എന്നൊക്കെ പറയും. ഇപ്പൊ കുട്ടികളാണ് തീരുമാനിക്കുന്നത് ഞാൻ ഇതിൽ പോണെന്ന്. എന്ത് പഠിക്കണം, എന്താകണം,
1: സാറിന്റെ പരിപാടി സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. പിന്നെ രാവിലത്തെ ചോദ്യോത്തരങ്ങൾ ഉണ്ടല്ലോ, അത് ഞാൻ എല്ലാം എഴുതി വെക്കും, ചെറിയൊരു ബുക്കിൽ എഴുതി വെക്കും.
0: അതൊക്കെ കുട്ടികൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാറുണ്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ?
1: ആ ഉണ്ട് സാറേ, ഉണ്ട് സാറേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ സമയമാകുമ്പോൾ പറയും കുട്ടികളോട് ഇന്നൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടി.
0: അല്ല, കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം പുതിയ പുതിയ കുട്ടികൾക്കൊക്കെ വളരെ

0: ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ
1: അതെ,
0: അതിലേക്ക്
1: നല്ല
0: കോൺസെൻട്രേറ്റ് ചെയ്യാം.
1: പ്രോഗ്രാമാണ് സാറേ അത്, നല്ലൊരു പരിപാടിയാ. സാറ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുമല്ലോ. എനിക്ക് രണ്ട് മക്കളാണ് സാറേ.
0: അതെയോ?
1: അവരൊക്കെ
0: എന്ത് ചെയ്യുന്നു?
1: മൂത്ത മകൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, അവൻ കുവൈറ്റിലാണ് ഇപ്പൊ ഇവിടെ ഉണ്ട്. മോള് വെള്ളായണി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സിക്ക്
0: പഠിക്കുകയാണ്.
1: ഇതിന്റെ മരിച്ചിട്ട് ഒരു വർഷമായി, എല്ലാം കൊണ്ടും ലോൺലിനെസ് ആയി.
0: അങ്ങനെയൊന്നും കരുതണ്ട. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കരിയർ ഗൈഡൻസിൽ നമുക്ക് ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാൻ പറ്റും. കുട്ടികളെയൊക്കെ പലതരം അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ മുഴുകുക, അപ്പം ലോൺലിനെസ് അങ്ങ് മാറും. അതെ അതെ അത് അല്ല, അത് അതിലൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. അതായത് കരിയർ ഗൈഡൻസ് ഒക്കെ ഇപ്പം എല്ലാ മക്കൾക്കും ആവശ്യമുള്ളതാണ്. അവർക്ക് അതിനുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതൊരു പുണ്യപ്രവൃത്തിയും കൂടിയാണ്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പലർക്കും പലതും അറിയില്ല, പല ഓപ്പർച്യൂണിറ്റീസും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോ അതിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക.
1: പഴയതുപോലെ അല്ല സാറേ, ഹയർ സെക്കൻഡറിയിൽ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് തന്നെ ഉണ്ട് അതിനുവേണ്ടി.
0: അത് വേണ്ടി വരും. അത് എന്താ വെച്ചാൽ ഒരുപാട് പുതിയ പുതിയ കോഴ്സസ് വരുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും പലർക്കും അറിയില്ല. പലതും വളരെയധികം സാധ്യതകളുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയാതെ പോകുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ കരിയർ കൗൺസിലേഴ്സ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്.
1: ഇപ്പൊ ഈ റേഡിയോയിലൂടെ ആണെങ്കിൽ ഈ സമയത്തൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ അതിനുവേണ്ടി നടത്തുമായിരുന്നെങ്കിൽ കുറെ പേർക്ക് ഉപകാരമാവുമായിരുന്നു.
0: അല്ല, അത് തുടർച്ചയായിട്ട് നടത്തും. ഞങ്ങളത് കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ഒന്നോ രണ്ടോ പ്രോഗ്രാം നടന്നു എന്ന് തോന്നുന്നു, ഹലോ കൊച്ചിയിലൊക്കെ ആയിട്ട്. അപ്പം നല്ല ഉഷാറായി ഇരിക്കുക, ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുക, ലോൺലിനെസ് ഒക്കെ മാറ്റി വെച്ച് ഒന്ന് ഉഷാറാവുക. പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: നമ്മള് എല്ലാ കുട്ടികൾക്കും വേണ്ടിയും, പിന്നെ അതേപോലെ ആർ ജെ അംബിക കൃഷ്ണ ഉണ്ടല്ലോ റെയിൻബോയിലെ, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം.
0: പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു സാർ.

0: ഹലോ, വെള്ളിത്തിര.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ വി കെ സോമൻ, പൂച്ചാക്കൽ.
0: എന്തൊക്കെയുണ്ട് വിശേഷം? പൂച്ചാക്കൽ
1: നല്ല വിശേഷം, നല്ല വിശേഷം.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ തയ്യൽക്കാരനാണ്.
0: തയ്യൽക്കാരനാണ്?
1: അതെ.
0: ഇന്ന് രണ്ടാമത്തെ തയ്യൽക്കാരനാണ്. കേട്ടിരുന്നോ?
1: കേട്ടിരുന്നു.
0: കേട്ടിരുന്നു.
1: ഞാനിപ്പോ 57 വർഷമായിട്ട് ഈ പണി പഠിച്ചോണ്ടിരിക്കുകയാണ്.
0: പഠിച്ചോണ്ടിരിക്കുകയാണോ?
1: 57 വർഷമായിട്ട്
0: ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ വിചാരിച്ചു പഠിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇനിയും പഠിക്കാനുണ്ടോ?
1: നമ്മള്
0: 53 വർഷം
1: അല്ല,
0: കഴിഞ്ഞു.
1: നമ്മള് പഠിച്ചതുമല്ല, ഓരോ ദിവസം ഓരോ പുതിയ.
0: അതെ അതെ അതെ, ഫാഷൻ ട്രെൻഡ് അല്ലേ, പുതിയ പുതിയ പഠിക്കണം,
1: അല്ലെങ്കിൽ ഇപ്പം
0: അപ്ഡേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ
1: 75 വയസ്സാണ്. എന്നെ കൊണ്ട് ആരും തയ്പ്പിക്കാൻ പോവാ. എനിക്ക് നല്ല പണിയുണ്ട്.
0: അതെ അതെ അതെ, അത് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അത് പുതിയ ഫാഷൻ ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്നതുകൊണ്ടാണ് പുതിയ ആൾക്കാർ വരുന്നത്.
1: ഇടുന്ന ഇപ്പം എനിക്ക് 75 ആണെങ്കിൽ 16 വയസ്സുള്ള കൊച്ചിന് അവനെ ഇഷ്ടപ്പെട്ട പോലെ അയച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് പണിയുള്ളത്.
0: അതെ അതെ അതെ, അതാണല്ലോ, അതില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം സ്ഥിരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ അല്ലേ, പുതിയ പുതിയ ട്രെൻഡിനനുസരിച്ച് പോകണം.
1: പിന്നെ ഞാൻ ഈ 83 മുതൽ 99 ഒരു 16 വർഷം ദുബായിലെ ഈ ജോലി ചെയ്തിരുന്നു.
0: ഓ അതെയോ? എന്താണ് സ്പെഷ്യൽ, ജെന്റ്സ് ആണോ ലേഡീസ്, എങ്ങനെയാണ്?
1: എല്ലാം ഉണ്ട്, പാന്റും ഷർട്ടും ഉണ്ട്,
0: എല്ലാം ഉണ്ട്,
1: ചുരിദാറ്, ബ്ലൗസ് എല്ലാം ചെയ്യും,
0: എല്ലാം ചെയ്യും, എല്ലാം ചെയ്യും. ഷോപ്പാണോ?
1: എല്ലാം ചെയ്യും,
0: ഷോപ്പാണോ,
1: എല്ലാം ചെയ്യും,
0: ഷോപ്പാണോ അല്ലെങ്കിൽ വീട്ടിലാണോ?
1: ഷോപ്പാണ്,
0: ഷോപ്പാണ് അല്ലേ.
1: 45 വർഷമായിട്ടൊരു കടയുണ്ട്.
0: അവിടെ പൂച്ചക്കൽ വന്ന് അന്വേഷിച്ചാൽ അറിയും അല്ലേ ആളെ. ഒരു വളരെ കാലമായിട്ടുള്ളൊരു സാന്നിധ്യം അല്ലേ അല്ലേ അവിടെ ഉള്ള. അതെ അതെ അതെ അതെ അതെ. ഞാനൊരു ഒരു 5-8 മാസമായി.
1: കേൾക്കാറുണ്ട്.
0: അപ്പോ പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? വീട്ടില് മക്കള്?
1: ഭാര്യ, 3 മക്കള്.
0: മക്കളൊക്കെ?
1: 3 മരുമക്കള്, 6 പേരക്കുട്ടികള്.
0: ഓ, എല്ലാം.
1: രണ്ടാണോ, ഒരു പെണ്ണുമാണ് മക്കളെ.
0: അപ്പൊ സംതൃപ്തമായി പോകുന്നു അല്ലേ?
1: അതെ, അവർക്കൊക്കെ ജോലിയുണ്ട്. പിന്നെ ആൺപിള്ളേർ 2 പേരും പോലീസിൽ ഡ്രൈവർമാരാണ്.
0: ഓ അതെയോ? വല്ലവരും ഈ ടൈലറിംഗ് ഇതിലേക്ക് ഉണ്ടോ, മക്കളോ മരുമക്കളോ? ആരുമില്ല, ആരുമില്ല, അതോടുകൂടി തീർന്നു. അതെയോ? അവരൊക്കെ തയ്യല് ഇൻട്രസ്റ്റ് എടുക്കുന്നവരാണോ, അല്ല ജോലി ഇല്ലെങ്കിലും?
1: വല്ലപ്പോഴും ഒരു ബട്ടൺസ് വെക്കണോന്നോ അല്ലെങ്കിൽ ഒരു ബ്ലൗസ് കൊടുത്തുകൂടോന്ന് പറഞ്ഞാൽ ഒരു മകൻ, മൂത്ത മകൻ ശ്യാമിലാട്ട് മാത്രം ചെയ്തു തരുമ്പോ.
0: അതെ അതെ അതെ.
1: പിന്നെ ഒരു മോളുണ്ട്, മോള് പോസ്റ്റ് ഓഫീസ് ജോലി.
0: അതെയോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ പറഞ്ഞ പാട്ട് കേട്ടത്തിയില് ആദിയിൽ വചനമുണ്ടായി എന്ന്.
0: ആദിയിൽ വചനമുണ്ടായി.
1: പാട്ടിനോട് പ്രത്യേകത സാറേ, ആ പാട്ടിനോട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആ പട അത് പിന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വയലാർ രാമമനോഹർ സാറേ ഇന്ന് പാടുന്നതായിട്ടാണ്.
0: അതെ അതെ അതെ അതെ അതെ അതെ.
1: കാരണം വയലാർ രാമവർമ്മനെ കാണാത്തവർക്ക് കാണണമെങ്കിൽ ഈ പാട്ട് കേട്ടാൽ,
0: ഈ പാട്ട് കേട്ടാൽ കാണും. അതെ അതെ, അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത.
1: അതാണ് അതിന്റെ പ്രത്യേകത.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: എന്താ പറയാ?
0: ആ പാട്ട് കേൾക്കാം.

0: കേൾക്കാം എന്നാലേ.
1: ആ കേൾക്കാം. ഞാനൊരു രണ്ടുപേരുടെ പറഞ്ഞോട്ടെ.
0: ഓ,
1: എന്റെ കടയുടെ ഇടതുവശത്തും വലതുവശത്തും രണ്ട് ജയമാൻ, ഒരു പിന്നെ ജയ്മോനുണ്ട്, ഇപ്പുറത്തെ ഒരു ജയകുമാറുണ്ട്.
0: ഓഹോ, അങ്ങനെ സ്റ്റീരിയോ ആയിട്ടാണ് അല്ലേ? രണ്ട് ജയ സ്റ്റീരിയോ പോലെ.
1: ഒരാള് ടി വി മെക്കാനിക് ആണ്, ഒരാള് ഫോട്ടോ ഫ്രെയിമാണ്.
0: അപ്പൊ രണ്ട് ഭാഗത്ത് രണ്ട് രണ്ട് സ്പീക്കർ ജയൻ എന്ന് പറയുന്ന പേരുള്ള.
1: അതെ, ഞാൻ നടക്കായിരിക്കുന്നത്. പിന്നെ ഇന്ന് സ്കൂളിൽ പോയ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി.
0: ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ഈ പാട്ട് കേൾക്കാം.
1: പിന്നെ എന്റെ പേര് കുട്ടികൾ അച്ഛാ ഞങ്ങള് പോകണം പറഞ്ഞ് പോയി.
0: ആ, അവരൊക്കെ സ്കൂളിൽ പോകുന്ന ഡേ ആണല്ലോ അല്ലേ?
1: ഇന്ന് പത്താം ക്ലാസ്സേ വഴി തുടങ്ങുകയാണ്.
0: അതെ അതെ അതെ, പുതിയ പുതിയ ഡ്രസ്സും പുതിയ ബാഗും പുതിയ ബുക്കുകളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകുന്നു.
1: രണ്ടും പെൺകുട്ടികളാണെങ്കിൽ അവരെ ഇരട്ടകളുമാണ്.
0: അതെയോ? ഓ, പിന്നെ പറയാനുണ്ടോ?
1: രണ്ടാണ് രണ്ടുപേർക്കും ഇരട്ടകളാണ്. പിന്നെ മൂത്തവര് രണ്ടു പെൺകുഞ്ഞുകളാണ്, ഇളയവന് ഒരാണോ ഒരു പെണ്ണുമാണ്, അതിപ്പം 6-7 വയസ്സേ ആയുള്ളൂ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം.
1: താങ്ക് യു, നന്ദി.

0: ഹലോ, വിളിത്തീരാ?
1: ആ താങ്ക് യു സാർ.
0: ആരാണ്?
1: എന്നാ ആലുവ ചൂണ്ടില്ല, അശോകപുരം,
0: അശോകൻ.
1: അശോകപുരം
0: അശോകപുരത്തു നിന്ന് ആരാണ്?
1: റസാക്ക്.
0: റസാക്ക്. ആ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം സാറേ. സാറേ ഈ കൊള്ളിലെ ആക്കല്ലേ, തിരാറയില്ലേ?
0: ആ, തിരാറായി ഏകദേശം.
1: സമയമില്ലാത്തോണ്ട്
0: സംസാരിച്ചോളൂ,
1: ഞാൻ
0: എന്തൊക്കെയാണ്?
1: ആ ഇല്ല ഇല്ല കുഴപ്പമില്ല.
0: പിന്നെ
1: ഞാൻ മാറി മാറിക്കളാൻ ടൈമിങ് പെട്ടെന്ന് സംശയം വന്നുകൊണ്ടെന്ന് ചോദിച്ചാ. ഞാൻ മാറിയിരിക്കണ റേഡിയോ അടുത്ത് നിൽക്കാൻ പാടില്ല,
0: അതെ അതെ അതെ അതെ
1: ഉണ്ടാവില്ല.
0: അതെ അതെ അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു ഗവൺമെന്റ് ജോലിക്കാരനാണ്, റിട്ടയർ ചെയ്താ.
0: ഓ, ജോലി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണല്ലേ. ഏത് ഓഫീസിലായിരുന്നു?
1: കൃഷി വകുപ്പിലാണ്, അഗ്രികൾച്ചർ പറയണ്ടേ.
0: ആ, കൃഷി വകുപ്പിലാണ് അല്ലേ. എവിടെയൊക്കെ? കൊച്ചി തന്നെയാണോ?
1: സർവീസിക്കരുത്, തിരുവല്ലാമല.
0: തിരുവല്ലാമല,
1: ജില്ലയിൽ.
0: ഓക്കെ ഓക്കെ.
1: പഴയന്നൂർ എന്ന് പറയും, പഴയന്നൂർ.
0: പഴയന്നൂർ അറിയാം അറിയാം, തൃശ്ശൂർ ജില്ലയിൽ.
1: മയിലാടുന്നൊക്കെയല്ലേ സാറേ, മയിലാടുന്ന.
0: ആ,
1: അതിൻ്റെ സീഡ് ഫാമിലാണ് ഉദ്യോഗസ്ഥ കയറണേ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയിട്ട്, ഫാം അസിസ്റ്റന്റ് ആയിട്ട്.
0: ഫാം അസിസ്റ്റന്റ് ആയിട്ട്
1: ചെറിയത് ആലുവ ചൂർണിക്കര എന്ന കൃഷിയുണ്ട്, തായിക്കാട്ടൊരു പഞ്ചായത്തുണ്ട്.
0: ഇപ്പൊ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, എനിക്ക് വീട്ടിലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിന് മനസ്സ് എനിക്കൊരു ജോലി പിന്നെ കിട്ടി. ബ്ലോക്ക് പഞ്ചായത്തിലെ ഫെസിലിറ്റേറ്റർ ആയിട്ട് ഈ കാർഷിക കർമ്മസേന ഇല്ലേ സാറേ,
0: അതെ അതെ,
1: അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കിട്ടി. അപ്പൊ എനിക്ക് വീട്ടിൽ കുറെ വീട് ശരിയാക്കണ്ടേ, പിള്ളേരെ നോക്കാനൊക്കെ, എന്റെ എല്ലാത്തിലും എനിക്ക് മൈൻഡ് എൻഗേജ് ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ ഇപ്പൊ ഇതിൽ ഇന്നപ്പോ എല്ലാ കാര്യം നടന്നു.
0: അതെ അതെ അതെ. അപ്പൊ അല്ല, മാനസികമായിട്ടുള്ള ഈ
1: ഞാൻ അത്ര
0: പ്രഷറൊക്കെ വരുമ്പോ കൃഷി ഒരു നല്ലൊരു
1: വീട്ടില് അത്യാവശ്യം ചെലവിനുള്ള തെങ്ങ കൃഷിയൊക്കെ എനിക്കുണ്ട്.
0: അല്ല, കൃഷിയാവുമ്പോഴേ നമുക്ക് നട്ട് നനച്ച് വളർത്തി കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഒരു ആഹ്ലാദം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഈ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊന്ന് ലഘൂകരിക്കാൻ, മൈൻഡ് എൻഗേജ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ അതെ, ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോ പിന്നെ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ സാറിന്ന് സ്കൂൾ പിള്ളേരെ സ്കൂൾ തുറക്കണ ദിവസമുള്ള അതിലെ ലാവ എന്ന സിനിമയില് ജയചന്ദ്രനെ സംഘടി പാടുന്നത്, ആശാലതയിലെ മുകുളങ്ങളെ ആത്മാമണിയും പുളകങ്ങളെയും
0: പാട്ട്. അപ്പൊ ഇന്നത്തെ ഇന്ന് സ്കൂളിൽ പോയ എല്ലാ കുട്ടികൾക്കുമായിട്ട്
1: പഴയ ഓർമ്മകൾ, എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി. വല്ലാത്തൊരു ഭയങ്കര സന്തോഷവും വല്ലാത്തൊരു
0: കേൾക്കാം, നമുക്ക് ലാവയിലെ പാട്ട് കേൾക്കാം.
1: അതെ, ഇത് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: താങ്ക് യു സാർ.
0: ഓക്കെ.

എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വെളിത്തിര വിടവാങ്ങുന്നു. ഇന്നത്തെ പരിപാടിയുടെ സാങ്കേതിക സഹായം സുനി ജോർജ്, രാധാകൃഷ്ണപിള്ള. സ്റ്റുഡിയോ സഹായം അണി അഞ്ചൽ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 3 മണി.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. CMRL എക്സലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിനെതിരായ ഹർജിയിൽ വെള്ളിയാഴ്ച വിധി പറയും.

0: സി എം ആറിനെതിരായ തുടർ നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53 രൂപ 50 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ലഹരി മാഫിയയുടെ വേരിറക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

പാട്ടേന്റെ നാട്ടുവഴിയിൽ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ഒരു നാട്ടിലേക്കാണ്. വടക്കേ അറ്റം എന്ന് പറയുമ്പോൾ വൈപ്പിൻ ദ്വീപിന്റെ വടക്കായി സ്ഥിതി ചെയ്യുന്ന മുനമ്പം, അതായത് തൃശ്ശൂരിനും എറണാകുളം ജില്ലയ്ക്കും അതിരിടുന്ന ഒരു നാട് എന്ന് വേണം പറയാനായിട്ട്. അതൊരു തീരപ്രദേശമാണ്, മത്സ്യബന്ധനമാണ് അവിടുത്തെ പ്രധാന തൊഴിൽ, അങ്ങനെ ചരിത്ര പ്രാധാന്യം ഒക്കെയുള്ള പഴയ കൊടുങ്ങല്ലൂർ തുറമുഖം, അതായത് മുസിരിസ് തുറമുഖം, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ആ നാടിൻ്റെ വിശേഷങ്ങളും കഥകളും മുനമ്പം ഹാർബർ വിശേഷങ്ങളും, ഹാർബറാണല്ലോ അവിടുത്തെ മെയിൻ പോയിന്റ്, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കേൾക്കാം ഇന്നത്തെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ. നിങ്ങൾക്കൊപ്പമുള്ളത് ഹസീനയും ഫെർണുമാണ്.

പുറത്തു നിന്നുള്ള ആൾക്കാർ കയറാൻ. അതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മത്സ്യം ഇറക്കുവാനുള്ള ടോക്കൺ എടുക്കുന്നത് ബോട്ട് ഹാർബറിൽ എത്തിയ ശേഷം മാത്രം സ്രാങ്ക് നേരിട്ട് വന്ന് ടോക്കൺ എടുക്കണം എന്ന്. നമ്മുടെ കയ്യിൽ ബോട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് മത്സ്യം ഇറക്കാനില്ലെങ്കിലും ഈ കാഴ്ചകൾ കാണണമല്ലോ, അപ്പൊ നമുക്കും ടോക്കൺ എടുക്കണമായിരുന്നു. നമ്മൾ ടോക്കൺ എടുത്ത് ഹാർബറിന്റെ അകത്തേക്ക് കയറി. വേറൊരു ലോകം, ഒരുപാട് ബോട്ടുകൾ, ഈ മീൻ കൊണ്ടുപോകാനുള്ള ഒരുപാട് കുഞ്ഞി കുഞ്ഞി, എന്താ പറയാ, ലോറിയല്ല അത്, എ സി ഉള്ളതും എ സി ഇല്ലാത്തതുമായ കൈൻഡ് ഓഫ് വണ്ടികൾ, ഈ മീനിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വണ്ടികൾ തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെമ്പോ ട്രാവലർ. അപ്പോൾ എന്തായാലും ഈ വണ്ടീനെ എന്താണ് പറയുക എന്നൊരു കൺഫ്യൂഷൻ നമ്മൾ കിള്ളുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ആളോട് തന്നെ ചോദിച്ചു. ഇൻസുലേറ്റഡ് വണ്ടികൾ എന്നാണ് ഇതിനെ പറയുക. എന്നാലും മുഴുവൻ മീനാണ്, ചെമ്മീനും കൊഴുവയും ഒക്കെ കുറേ ഇങ്ങനെ എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയ്ക്ക് ചതഞ്ഞരിഞ്ഞു പോയ ഒരുപാട് മീനുകൾക്കിടയിലൂടെ ഞാനും ഹസീനയും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ബാസ്ക്കറ്റുകൾ, അതൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. ഓക്ഷന് വേണ്ടിയിട്ട്, ലേലത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്ഥലമുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം ഒരു പാട്ടിന് ശേഷം.

0: കച്ചവടവും ലേലവും കയറ്റുമതിയൊക്കെ നടക്കുന്ന ഓരോ ഹാളുകൾ ഉണ്ടല്ലോ, അപ്പൊ ഹാളിലൊക്കെ മാർബിൾ പാകിയിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടിയ സ്ഥലത്ത് ഇങ്ങനെ കുഴി പോലെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം നിറഞ്ഞ് അതിൻ്റെ അകത്ത് ഒരുപാട് മീനുകളുണ്ട്. ജീവനില്ലാത്തതാണ്, എന്നാലും നമ്മൾ എക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. പേരെന്താ?
1: സതീശൻ.
0: അപ്പോ നമുക്കിപ്പോ ഇവിടെ വന്നിട്ട് വേറൊരു ലോകം പോലെയാണ് ഹാർബർ തോന്നുന്നത്. ഒരുപാട് തിരക്കിട്ട മനുഷ്യർ, ഒരുപാട് മീനുകൾ. എന്താണ് മുനമ്പം ഹാർബറിലെ ഒരു ദിവസം എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത്?
1: ഈ മുനമ്പം ഹാർബറിൽ ഇപ്പൊ ഒരു ദിവസം ബോട്ടുകളുടെ മീൻ കച്ച

0: കച്ചവടം ആരംഭിക്കുന്നത് രാവിലെ 4:30. 4:30 തുടങ്ങുന്ന കച്ചവടം ഒരു ഏകദേശം ഒരു 8 മണിയോടുകൂടി അവസാനിക്കും. പിന്നീട് അത് ബോക്സിൽ പാക്ക് ചെയ്ത് പിന്നെ അത് വണ്ടികളിലേക്ക് കയറ്റി എല്ലാം പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു 2 മണി 3 മണി ഒക്കെ ആകും. പിന്നെ അതിനിടയിൽ വള്ളക്കാർക്ക് മീനുണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പാണ് പണി. പിന്നെ ഒരു ദിവസം നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഒരു 60 ബോട്ടൊക്കെ കയറും. 60 ബോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഈ 3 ലേലഹാളും നിറച്ചും മീനായിരിക്കുള്ളൂ. അതാണ് ഇങ്ങനെ ഒരുപാട് ലേറ്റാവും പണിയൊക്കെ. പിന്നെ ആ വണ്ടി ഐസ് ഇല്ല, ബോക്സ് ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് അതായത് ഇപ്പം തിരക്ക് അതായത് ഇങ്ങനെ ബോട്ട് വരിക മീനിറക്കുക ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണെങ്കിലും ഒരു സ്ഥലത്ത് കുറെ മീൻ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുള്ള കാഴ്ചകളാണ്. അത് കാക്കയും പരുന്തൊക്കെ വന്ന് തിന്നുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ആ മീൻ എന്തിനു വെച്ചാൽ?
0: ആ മീനുകളെല്ലാം പൊടിക്കാൻ വേണ്ടി പോണേ, വളത്തിന് വേണ്ടിട്ട്. പിന്നെ അത് കോഴിത്തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്.
1: ഈ സീസൺ അനുസരിച്ചാണോ അല്ലെങ്കിൽ ഇന്ന മീനാണ് ഇവിടെ കൂടുതൽ? ഇപ്പൊ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയാം, മുനമ്പം ഫ്രഷ് ഫിഷ് എന്നുള്ള ബോർഡ് നമ്മൾ പല സ്ഥലത്ത്
0: എവിടെ പോയാലും മുനമ്പം ഫിഷ് ഫ്രഷ് ഫിഷ് എന്നുള്ള ബോർഡ് കാണാൻ പറ്റും.
1: എന്തൊക്കെയാണ് ഇവിടെ കൂടുതൽ വരുന്നത്?
0: ഇവിടെ എല്ലാ ടൈപ്പ് മീനുകളും, ചെറിയ മീൻ തുടങ്ങി ഏറ്റവും വലിയ മീൻ വരെ ഇവിടെ വരുന്നുണ്ട്.
1: ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് വന്ന് ലേലം വിളിച്ച് വാങ്ങാൻ അങ്ങനെയൊക്കെ പറ്റുമോ?
0: ആർക്കും വേണമെങ്കിലും ഓപ്പൺ ലേലമാണ്, ആർക്കും വേണമെങ്കിലും വന്ന് ലേലം ചെയ്യാം. പിന്നെ ഇവിടെ സ്ഥിരം കച്ചവടക്കാർ റെഡി ക്യാഷ് കൊടുത്തല്ല ചെയ്യുന്നത്, അവര് ആഴ്ചയിലൊക്കെ പൈസ കൊടുക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് വന്നവർക്ക് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വരും.
1: ഇവിടെ കൊഴുവയും അതുപോലെ തന്നെ ഉണക്കമീനും മറ്റു മീനുകളൊക്കെ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നുണ്ട് ഹാളുകളിൽ. ഈ ക്ലീനിങ് തൊഴിലാളികൾ വേറെയാണ്?
0: ക്ലീനിങ് തൊഴിലാളികൾ വേറെയാണ്. പിന്നെ ഇങ്ങനെ ചതഞ്ഞരഞ്ഞ മീനൊക്കെ ഈ മീൻ വളർത്തു കേന്ദ്രത്തിലേക്ക് ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്.
2: ഈ കടുത്ത വേനലിൽ മത്സ്യബന്ധന മേഖലയിലെ അവസ്ഥ എന്താണ്?
0: മത്സ്യബന്ധന മേഖലയിൽ ഇപ്പൊ കടലിൽ അത്യാവശ്യം കാറ്റൊക്കെ ഉള്ളതിന്റെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഈ ഹാർബറിൽ പണിയെടുക്കുമ്പോ ഭയങ്കര ചൂടാണ്.
2: ഞങ്ങൾക്കിപ്പോ ഇവിടെ നിന്നിട്ട് നല്ല തണുപ്പാണ്.
0: കാറ്റുള്ളപ്പോ കുഴപ്പമില്ല, കാറ്റില്ലാത്ത സമയത്ത് ഈ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിവിടുത്തെ യൂണിയൻ മെമ്പറാണ്.
2: ഇപ്പോ ഇപ്പൊ മീനിന്റെ സീസൺ പറയുമ്പോ ഇപ്പൊ വലിയ ചാളയൊക്കെ കിട്ടി തുടങ്ങുന്ന ഒരു സമയമാണല്ലോ.
0: വള്ളക്കാർക്കാണ് ചാള കിട്ടുന്നത്. ഇപ്പൊ വള്ളക്കാർക്ക് ഇപ്പൊ പണി മോശമാണ്, അതുകാരം വള്ളക്കാരെ പണിയില്ല,
2: അതുകൊണ്ട്
0: കുറവാണ്.
2: അതുകൊണ്ട് ചാളക്ക് ഭയങ്കര വിലയാണ്. ഇപ്പോ ആഴക്കടൽ മത്സ്യബന്ധനം ഉണ്ടല്ലോ, ഒരു ബോട്ട് ഇപ്പൊ പോകിയ എത്ര സമയം എടുക്കും? ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാണ് ബോട്ട് കടലിലേക്ക് പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ?
0: ഇവിടെ ബോട്ട് പോകുന്നത് ഓരോ ബോട്ടും പല പല സമയങ്ങളിലാണ് പോകുന്നത്. ഫുൾ സ്റ്റോറിൽ ഐസ് ഒരു 10-500 ബ്ലോക്ക് ഐസ് ഒക്കെ കയറ്റിയിട്ട് ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചിട്ട് ഒരു 15-20 ദിവസമൊക്കെ പണിയെടുക്കുന്ന ബോട്ടുകൾ, അവര് 15 ദിവസത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചരക്ക് കൊടുക്കുന്നത്. അപ്പൊ ഒരു ബോട്ടിന് ഏകദേശം നല്ലൊരു പണി ഉണ്ടാവും.
2: അതായത് എത്ര ദിവസം എടുക്കും അങ്ങനെ?
0: ആ ഒരു 10-15 ദിവസമൊക്കെ എടുക്കും പോയി ക്യാച്ച് ചെയ്ത് വരാനായിട്ട്.
2: അല്ലാണ്ട് ഇപ്പോൾ ഡെയിലി പോയി വരണ?
0: ഡെയിലി പോയി വരുന്ന ചെറിയ ബോട്ടുകളുണ്ട്, അവർ ചെമ്മീൻ പണിക്കാണ് കൂടുതലായിട്ട് പോകുന്നത്.
2: അതുമൊക്കെ ഇവിടെ
0: എല്ലാം ഇവിടെ തന്നെയാണ്.
1: അപ്പോൾ ഈ ഏകദേശം 60 ബോട്ടുകൾ ദിവസം വരുന്നു പറഞ്ഞത് പല സമയത്ത് പോയതായിരിക്കും?
0: പല സമയങ്ങളിൽ പോയ ബോട്ടുകളായിരിക്കും.
1: ഒരു ബോട്ടിൽ ഏകദേശം എത്ര ജീവനക്കാരൻ? നമ്മളിപ്പോ കയറുന്ന സമയത്ത് മറ്റേ ഇത് കണ്ട് സ്രാങ്ക് വന്ന് ടോക്കൺ എടുക്കണം എന്നൊരു ഇത് കണ്ട്.
0: ഇവിടെ ബോട്ട് പിടിക്കുമ്പോ അവിടെ വന്ന് ടോക്കൺ എടുക്കണം. ഇത്ര ബോട്ട് എന്റെ ചരക്ക് വിൽക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. കാരണം എല്ലാ ബോട്ടും കൂടി കയറി കഴിഞ്ഞാല് ഇവിടെ വിലയും കിട്ടൂല, അതേ പണിയും തിങ്ങിപ്പോ.
1: അപ്പം ഇങ്ങനെയാണോ ആദ്യം വരുന്നവർ?
0: ആദ്യം വരുന്ന ബോട്ടുകാർക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഈ ഹാളിൽ ഓരോ നമ്പർ കൊടുക്കും, ആ നമ്പറിൽ ചരക്കിറക്കി വെക്കാം.
2: ഇപ്പോ അത് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പൊ ഇന്ധന ചെലവ് കൂടുന്നതൊക്കെ ബോട്ടിനെ ബാധിക്കുന്ന ഒരു അവസ്ഥ?
0: തീർച്ചയായിട്ടും ഇന്ധന ചെലവ് ബാധിക്കും. ബോട്ടുകളൊക്കെ ഈ ഇന്ധനം ചെലവ് കൂടിക്കഴിഞ്ഞാൽ പണിയില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നല്ല നഷ്ടം വരും. അത് എല്ലാവർക്കും ബാധിക്കും. ഇപ്പൊ ബോട്ടുകാർ ചരക്കുണ്ടെന്നല്ല, ഇവിടെ ഹാർബറിൽ വിൽപ്പന ഉണ്ടാവുള്ളൂ, യൂണിയൻകാർക്ക് പണി ഉണ്ടാവുള്ളൂ, മറ്റ് കച്ചവടക്കാർക്ക് എല്ലാവരെയും ബാധിക്കും. എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം.
1: ഇപ്പൊ ഒരു കാര്യം നേരത്തെ നമ്മളോട് ആരോ തമാശ രൂപേണ പറഞ്ഞതാണ്. നമ്മള് ഇങ്ങനെ പറഞ്ഞു ഉച്ചക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫ്രഷ് മീനും കൂട്ടി കഴിക്കാലോ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ഇല്ല ഇവിടത്തെയൊക്കെ കച്ചവടത്തിന് കൊണ്ടുപോവാണ്, ഇവിടെ ഐസ് ഇട്ടതേ കിട്ടുള്ളൂ. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഇവിടെ നാട്ടുകാർക്ക് ഫ്രഷ് മീൻ തന്നെയാണ് കിട്ടുന്നത്, അതോ ഇതൊക്കെ കച്ചവടം ചെയ്ത് പോവാണ്?
0: ഇപ്പൊ വള്ളക്കാർക്ക് മീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഐസില്ലാത്ത മീൻ കിട്ടും, ഇല്ലാത്ത ബോട്ടിൽ ഐസ് സ്റ്റോർ ചെയ്ത് ഈ പറഞ്ഞ പോലെ 10 ദിവസം കഴിഞ്ഞു വരുന്ന മീനുകളാണ്. ഈ ലാസ്റ്റ് ദിവസം പിടിക്കുന്ന മീനല്ല അത്, ആ ലേറ്റസ്റ്റ് നോക്കിയിട്ടാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് കരക്ക് കൊണ്ടുപോകുന്നത്.
1: അവർക്ക് ഇങ്ങനെ അറിയായിരിക്കും അല്ലേ ഓരോന്നിന്റെ രൂപം
0: കാണുമ്പോൾ അറിയാൻ പറ്റും.
1: നമ്മളിങ്ങനെ പറയലുണ്ട് വൈപ്പിൻകാര് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെ നോക്കുന്നേക്കാൾ കൂടുതൽ മത്സ്യത്തിനെ നോക്കി കറക്റ്റ് പറയുന്നുള്ളത്.
0: തീർച്ചയായിട്ടും അറിയാൻ പറ്റും. മത്സ്യബന്ധനമായിട്ട് മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും ഫ്രഷ് മീൻ എന്താണെന്ന് കണ്ടാൽ മനസ്സിലാക്കും.
1: കണക്കുകൾ പറയാനുണ്ടോ എത്ര മീന്?
0: കണക്കിന് മീൻ ഒരു ദിവസം ഇവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ബിസിനസ്സുകളൊക്കെ ഉണ്ട്.
1: അപ്പം മുനമ്പം ഫ്രഷ് ഫിഷ് ഇന്റർനാഷണൽ ആണ്.
2: ഹാർബറിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച്?
0: ഹാർബർ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പോവുകയാണ്. ഈ ഹാളൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് പുതിയ ഹാളുകൾ വരുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റ് എല്ലാം ഒന്ന് റീബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ട്.

0: ഇപ്പൊ ഫിഷ് മീൽ കയറ്റുമതിയുടെ സ്ഥലം തന്നെയാണെങ്കിൽ നമുക്ക് ഇത്രയും അധികം മീനുകൾ കാണുമ്പോഴേ, കൊഴുവുണ്ട്, ഉണക്കമീനുണ്ട്, ചാളയുണ്ട്,
1: പല പല പല തരത്തിലുള്ള മീനുകൾ. ഇവിടെ കിലോ കണക്കൊന്നുമില്ല, ടൺ കണക്കുകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോട്ടിൽ കയറണം എന്ന ആഗ്രഹവുമായി ഞാനും ഹസീനയും ബോട്ട് നോക്കി നിൽക്കുകയാണ്.
2: നേരെ നേരെ ആയിട്ട് ഇങ്ങനെ ബോട്ടുകൾ കെട്ടിയിട്ടുണ്ട്, പോയി വന്നതുണ്ട്, പോകാൻ തയ്യാറാവുന്നുണ്ട്. മത്സ്യബന്ധന ബോട്ടിൽ പോയി വന്നവരില് തൊഴിലാളികളുടെ ദിനചര്യകളും ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.

0: നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഹാർബർ ഇങ്ങനെ ഫുൾ വ്യൂവിൽ കാണുന്നത്. ഹാർബറിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ചെറുമീനുകളെ പിടിക്കാൻ പാടില്ല. അത് കർശനമായി നിരോധിച്ച കാര്യമാണ്. അതിന് വലിയ എമൗണ്ടൊക്കെ പിഴയൊക്കെ ചുമത്തുന്നതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ ചെറു മത്സ്യബന്ധനം അത് തീരെ പാടില്ലാത്തൊരു കാര്യമാണ്. പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം ഈ ബോട്ടിലെ തൊഴിലാളികളായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വാർഫ് ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഹാർബറിലെ വാർഫിലും ഡ്രൈനേജ് കാണ എന്നിവയിലും വെക്കുന്ന മീനുകൾ യാതൊരു കാരണവശാലും വിൽക്കുന്നതല്ല. അതെന്തുകൊണ്ടാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല.
1: ഈ ബോട്ട് ഇങ്ങനെ നിരനിരയായി നിർത്തിയിട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഇപ്പുറത്ത് തന്നെയാണ് ഇവര് മത്സ്യമിറക്കേണ്ട ഹാളുകളും. അപ്പൊ ഈ ഓരോ എൻട്രൻസിലും ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്, അതായത് ബോട്ടിന്റെ പേരും അടുത്ത ദിവസത്തെ ഡേറ്റും. ഓരോ ദിവസം ഇത്ര ബോട്ടുകളെ വരാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇപ്പൊ കുറച്ചെണ്ണം ഷെയ്ൻ മോൻ എന്നിട്ടിട്ടുണ്ട്, ചിലപ്പം ഉടമയുടെ പേരായിരിക്കും. സ്റ്റെല്ല മേരി, അതുപോലെ തന്നെ മെസിഡസ്, പിന്നെ നൈന, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരും അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ ഡേറ്റും. നിരഞ്ജന, അങ്ങനെ. അപ്പൊ ഇനിയും ഒരുപാട് മുനമ്പം കാഴ്ചകൾ കേൾക്കാനും പറയാനും ഒക്കെ ഉണ്ട് ഒരു പാട്ടിന് ശേഷം.

0: പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം ഹാർബറിന്റെ അകത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വളരെ രസകരമായ കാഴ്ചയാണ്. ഒരുപാട് മീനുള്ളത് കൊണ്ട് തന്നെ പരുന്തുകളും ഇങ്ങനെ വട്ടം ചുറ്റി പറക്കുകയാണ് ആകാശത്ത്. പിന്നെ കാറ്റിന് ഒരു മത്സ്യഗന്ധം ഉണ്ട്. അത് നമ്മൾ ഇവിടെ മുനമ്പം ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുമ്പോൾ മുതൽ അത് തന്നെയാണ് സ്ഥിതി. പിന്നെ കണ്ടിട്ട് തോന്നുന്നത്, അതായത് നമ്മുടെ ചെരുപ്പുണ്ടല്ലോ, നമ്മളെ റബ്ബർ ചെരുപ്പിന്റെ അവശേഷിപ്പുകൾ കൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഒരു മീനിന്റെ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പബ്ലിക് ജിമ്മ് പോലെ കുറച്ച് ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും റബ്ബർ അവശേഷിപ്പുകൾ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. കൊള്ളാം, മൊത്തത്തിൽ ഒരു ഫിഷ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ചില സ്ഥലത്ത് പോകുമ്പോ കാണുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുകയല്ലാതെ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതുപോലെ ഒരു കാഴ്ചയാണ്. ഒരുപാട് കണ്ടെയ്നർ ട്രെയുകളിൽ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഏത് മീനാണെന്ന് ചോദിച്ചാൽ അയിലയാന്ന് തോന്നുന്നില്ലേ ഈ മീൻ? തിരിയാൻ എന്ന് പറഞ്ഞ മീനാണ്. ഇതാണ് വളമാക്കി മാറ്റുമെന്ന് പറയുന്നത്. ഒരുപാട് ഒരുപാട് കിലോ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കിലോകൾ ഉണ്ടാവും. ഇതിനി വളമാക്കി മാറ്റും. ബാക്കി ഒരുപാട് പേര് തകൃതിയായ പണിയിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ക്ലീൻ ചെയ്ത് മീനുകൾക്ക് ഫുഡായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇനി ഞങ്ങൾ ഒരു മത്സ്യബന്ധന ബോട്ടിൽ കയറാൻ പറ്റുമോ എന്നുള്ള നോട്ടത്തിലാണ്. ഇവിടെ നിലത്ത് നോക്കി നടന്നാൽ തന്നെ നമുക്ക് പേരറിയാത്തതും അറിയുന്നതുമായ പല മീനുകൾ പല അവസ്ഥയിൽ കിടക്കുന്നത് കാണാം. അയ്യോ, എന്തായാലും വളരെ വ്യത്യസ്തമായ കാഴ്ച തന്നെ. ഇവിടെ തന്നെയാണോ
1: സ്ഥലം?
0: അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് തകൃതി ആയിട്ടുള്ള പണിയിലാണ്. ഒരുപാട് മീന് ലോറിയിലേക്ക് കയറ്റുന്ന ഒരുപാട് മീൻ അതാ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിക്കളയുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്?
1: ഇതിപ്പോ ഫിഷ് മീൽ എന്ന് പറഞ്ഞ സംഭവമാണ്, ഫിഷ് മീൻ വളം എന്ന് പറയുന്ന. അപ്പൊ അത് വളത്തിനായിട്ട് പോണാണ്. നമ്മൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന മീനല്ല അത്, അത് മോശമായ മീനാണ്. അപ്പൊ അത് ഇങ്ങനെ കലോണ്ടൊക്കെ തട്ടും. അങ്ങനെ
0: ഇതിപ്പം ഒരു ലോറിയിൽ ഏകദേശം എത്ര
1: ഇതിനകത്ത് ഒരു 6-7 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും 10-12 എണ്ണ കയറുന്ന വണ്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് 20 എണ്ണോളം വീടുണ്ടാവും.
0: ഇപ്പൊ ഇതില് ഇവര് അങ്ങോട്ട് കയറ്റി വിടുന്ന മീന് കൂടാതെ ഇങ്ങനെ പാമ്പ് പോലെ നീളമുള്ള ഒരു മീനിനെ അങ്ങോട്ട് തട്ടിക്കളയുന്നുണ്ട്. അതിന് ഇനി എന്ത് ചെയ്യും?
1: ഇത് ഈ മീനാണ്, അത് അതിന്റെ അടിയിലിട്ടേ അത് സ്ലിപ്പാകാൻ വേണ്ടി ഇടും. അതിന്റെ അടിയിലിട്ട് കൊടുക്കും, അപ്പൊ സ്ലിപ്പാവും. അപ്പൊ വലിച്ചോണ്ട് പോകാൻ എളുപ്പമാണ് അതിന്റെ പേരിലാ.
0: അതായത് ആ മീനിന്റെ മുകളിൽ ബോക്സ് വെച്ചിട്ടാണ് തെട്ടിച്ചിടുന്നത്.
1: അത് കഴിഞ്ഞിട്ട് അത് ഇതിന്റെ കൂടെ തന്നെ ഇട്ടിട്ട് കയറ്റി വിടും. ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാം.
0: അപ്പൊ ആ ഒരു മീനിന് ഒരു
1: വഴുവഴുപ്പുള്ള എന്റെ പേരിൽ അതിന് ഗ്രിപ്പ് ഇല്ലാതെ അങ്ങോട്ട് സ്ലിപ്പായി അങ്ങോട്ട് പോയിക്കൊണ്ട് പോകും. പിടിക്കില്ലല്ല, ഗ്രിപ്പ് ഉണ്ടാവില്ല. അപ്പൊ തെന്നി അങ്ങോട്ട് പോകും.
0: ഇതിപ്പോ ഫിഷ് മീലാണെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്?
1: ഇത് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. കുന്നംകുളം, മറ്റേ അങ്ങനെ ഇടയാറ്, തമിഴ്നാട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്.
0: ഡെയിലി പോവോ?
1: ഡെയിലി ഉണ്ടാവും. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും.
0: ഒരു ദിവസത്തെ ജോലി തുടങ്ങുന്നത് എത്ര മണിക്കാണ്? എത്ര മണിക്ക് തീരും? എന്താണ് ഇവിടുത്തെ ഒരു ലോകം?
1: ഇവിടെ 4:20 സ്റ്റാർട്ട് ചെയ്യണം. ഈ മാർക്കറ്റുകളിലേക്കുള്ള പച്ചമീനാണ് ആദ്യം വിൽക്കുന്നത്. അത് മാർക്കറ്റുകളിലേക്ക് പോകണം. അത് വളരെ പെട്ടെന്ന് പോയി തീരും. അതിനുശേഷമാണ് ഇതിൻ്റെയൊക്കെ കച്ചവടം ചെയ്യണം. അത് ഈ വാർഫിലാണ് ഇത് ചെയ്യണം. ഈ ഇതിലി വീറും ഇതിലി അപ്പുറത്താണ് ഈ പച്ചമീനൊക്കെ വിൽക്കണം. മനസ്സിലായി? അത് പച്ചമീനിൻ്റെ പണി വേഗം കഴിയും. അത് കുറേ നേരത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഇത് തുടങ്ങുകയുള്ളൂ. ഇത് കാര്യത്തിൽ മോശമായാലും വേറെ പ്രശ്നമൊന്നും വരാൻ പോകും. ഓൾറെഡി മോശമായ മീനാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട്
0: നമുക്കങ്ങനെ സമയത്തിൻ്റെ ഒരു പ്രഷർ ഇല്ല.
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല. സമയമൊന്നുമില്ല. ഇത് ഇവിടെ എപ്പോൾ പണി തീരണം അപ്പോൾ പോവാം.
0: അപ്പൊ ഇവരൊക്കെ എത്ര മണിക്ക് വരും തൊഴിലാളികൾ?
1: 4 മണിയാകുമ്പോ എല്ലാവരും വരും. ഇപ്പൊ പണി തീരണം, അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന്റെ രീതി. പെർ ബോക്സിനാണ് പൈസ. പിന്നെ എക്സ്പോർട്ട് ആയിട്ടാണെങ്കിൽ അത് പെർ കിലോന്നാണ്. അപ്പൊ അത് തീരണവരെ നിക്കണം. അങ്ങനെയാണ് അഗ്രിമെന്റ്.

0: ഇറക്കം തടസ്സപ്പെടുത്തണ്ടല്ലോ എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന കുഞ്ഞു ബോട്ടുകളെ പോലെ അല്ല വലിപ്പം കൊണ്ടും ഇതിന്റെ ഒരു ചെലവ് കൊണ്ടും ഏകദേശം 2 കോടി രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ ഒരു ബോട്ട് ഇറക്കാൻ വരുന്നത്. ഓരോ തവണയെന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷെ നമ്മൾ ഈ നിസ്സാരമായിട്ട് മത്സ്യബന്ധന ബോട്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതല്ല. ഇതിന്റെ പുറകിൽ ഇത്രയും കച്ചവടവും കോടികളുടെ കച്ചവടവും കോടികളുടെ ചെലവും ഒരുപാട് ആളുകളുടെ എഫേർട്ടും ഒക്കെ ഉണ്ടെന്നാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച മീനിന് ഇറക്കി കഴിഞ്ഞിട്ട് വലയെല്ലാം അടുത്ത ദിവസത്തേക്ക് സെറ്റാക്കി വെക്കുന്നതാണ്.
1: ഇപ്പൊ ഒരു ബോട്ടിൽ തന്നെ ഇപ്പൊ ക്ലീനിങ് പ്രോസസ് നടത്തുന്നത് ഇപ്പൊ ഒരു 10-30 തൊഴിലാളികൾ ചേർന്നിട്ടാണ്. ബോട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ഒരു സ്ട്രക്ചർ. നമ്മളിങ്ങനെ ചോദിക്കായിരുന്നത് എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്, അപ്പോ സെന്ററായിട്ട് ഒരു താഴ്ഭാഗം ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു താഴെ ഭാഗത്ത് അതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെയാണ് സ്റ്റോർ ചെയ്ത്. പിന്നെ അവരുടെ ഒരു ഇപ്പൊ നമ്മള് വീടിനുണ്ടാവുന്ന പോലത്തെ ഒരു ഷെൽട്ടർ സംവിധാനം അവിടെ അവർ വിശ്രമിക്കാനും.
0: പിന്നെ ടൈറ്റാനിക് സിനിമയിൽ കണ്ടിട്ടുള്ള മറ്റേ കപ്പൽ ഓടിക്കുന്ന പോലെ ബോട്ട് ഓടിക്കാനുള്ള ആ വീല്, പിന്നെ അവർക്ക് ആ വീൽ ഹൗസ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഇപ്പം എന്താ മൊബൈലൊക്കെ വളരെ കോമൺ ആയതുകൊണ്ട് അത് ചാർജ് ചെയ്യാനുള്ള സ്പോർട്സ്, അങ്ങനെ ഫുൾ ഇവർ 10-12 മാറി നിൽക്കുകയാണല്ലോ. അപ്പൊ അതിൻ്റെതായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ബോട്ടുകളാണ് ഇവിടെ ഇപ്പൊ നമുക്ക് കാണുന്നത്.
1: ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ബോട്ടാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ടുള്ള ഒരു യൂണിഫോം സംവിധാനമാണോ ഈ നീല ബ്ലൂ വൈറ്റ് പെയിന്റ്? ഇപ്പോ ടൂറിസ്റ്റ് ബസ്സിന് വൈറ്റ് വേണമെന്ന് നിർബന്ധമുള്ള പോലെ ഇവിടെ ഒരു വൈറ്റ് ബ്ലൂ ഓറഞ്ച് കോമ്പിനേഷൻ ആണ്.
0: ഗുഡ് ഒബ്സർവേഷൻ, ശരിയാ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ അതെ, ഇപ്പൊ അതല്ലാത്ത ബോട്ടുകള് ഇല്ല, കാണുന്നതന്നെ ഇല്ല. നീല, നീല വെള്ള, നീല റെഡ്,
2: നീലയിലാണ് സാധാരണ മറൈൻ വെസൽസിന്റെ കളറ്.
0: കടൽ ബ്ലൂ, ആകാശം ബ്ലൂ. സോ
1: ഇതിൽ ഏതാണ്, അതൊരു സംശയമാണല്ലേ, ഇതിൽ ഏതാണ് നമ്മുടെ രാജ്യത്തിന്റെ ബോട്ട്? ഇപ്പൊ ഇതിപ്പോ ഉൾനാടൻ ജല അതെ പതാക എല്ലാ ബോട്ടിനും
2: ലൈസൻസ് നമ്പർ INDKL ഇന്ത്യ കേരളം 04 അതിന്റെ രജിസ്ട്രേഷൻ നമ്പറാണ് MM 3947.
0: അത് നോക്കാം. പിന്നെ ഈ ബോട്ടിന്റെ എല്ലാം തുഞ്ചത്തായി കൊടികള്, അതായത് നമ്മളുടെ രാജ്യത്തിന്റെ കൊടിയും അതുപോലെ തന്നെ ഇവരുടെ വിശ്വാസം, ഏത് മതത്തോടാണ് ഏത് ദൈവത്തിനോടാണ് വിശ്വാസം അതിൻ്റെ ഒരു കൊടിയും തൂക്കിയിട്ടിട്ടാണ്, കൊടിയും പറത്തിയിട്ടാണ് ബോട്ടുകളെല്ലാം യാത്ര ചെയ്യുന്നത്.

സ്റ്റെല്ല മേരിയും നോഹയെല്ലാം ഞങ്ങളെ ഹടാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കയറൂ കയറൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളിതിങ്ങനെ സിനിമയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതിങ്ങനെ കായലിലൂടെയൊക്കെ പോകുന്ന കാണുമ്പോഴോ കടലിൽ പോകുന്ന കാണുമ്പോഴോ കാണുന്നതല്ലേ ഇതിൻ്റെ വലിപ്പം. ബോട്ടുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ഹൈറ്റും ഉണ്ട്. ഇതിലേക്ക് കയറാൻ സ്റ്റെപ്പൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഏത് വഴി കയറുമെന്ന് അറിയില്ല. അല്ലേ, തൊഴിലാളികൾ നല്ല രസത്തിൽ ഇതാ ചാടി കയറുന്നു, ചാടി ഇറങ്ങുന്നു. ഞങ്ങൾ ഒരു ശ്രമം എന്തായാലും നടത്തും, കാരണം കയറി കിട്ടിയാൽ അത് വേറൊരു ഫീൽ തന്നെയായിരിക്കും. ദേവ് കിരൺ ഉണ്ട്, ഷെയ്ൻ ഉണ്ട്, സ്റ്റെല്ല മേരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ ഇത്തിരി ഹൈറ്റ് കുറഞ്ഞതും ഒരുപാട് ബോട്ടുകളിലെ ആളുകൾ വിശ്രമിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ

0: മുനമ്പം എന്ന് പറയുമ്പോൾ മുനമ്പം ഹാർബർ പോലെ തന്നെ പ്രശസ്തമാണ് മുനമ്പം ബീച്ച് എന്ന് പറയുന്നത്. അവധിക്കാലമൊക്കെയാണ് ബീച്ച് ഒരു പ്രധാന ആകർഷണ ഘടകമാണ്. അപ്പോൾ ബീച്ചിലേക്ക് ഉള്ള യാത്രയിലാണ്.
1: അപ്പോൾ നമ്മൾ മുനമ്പം ഹാർബറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു റോഡാണ്, ഹാർബർ റോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഇരുവശത്തും ഇപ്പോൾ ഈ ഹാർബറിലേക്ക് വേണ്ട സാമഗ്രികളും മറ്റ് ഐസ് ഫാക്ടറികളും ഒക്കെയാണ്. ഇതും ഒരു ഹാർബർ ഫീലിംഗ് തന്നെയാണ്. വേ ടു ഹാർബർ എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു റോഡാണ് ശരിക്കും. ഇവിടെ പച്ചമീൻ കട, വേറെ ഫിഷ് കട്ടിംഗ് സെന്റർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഹാർബറിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ടാണെങ്കിലും സെപ്പറേറ്റ് ഇവിടെ കട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. കുറെ ചീച്ചിമാരൊക്കെ അതിനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്.
0: അപ്പൊ അങ്ങനെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ ഹസീന പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചേച്ചിമാർ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെ കൂടെ പരിചയപ്പെടാം. പേര് പറയാം.
2: എന്റെ പേര് സുരജ.
3: നിശല.
1: എവിടെയപ്പോ വീട്?
2: ചെന്നമംഗലം. ദൂരമുണ്ട്, 10 കിലോമീറ്റർ ദൂരമുണ്ട്.
3: അവിടെ തന്നെയാണ്.
0: അപ്പോ തകൃതിയായിട്ട് ചെമ്മീൻ കിളിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു പരിപാടി? എവിടെയെങ്കിലും ആളുകൾ വാങ്ങുന്നതാണോ? അല്ലെങ്കിൽ
2: ആൾക്കാർ വാങ്ങണം, വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാൻ തരും. ഞങ്ങളപ്പോൾ ചെമ്മീനെല്ലാം മുഖ്യമായിട്ട് മീനാണ്. ഇപ്പം മീനൊക്കെ കഴിഞ്ഞപ്പോൾ അവർ തന്ന് ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കണം.
1: ശരിക്കും ഫിഷ് കട്ടിങ് എപ്പോഴും കൂടുതൽ നടക്കുന്നത് ഏത് സമയത്തായിരിക്കും?
4: രാവിലെ വെളുപ്പിന്.
1: അപ്പോൾ നിങ്ങൾ വെളുപ്പിന് വരണോ?
4: വെളുപ്പിന് വരും.
5: 4:30 ഞങ്ങൾ ഇവിടെ എത്തും. അപ്പൊ ലേലം വിളി തുടങ്ങുമ്പോ ഓരോരുത്തര് കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് തരും. ഞങ്ങൾ അത് കട്ട് ചെയ്ത് കൊടുക്കും. വീട്ടാവശ്യത്തിനുണ്ട്, കല്യാണ പരിപാടി എല്ലാ പരിപാടിക്കും ഉണ്ട് ഹോട്ടലിൽ.
0: അപ്പൊ ഈ ഒരു ജോലിക്ക് ഏറ്റവും വേണ്ട ഒരു സ്കിൽ എന്താണ്? സ്പീഡാണോ?
5: ആ സ്പീഡാണ്.
0: നമുക്ക് എല്ലാം കൂടെ ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്ത തിരക്കുകളൊക്കെ വരാറുണ്ടോ?
5: വരാറുണ്ട്. അത് വെള്ളി ശനിയാണ് കൂടുതലും നമുക്കൊക്കെ തിരക്കുള്ള സമയം.
0: അതായത് 250 കിലോ മീൻ വരെയൊക്കെ പടപടെ എന്ന് മുറിച്ചു വിടുന്ന ആൾക്കാരാണ്. അയ്യോ, ഇവിടെ ദേ തൊട്ട് അപ്പുറത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീനിനെ ഷീറ്റിട്ട് മൂടിയിട്ടുണ്ട്. 2 മീൻ. ചേച്ചി ഒന്ന് ചോദിക്കോട്ടെ. എന്നാ ചേച്ചി വരും. മറ്റേ ഇത്രയും വലിയ മീനിനെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ പറ്റുമെന്ന്. ഇത് ഇവർക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പ. അയ്യോ, ഓലക്കൊടിയെന്ന് പറഞ്ഞിട്ടുള്ള മീൻ.

0: ഇനി രണ്ടെണ്ണം ഉണ്ട്. അതപ്പോ ഇത് ഇന്ന് ഇന്ന് ചെയ്തു കൊടുക്കാനുള്ളതാണോ?
1: ചെയ്തു കൊടുക്കാനുള്ളതാണ്. കല്യാണ പരിപാടി കാറ്ററിംഗ് ആരുടെ?
0: അപ്പൊ ഇത് പൊതുവെ എത്ര സമയമൊക്കെ കിട്ടും? ഇതിപ്പോ എപ്പൊ കൊണ്ടു തന്നതാ?
1: ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ള കൊണ്ടുവന്നുണ്ട്. അത് കഴിയുമ്പോ ഞങ്ങൾ ഇത് വെട്ടിക്കൊടുക്കും.
2: ഇപ്പൊ ഒരു വലിയ സൈസിൽ വലിയ മീനാണല്ലോ. നിങ്ങൾ 3 നേരം ഉണ്ട്. അപ്പൊ ഇത് 3 നേരം കൂടി ചേർന്നിട്ടാണോ എങ്ങനെയാ?
1: 3 നേരം ചേർന്നിട്ടാണ്. അത് മുറിച്ചെടുക്കും, ചെറുതായിട്ട് മുറിച്ച് മുട്ടിമ്മക്കയറ്റി വെച്ച് തൊല്ലയൊക്കെ കളഞ്ഞ് പീസായി.
2: ഇത് എത്ര വർഷമായി ഇപ്പൊ? എങ്ങനെ?
1: 18 വർഷമൊക്കെ ആയി. എന്നുവെച്ചാൽ ഫിഷറീസ് വകുപ്പിന്റെ തീരമൈത്രി വണ്ടി വന്ന സമയത്ത് തുടങ്ങിയതാണ് ഞങ്ങൾ. ഞാൻ അത് വണ്ടിയൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇതിലേക്ക് ഇവിടെ തുടങ്ങി.
2: ആ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു? ആ തീരമൈത്രി വണ്ടിയായിട്ടുള്ള അത്
1: നല്ല പ്രവർത്തനമായിരുന്നു. ഞങ്ങൾ 10-12 വർഷം ചെയ്ത് പിന്നെ വണ്ടിയുടെ ചെയ്സൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്കത് പണിയാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് തന്നാണ് വണ്ടി, ലോണായിട്ട് തന്നാണ്. എന്നുവെച്ചാൽ ഈ സബ്സിഡി ആയിട്ട് ലോണായിട്ട് തന്നാണ്. ലോണൊക്കെ അടച്ചു തീർത്ത് ഞങ്ങൾ പെരുമ്പാവൂരായിരുന്നു കച്ചവടം. ഇവിടുന്ന് മീനെടുത്ത് മനമ്പത്തുനിന്ന് മീനെടുത്ത് പെരുമ്പാവൂർ പോയി ഇതുപോലെ വെട്ടിക്കൊടുക്കുമായിരുന്നു. അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടി പണിയാതെ ഞങ്ങൾ ഇവിടെ തന്നെ പണി തുടങ്ങി. ഇവിടെ വാടകക്ക് സ്ഥലം തന്നു, റൂം വന്നു ഇതിൻ്റെ മുതലാളി.
0: ഈ മീന്തല അത് പോവാറുണ്ട് ഹോട്ടലിലേക്കൊക്കെ കറിയൊക്കെ?
1: അവർ കൊണ്ടുവരുന്ന മീൻ അവർക്ക് തന്നെ വെട്ടിക്കൊടുക്കും. തലയും വേറെ വെട്ടിക്കൊടുക്കും, മീറ്റ് വേറെ വെട്ടി.
2: ഏറ്റവും കൂടുതൽ വരുന്ന മീനുകൾ
1: കേരളം ഏറ്റവും കൂടുതൽ തന്നെ. പിന്നെ അത് കൂടാതെ ഓലക്കൊടി, ഓലക്കൊടി പിന്നെ നെയ്മീൻ ഏറ്റവും കൂടുതൽ തന്നെ നെയ്മീൻ വരും.
2: ഒരു നമ്മുടെ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്തുന്നുണ്ടാവില്ല ഇത്ര വലിപ്പമുള്ള, അത് ഏറ്റവും വലിപ്പം കൂടിയ മീൻ എപ്പോഴാണ് കട്ട് ചെയ്തിട്ടുണ്ട്?
1: 100-110 കിലോത്തിൻ്റെ വരെയും കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. 1 വർഷം മുന്നേ 110 കിലോത്തിൻ്റെ ഓലക്കൊടി, ഓലക്കൊടി എന്നുള്ള ഓലക്കട്ട എന്നും പറഞ്ഞൊരു മീനുണ്ട്. അതാണ് ഏറ്റവും വലിപ്പമുള്ള മീൻ
2: ഓലക്കട്ട. അതാണ് ഏറ്റവും വലിപ്പത്തിൽ കിട്ടിയിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ടുണ്ട്.
1: അതിന്റെ മുകളിലേക്ക് തൂക്കം വന്നിട്ടില്ല ഞങ്ങൾക്ക്.
0: മത്സ്യ കച്ചവടം അല്ല, പക്ഷെ എന്നാൽ മത്സ്യം വാങ്ങിച്ചാൽ ഇപ്പത്തെ പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആളുകൾക്ക് വളരെ സഹായമാകുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? കിലോ ആണോ?
1: വലിയ മീനൊക്കെ 20 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യണം. ഇതിലൊക്കെ 30 രൂപയാണ്. ചെറിയ ചെമ്മീൻ, ചാള, ഇല, കൊഴുവ, അതൊക്കെ 30 രൂപയാണ് കിലോ.
2: ഇപ്പൊ സമയമുണ്ടോ? ഇത്ര സമയത്തിനുള്ളിൽ കൊടുക്കുക? ഡെലിവറി ഒക്കെ എങ്ങനെയാ?
1: അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പൊ രാവിലെ കൊണ്ട് തന്നെ ഓരോരുത്തർക്കും തിരക്കാണല്ല. അപ്പൊ ആ തിരക്കനുസരിച്ച് ഞങ്ങള്
3: മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂം കൂടി ചാർത്തിയോട്ടെ, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂം കൂടി ചാർത്തിയോട്ടെ.
2: അടിപൊളി, നന്നായിട്ട് ഓടി. ഇപ്പൊ ഈ ചെമ്മീൻ കിള്ളലും മീൻ കട്ടിങ് ഒക്കെ നടക്കുമ്പോ പാട്ടും ഒക്കെ നടക്കാറുണ്ട് ഇടക്ക്?
0: ഇന്ന്

പുനമ്പം എന്ന നാടിൻ്റെ വിശാലതയിൽ കുറേ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നടന്നത്. പക്ഷേ ഹാർബറിൽ തന്നെ സ്റ്റക്കായി പോയി എന്ന് വേണം പറയാനായിട്ട്. ഹാർബറിൻ്റെ കുറേയേറെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ കണ്ടു കേട്ടു. അപ്പോൾ ഇനി നാടിൻ്റെ കുറേ കഥകളും ചരിത്രകഥകളും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അറിയാനുണ്ട്, കുറേ പേരെ കാണാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത ആഴ്ച പട്ടിൻ്റെ നാട്ടുവഴിയിൽ കേൾക്കാം. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഹസീന ആൻഡ് ഫെറിൻ.

ഇപ്പോൾ തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 3.2% വർദ്ധനവ്. കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 1,94,000 കോടി കടന്നു. 2nd ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും മനുഷ്യരെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസമെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരത്ത് കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. ഹോങ്കോങ്ങിൽ നടന്ന 22nd ഏഷ്യൻ അണ്ടർ 20

0: അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2nd സ്ഥാനം നേടി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതാക്കൾക്ക് നാലുമണി പൂക്കളിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ തിരഞ്ഞെടുക്കാനായി നാലുമണി പൂക്കളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കാം. വാട്സപ്പ് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഓർമ്മിപ്പിക്കാം: 94 46 45 58 88. നമ്പർ ആവർത്തിക്കാം: 9446455888. നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചോളൂ. ഒപ്പം നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ, മറ്റ് ഡെഡിക്കേഷൻ എല്ലാം ഞങ്ങൾ അറിയിക്കാം. നമുക്കൊരുമിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. പെട്ടെന്ന് തന്നെ നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? എനിക്കൊരു പാട്ട് വേണം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയുടെ പേര് അമ്മിണി. അമ്മയ്ക്ക് വേണ്ടി രാപ്പകൽ സിനിമയിലെ തങ്ക മനസ്സെന്ന ഗാനം വെച്ച് തരണം പ്ലീസ്. ഞാൻ കുറേ ദിവസങ്ങളായി മെസ്സേജ് അയക്കുന്നു, ഇതെങ്കിലും ഒന്ന് വായിക്കണമെന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ വായിച്ചല്ലോ, പരിഭവം പോലെ അതേക്ക് തീർന്നില്ലേ. എൻ്റെ പേര് ഉണ്ണികൃഷ്ണനാണ്, സ്ഥലം വാളകം ആണ്. മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വാളകം എന്ന സ്ഥലത്തുനിന്ന് ഉണ്ണികൃഷ്ണനാണ് അയച്ചിരിക്കുന്നത്. അമ്മ അമ്മണിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ച പാട്ട് കേൾക്കാം.

നാലുമണി പൂക്കളുടെ പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ജൂൺ 1-ാം തീയതി സ്കൂൾ തുറന്ന ദിവസമാണല്ലോ. നമ്മുടെ കൂട്ടുകാരെല്ലാം സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടാവുമായിരിക്കും. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 300,000 കുട്ടികളാണ് പുതുതായിട്ട് ഈ വർഷം സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ കുട്ടികളൊക്കെ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരുന്നു കേട്ടോ, പെട്ടെന്നായിക്കോട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. അർത്ഥന ജീവനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, കളമശ്ശേരി ചെങ്കമ്പുഴ എന്ന് പറയുന്നത്. അനിത ആൻറ്റിക്കും മോഹനങ്ങളിലും വേണ്ടിയിട്ട് ഒരു പാട്ട് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യോദ്ധയിലെ പാട്ടാണ്, കുനുകുനെ ചെറുനിരകൾ പാട്ടാണ് വേണ്ടത്. എക്കാലത്തെയും ഹിറ്റ് അല്ലേ, നമ്മുടെ അക്കോഷോട്ടോയും റിംബോച്ചയും ഒക്കെ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും അർത്ഥന ചോദിച്ച പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? അനിതാൻ്റിക്കും മോഹനങ്ങളിനും വേണ്ടിയിട്ട്. എന്നാൽ പാട്ട് കേട്ടിട്ട് വരാം.

നാലുമണി പോക്കളിലെ മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചനയുടെ സ്ഥലം തൃശ്ശൂരാണ്. എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും ചേട്ടനും ഞാനുമാണുള്ളത്. അമ്മ അനില, അച്ഛൻ അനീഷ്, ചേട്ടൻ അർജുൻ. ഞങ്ങൾക്ക് വേണ്ടി ജോർജ് ഏട്ടൻസ് പൂരം എന്ന മൂവിയിലെ ഓമൽ ചിരിയോ എന്ന സോങ് വെച്ചുതരാമോ? അർച്ചനയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ജോർജ് ഏട്ടൻസ് പൂരത്തിലെ പാട്ട് കേട്ടിട്ട് വരാം.

ഹായ് നാലുമണി പൂവേ, സുഖമാണോ? ആകാശവാണി കൊച്ചി എഫ് എമ്മിലെ എല്ലാവരും സുഖമാണോ? എല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു. നാലുമണി പൂക്കളിലും ഉള്ള പ്രവർത്തകരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജാമണി കീഴന്തൂരിന്നാണ്. കീഴന്തൂരെന്ന് പറഞ്ഞാൽ കാന്തല്ലൂരിനടുത്ത്, മറയൂരിനടുത്ത്, മൂന്നാർ ഭാഗത്തു നിന്നായിരിക്കുന്നതാണ് അല്ലേ, മലമടക്കുകളിൽ നിന്ന്. വളരെ സന്തോഷം. എനിക്ക് മന്നൻ ഫിലിമിലെ അമ്മായിൻ്റർ എന്ന പാട്ടാണ് വേണ്ടത്. വെച്ചുതരാമോ? തീർച്ചയായിട്ടും വെച്ചുതരാം.

നാലുമണി പോയി സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ എന്ന് പറഞ്ഞാൽ വരാപ്പുഴയാണ്. വരാപ്പുഴയിൽ നിന്ന് അംബികയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ ചേച്ചി ദേവികയ്ക്കും എനിക്കും വേണ്ടി തുടരും സിനിമയിലെ കൊണ്ടാട്ടം പാട്ട് വെച്ച് തരുമോ പ്ലീസ്? തീർച്ചയായിട്ടും. നിങ്ങൾ ചോദിക്കുന്ന പാട്ട് വെച്ച് തരാനാണല്ലോ ഞങ്ങളിരിക്കുന്നത്. അപ്പം അംബികയും ദേവികയും ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, നാലുമണിപ്പൂക്കളിൽ പാട്ടുകൾ ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മെസ്സേജുകൾ വന്ന് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് വായിക്കാം, പെട്ടെന്ന് പാട്ടിലിടാം. ഹലോ നാലുമണിപ്പൂവേ, നിനക്ക് സുഖമാണോ? എൻ്റെ പേര് ഗിരിജ, പറവൂർ കൈതാരത്ത് നിന്നാണ് ഗിരിജ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ മകൾ വിദ്യയുടെയും അഭിജിത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ അഭിജിത്തിനും വിദ്യയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ, എല്ലാ മംഗളങ്ങളും നേരുന്നു. അവർക്ക് വേണ്ടി ഒരു പാട്ട് തരണം, കാര്യസ്ഥൻ എന്ന സിനിമയിലെ മംഗളങ്ങൾ വാരിക്കോരി. കൊള്ളാം, നല്ല പാട്ടാണ്. ഈ അവസരത്തിൽ ഇടാൻ പറ്റിയ പാട്ടാണ് അല്ലേ, മംഗളങ്ങൾ വാരിക്കോരി എന്നറിയട്ടെ അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഗിരിജ ചോദിച്ച പാട്ട് കേൾക്കാം.

ഹായ്, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു? വെൽക്കം നെക്സ്റ്റ് മന്ത് ജൂൺ. ഹാപ്പി മൺഡേ. ഞാൻ സോണികയാണ്, നോർപ്പറവൂരുന്ന്. പ്ലീസ് പ്ലേ ദ സോങ് സരാ സരാ ഫ്രം രഹന ഹേ തേരെ ദിൽ മേ. ഈ സോങ് തന്നെ വെച്ചിരുന്നേ, ദീ സോങ് തന്നെ പ്ലേ ചെയ്യണേന്നൊക്കെ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ മെസ്സേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വായിക്കാനിടയായാൽ തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചു തരും. എന്തായാലും സോണിക ചോദിച്ച പാട്ട്, ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ്. ഇപ്പോൾ കേട്ടിട്ട് തരാം ഹിന്ദി സരസര എന്ന സോങ്.

പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, എൻ്റെ പേര് ആത്മിക. ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആഹാ, ഇന്ന് സ്കൂളിൽ പോയിട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ ഉടുപ്പ്, പുതിയ ബാഗ്, പുതിയ കുട, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് പോയില്ലേ? എപ്പോഴാണ് തിരിച്ചെത്തിയത്? എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലാണ്. എനിക്ക് വാതുക്കൽ വെള്ളരിപ്രാവ് എന്ന പാട്ട് വെച്ച് തരാമോ? ഇതെൻ്റെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മറ്റൊരു മെസ്സേജ്. പ്രിയ നാലുമണിപ്പൂവേ, നവാഗതരായ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പാട്ട് തരുമോ? എൻ്റെ പേര് ലൈല, ആവോലി നിന്നിട്ടാണ്. അപ്പം ലൈലയ്ക്ക് വേണ്ടിയും നമ്മുടെ ആത്മീക മോൾക്ക് വേണ്ടിയിട്ടും. ആത്മീയ മോൾ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാട്ട് കേട്ടിട്ട് വരാം.

ഹായ് നാലുമണി പോയി, എനിക്കൊരു ഗാനം വെച്ചു തരുമോ? മാനത്തെ കൊട്ടാരം ഫിലിമിലെ പോകുന്നില്ല ആ മഴ, ഈ ഗാനം എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്മിത കടവന്തര എന്നാണ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ചോദിച്ച പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. മഴയൊക്കെ അല്ലേ, പോകുന്നില്ല മഴ പാട്ട് കേട്ടിട്ട് വരാം.

ഹായ് നാലുമണി പോയി. എൻ്റെ പേര് ആരാധ്യ, പാണാവളയിൽ നിന്ന് ആരാധ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് അലൈപായുധ മൂവിയിലെ സ്നേഹിതനെ എന്ന സോങ് വെച്ച് തരുമോ പ്ലീസ്? തീർച്ചയായിട്ടും വെച്ചുതരാം. ആരാധ്യയ്ക്ക് ഇഷ്ടപ്പെട്ട അലൈപായുധ സിനിമയിലെ സ്നേഹിതനെ ഇത് കേട്ടോളൂ.

0: പിന്നെ ശ്രോതാക്കളെ, അങ്ങനെ നമ്മുടെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം 50-55 മിനിറ്റ് ആണ് നമുക്ക് നാലുമണിപ്പൂക്കളുടെ സമയം. അതിനുള്ളിൽ മാക്സിമം മെസ്സേജുകൾ നമ്മൾ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇട്ട് തരുന്നുണ്ട്. മെസ്സേജുകൾ വായിക്കാത്തവർ ദേഷ്യപ്പെടരുത്, വീണ്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കണം. അയർലൻഡിൽ നിന്ന് ശാന്തി തുടരും സിനിമയിലെ ഒരു പാട്ട് ചോദിച്ചിരുന്നു. അത് നേരത്തെ നമ്മൾ കൊണ്ടാട്ടം പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അനിത, അമിത, ദുബായിൽ നിന്ന് കൈതാരത്ത് നിന്ന് ഗിരിജ, ചാവടിയിൽ നിന്ന് രാജു, അങ്ങനെ ഒത്തിരി പേര് വായിക്കാൻ പറ്റാത്ത മെസ്സേജുകളുണ്ട്. അവരെല്ലാവരും വീണ്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുക. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ICAR CIFT കൊച്ചി യങ് പ്രൊഫഷണൽ താൽക്കാലിക ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വോക്കിൻ ഇൻ്റർവ്യൂ നാളെ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484241300 അല്ലെങ്കിൽ 24124049 എന്നീ നമ്പറുകളിൽ വിളിക്കുക. 0484241300 അല്ലെങ്കിൽ 24124049.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: ICAR CIFT കൊച്ചി യങ് പ്രൊഫഷണൽ 1 ഫിഷ് പ്രോസസിംഗ് ഡിവിഷൻ താൽക്കാലിക ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വോക്കിൻ ഇന്റർവ്യൂ ഈ മാസം 3 നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484241300 അല്ലെങ്കിൽ 24124049 എന്നീ നമ്പറുകളിൽ വിളിക്കുക. ICAR CIFT കൊച്ചി പ്രൊജക്ട് അസിസ്റ്റന്റ് 1 CCF ICAR യങ് സയൻറ്റിസ്റ്റ് പ്രൊജക്ട് താൽക്കാലിക ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഈ മാസം 4 നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484241300 അല്ലെങ്കിൽ 24124049 എന്നീ നമ്പറിൽ വിളിക്കുക. കോട്ടയം വാഴപ്പള്ളി അഡീഷണൽ ICDS പ്രോജക്റ്റ് പരിധിയിൽ വരുന്ന വാഴപ്പള്ളി പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചിരിക്കണം. ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കുവാനും

ചെയ്യുന്നവരും SSLC വിജയിക്കാത്തവരുമായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 18 വൈകിട്ട് 5 ICDS മാടപ്പള്ളി അഡീഷണൽ ഓഫീസിൽ എത്തിക്കണം. സുപ്രീംകോടതിയുടെ സമാധാൻ സമാരോഹ് ലോക് അദാലത്ത് ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ നടക്കും. വിവാഹ തർക്കങ്ങൾ, അപകട നഷ്ടപരിഹാരം, ചെക്ക് ബൗൺസ്, ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ, തൊഴിൽ നിയമ തർക്കങ്ങൾ തുടങ്ങി പരിഹാരധാരണയുടെ ഒത്തുതീർപ്പിന് അനുയോജ്യമായ കേസുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് www.sci.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. www.sci.gov.in. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന ASSY പദ്ധതിയുടെ 3 ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻ്റ് അക്കൗണ്ട് തുടങ്ങി അക്കൗണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പതിപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ ഈ മാസം 27 ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടേണ്ട നമ്പർ പറയാം. 0491-251-5765 നമ്പർ ആവർത്തിക്കാം. 0491-251-5765. കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 37. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30 ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481-256-2503. നമ്പർ ആവർത്തിക്കാം. 0481-256-2503. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 35 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്തു നിന്നുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്ത സാധ്യത പരിഗണിച്ച് വയനാട് ജില്ലയിൽ കൂടുതൽ മഴമാപിനികൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8.46 ബില്യൺ US ഡോളറിലെത്തി. രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധമന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവുമടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3 ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിൽ നിന്ന് ജി വേണുഗോപാൽ പാടിയത്.

ആലപിച്ച ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം എം ജയചന്ദ്രൻ, ഗാനരചന വിനോദ് മങ്കര. അടുത്ത ഗാനം എന്റെ ഉപാസന എന്ന ചിത്രത്തിൽ നിന്ന് എസ് ജാനകി പാടിയത്. ഗാനമൊരുക്കിയത് പൂവച്ചൽ ഖാദർ ജോൺസൺ.

ചിത്രം ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്, യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീത സംവിധാനം രവീന്ദ്രൻ.

അയാൾ എന്ന ചിത്രത്തിലെ ഗാനം അനുരാധ ശ്രീറാം പാടിയത്, രചന ദേവദാസ്, ഈണമൊരുക്കിയത് മോഹൻ സിത്താര.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ്

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം യെസ് യുവർ ഓണർ. ഗാനരചന ശരത് വയലാർ, സംഗീത സംവിധാനം ദീപക് ദേവ്.

അടുത്ത ഗാനം സവിധം എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് എം ജി ശ്രീകുമാർ, സുജാത. ഗാനശില്പികൾ കൈതപ്രം, ജോൺസൺ.

കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു ടി എസ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/4/24/26/387 അല്ലെങ്കിൽ 09/4/4/6/5/5/8/8/8 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇനി ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗായകൻ സുദീപ് കുമാർ. ഗാനരചന യൂസഫലി കച്ചേരി. സംഗീത സംവിധാനം മോഹൻ സിത്താര.

രാപ്പകൽ എന്ന ചിത്രത്തിനു വേണ്ടി മധുബാലകൃഷ്ണൻ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനശില്പികൾ കൈതപ്രം, മോഹൻ സിത്താര. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച്

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40, ഇന്ന് 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കുഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ക്ഷീരദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഞാറ്റുവേലയിൽ. പോഷകാഹാരം എന്ന നിലയിൽ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. സമീകൃത ആഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനും ക്ഷീരവൃത്തി ആസ്വാദ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നത്. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ക്ഷീരദിനത്തിന്റെ പ്രമേയം. ക്ഷീരദിനത്തിന്റെ പ്രസക്തി ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ഈ മേഖലയിലെ അനുബന്ധ സ്ഥാപനങ്ങളായ മിൽമ, ക്ഷീരസംഘങ്ങൾ, കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ്, കേരള ഫീഡ്സ്, ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആചരിക്കുകയുണ്ടായി. നമുക്കിന്നാദ്യം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ക്ഷീരദിന സന്ദേശത്തോടെ ആരംഭിക്കാം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ ലോകമെമ്പാടും ക്ഷീരദിനം ആഘോഷിച്ചു വരുന്നു. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ലോക ക്ഷീരദിനത്തിന്റെ ഇക്കൊല്ലത്തെ പ്രമേയം. ഒരു കാലത്ത് അബലകളായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന വനിതകൾ ഇന്ന് ഓരോ മേഖലകളിലും മുന്നേറുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റു പല മേഖലകളിലേതും പോലെ ക്ഷീരമേഖലയിലെ വനിതകളുടെ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഭക്ഷ്യവസ്തുവായി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പാലിന്റെ പ്രസക്തി. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ പ്രസക്തമാണ്. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ കാര്യമായ സംഭാവന നൽകുന്ന മേഖലയാണിത്. വീടിനോട് ചേർന്ന

0: വായ്പിൽ രണ്ട് പശുക്കളെയെങ്കിലും വളർത്തുവാൻ സാധിച്ചാൽ ഒരു ശരാശരി കുടുംബത്തിന് അന്നുള്ള അന്നത്തിന് അത് വക നൽകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എളുപ്പം ആശ്രയിക്കാവുന്ന മേഖലയും ഇതുതന്നെയാണ്. ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ യുവാക്കളെയും വനിതകളെയും ആകർഷിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിലേക്കായി ധാരാളം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ഉൽപാദനത്തിലും ഉപഭോഗത്തിലും നിലനിൽക്കുന്ന അന്തരം പരിഹരിച്ച് സംസ്ഥാനത്തിന് ആവശ്യമായ പാൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ പാൽ ഉപഭോക്താക്കളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുവാനും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പാലിൻ്റെ ഗുണനിലവാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. പാലിനെ പോലെ അതീവ പോഷക മൂല്യമുള്ളവയാണ് വൈവിധ്യമാർന്ന പാൽ ഉൽപ്പന്നങ്ങളും. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ശാരീരിക ബൗദ്ധിക വികാസത്തിന് മികച്ചവയാണ് പാലുൽപ്പന്നങ്ങൾ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹം പാലിലേക്കും പാലുൽപ്പന്നങ്ങളിലേക്കും മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പശു വളർത്തലിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതോടൊപ്പം സമൂഹത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ഈ മേഖല നൽകുന്ന സംഭാവന ചെറുതല്ല. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ പാൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ക്ഷീര കർഷകരെക്കുറിച്ചും പാൽ ചുരത്തുന്ന കാമധേനുക്കളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ ലോക ക്ഷീരദിനത്തിൽ ഒത്തൊരുമിച്ച് ആഘോഷിക്കാം വനിതാ ക്ഷീര കർഷകരുടെ പരിശ്രമത്തെ.
1: ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ നടത്തിയ ക്ഷീരദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകളിലേക്ക്.
2: പശുവിനെ വളർത്തുന്നതിന്റെ ഒരു പ്രയാസവും അതിന്റെ വിഷമവും അതിന്റെ ദുഃഖവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. വീട്ടിലെ ക്ഷീരവകുപ്പിന്റെ മന്ത്രി അമ്മ തന്നെയായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് തൊഴുത്ത് കഴുകി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം, കറക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വന്നിരുന്നത്. അമ്മയെ സഹായിക്കാൻ ഞാൻ തൊഴുത്ത് കഴുകിയിട്ടുണ്ട്, പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ടുണ്ട്. വൈക്കോൽ തുറവിൽ നിന്ന് വൈക്കോൽ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പാൽ വാങ്ങിക്കാൻ വന്നവർക്ക് പാൽ അളന്നു കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയുടെ സ്വകാര്യ സമ്പാദ്യമായിരുന്നു, ഇതിൽ നിന്നുള്ള വരുമാനം. സ്ത്രീകളാണ് ഇതിനകത്ത് ഭൂരിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ യു എൻ്റെ ഏറ്റവും നല്ല സ്ലോഗനാണ് സെലിബ്രേറ്റിംഗ് ദ വിമൻ ഫാർമേഴ്സ്. അതിന് നമുക്ക് വലിയ പിന്തുണ കൊടുക്കണം. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു 70 ലക്ഷമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, 86 ലക്ഷമാണ് നമ്മുടെ റിക്വയർമെന്റ്. നമ്മൾ പുറത്തുനിന്ന് വരികയാണ് പാല്. സത്യത്തിൽ എനിക്ക് ഈ വകുപ്പ് ഭയങ്കര നോട്ടമുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വകുപ്പാണ്. അത് നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് എന്താ, 70 ലക്ഷം ലിറ്റർ ആണ് ഇപ്പോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് വേണം, 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപാദനം കേരളത്തിൽ വർദ്ധിക്കണം. നിങ്ങളത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്കുകാരിയാണ്. ഇതൊന്നും പുറത്തേക്ക് കയറ്റി അയക്കണ്ട. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിന്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തേരെ, ഫുൾ സപ്പോർട്ട് ചെയ്തേരെ. അപ്പൊ ഈ പാലിന്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് അവർക്കും കിട്ടും, തൊഴിലാളികൾക്കും കിട്ടും. നമ്മുടെ സൊസൈറ്റികളാണ് ഇത് ചെയ്യുന്നത്. 3500 സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മിൽമ വലിയ പങ്ക്, കേരളത്തിലെ ക്ഷീരോത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിൽമ, നമുക്ക് മറക്കാൻ പറ്റില്ല. കൂടുതൽ ആളുകളെ സൊസൈറ്റികളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. നിരവധി പദ്ധതികൾ സൊസൈറ്റികൾക്കും നമ്മൾ നല്ല ബാക്കപ്പ് തരാം. ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കണം. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ നാമമാത്ര കർഷകരായ ഏറ്റവും പാവപ്പെട്ടവരായ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ മേഖലയാണ്. അവിടെ നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടാകണം. അവരെ അവരെ അഭിമാനത്തോടുകൂടി, ഞാനൊരു ക്ഷീര കർഷകയാണ് എന്ന അഭിമാനത്തോടുകൂടി അവർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കണം.
1: പരിശുദ്ധമായ പാൽ ചുരത്തുന്ന പശുക്കൾ ക്ഷീരകർഷകന്റെ അത്താണിയാണ്. ലോക ക്ഷീരദിനത്തിൽ ഉരുക്കളെയും അവയെ പരിപാലിക്കുന്ന ക്ഷീരകർഷകരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ജീവനോപാധി എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് സാമൂഹിക പ്രതിബദ്ധത

0: കൂടി ഏറ്റെടുത്താണ് ഓരോ ക്ഷീരകർഷകനും ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. സങ്കരയിനം പശുക്കളെ പരിപാലിച്ച് ഉപജീവനം നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തിരുപുറം പഞ്ചായത്തിലെ ഉഷസിൽ താമസിക്കുന്ന ശ്രീ വിജയകുമാറിന്റെ വീട്ടിലേക്കാണ് ഈ ക്ഷീരദിനത്തിൽ ഞാറ്റുവേല എത്തിയത്.
1: വർഷങ്ങളായി പശു വളർത്തൽ ഉപജീവനമായിട്ട് നടത്തി വരികയാണ്. വളരെ സന്തോഷകരമായി അഭിമാനത്തോടുകൂടിയും ചെയ്യുന്ന ഒരു തൊഴിലാണ്. അതായത് പരമ്പരാഗതമായിട്ട് അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ ഞങ്ങൾ പശു വളർത്തൽ ചെയ്തു വരികയാണ്. ഉള്ളിലൊരിതുണ്ട്, കണ്ടും കേട്ടും അനുഭവിച്ചും വന്നതിൻ്റെ ഒരിതുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ കുറച്ച് എണ്ണമാണ് പശു വളർത്തിക്കൊണ്ടിരുന്നത്. കൊറോണയുടെ സമയത്തോടുകൂടെ എനിക്കുണ്ടായിരുന്ന ഒരു തൊഴിൽ ഇല്ലാതെ പോയി. അതിനുശേഷമാണ് പശു വളർത്തൽ കുറച്ചുകൂടെ വിപുലമാക്കാമെന്ന് പ്ലാനിട്ടത്. അപ്പോൾ കൂടുതൽ സമയം അതിൽ പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഏകദേശം 12 പശുക്കളുണ്ട്. കുറച്ച് കറവ പശുക്കളുണ്ട്, പ്രസവിക്കാറായ പശുക്കളുണ്ട്, കന്നുകുട്ടികളും ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 100 ലിറ്ററിന് മുകളിൽ പാല് ദിവസം സൊസൈറ്റിക്ക് കൊടുക്കാൻ കിട്ടുന്നുണ്ട്. രാവിലെ ഒരു 4 മണിക്ക് ജോലി ആരംഭിക്കും. ചാണകം മാറ്റുക, കുളിപ്പിക്കുക, കറവ, പിന്നെ അതിന് ഭക്ഷണം കൊടുക്കുക. ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് ഞാനും വൈഫും കൂടെയാണ് ചെയ്യുന്നത്. കറവ യന്ത്രം ഉണ്ട്. ഒരു പ്രാവശ്യം 2 പശുക്കളെ കറക്കുന്ന തരത്തിലുള്ള യന്ത്ര സംവിധാനമാണ്. ഒരു 1/2 മണിക്കൂറിൽ പശുക്കളുടെ കറന്ന് തീരും. പിന്നെ ആഹാരം കൊടുക്കാനും മറ്റു കാര്യത്തിനെല്ലാം കൂടെ ബാക്കി സമയം 1.5 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞാൽ അവർ റെസ്റ്റാണ്. വീണ്ടും 2 മണിക്ക് ആരംഭിക്കും. 2 മണി മുതൽ 4 മണി വരെ. ഇതിൽ കൃത്യനിഷ്ഠ, നമ്മൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ലാഘവത്തോടുകൂടെ നോക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പശു വളർത്തലിൻ്റെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ പാല് വിപണനം ചെയ്യുന്നത് പോലെ തന്നെ ചാണകത്തിനും നല്ല ഡിമാൻഡാണ്. ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നവർ വന്ന് അവരിവിടെ നിന്ന് നമുക്ക് നീക്കം ചെയ്തു തരും, അതിനുള്ള കാശും നമുക്ക് തരും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ല. മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ മനസ്സ് വച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനവും നമുക്ക് സംതൃപ്തിയും കിട്ടുന്ന ഒരു തൊഴിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും കടന്നു വന്ന് ചെയ്യാം, പക്ഷേ അത് പഠിച്ച് ചെയ്യണം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
2: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
3: यह अन्याय कब तक चलेगा? यह हमारी सोच में यह दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है.
2: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന

0: സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇത് ആകാശവാണി കൊച്ചി FM 92.3. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi and President of Myanmar U May Aung Lai held detailed talks on the entire gamut of bilateral issues in New Delhi today. The discussions covered trade, defence, border management, culture, among other areas of interest. Briefing media after the talks, Foreign Secretary Vikram Misri said both sides express interest in forging closer cooperation, particularly in the areas of trade and investment, development cooperation, health, education and energy. He said both sides underlined the importance of connectivity and agreed to work as quickly as possible towards completion of Kaladan multimodal transit transport project.
5: Both sides underscored the importance of preventing the misuse of sovereign territory for activities inimical to their security interests. Overall, this visit by the President has once again reaffirmed the shared commitment of both sides to deepen their long-standing partnership and to work together for mutual benefit, growth and prosperity in the region.
4: Mr. Misri said Myanmar sits at the confluence of India's neighbourhood first, Act East as well as Mahasagar and Indo-Pacific policies. The President of Myanmar will meet President Draupadi Murmu at Rashtrapati Bhavan this evening. He is also scheduled to visit the Light and the Lotus, Relics of the Awakened One exhibition at Rai Pithora Cultural Complex in the national capital. President Liang will travel to Mumbai tomorrow for business and industry interactions and site visits. The India-Oman Comprehensive Economic Partnership Agreement, CEPA, has come into force today. Commerce and Industry Minister Piyush Goyal said the CEPA will deepen the economic and strategic ties between the two nations. Addressing media in New Delhi, Mr. Goyal said that CEPA is not simply a trade agreement, it is a statement of civilizational trust.
6: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman. SEPA is a blueprint of our shared future.
4: Prime Minister Narendra Modi today shared an article written by Mr. Goyal on the India-Oman Comprehensive Economic Partnership Agreement. The Prime Minister said the article emphasizes that the government's efforts to sign trade agreements with developed countries help improve the lives of every Indian. India and Australia today affirmed the importance of enhancing cooperation with regional partners to help maintain a free, open, peaceful, stable and prosperous Indo-Pacific. During the second India-Australia Defence Minister's dialogue in New Delhi, Defence Minister Rajnath Singh and his Australian counterpart Richard Marles stressed the importance of freedom of navigation and overflight, unimpeded trade and lawful use of the seas in accordance with the international law. The Supreme Court today refused to

0: Entertainer plea seeking that the NEET UG 2026 retest be conducted in computer-based test mode instead of the existing pen and paper format. A bench of Justices P.S. Narasimha and Arvind Kumar said the National Testing Agency is already facing multiple challenges after the cancellation of the examination. The court posted the matter for hearing on the 27th of next month. The Trinamool Congress TMC has expelled two legislators, Sandeepan Saha and Ritbrata Banerjee, for anti-party activities, absenteeism from key meetings and public remarks critical of the party leadership. The move comes amid internal turmoil following TMC's defeat in the 2026 West Bengal Assembly elections. The last rites of veteran playback singer Suman Kalyanpur were performed with full state honours in Mumbai today. Kalyanpur passed away at her residence in Mumbai last night. She was 89. One of India's most celebrated singers, she was a prominent figure in Marathi Bhavgeet and Hindi film music. Maharashtra Governor Jishnu Dev Verma, Chief Minister Devendra Fadnavis and Deputy Chief Ministers Eknath Shinde and Ajit Pawar expressed grief and paid tribute to the legendary singer. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. സമയം 6:10:04. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്നത്തെ പരിപാടി: ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ലോക ക്ഷീരദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷെഫീന എം, ക്ഷീര കർഷകരായ തങ്കമണി, മൈമുനത്ത് ബീരാൻ, സിന്ധു ജോഷി. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീര കാർഷിക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സെൽവി മാത്യു എന്നിവർ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫും വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെ കുറിച്ചറിയാം. സ്ഥാപകൻ ഡി അനസ് സംസാരിക്കുന്നു. 8:25 സേവന വാർത്തകൾ.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: എട്ട് 30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്തുമായി അഭിമുഖം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10 TV ശങ്കരനാരായണന്റെ സംഗീത കച്ചേരി. പറവൂർ എ സുന്ദരേശൻ വയലിൻ. ഉമയാൾപുരം കെ ശിവരാമൻ മൃദംഗം. പാലക്കാട് സുന്ദരം ഘടം. 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഗരീബ് കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹിയിലെ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: നാളത്തെ പരിപാടി രാവിലെ 5:55 സുഭാഷിതം, സി കെ തന്നൽ അവതരിപ്പിച്ചു.

0: അവതരിപ്പിച്ചത് ആറ് മണിക്ക് ആകാശവാണി എഫും വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ എഫ് ആൻഡ് ആരിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം, സേവന വാർത്തകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് ആൻഡ് ആരി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് ജോജി സേവ്യർ. നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫും വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി എഫ് എം ഹെൽത്ത് ലൈൻ. ടോൺസിലൈറ്റിസ്, എഡനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AIHMS ENT ക്ലിനിക്കിലെ ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ഹലോ VPS ലേക് ഷോർ സ്പോൺസേഡ് പരിപാടി. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത്. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ശുദ്ധ മത്തള കേളി, ദാമോദരൻ നായരും സംഘവും അവതരിപ്പിച്ചത്. NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു TS മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: നാളെ വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയട് സ്വദേശിനി റീന സന്തോഷിന്റെ കൃഷിരീതികൾ. ഹൈ ഡെൻസിറ്റി കൃഷിരീതികളിലൂടെ റംബൂട്ടാൻ ഉത്പാദനവും എക്സ്പോർട്ട് സാധ്യതകളും. പരിയാരം മോതിരക്കണ്ണിയിലെ കർഷകനും സംരംഭകനും അഭിഭാഷകനുമായ ബാബു ജോസഫ് പൈനാടത്ത് സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ എഫ് എം ഇവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് ജോജി സേവ്യർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയി പെറ്റ മന്ദിരകുലം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. എടത്തല ജി എസ് എസ് സ്കൂളിലെ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം എന്നിവ ഇതിൽ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ കിസാൻ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20:10. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. ഇന്ന് എസ് ജയ പാടിയ ഗാനം. രചന ടി ടി പ്രഭാകരൻ, സംഗീത സംവിധാനം ജോസ്.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. എസ് ജയ പാടിയത്. രചന ടി ടി പ്രഭാകരൻ, സംഗീത സംവിധാനം ജോസ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25:27. സേവന വാർത്തകൾ. ഇടുക്കി നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ കോഴ്സുകളുടെ 2ാം വർഷത്തിലേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഈ മാസം 3 വരെ www.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെടാവുന്ന ടെലിഫോൺ നമ്പർ 9562452019. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9562452019. ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, യോഗ്യത MCOM, BEd, SET. വൊക്കേഷണൽ ടീച്ചർ FTCP, യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ 60% മാർക്കിൽ കുറയാതെ BTech ബിരുദം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പരിജ്ഞാനം അഭികാമ്യം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഈ മാസം 3 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ടെലിഫോൺ നമ്പർ 9447123841. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447123841.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90 20 620 630.
0: കോട്ടയം പാറമ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ LPST തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 3 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകൾക്ക് 10% ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. June 30 വരെയാണ് ഫീസ് ഇളവ് ലഭിക്കുക. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 6282 8

8 4 1 7 7 2. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 6 2 8 2 8 4 1 7 7 2. കോട്ടയം ഇടയിരിക്കപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതന നിരക്കിൽ സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരെ നിയമിക്കുന്നതിനായി ഈ മാസം 10 ഉച്ചകഴിഞ്ഞ് 2 മുതൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10 ഉച്ചകഴിഞ്ഞ് 1 മുൻപായി പരിശോധനയ്ക്കായി ഹാജരാക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്കും വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കും മുൻഗണന. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ചേച്ചി ഇത് കണ്ടോ? കാണട്ടെ, വോ, എന്റെ ഫേവറിറ്റ് കളർ.
1: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
2: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
3: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
6: സ്കൂള് തുറക്കാറായി.
7: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
6: പക്ഷെ അവൻ എല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
7: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
8: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRLനെതിരെയുള്ള ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
10: കേരള സ്പെഷ്യാലിറ്റി
9: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള

നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു.

0: പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പിഎം ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
2: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3 tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങി, മൂന്നാമത് സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാന്നുള്ള.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളും അടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില പ്രാബല്യത്തിൽ ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചക വാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267 നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 114,560 ഗ്രാമിന് 14,320 ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം

0: കോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ പി എസ് നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ എം പിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി ടി പി താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL ഇ ഡി നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപ് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 40:45. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഗാനം എന്ന ചിത്രത്തിൽ നിന്ന്. വാണിജ്യറാം പാടിയത്. ഇരയമ്മൻ തമ്പിയുടെ വരികൾ, സംഗീത സംവിധാനം വി ദക്ഷിണാമൂർത്തി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 ചിത്രപതംഗത്തെ തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്ന് കൊച്ചി നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടി താപനില 33.5°C, കുറഞ്ഞ താപനില 25.2°C.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ക്ഷീരമേഖലയിലെ സ്ത്രീ സാന്നിധ്യം.
1: ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
0: പങ്കെടുക്കുന്നവർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ഷഫീന,
1: ക്ഷീരകർഷകരായ തങ്കമണി,
0: മൈമൂനത്ത് ബീരാൻ, സിന്ധു ഷിജോ,
1: ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സിൽവി മാത്യു.
0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കാർഷിക ജീവനത്തിലേക്ക്.

0: ഇന്ന് June 1 ലോക ക്ഷീരദിനം. കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് നിർണായക സ്വാധീനമുള്ള ഒരു മേഖലയാണ് ക്ഷീരമേഖല. വ്യാവസായിക അടിസ്ഥാനത്തിലും ഒരു വീട്ടിൽ ഒരു പശു എന്ന നിലയിലും ധാരാളം കർഷകർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു.
1: ആഗോള ഭക്ഷണമെന്ന നിലയിൽ പാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പോഷകാഹാരം, കൃഷി, സുസ്ഥിര വികസനം എന്നിവയിൽ ക്ഷീരമേഖലയുടെ സംഭാവനകളെക്കുറിച്ചും അവബോധം വളർത്താനാണ് June 1 ലോക ക്ഷീരദിനമായി ആചരിക്കുന്നത്.
0: 2001 ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഈ വർഷത്തെ ലോക ക്ഷീരദിനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നു. സെലിബ്രേറ്റിംഗ് വുമൺ ഇൻ ഡയറി, സ്ത്രീ കർഷകരെ ആഘോഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. നല്ലൊരു ശതമാനം സ്ത്രീകൾ ഇന്ന് ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നു.
1: ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഉത്തരവാദിത്വമുള്ള ഭക്ഷ്യോൽപാദനം, ഉപജീവന മാർഗം, കാർഷിക മേഖലയിലെ വളർച്ച തുടങ്ങിയ കാര്യങ്ങളിൽ ക്ഷീരമേഖല പുലർത്തുന്ന ജാഗ്രത ഈ ദിനത്തെ കൂടുതൽ അടയാളപ്പെടുത്തുന്നു.

0: ഇന്ന് കാർഷിക ജീവനം മുന്നോട്ട് വയ്ക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങളും ചിന്തകളും പ്രതീക്ഷകളുമാണ്.
1: വനിതകളുടെ ശാക്തീകരണത്തിനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ക്ഷീരമേഖല നൽകുന്ന പങ്ക് വളരെ വലുതാണെന്ന് ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ഷഫീന.
2: ആഗോള ഭക്ഷ്യവസ്തു എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യവും ജനങ്ങളുടെ ആരോഗ്യ സാമ്പത്തിക സുസ്ഥിരതയിൽ ക്ഷീരമേഖലയ്ക്കുള്ള പങ്കും ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുക എന്നതാണ് ലോക ക്ഷീരദിനം ആചരിക്കുന്നത് വഴി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, പാലൊരു സമീകൃത ആഹാരമാണ്. പോഷകങ്ങളുടെ സമ്പന്നത തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ പാലിൽ അടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ ഭക്ഷ്യവസ്തുവാണ് പാൽ. ഊർജം പ്രദാനം ചെയ്യുന്ന അന്നജവും കൊഴുപ്പും പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഉന്നത ഗുണനിലവാരത്തിലുള്ള മാംസ്യവും അടങ്ങിയിരിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ധാതുക്കളായ കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, സിങ്ക്, സെലിനിയം, അയഡിൻ എന്നിവയും പാലിൽ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് നിത്യേന ആവശ്യമായ കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവ വളരെ എളുപ്പത്തിൽ ശരീരത്തിന് ലഭ്യമാക്കുന്നതിന് പാൽ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. പാൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ്, എല്ലുകൾക്കുള്ള തേയ്മാനം എന്നിവ ഒരു പരിധി വരെ ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് പൊട്ടാഷ്യം സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നതിന് സഹായിക്കുന്ന ജീവകങ്ങളായ A, D, E, K, B12 എന്നിവയും പാലിൽ അടങ്ങിയിട്ടുണ്ട്. പാലിൽ അടങ്ങിയിരിക്കുന്ന അയഡിൻ ബ്രെയിനിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു. ലോകമെമ്പാടും 300 കോടി ജനങ്ങളാണ് പോഷകാഹാരക്കുറവ് നേരിടുന്നത്. ഓരോ ഗ്ലാസ് പാൽ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് പോഷകാഹാരക്കുറവ് ഒഴിവാക്കുന്നതിന് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ജീവനോപാധി നൽകുന്ന വരുമാന സ്രോതസ് കൂടിയാണ് ക്ഷീരമേഖല. ഈ നിലയിൽ ക്ഷീരമേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വർഷം മുഴുവൻ തൊഴിൽ നൽകുന്നതിന് ക്ഷീരമേഖലയ്ക്ക് സാധിക്കുന്നു. കുറഞ്ഞ അളവ് ഭൂമിയിലും ക്ഷീരവൃത്തി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലകളെ അപേക്ഷിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വലിയ രീതിയിൽ ഈ മേഖലയെ ബാധിക്കാറില്ല. ഇത്തരത്തിൽ ചെറുകിട ഇടത്തരം കർഷകർക്ക് സുസ്ഥിരമായ വരുമാനം നൽകുന്നതിൽ ഈ മേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇത്തവണത്തെ ക്ഷീരദിനത്തിൻ്റെ തീം എന്നത് വനിതാ ക്ഷീര കർഷകരെ ആഘോഷിക്കുക എന്നതാണ്. ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് വനിതകളാണ്. വനിതകളുടെ ശാക്തീകരണത്തിനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ക്ഷീരമേഖല നൽകുന്ന പങ്ക് വളരെ വലുതാണ്. ക്ഷീരമേഖലയിൽ വനിതാ ക്ഷീര കർഷകരുടെ നിസ്തുല സംഭാവനകളെ ഉയർത്തിക്കാണിക്കാനും അവർക്ക് അർഹതപ്പെട്ട സാമൂഹിക അംഗീകാരവും പിന്തുണയും നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ മേഖലയിലെ വനിതകളുടെ പ്രാധാന്യം ഉയർത്തിക്കാണിക്കാനാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിപുലങ്ങളായ പരിപാടികളാണ് ക്ഷീരവികസന വകുപ്പ് നടത്തിവരുന്നത്. ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ക്ഷീര സഹകരണ സംഘങ്ങളിൽ ക്ഷീര പതാക ഉയർത്തുകയും പാലുൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയും ക്ഷീര കർഷകരെ ആദരിക്കുകയും ക്ഷീര കർഷകർക്ക് പ്രയോജനപ്രദങ്ങളായ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷീരമേഖലയെ സംബന്ധിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിന് ക്ഷീര പരിശീലന കേന്ദ്രങ്ങൾ വഴി കുട്ടികളുടെ മത്സരങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും നിത്യജീവിതത്തിൽ ഓരോ ഗ്ലാസ് പാൽ ശീലമാക്കുക. അത് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പോഷകപൂർണതയ്ക്കും സഹായിക്കും. ആരോഗ്യ പോഷക സമ്പുഷ്ട സംസ്ഥാനമായി കേരളം മാറട്ടെ.
0: ക്ഷീരകർഷകയായ കോതകുളങ്ങര സ്വദേശി തങ്കമണി.
3: പശു പരിചരണം തുടങ്ങിയിട്ട് 12 വർഷമായി. ജേഴ്സി ഏനുണ്ട്, പിന്നെ നാടൻ രണ്ടു കൂടി ഇതുണ്ട്. അങ്ങനെ 6 എണ്ണമുണ്ട്. 4 വലിയ പശുക്കളും ഉണ്ട്, 2 കിടാക്കളും ഉണ്ട്. കോഴി വളർത്തലുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പച്ചക്കറി കൃഷികൾ അത് ചെയ്യും. പശുവിൻ്റെ പാലാണെന്നുണ്ടെങ്കിൽ ഒരു പശു പറ്റ് അതാകുമ്പോഴത്തേക്ക് അടുത്ത പശു പ്രസവിക്കാറാവും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ജീവിച്ച് തന്നെ പോകണതെന്ന് പറയാം. എൻ്റെ മക്കൾ പഠിക്കായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പശുക്കളെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യും. മോട്ടറടിച്ച് നല്ലപോലെ തണക്കെ കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കറക്കാനുള്ള സംവിധാനം

0: സ്നാനം ചെയ്യും, കറവ കഴിഞ്ഞിട്ട് പാല് ഡയറിയിൽ കൊടുക്കും, പിന്നെ വീടുകളിൽ അത്യാവശ്യത്തിന് വീടുകളിൽ കൊടുക്കും. തൈരിന്റെ പണിയൊന്നും ഇല്ല, അത് ചെയ്യണില്ല. താഴെ പാടാണ്, പാടത്തുനിന്ന് പുല്ല് അരിഞ്ഞു കൊടുന്നു കൊടുത്താണ് ഞാൻ പശുക്കളെ വളർത്തുന്നത്. കൂടുതലും കൈത്തീറ്റ കൊടുത്താണ് ഞാൻ പശുക്കളെ വളർത്തുന്നത്. പാലിന് നല്ല കൊഴുപ്പും നല്ല പാലുമാണ് എനിക്ക് തരണത്. അപ്പൊ അതുകൊണ്ട് ആർക്ക് കൊണ്ടു കൊടുത്താലും നല്ല പാലാണ് എന്നാണ് എല്ലാവരും പറയണത്. മഴക്കാലത്താണ് എനിക്ക് പാല് കൊണ്ടു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. കോട്ട് ഇടണം, പിന്നെ മഴ വന്നിരുന്നു പോയത് കൊണ്ടു കൊടുക്കാനുള്ള ഒരു വെപ്രാളമാണ്. ഒരു മഴ പെയ്തുണ്ടെങ്കിൽ റോഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന നേരം നമ്മളെ വെള്ളത്തിൽ കൂടെ ഒക്കെ നടന്നാണ് കൊണ്ടു കൊടുക്കണം. എന്നാലും നമ്മളത് നേരത്തിന് എത്തിക്കണം എന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് അത് കൊണ്ടു കൊടുക്കും. കോട്ടും വേണം, പിന്നെ രണ്ട് കയ്യിലും പാലും പാത്രം ഉണ്ടാവും. പാല് വീടുകളിൽ കൊടുക്കാനുള്ള രണ്ട് കയ്യിലും പാലും പാത്രം കൊണ്ടാണ് ഞാൻ മഴയത്താണെങ്കിലും പോയി കൊണ്ട് വരുന്നത്. ബോധോളങ്ങര ഇപ്പം പശുക്കളുള്ളത് എനിക്ക് മാത്രമേ പശുക്കളുള്ളൂ. പിന്നെ അങ്ങാടിക്കടവ് ഭാഗത്താണ് രണ്ട് മൂന്ന് വീടുകളിൽ പശുക്കളുള്ളൂ. മൂന്നാം വാർഡ് അല്ലെ കോതോളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് മാത്രമാണ് പശുക്കളുള്ളൂ. എന്നോടും അത് തന്നെ പറയുന്ന ആൾക്കാർ പറയണ പയ്യെങ്കിലും ഞങ്ങളുടെ പാലുമുടി കുത്തിക്കല്ലേ എന്നാണ് എന്നോട് പറയണ ആൾക്കാർ. ആവുന്നത് അത്ര കൊണ്ടുവെടുക്കാന്ന് ഞാനും വിചാരിക്കുന്നു.
1: ഇന്ന് ലോക ക്ഷീരദിനമാണല്ലോ, ഈ ദിവസം ഒരു ക്ഷീരകർഷക എന്നുള്ള രീതിയിൽ എന്താണ് തങ്കമണിക്ക് പറയാനുള്ളത്?
0: വീട്ടിൽ വെറുതെ ഇരിക്കണ സ്ത്രീകൾക്ക് ഒരു പശുവിനെ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വരുമാനമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. സന്തോഷമാണ് എനിക്ക്. ഞാനൊരു കർഷകയാണല്ലോ എന്നുള്ള അഭിമാനത്തോടെ ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പാലിന് വില കൂടിയത് സന്തോഷമായി. ഇഞ്ചണി തീറ്റ മേടിക്കാനായിട്ട് തീറ്റയ്ക്കൊക്കെ വില കൂടി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു. പാലിന് വില കൂട്ടിയിട്ടില്ല, തീറ്റയ്ക്ക് വില കൂടി. അത് കഴിഞ്ഞപ്പോഴാണ് പാലിന് വില കൂടിയത്. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം നമ്മൾ പണിയെടുക്കണതിനുള്ള കൂലി നമുക്ക് കിട്ടണമെന്നുണ്ടെന്ന് പറയാം. പാലിൻ്റെ വരുമാനവും പാലിത്തീറ്റയുടെ ചെലവും കൂടി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോൾ പാലിന് വില കൂടിയ കാരണം എനിക്കിപ്പോൾ പിടിച്ചു നിൽക്കാം. എൻ്റെ തൊഴുത്തൊക്കെ ഒന്ന് നന്നാക്കി കൊള്ളാമെന്നുണ്ട് ആഗ്രഹം കൊണ്ട്. അത് എനിക്കൊരു അനുകൂല്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല.
1: ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ?
0: ആ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ എനിക്ക് രണ്ട് പശുക്കൾക്ക് ഇൻഷുറൻസ് കിട്ടി.
2: സ്ത്രീകൾ ആത്മാർത്ഥമായി ഇറങ്ങിയാൽ മികച്ച ഒരു വരുമാന മാർഗമാണ് പശു വളർത്തലെന്ന് പൂക്കാട്ടുപടി പൂക്കോട്ടുമൂളത്തുള്ള ക്ഷീരകർഷക മൈമൂനുത്ത് ബീരാൻ.
3: ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പശുവിനെ വളർത്തലാണ്. കുഴപ്പമൊന്നുമില്ല, ജീവിതമാർഗം അതുകൊണ്ട് തന്നെ നടന്നു പോകുന്നു. പണ്ട് തുടങ്ങി 10 പശുക്കളോളം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം തീറ്റയൊക്കെ കൂടിയത് കൊണ്ട് ഇപ്പം 3 എണ്ണമായി. ഞങ്ങൾ ഇതും കൊണ്ടാണ് ജീവിച്ചു പോണത്. പിന്നെ ചാണകവും അതും ഇത് എല്ലാവരും കൊണ്ടും അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. പാല് വീടുകളിൽ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം 60 രൂപക്കാണ് പാല് കൊടുക്കുന്നത്. ഒരു ചെറിയ ചായക്കടയുണ്ട്, ചായക്കടയും വർഷങ്ങളായിട്ടുള്ളതാണ്. തീറ്റ വില കൂടുതൽ, പിന്നെ പുല്ലിനൊക്കെ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ പുല്ല് പോയി അറുത്തുകൊണ്ടുവന്ന് ആണ് പശുക്കൾക്ക് കൊടുക്കണം. എന്നാലും നല്ലോണം ഇതൊക്കെയാണ്. പിന്നെ തൊയ്ത്തൊക്കെ പണിയാൻ പഞ്ചായത്തിൽ നിന്ന് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീറ്റം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുളമ്പിനും പഞ്ചായത്തിൽ നിന്ന് വന്ന് ആണ് എല്ലാം ചെയ്തു തരുന്നത്. എന്തായാലും വരുമാനമായിരിക്കും നമുക്ക്. ഞാൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് പുല്ലും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. മൃഗസ്നേഹം കൂടിയാണ്. പശു, ആട്, കോഴി, പൂച്ച, ഇത്രയും മൃഗങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അത് ഞങ്ങൾ ഒപ്പം തന്നെ കൊണ്ടുനടക്കണതാണ്. തയ്യലുള്ള ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു തൊഴിലുറപ്പിന് പോകണവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ചായക്കടയായിട്ട് നടത്തുന്നവർക്കാണെങ്കിലും ഈ പശു നമുക്കൊരു തടസ്സമായിട്ട് വരില്ല. കാരണം നമുക്ക് ആ കടയിൽ അത് വയ്ക്കുകയും ചെയ്യാം. തൈര്, പാല്, മോര് അങ്ങനെയുള്ള എന്തായാലും സ്ത്രീകൾക്ക് ഇതിലേക്ക് കടന്നു വരാൻ ഏറ്റവും നല്ല ഒരു ഇതുമാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. പണിയെടുക്കണം. ഇപ്പം വീട്ടിൽ തന്നെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. പണിയെടുത്താലേ ഉള്ള പൈസ ഉണ്ടാവുള്ളൂ. പണിയെടുത്താൽ ഇതിനെന്തായാലും മെച്ചമാണ്.
2: മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെയും സ്ത്രീകൾക്ക് മികച്ച വരുമാനം കണ്ടെത്താൻ കഴിയും. പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാലടി പിരാരൂരുള്ള സിന്ധു ഷിജോ.
4: ഞാൻ ചെയ്യുന്നത് പനീർ, ബട്ടർ, നെയ്യ്, മോര്, തൈര് ഇത്രയാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേട ഉണ്ടാക്കി കൊടുക്കും. പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പാല് തിരിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ്. അതുകൊണ്ട് നമ്മൾ പനീർ മാത്രമല്ല, ഞാൻ അച്ചാർ കൂടി ചെയ്യുന്നുണ്ട്. പനീർ അച്ചാറ് അത്യാവശ്യക്കാർ പറഞ്ഞതുപോലെ പനീർ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ

0: എനിക്ക് പാചകത്തോടുള്ള ഒരു താല്പര്യം, അത് മെയിനായിട്ട്. പിന്നെ ഞാനിവിടെ ക്ഷീരസംഘം സെക്രട്ടറിയാണ്. അപ്പോ ഇവിടെ വരുന്ന പാലെടുത്തിട്ടാണ് ഞാനിത് ചെയ്യണേ. അപ്പൊ പാലിന് ഇവിടെ ലോക്കൽ സെയിൽ കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വക ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ എനിക്കൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ നമ്മള് ഡിസ്പ്ലേ ചെയ്ത് പറഞ്ഞ ആളുകൾ വന്നു കഴിഞ്ഞുമ്പോ അറിഞ്ഞ് പിന്നെ മൗത്ത് വഴി ഓരോരുത്തർ പറഞ്ഞു കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ. നേരത്തെയും നമ്മൾ പറയുന്നവർക്കാണ് കൂടുതലും പനീർ ചെയ്ത് കൊടുക്കണേ. കാരണം നമ്മൾ ഒട്ടും തന്നെ പ്രിസർവേറ്റീവ് ഇല്ലാത്ത രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഒന്ന് കുറച്ച് ദിവസം നമുക്ക് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഒരുപാട് നാൾ പ്രിസർവേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പ്രോട്ടീൻ അടങ്ങിയ ഒരു ഇതാണല്ലോ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാനായാലും നല്ലൊരു ഉൽപ്പന്നമാണ് പനീർ. എളുപ്പമാണിത് ചെയ്യാനായിട്ട്. ക്ഷീരകർഷകരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ലിറ്റർ പാല് പനീറാക്കിയോ നെയ്യാക്കിയോ വെണ്ണയാക്കിയോ കൊടുത്താൽ അവർക്കൊരു 60 രൂപയിന് മുകളിൽ കിട്ടും. പക്ഷെ പലരും അതിലേക്ക് ഇറങ്ങിച്ചിരിക്കുന്നില്ല. അതുകൊണ്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മെച്ചം തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കുവാണെങ്കിൽ. എനിക്കിപ്പോ സൊസൈറ്റിയിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയാം അവരുടെ വിഷമങ്ങൾ. കാരണം ഒരു പശുവിനൊരു അസുഖം വന്നാൽ കഴിഞ്ഞു ആ വീട്ടിലെ അവസ്ഥ. അപ്പോ അതിൽ നിന്നൊക്കെ ഇതും കൂടി കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇതൊരു ലാഭകരമാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പനീർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ജസ്റ്റ് പാല് നല്ല കൊഴുപ്പുള്ള അത്യാവശ്യം വൈകുന്നേരത്തെ പാലാണെങ്കിൽ ഇച്ചിരി കൂടുതൽ അളവ് കിട്ടും. അപ്പൊ വൈകുന്നേരത്തെ പാലെടുത്ത് നമ്മൾ കാച്ചി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഞാനത് പിരിക്കണ. അല്ലാതെ വിനാഗിരിയോ മറ്റോ ചേർത്തല്ല. അപ്പൊ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അത് പിരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് പനീറായി നമുക്ക് കറി വെക്കാം. അത്രയും എളുപ്പമാണ് പനീർ. നമുക്ക് പല സാധനങ്ങളിൽ ഉണ്ടാക്കിയാലാണ് ഇത് ചിലപ്പോൾ നമുക്ക് ഇത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ പാലെടുത്ത് അത് ആദ്യം കുറെ തൈര് ഉണ്ടാക്കി തൈര് കൊടുക്കും. തൈര് നമുക്ക് 100 രൂപയ്ക്ക് ഞാൻ ലിറ്ററിന് കൊടുക്കുന്നത്. അതിൽ നിന്ന് ചെറിയൊരു വരുമാനമായി. അത് സംഭാരമാക്കി കൊടുക്കുമ്പോൾ ലിറ്ററിന് 50 രൂപ വെച്ച് നമ്മളത് കൊടുക്കണേ. അപ്പൊ അത് പിന്നെ ഈ സംഭാരമാക്കുമ്പോൾ നമുക്ക് അതിന്റെ നെയ്യ് ശരിക്കും എടുക്കാൻ പറ്റും തിരിച്ച്. അപ്പൊ അത് ബട്ടറായിട്ട് വേണ്ടവർക്ക് ബട്ടറായിട്ട് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അതുമാതിരി നെയ്യ് വേണ്ടവർക്ക് നെയ്യായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു. കൂടാതെ തന്നെ ഞാൻ ഈ പനീറും കൂടി ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 300 ഗ്രാമിൽ കൂടുതൽ പനീർ കിട്ടും. ഒരു 10 ലിറ്റർ പാലുണ്ടെങ്കിൽ 700 ഗ്രാമിന്റെ അടുത്ത് നെയ്യ് കിട്ടും. ശരിക്കും ഒരു ക്ഷീര കർഷകന് അവരവരുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്ത് ഇത് വിപണി കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അവർക്കത് കൂടുതൽ മെച്ചമായിട്ട് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്റെ സംഘത്തിൽ നിസാര പാലേ ഉള്ളൂ. അതായത് 250 ലിറ്റർ പാല് കട്ടിയുള്ളൂ. അപ്പോ ലോക്കൽ സെയിലാണെങ്കിൽ 10-40 ലിറ്റർ ഉള്ളു. ലോക്കൽ സെയിൽ ഉണ്ടായാൽ മാത്രം സംഘത്തിലേക്ക് വരുമാനം ഉണ്ടായിട്ട് എനിക്ക് ക്ഷീര കർഷകർക്ക് ബോണസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലോക്കൽ സെയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ അതിന്റെ ഇടയിൽ ഈ കൂടുതൽ പാലെടുത്ത് ഞാൻ ഇത് ചെയ്യുന്നത്. അതുമാതിരി തന്നെ കർഷകരും കുറെയൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് മെച്ചമായിരിക്കും. ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പനീർ കൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. ബട്ടർ മസാല അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മുടെ ചിക്കൻ വെക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കറി ഉണ്ടാക്കാം. അതിലേറെ നല്ല ടേസ്റ്റിയുള്ള അച്ചാർ ഉണ്ടാക്കാം. ഈ അച്ചാർ മാത്രമല്ല എനിക്ക് അച്ചാർ വിപണി ഉള്ളതാണ്. അപ്പൊ കൂട്ടത്തിൽ കൂടെ പനീർ അച്ചാർ ആവശ്യമുള്ളവർക്ക് ഇറച്ചി മീനും കഴിക്കാതെ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഈ പനീർ ഒരുപാട് ഉപകാരമായിട്ട് തീരും. അപ്പോൾ അങ്ങനെ അച്ചാറുണ്ടാക്കി നമുക്ക് കൊടുക്കാം. കട്ട്ലേറ്റൊക്കെ പിന്നെ ഇച്ചിരി പണിയുള്ള കൂട്ടത്തിലാണ്. എന്നിരുന്നാലും ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിലൊരു നേരത്തെ കറിക്കെങ്കിലും ശരിക്കും ഉപകാരപ്പെടും. വാങ്ങിക്കുന്ന പനീറിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ നാടൻ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന പനീറിന്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ് പാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് അത് 10% കൂടുതൽ കിട്ടും. അപ്പൊ പക്ഷെ വില കുറച്ച് ചിലപ്പോൾ കൊടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ നേരിട്ട് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പാല് തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ ഗുണമേന്മ കൂടും. കാര്യം റേറ്റ് പക്ഷേ കൂടും. പക്ഷെ പലരും എന്റെ അടുത്ത് റേറ്റ് ചോദിക്കുമ്പോൾ റേറ്റ് ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് നല്ല ഉൽപ്പന്നം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പലരും വാങ്ങണേ. അറിയാവുന്നവരാരും നമ്മൾ റേറ്റ് കൂടുതലാണെന്ന് പറയില്ല.
1: ക്ഷീരമേഖല ഒരു ഭക്ഷ്യോൽപാദനത്തിന്റെ രംഗം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണത്തിന്റെ പ്രതീകം കൂടിയാണെന്ന് ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സിൽവി മാത്യു.
2: ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമാണ്. ലോക പാലുൽപാദനത്തിന്റെ ഏകദേശം 22% ഇന്ത്യയുടെ സംഭാവനയാണ് എന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനകരമായ നേട്ടമാണ്. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുടെയും പ്രത്യേകിച്ച് സ്ത്രീ കർഷകരുടെയും ക്ഷീരസഹകരണ സംഘങ്ങൾ

ടെയും ആത്മാർത്ഥമായ അധ്വാനത്തെ ആദരിച്ചുകൊണ്ടാണ് ഇന്ന് ലോക പാൽ ദിനം ആചരിക്കുന്നത്. പാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ്. ശൈശവകാലം മുതൽ വാർദ്ധക്യം വരെ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ പാലിന് വലിയ പങ്കുണ്ട്. ശരീരത്തിന് ആവശ്യമായ കാൽസ്യം, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയതിനാൽ പാൽ മിക്കവാറും ഒരു സമ്പൂർണ്ണ ആഹാരമായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ സംസ്കാരത്തിലും കുടുംബജീവിതത്തിലും പാലിന് പ്രത്യേക സ്ഥാനമുണ്ട്. സ്നേഹത്തിന്റെയും കരുതലിന്റെയും പോഷണത്തിന്റെയും പ്രതീകമായി പല വീടുകളിലും പാൽ കണക്കാക്കപ്പെടുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്കും എല്ലിന്റെയും പല്ലിന്റെയും ബലത്തിനും മാനസിക വളർച്ചയ്ക്കും പാൽ സഹായിക്കുന്നു. മുതിർന്നവർക്കും പ്രായമായവർക്കും അസ്ഥികളുടെ ബലം നിലനിർത്തുന്നതിനും ശരീരക്ഷമത സംരക്ഷിക്കുന്നതിനും പാൽ ഏറെ ഉപകാരപ്പെടുന്നു. പാലിനൊപ്പം വിവിധ പാൽ ഉൽപ്പന്നങ്ങൾക്കും നമ്മുടെ ആരോഗ്യത്തിലും ഭക്ഷണ രീതികളിലും വലിയ പ്രാധാന്യമുണ്ട്. തൈര്, മോര്, നെയ്യ്, വെണ്ണ, പനീർ, ചീസ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇവ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, കാൽസ്യം, നല്ല കൊഴുപ്പ്, വിറ്റാമിനുകൾ എന്നിവ നൽകുന്നു. പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾക്കും വലിയ പിന്തുണ നൽകുന്നു. അതിനാൽ ക്ഷീരമേഖല ആരോഗ്യവും പോഷകാഹാരവും മാത്രമല്ല സാമ്പത്തിക വളർച്ചയുടെയും ഗ്രാമവികസനത്തിന്റെയും പ്രധാന ഘടകവുമാണ്. ഇന്നത്തെ കുട്ടികളിലും യുവാക്കളിലും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങൾ വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഫാസ്റ്റ് ഫുഡുകളും പഞ്ചസാരയേറിയതും കൃത്രിമവുമായ പാനീയങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതിദത്തവും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങളുടെ പ്രാധാന്യം സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുന്നതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. ലോക ക്ഷീരദിനം പോലുള്ള ദിനാചരണങ്ങൾ പോഷകാഹാര ബോധവൽക്കരണത്തിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഏറെ സഹായകരമാണ്. ലോക ക്ഷീരദിനം എന്നത് പാലിന്റെ പ്രാധാന്യം മാത്രമല്ല പാൽ ഉൽപാദന രംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകരുടെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും പരിശ്രമത്തെയും അമൂല്യമായ സമർപ്പണത്തെയും സംഭാവനകളെയും ആദരിക്കുന്ന ദിനവുമാണ്. ഓരോ ഗ്ലാസ് പാലിനും പിന്നിൽ അധ്വാനിക്കുന്ന അനേകം കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രയത്നമുണ്ട്. അവരുടെ സംഭാവന സമൂഹത്തിന് അതീവ വിലപ്പെട്ടതാണ്. ക്ഷീരമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് നമ്മുടെ കർഷകരും ക്ഷീര സഹകരണ സംഘങ്ങളും. ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്ത് സമൂഹത്തിന് ആവശ്യമായ ശുദ്ധമായ പാൽ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നതിൽ കർഷകർ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പുലർച്ചെ മുതൽ രാത്രി വരെ പശുപരിപാലനത്തിലും പാൽ സംഭരണത്തിലും ഏർപ്പെടുന്ന അവരുടെ നിശബ്ദമായ അധ്വാനമാണ് നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിത്തറ. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ക്ഷീരമേഖല വലിയ പങ്ക് വഹിക്കുന്നു. ക്ഷീര സഹകരണ സംഘങ്ങൾ കർഷകർക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ചെറുകിട കർഷകർക്ക് അവരുടെ പാൽ ന്യായമായ വിലയ്ക്ക് വിറ്റഴിക്കാനും സ്ഥിരമായ വരുമാനം നേടാനും സഹകരണ സംഘങ്ങൾ സഹായിക്കുന്നു. കൂടാതെ പാൽ സംഭരണം, വിതരണം, ഗുണനിലവാര പരിശോധന എന്നിവ വ്യവസ്ഥാപിതമായി നടത്തുന്നതിനും സഹകരണ സംഘങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ലോക ക്ഷീരദിനാചരണം പോഷകാഹാരത്തിന്റെ പ്രാധാന്യം മാത്രമല്ല സുസ്ഥിര വികസനം, പാൽ ഉൽപാദന രംഗത്തെ പുതുമകൾ, കർഷകക്ഷേമം, ഭക്ഷ്യസുരക്ഷ എന്നിവയെ മുൻനിർത്തിയാണ് ആചരിക്കപ്പെടുന്നത്. ഇന്ന് ലോകമെമ്പാടും പരിസ്ഥിതി സംരക്ഷണത്തെയും സുസ്ഥിര കാർഷിക രീതികളെയും കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിച്ചു വരുന്നു. ആരോഗ്യപരവും ഉത്തരവാദിത്തപരവുമായ പാലുൽപാദന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നത് മനുഷ്യന്റെയും പ്രകൃതിയുടെയും ആരോഗ്യത്തിന് ഒരുപോലെ ഗുണകരമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സുസ്ഥിര പാലുൽപാദന രീതികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ജലസംരക്ഷണം, മൃഗങ്ങളുടെ ആരോഗ്യ പരിപാലനം, പരിസ്ഥിതി സൗഹൃദ കാർഷിക രീതികൾ എന്നിവ ഭാവി തലമുറയുടെ ക്ഷേമത്തിനും അനിവാര്യമാണ്. ക്ഷീരമേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളും നവീകരണങ്ങളും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ഗുണമേന്മ ഉറപ്പാക്കുന്നതിലും സഹായിക്കുന്നു. ശീതീകരണ സംവിധാനങ്ങൾ, ഗുണനിലവാര പരിശോധന, ആധുനിക ഡയറി മാനേജ്മെന്റ് രീതികൾ എന്നിവ കർഷകർക്ക് കൂടുതൽ പിന്തുണ നൽകുന്നു. കർഷകക്ഷേമം ഉറപ്പാക്കാതെ ഒരു രാജ്യത്തിന്റെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനാവില്ല. ജനങ്ങൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിൽ ക്ഷീരമേഖലയ്ക്ക് നിർണായക പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ
കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും.

0: നിലനിർത്തുകയും അവരുടെ അധ്വാനത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ വർഷത്തെ ലോക ക്ഷീരദിനാചരണത്തിന്റെ പ്രധാന പ്രമേയമായ സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നത് പ്രത്യേക പ്രാധാന്യമർഹിക്കുന്നതാണ്. പശുപരിപാലനത്തിലും പാലുൽപാദന രംഗത്തും സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് അതീവ വിലപ്പെട്ടതാണ്. നിരവധി സ്ത്രീകൾ ക്ഷീരസഹകരണ സംഘങ്ങളിലൂടെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുകയും കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പശു വളർത്തലും പാലുൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുകയും വിജയകരമായ വനിതാ സംരംഭകരായി മാറുകയും ചെയ്യുന്നു. സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം മറ്റു സ്ത്രീകൾക്കും പ്രചോദനമാകുന്ന മാതൃകകളായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ സ്ത്രീ കർഷകരുടെ അധ്വാനത്തെയും സമർപ്പണത്തെയും ആദരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ ക്ഷീരമേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ സ്വയം സഹായ സംഘങ്ങളും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. പാലുൽപാദനം നിരവധി സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഒരു പ്രധാന മാർഗമായി മാറിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിൽ സ്ത്രീകൾ പശുപരിപാലനം, പാൽ സംഭരണം, സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സജീവ പങ്കാളികളാകുന്നു. നമ്മുടെ ഗ്രാമീണ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ നിശബ്ദമായ ത്യാഗവും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. പല വീടുകളിലും കുട്ടികൾക്ക് ആവശ്യമായ പാൽ ആദ്യം മാറ്റിവെച്ച ശേഷമാണ് ബാക്കി വരുന്ന പാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി വിൽക്കുന്നത്. കുടുംബത്തിന്റെ നന്മയ്ക്കും മക്കളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമായി സ്വന്തം പ്രയാസങ്ങളെപ്പോലും മറന്ന് അധ്വാനിക്കുന്ന അനേകം സ്ത്രീകളുടെ കരുതലും സ്നേഹവും ഈ ക്ഷീരമേഖലയുടെ അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്ന പ്രമേയം ഏറെ പ്രസക്തമാണ്. കുടുംബത്തെയും സമൂഹത്തെയും നിശബ്ദമായി പോഷിപ്പിക്കുന്ന സ്ത്രീകളുടെ സമർപ്പണത്തെ ആദരിക്കാനുള്ള അവസരവുമാണ് ലോക ക്ഷീരദിനം. ഇന്ത്യക്ക് പാലുൽപാദന രംഗത്ത് അഭിമാനകരമായ ചരിത്രമുണ്ട്. വൈറ്റ് റെവല്യൂഷൻ അഥവാ ധവള വിപ്ലവം നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ പ്രധാന പാലുൽപാദക രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റി. ധവള വിപ്ലവം കർഷകരുടെ അധ്വാനം, ക്ഷീരസഹകരണ സംഘങ്ങളുടെ ശക്തമായ പ്രവർത്തനം എന്നിവയാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. അതിനാൽ ലോക ക്ഷീരദിനം പാലിന്റെ പ്രാധാന്യം മാത്രം ഓർമ്മിപ്പിക്കുന്ന ദിനമല്ല, നമ്മുടെ കർഷകരുടെയും സഹകരണ സംഘങ്ങളുടെയും സമർപ്പണത്തെയും അധ്വാനത്തെയും ആദരിക്കുന്ന ദിനവുമാണ്. ഗ്രാമീണ മേഖലയിലെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും സജീവ പങ്കാളിത്തം ഇന്ത്യയുടെ ക്ഷീരമേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ക്ഷീരമേഖല ലക്ഷക്കണക്കിന് കർഷകർക്ക് തൊഴിലും സ്ഥിരമായ വരുമാനവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു പ്രധാന ഉപജീവന മാർഗമായി മാറിയിരിക്കുകയാണ്. സാധാരണ കുടുംബങ്ങളുടെയും ചെറുകിട കർഷകരുടെയും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഈ മേഖല വലിയ പിന്തുണ നൽകുന്നു. അതുകൊണ്ട് തന്നെ ക്ഷീരമേഖല ഒരു ഭക്ഷ്യ ഉൽപാദന രംഗം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണത്തിന്റെ പ്രതീകവുമാണ്. ഈ ദിനത്തിൽ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കർഷകരോടും തൊഴിലാളികളോടും നന്ദി രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുടുംബങ്ങളിലും സമൂഹത്തിലും പ്രോത്സാഹിപ്പിക്കാം. ഓരോ തുള്ളി പാലിന് പിന്നിൽ സമൂഹത്തെ പോഷിപ്പിക്കുന്ന ആയിരക്കണക്കിന് കർഷകരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ നിശബ്ദമായ അധ്വാനമുണ്ട്. എല്ലാവർക്കും ആരോഗ്യപൂർണവും സന്തോഷകരവുമായ ലോക ക്ഷീരദിനാശംസകൾ.
1: ജൂൺ 1 ലോക ക്ഷീരദിനം ആചരിക്കുമ്പോൾ അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ശതമാനം സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കൽ കൂടിയാണ്.
2: ഗ്രാമീണ സ്ത്രീകളുടെ ഉപജീവനമാർഗം, പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിൽ സ്ത്രീകളുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെ പുരോഗതി നേടിയിട്ടുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് കാർഷിക മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തെ കൂടുതൽ ഉറപ്പിക്കുന്നുണ്ട് ഈ വർഷത്തെ ലോക ക്ഷീരദിനം.
1: ക്ഷീരമേഖലയിലെ സ്ത്രീ സാന്നിധ്യം
2: ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. പങ്കെടുത്തവർ
1: ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ഷഫീന,
2: ക്ഷീരകർഷകരായ തങ്കമണി,
1: മൈമൂനത്ത് ബീരാൻ, സിന്ധു ഷിജോ,
2: ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സിൽവി മാത്യു. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ.

0: ഇന്ന് 9:30 ചിത്രപതങ്കം. സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്തുമായി അഭിമുഖം. ഇന്ന് 9:30 ചിത്രപതങ്കം. 10 ടി വി ശങ്കർ നാരായണന്റെ സംഗീത കച്ചേരി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 20:08. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,500, ആലപ്പുഴ 24,100, കോട്ടയം 27,600, എറണാകുളം 22,800, കൊച്ചി റെഡി 23,600, ആലുവ 25,500, വടക്കൻ പറവൂർ 25,200. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,900. തേങ്ങപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 34,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 24,500, എറണാകുളം 25,000, തൊടുപുഴ 25,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 9,600, ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400, അൺഗാർബിൾഡ് 70,400, ആലുവ 68,000, മൂവാറ്റുപുഴ 70,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,500. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000, മൂവാറ്റുപുഴ 29,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 21,600, മൂവാറ്റുപുഴ 20,500, തൊടുപുഴ 24,700. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000, തൊടുപുഴ 20,500. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150,000, ആലുവ 163,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 5,500, അടയ്ക്ക 1,000 എറണാകുളം 4,600. നേന്ത്രക്കായ് പച്ച ക്വിന്റലിന് എറണാകുളം 5,000, മൂവാറ്റുപുഴ 5,800. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം

0: https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്ന് 8:05 യുവവാണി രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്ക്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ബാക്ക്മോ സ്ഥാപകൻ ഡി അനസ് സംസാരിക്കുന്നു. ഇന്ന് 8:05 യുവവാണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലെ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണാവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22nd ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. 2nd ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തലബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതലും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
3: In the coming years, we will work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors.
2: ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ മൊത്തം വരുമാനത്തിൽ 3.2% വർദ്ധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം

0: 194,000 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 188,000 കോടി രൂപയായിരുന്നു. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണുപരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജവിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണാവകാശം കുടുംബക്കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന U17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 73 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നികിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക, അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജലശക്തിയും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ജലക്ഷാമത്തിനുള്ള പരിഹാരങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2040 സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 ബില്യൺ ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥാ പ്രതിരോധശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹാ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്ത് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ

ഉത്തരവാദം ജൂലൈ 27-ലേക്ക് മാറ്റിവെച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം

0: വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2-ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM Evening പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: സമകാലികം.
2: ജൂൺ 1 പുതിയ അധ്യയന വർഷാരംഭം. നീണ്ട വേനലവധിയുടെ ആലസ്യത്തിൽ നിന്നും വിദ്യാലയത്തിന്റെ കളിചിരി നിറഞ്ഞ മുറ്റത്തേക്ക് വിദ്യാർത്ഥികൾ ഇന്ന് ചുവടുവയ്ക്കുകയാണ്. സ്കൂളുകളിലേക്ക് കടക്കുന്ന കുട്ടികളിൽ ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കുന്ന രീതിയിലാണ് ഓരോ അധ്യയന വർഷവും ആരംഭിക്കുന്നത്. ഈ വർഷവും പ്രവേശനോത്സവം 2026 ഒരു ആഘോഷം എന്നതിലുപരി ഇനി വരും ദിവസങ്ങളിലേക്ക് കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പു നൽകുന്നതാകണം. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
3: നിലവിൽ ഈ പിഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ജില്ലാതലത്തിലുള്ള പ്രവേശനോത്സവം നടക്കുന്നത്.
2: പൊതുപ്രവർത്തകൻ ഷഫീഖ് BH.
3: ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയമാണ്. ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാലയം കൂടി ആയിരുന്നു പിഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂള് എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും നന്നായി കൊണ്ടുപോകുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും മനോഹരമായി നാടിനകത്ത് പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. എന്റെ കുട്ടി, 3 കുട്ടികളും നിലവിൽ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. മൂത്ത കുട്ടിയും ഈ സ്കൂളിൽ തന്നെയാണ് പഠനം പൂർത്തിയാക്കി വെളിയിലിറങ്ങിയത്. എന്റെ കുട്ടികളുടെ ഈ പഠനവുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്, പൊതുവിദ്യാലയത്തിൽ ഏറ്റവും മനോഹരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്കൂളിന്റെ ഈ പ്രവേശനോത്സവത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്.
2: സ്കൂളിലേക്ക് കടന്നുവരുന്ന കുട്ടികളിൽ ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കുന്ന രീതിയിലാണ് പ്രവേശനോത്സവം ഒരുക്കിയിരിക്കുന്നത്. എടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശങ്കരനാരായണൻ.
4: ഇപ്പോ എന്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് വിദ്യാലയത്തിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും കരഞ്ഞും മറ്റൊക്കെ വരുന്നൊരു ചിത്രമാണ് എന്റെ മനസ്സിലാക്കിയുള്ളത്. കാരണം അന്നൊരു പകപ്പായിരുന്നു. അന്ന് വരെ അമ്മയുടെയും അച്ഛന്റെയും സാഹചര്യത്തില് അവരുടെ വാത്സല്യത്തിലൊക്കെ നിന്നുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് മാറുക. അപ്പോ അതാണെങ്കിൽ വ്യത്യസ്തമായ അന്തരീക്ഷം, പിന്നെ ശിക്ഷണ രീതികളും ഒക്കെ ആയിട്ട് കേട്ടും പറഞ്ഞും ഒക്കെ ഉള്ള ഒരു ഭയപ്പാടും ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. ആ ഒരു കാലം മാറി ഇന്ന് കുട്ടികൾ എത്തുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാ. ഓരോ വിദ്യാലയവും കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്, ഒരു ഉത്സവ പ്രതീതിയോടുകൂടി. ഈ വിദ്യാലയത്തിലേക്ക് കുട്ടി വരുമ്പോ കുട്ടിക്ക് അത് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ മധുര വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ അലങ്കാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് പാട്ടുകൾ പാടിക്കൊണ്ട് അങ്ങനെ മാറിയിരിക്കുന്ന അധ്യാപകന്റെ കൺസെപ്റ്റ് മാറി. അധ്യാപകൻ മുൻപുണ്ടായത് അധ്യാപകനൊന്നല്ല, അതിൽ നിന്നൊക്കെ മാറി കുട്ടികളുമായിട്ട് വരുന്ന കുട്ടികളെ എടുത്തു കൊണ്ടുപോയി ലാളിക്കുന്ന രീതിയിൽ. ഒന്നാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ പോലെ ലാളിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലെത്തി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സന്തോഷമാണ് ഇന്ന് ഇപ്പൊ പ്രവേശനോത്സവം. സോ അതിന് നേരത്തെ തന്നെ നമുക്ക് സർക്കാർ സർക്കുലർ പ്രകാരം ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമാണ്. അധ്യാപനം എന്ന് പറയുന്നതിന്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ കുട്ടിക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കേണ്ടതുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളെല്ലാം ശുചീകരണം നടക്കുന്നുണ്ട്. അതില് PTA അംഗങ്ങളുടെ പങ്കാളിത്തമുണ്ട്, നാട്ടുകാരുടെ പങ്കാളിത്തമുണ്ട്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന

0: ഉണ്ടാകേണ്ട പങ്കാളിത്തമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് വിദ്യാലയത്തെ തന്നെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട പഠന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കുക, പഠന അന്തരീക്ഷം ഭംഗിയാക്കുക, ആകർഷകമാക്കുക, പെയിന്റ് അടിച്ച് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വിദ്യാലയത്തെ ആകർഷകമാക്കിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത് നമുക്കറിയാം, ഇപ്പൊ പുതിയ പുസ്തകങ്ങൾ വരുന്നു, ഈ പുസ്തകങ്ങൾക്ക് അനുസരിച്ച് ഇത് ക്ലാസ് മുറിയിൽ ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് രണ്ട് ദിവസം വെച്ചുകൊണ്ട് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ പുതിയ രീതിയിലുള്ള ട്രാൻസാക്ഷന് വേണ്ടി അധ്യാപകർ സജ്ജരായി കഴിഞ്ഞു. ഈ രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും ആയിക്കൊണ്ടാണ് ഇന്ന് പൊതുവിദ്യാലയങ്ങൾ കുട്ടികളെ സ്വീകരിക്കുന്നത്.
1: സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് അവരെ മികവുറ്റവരാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഐടി ജീവനക്കാരുടെ ക്ഷേമ സംഘടന പ്രതിധ്വനിയുടെ സെക്രട്ടറി എൻ ജി മാധവൻ.
2: ഒരു ഗവൺമെന്റ് സ്കൂളിലും കോളേജ് തലം വരെ ഗവൺമെന്റ് സ്കൂളിലും കോളേജിലും വിദ്യാഭ്യാസം എടുത്ത ഒരാളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെക്കേഷനും ശേഷം സ്കൂളുകളിലേക്ക് തിരിച്ച് ചെല്ലുക എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിന് വളരെയധികം സന്തോഷമാണ്. ആദ്യ ദിവസങ്ങളിലെ മഴയും ആ മഴ നനഞ്ഞുകൊണ്ട് സ്കൂളിലേക്കുള്ള പോക്കും അവിടെ ചെന്ന വെള്ളത്തിലൊക്കെ കളിക്കുന്നതും മറ്റുള്ള കൂട്ടുകാരെല്ലാം വീണ്ടും കാണുന്നതെല്ലാം വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഓർമ്മകളൊക്കെ ഇപ്പോഴത്തെ ഈ പ്രവേശനോത്സവം മറ്റും വീണ്ടും നല്ല രീതിയിൽ നടത്തുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ പ്രതിധ്വനി എന്ന് പറയുന്നത് പല വിധത്തിലായ പ്രോഗ്രാംസ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റീനെ, ഐടി പ്രൊഫഷണൽസിന്റെ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്. അതിൽ എല്ലാ വർഷവും ഞങ്ങൾ നടത്തുന്നതാണ് ഈ മൈ സ്കൂൾ കിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകൾക്ക് കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ, അതായത് സ്കൂൾ ബാഗ്, കൊട, നോട്ട്ബുക്ക്, പെൻസിൽ, പേന മുതലായ പഠനോപകരണങ്ങൾ നമ്മൾ എംപ്ലോയീസിന്റെ, അതായത് നമ്മുടെ ഇൻഫോ പാർക്ക് അല്ലെ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഐ ടി മേഖല ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ നിന്ന് നമ്മൾ ഇൻഫോ പാർക്ക് ായിട്ട് സഹകരിച്ച് അവരുടെ ബിൽഡിങ്ങുകളിലെല്ലാം കളക്ഷൻ ബോക്സസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ അവിടെ ഇത് നിക്ഷേപിക്കും. അതുകൂടാതെ സാമ്പത്തികമായിട്ടും നമ്മൾ ഇതിന്റെ ഫണ്ടുകൾ സ്വീകരിച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് റിക്വയർമെന്റ്സ് വന്നിരിക്കുന്ന സ്കൂളുകളിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ എത്തിച്ച് അവിടുത്തെ പി ടി എ അല്ലെങ്കിൽ അധ്യാപകർക്ക് കൈമാറുകയോ ചില സമയങ്ങളിൽ ഡയറക്റ്റ് കുട്ടികൾക്ക് തന്നെ കൈമാറുകയോ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് എല്ലാ വർഷവും ചെയ്യാറുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ഈ വർഷവും ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കളക്ഷൻ. മെയ് ആദ്യം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ മെയ് അവസാനത്തോടുകൂടി അത് കംപ്ലീറ്റ് ചെയ്ത് ജൂൺ ആദ്യത്തെ രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാ സ്കൂളുകളിലും നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കുന്ന സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
1: പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് വേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കേരള പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥൻ ഉദയകുമാർ സുരേന്ദ്രൻ.
3: സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് ഈ സ്കൂളുകളിലെ ഈ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ ടീച്ചേഴ്സിനും അവിടുത്തെ ഈ വണ്ടി ഓടിക്കുന്ന വാഹനമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്കെല്ലാം ഒരു അവയർനെസ് ക്ലാസ്സുകൾ അത് കൊടുത്തു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബസ്സുകളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് സംബന്ധിച്ച് കുറച്ച് ഡയറക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ എൽ കെ ജി യു കെ ജി കുട്ടികൾ കൊണ്ടുവരുന്ന വാഹനങ്ങളിലെ ആയ അല്ലെങ്കിൽ ഡോർ അറ്റൻഡന്റ് ഫീമെയിൽ സ്റ്റാഫായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സ് അവർക്ക് പ്രീവിയസ് ഹിസ്റ്ററി ആയിട്ട് ഡ്രങ്കൺ ഡ്രൈവിംഗ് കേസ് ഉണ്ടാകാൻ പാടില്ല, നർക്കോട്ടിക് കേസസ് ഉണ്ടാകാൻ പാടില്ല, സീരിയസ് ആയിട്ടുള്ള അതീവ ഗൗരവതരമായിട്ടുള്ള ട്രാഫിക് വയലേഷൻ കേസിൽ ഉണ്ടാകാൻ പാടില്ല, പോക്സോ കേസുകളിലും അതീവ ഗുരുതര പ്രാധാന്യമുള്ള കേസുകളിലൊന്നും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഈ ഡ്രൈവേഴ്സിന് 10 വർഷത്തെ സർവീസ് വേണം. പിന്നെ അതിനൊക്കെ ഈ വാഹനങ്ങൾ, സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് 3 മാസത്തിൽ ഒരിക്കൽ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പരിശോധിക്കണം. പിന്നെ സ്കൂൾ ബസ് ിലൊക്കെ ഈ ആയയും ഡോർ അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പീരിയോഡിക്കൽ ട്രെയിനിങ് കൊടുക്കണം. പീരിയോഡിക്കൽ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡീവിയേഷനൊക്കെ കാണും. അപ്പൊ അവർക്ക് അതിനെ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോപ്പർ ട്രെയിനിങ് പീരിയോഡിക്കലായിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അവർക്കെല്ലാം ഡ്രൈവേഴ്സിനും ഈ വാഹനങ്ങളുടെ സ്റ്റാഫുകൾക്കും ആയ ഡോർ അറ്റൻഡന്റിനൊക്കെ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങും അതിനൊക്കെ തന്നെ ആക്സിഡന്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അതിനൊക്കെ ഡ്രൈവേഴ്സിന്റെയും ഈ ആയമാരുടെ ഒക്കെ സോഷ്യൽ ബിഹേവിയർ, അവിടെ മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് പഠിച്ചിരിക്കണം. കാരണം ഈ ഡ്രൈവിംഗും മെന്റൽ ഹെൽത്തുമായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള ഡ്രൈവേഴ്സും മറ്റുള്ള വാഹനങ്ങളൊക്കെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ അതിനൊക്കെ തന്നെ ചില സ്കൂളുകളിൽ ഈ ഡ്രൈവേഴ്സിന് ചെറിയ ശമ്പളം മാത്രം കൊടുക്കുന്നതുകൊണ്ട് അവർ ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകാറുണ്ട്. അപ്പൊ സ്കൂൾ ബസ്സുകളിൽ കറക്റ്റ് ടൈമിൽ ഡ്രൈവേഴ്സിനെ കിട്ടാത്ത ഒരു പ്രോബ്ലം സ്കൂളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡ്രൈവേഴ്സിന് സഫീഷ്യന്റ് സാലറി കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുമായിട്ട് ഒരു കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു ഒരു വർഷം തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് അവര് സേവനം ലഭ്യമാക്കാൻ പറ്റും. പിന്നെ വിദ്യാവാഹന ആപ്പ് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് വെഹിക്കിൾസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ രക്ഷാകർത്താക്കൾക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ എല്ലാ സ്കൂളുകളിലും ഒരു സ്കൂൾ സേഫ്റ്റി ഓഫീസറെ നിയോഗിക്കണമെന്ന് പോലീസിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ട്രാൻസ്പോർട്ട്

0: മോണിറ്ററിംഗ് കമ്മിറ്റി കൂടെ വെക്കണമെന്നും പ്രപ്പോസൽ ഉണ്ട്. കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്റെ ഒക്കെ സ്വഭാവം മാനസികാരോഗ്യവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്പോർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി വിലയിരുത്തുന്നത് നന്നായിരിക്കും. കാരണം കുട്ടികളെയൊക്കെ വളരെയധികം നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, പിന്നെ അതിനൊക്കെ തന്നെ സ്കൂളുകളിൽ വരുന്ന വാഹനങ്ങളിൽ എക്സസ് സ്റ്റുഡൻസിനെ കയറ്റുന്നുണ്ടോ എന്ന് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടുകാർ രക്ഷകർത്താക്കൾ അറേഞ്ച് ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങളുണ്ട്, ആ സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്റെ സ്വഭാവത്തെ കുറിച്ച് നല്ലോണം പഠിച്ചിരിക്കണം. അവർ വല്ല പോക്സോ കേസിലൊക്കെ ഇൻവോൾവ് ആണോ, കൊച്ചു കുട്ടികളുടെ അടുത്തൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുന്ന ആൾക്കാരാണോ, ഡ്രങ്കൻ ബിഹേവിയർ, നർക്കോട്ടിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ട്രാഫിക് മോണിറ്ററിംഗ് കമ്മിറ്റിയും അതിനൊക്കെ രക്ഷകർത്താക്കൾ എപ്പോഴും കോഷ്യസ് ആയിരിക്കണം. എല്ലാ സ്കൂളുകളിലെയും എല്ലാ വിദ്യാർത്ഥികളെയും ഭാവിയുടെ ഉത്തമ പൗരന്മാരായിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആശംസിക്കുന്നു.
1: പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾക്കായി എല്ലാ സംവിധാനവും ഒരുക്കിക്കഴിഞ്ഞു കേരള പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ.
2: നമുക്കെല്ലാവർക്കും മുതിർന്നവർക്കൊക്കെയും മനസ്സിലെ ഒരു ഗൃഹാതുരത്വമുണർത്തുന്ന സ്മരണയാണ് June 1 അല്ലെങ്കിൽ ജൂൺ മാസത്തിലെ ആദ്യത്തെ പ്രവൃത്തി ദിവസം സ്കൂളുകൾ തുറക്കുന്നു എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യത്തെ സ്കൂൾ ദിനം വളരെ ചെറിയ പ്രായത്തിലുള്ള ആ ഓർമ്മകൾ ഇന്നും നമ്മുടെയൊക്കെ പ്രതിപദങ്ങളിലുണ്ട്. പിന്നീട് ഓരോ വർഷങ്ങളിലും ഒരു വെക്കേഷന് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശവും താല്പര്യവും കുറച്ചു കാലം വിട്ടു നിന്ന കൂട്ടുകാരെയൊക്കെ കാണാനുള്ളൊരു സന്തോഷവും ഒക്കെയാണ് അന്നത്തെ ഒരു മാനസികാവസ്ഥ. ഇപ്പൊ പിന്നെ അതിന് കുറച്ചൊക്കെ മാറ്റം വരും. കാരണം വെക്കേഷൻ ആണ് എന്നതുകൊണ്ട് പരസ്പരം കൂട്ടുകാർ കാണാതിരിക്കുന്നില്ല, അവർ തമ്മിൽ ബന്ധപ്പെടാതിരിക്കുന്നില്ല. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയും അതിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം ഇത് കുട്ടികളുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. നമ്മൾ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ പുതുതായി ചേരുന്ന കുട്ടികളെ അതിനെ നമ്മൾ പ്രാപ്തരാക്കണം. സ്കൂളിനെ കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ട ഒരു മാനസികമായ സപ്പോർട്ട് നമ്മൾ നൽകുമ്പോഴാണ് അധ്യയന ദിവസങ്ങൾ നല്ല രീതിയിൽ തുടക്കം മുതൽ തന്നെ ഉൾക്കൊണ്ട് അവർക്ക് പോകാൻ സാധിക്കുക. അതുപോലെ തുടർ വിദ്യാഭ്യാസം പുതിയ ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികൾ അവരെയും നമ്മൾ ആ അർത്ഥത്തിൽ പഠനത്തിന്റെ ഗൗരവവും പ്രാധാന്യവും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് രക്ഷകർത്താക്കളും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ അതിനെ നിന്ന് മാനസികമായി ഒരുക്കേണ്ടതുണ്ട്. പിന്നൊരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും ക്വാളിറ്റിയുള്ള ഒന്നായി ശാക്തീകരിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടുകാരോട് മാത്രമല്ല, ഇന്നത്തെ ഒരു ലോകക്രമം എന്ന് പറഞ്ഞാൽ ലോകം ഒരു ഗ്ലോബൽ വില്ലേജാണ്. പല തൊഴിലവസരങ്ങളും ഇന്റർനാഷണൽ കണക്ഷനിൽ കിടക്കുകയാണ്. അന്തർദേശീയമായി നമ്മൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ലോകക്രമം. നമ്മുടെ തുടർ പഠനവും വിദ്യാഭ്യാസവും വരെ വേണമെങ്കിൽ മറ്റൊരു രാജ്യത്താകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓരോ കുട്ടിയും പുതിയ ലോകത്താണുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെ ഉള്ള മത്സരങ്ങളിൽ അല്ലെങ്കിൽ അവരുമായൊക്കെയാണ് ജോലി സാധ്യതകളിലും പുതിയ വിദ്യാഭ്യാസ സാധ്യതകളിലൊക്കെ ഉപരിപഠനത്തിനൊക്കെ മത്സരിക്കേണ്ടി വരുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണം. അതോടൊപ്പം ഡിഗ്രിയും നേട്ടങ്ങളും ഒക്കെ കുട്ടികൾ കൈവരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കേരളീയരാണ്, മലയാളികളാണ്, അതിന്റെ ഒരു പൈതൃകവും പാരമ്പര്യവും നന്മയും ഒക്കെ നിലനിർത്താൻ ആ നല്ല മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുന്നവരായി നമ്മുടെ കുട്ടികൾ മാറാനും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രവേശന ഉത്സവം നടക്കുന്ന ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രവേശനോത്സവം സംസ്ഥാനത്തുടനീളം നല്ല രീതിയിൽ നടക്കുന്നു. സംസ്ഥാന തലത്തിലുള്ളത് പട്ടം ഗേൾസ് സ്കൂളിലാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബി ഡി സതീശനാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം സബ് ജില്ലാതലത്തിൽ അങ്ങനെ എല്ലാ സ്കൂളുകളിലും ഒക്കെയായി ഒരു വിദ്യാഭ്യാസ വർഷത്തിന്റെ തുടക്കത്തെ വരവേൽക്കാൻ വിദ്യാഭ്യാസ ലോകം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ലോകം, അധ്യാപകരൊക്കെ അടങ്ങുന്ന വിദ്യാഭ്യാസ മണ്ഡലം ആവേശപൂർവ്വം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പുതുതായി സ്കൂളിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ തരത്തിലുമുള്ള വിജയങ്ങളും നന്മകളും നേരുന്നു.
1: ഏകദേശം 2 മാസത്തോളം നീണ്ട വേനലവധി കഴിഞ്ഞ് അധ്യയനം ആരംഭിക്കുന്ന വിദ്യാലയങ്ങളെല്ലാം തന്നെ വേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ്, വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന, ആവശ്യമായ പഠനോപകരണങ്ങൾ, ഇതര മുന്നൊരുക്കങ്ങൾ എല്ലാം സ്കൂൾ തലത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഓരോ അധ്യയന വർഷവും ഓരോ ചുവടുവയ്പ്പാണ്. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കെഎസ്ഇബി അറിയിപ്പ്. ചേരനല്ലൂർ സെക്ഷൻ പരിധിയിൽ പള്ളിക്കവല മുതൽ ജയകേരള വരെയുള്ള പ്രദേശങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9496015012. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 9496015012.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: കേരള സർവകലാശാല ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ സൌജന്യമായി നൽകുന്നതിനും മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 8547005046. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8547005046.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പാലക്കാട് ജില്ലയിലെ പാചകവാതകം, പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾ, വിതരണക്കാർ എന്നിവ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറം ആൻഡ് പെട്രോ പ്രോഡക്ട്സ് ഗ്രീവൻസ് റിഡ്രസൽ ഫോറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 10 രാവിലെ 11 മണിക്ക് യോഗം ചേരും. പരാതികൾ ഈ മാസം 8 വൈകിട്ട് 5 വരെ തപാൽ മുഖേനയോ നേരിട്ടോ അതത്

0: താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സമർപ്പിക്കാം. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. എഫ് എം എവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും,
2: കാര്യസ്ഥൻ ചാത്തനെ അടിയങ്ങൾക്കെല്ലാം വലിയ കാര്യമാണ്. ആൾ വളരെ നല്ലവനാണ്, പക്ഷേ കയ്യബദ്ധം ആർക്കും പറ്റും. അത് സാരാക്കാനൊന്നുമില്ല, ചാത്തു പറഞ്ഞു. എന്ത് കയ്യബദ്ധ പറ്റിയത്? തെളിച്ച് പറയൂ ചാത്തു. അടിയങ്ങൾക്ക് തരാത്ത സൗകര്യങ്ങൾ ഇവിടുന്ന് ചാത്തൻ ഉണ്ടാക്കിക്കൊടുത്തു. താമസിക്കാൻ ഇവിടെ തന്നെ പ്രത്യേകം പത്തായപുര, പ്രത്യേകം ഭൃത്യന്മാര്. ഇതിലൊന്നും അടിയങ്ങൾക്ക് അലോഹ്യമില്ല. പിന്നെ എന്തിലാ അലോഹ്യം? അവന് ബുദ്ധി നിങ്ങളെക്കാളൊക്കെ കുറച്ച് കൂടുതലുണ്ട് എന്ന് സമ്മതിക്കണേലോ. അസൂയ, അസൂയ, ഇതിനൊക്കെ മറ്റെന്ത് പേര് പറയാനാണ്? ഒരു കാര്യം പറയാൻ അടിയനെ അവിടുന്ന് സമ്മതിക്കണം. വേഗം പറഞ്ഞു തുലയ്ക്ക്, നമ്പൂതിരിക്ക് ദേഷ്യം വന്നു. അടിയൻ ഇന്ന് രാവിലെ ചാത്തൻ്റെ പത്തായപ്പുരയെ ചെന്നിരുന്നു. അപ്പോൾ കണ്ട കാഴ്ച എന്താ കണ്ടത്? നമ്പൂതിരിക്ക് ഉത്കണ്ഠയായി. ഇവിടുത്തെ തിരുമടിശീല പെട്ടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ചാത്തൻ. എന്നെ കണ്ട ഉടൻ പെട്ടി അടച്ചു. പണം എണ്ണി നോക്കുകയായിരുന്നു ചാത്തൻ. നമ്പൂതിരി കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. വിശ്വസിക്കാനാവുന്നില്ല. ഇല്ല, ചാത്തൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അദ്ദേഹം തൻ്റെ മുറിയുടെ വാതിൽ തുറന്നു, മേശവലിപ്പിൽ കൈയിട്ടു. മടിശീല അവിടെ കാണുന്നില്ല. ചാത്തന് സ്വന്തമായി ഒരാവശ്യവുമില്ല. ഒരു വലിയ നിധി അങ്ങനെ തന്നെ പാവപ്പെട്ടവന് ദാനമായി നൽകിയവനാണ് ചാത്തൻ. ഇതെല്ലാം ചാത്തുവിൻ്റെയും മറ്റ് കാര്യസ്ഥന്മാരുടെയും വേലയാണെന്ന് ഉടൻ തന്നെ നമ്പൂതിരിക്ക് ബോധ്യപ്പെട്ടു. ഇതോടെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരവസാനമുണ്ടാക്കണമെന്നും അദ്ദേഹം നിശ്ചയിച്ചു. ചാത്താ, ഇവിടെ വരെ ഒന്ന് വരൂ. അകവൂർ ചാത്തൻ വലിയ നമ്പൂതിരിയുടെ സമീപം വന്നു നിന്നു. എൻ്റെ മടിശീല കാണാനില്ല, നമ്പൂതിരി പറഞ്ഞു. ചാത്തൻ ചാത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ നിന്ന് പരുങ്ങുന്നുണ്ട്. മടിശീല കാണാനില്ലെങ്കിൽ അതെന്റെ പെട്ടിയിൽ കാണും, ചാത്തൻ പെട്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ? എന്റെ മടിശീല ചാത്തന്റെ പെട്ടിയിൽ എങ്ങനെയാ എത്തണത്? അത് കാര്യസ്ഥൻ ചാത്തുവിനോട് ചോദിച്ചാൽ മതി. എന്താ ചാത്തുവിന് പറയാനുള്ളത്? ഞാൻ പെട്ടി എടുത്തുകൊണ്ട് വരാം. ചാത്തൻ പത്തായപ്പുരയിലേക്ക് നടന്നു, പെട്ടിയുമായി തിരിച്ചെത്തി. ഇവിടുത്തെ കൈകൊണ്ട് തന്നെ പെട്ടി തുറക്കണം, മടിശീല പുറത്തെടുക്കണം. നമ്പൂതിരി പെട്ടി തുറന്നു. അതാ ഭദ്രമായി ഇരിക്കുന്നു തൻ്റെ മടിശീല. ഇനി മടിശീല അഴിച്ചു നോക്കണം ചാത്തൻ. നമ്പൂതിരി ചരടഴിച്ചു, മടിശീല തുറന്നു. അപ്പോഴേക്കും മറ്റ് കാര്യസ്ഥന്മാരും എത്തി. ഉള്ളിലുള്ളതൊക്കെ പുറത്തു വന്നാട്ടെ, ചാത്തൻ പറഞ്ഞു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.

0: എഫ് എം ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്ക് സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഇറങ്ങി നടക്കേണ്ടി വന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ കഴിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. 22nd ഏഷ്യൻ Under-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഈ ചൂടിന്റെ പോക്കിത് എങ്ങോട്ടാണ്? എ സി മുറികളിൽ ഇരുന്നല്ലാതെ ജോലി ചെയ്യാനോ രാത്രിയൊന്നും ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. ഇത് കാലത്തിൻ്റെ സ്വാഭാവിക മാറ്റമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. കാലത്തിന് ഭൂമിയെ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ താല്പര്യമില്ല എന്നിരിക്കെ നാം സ്വയം ഇങ്ങനെയൊരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉച്ച സമയത്ത് ഒന്ന് ഇറങ്ങി നടക്കുവാൻ പോലും കഴിയാത്തത്ര സഹിക്കാനാവാത്ത ചൂട്. ചൂട് നമ്മെ വലയ്ക്കുന്നുണ്ടെങ്കിലും നാം അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ നിർബന്ധിതമാകുന്നു. എന്നാൽ എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണയായി പരമാവധി താപനിലയിൽ നിന്നും 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനയുണ്ടാകുമ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കുന്നു. പാലക്കാട് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ 37 ഡിഗ്രി വരെയും താപനില ഉയരുമെന്ന് പല സമയം മുന്നറിയിപ്പ് വരാറുണ്ട്. കൊല്ലം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ഉയരാനാണ് സാധ്യതയെന്ന് പ്രവചനം. സമതലങ്ങളിൽ പരമാവധി താപനില 40 ഡിഗ്രി വരെയും കുന്നിൻ പ്രദേശങ്ങളിൽ 30 ഡിഗ്രി വരെയും തീരപ്രദേശങ്ങളിൽ 37 ഡിഗ്രിയും എത്തുമ്പോൾ ഉഷ്ണതരംഗമായി കണക്കാക്കും. ചൂടുകൂടിയ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലയിടങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. വേനൽക്കാലം സ്വാഭാവികമായും ചൂടുകാലമാണെന്ന് നമുക്കറിയാം. ഇതുവരെ ഇല്ലാത്ത അസഹനീയമായ ഒരു ചൂട് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. എന്താണ് നമ്മുടെ ഋതുക്കളിൽ, കാലാവസ്ഥയിൽ, പ്രകൃതിയിൽ സംഭവിക്കുന്നത്? നീണ്ട വർഷങ്ങളെ അതിൻ്റെ കാലാവസ്ഥ സ്വഭാവങ്ങളെ തൊട്ടറിഞ്ഞ മുതുമുത്തശ്ശന്മാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു ഇങ്ങനെയൊരു കാലാവസ്ഥ അവരുടെ അനുഭവത്തിൽ നടാടെയാണ്. കഴിഞ്ഞ 50ഓ 100ഓ വർഷങ്ങളുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ അസഹനീയമായ ഒരു ചൂട് ആദ്യമായാണ്. നമുക്ക് കേട്ടുകേഴ്വിയില്ലായിരുന്ന സൂര്യതാപം പോലെയുള്ള അവസ്ഥകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മുടെ കാലാവസ്ഥ നമ്മുടെ അറിവിനും പ്രതീക്ഷകൾക്കും അപ്പുറം അപകടകരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും കേരളം ചൂടുകൊണ്ട് ഉരുകുമ്പോഴും നാളെ ഒരു മഴ വരുമെന്ന് പ്രതീക്ഷയും ഋതുക്കൾ മാറുമ്പോഴെല്ലാം ശരിയായി സുഖകരമായ കാലാവസ്ഥയിലേക്ക് ഭൂമി തിരിച്ചു വരുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചൂട് ഇന്നത്തെക്കാളും കഠിനമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും ശാസ്ത്രജ്ഞന്മാരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം February 1 മുതൽ കനത്ത ചൂടാണ് സംസ്ഥാനത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയെ വലിയ അളവിൽ സ്വാധീനിക്കാൻ കഴിയുന്ന എൽനിനോ എന്ന പ്രതിഭാസമാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ ഈ പ്രതിഭാസം മൂലം 2026നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ വർഷമായി മാറ്റിയേക്കാമെന്നും ശാസ്ത്രലോകം പ്രവചിക്കുന്നു. ഇതുമൂലം തെക്കേ അമേരിക്കയിൽ കൂടുതൽ മഴ ലഭിക്കുവാനും ആസ്ട്രേലിയയിൽ

0: വരൾച്ചയ്ക്കും ഇന്ത്യയിൽ മഴയുടെ അളവ് ക്രമാതീതമായി കുറയുന്നതിനും ഈ പ്രതിഭാസം കാരണമായേക്കാമെന്നും പറയപ്പെടുന്നു. നാം കേട്ടുപഴകിയ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ തന്നെയാണ് അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നതിൻ്റെ കാരണങ്ങളെങ്കിലും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇടപെടലുകൾ ഇന്നും പേരിനു മാത്രമായി തുടരുകയാണ്. ഫലമോ, ഓരോ വർഷങ്ങൾ കഴിയും തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ ബാഹുല്യം, വനനശീകരണം എന്നിങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ മൂലം ആഗോളതലത്തിൽ താപനില ഉയരുന്നുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ബാക്മോ സ്ഥാപകൻ അനസ് ഡി സംസാരിക്കുന്നു.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം വളർന്നു വരുന്നതും അതതിൻ്റെ ശൈശവ ദിശയിൽ നിന്നും മാറി അല്ലെങ്കിൽ നല്ല നല്ല കമ്പനികൾ ഉണ്ടായി വരുന്ന ഒരു മുതിർന്ന സ്റ്റേജിലേക്ക് എത്തിയതും നമ്മൾ പലർക്കും ഇപ്പോഴും അജ്ഞാതമായിരിക്കും. കാരണം ഇവിടെയുള്ള പല സ്റ്റാർട്ടപ്പുകളുടെയും പിറകിലുള്ള കഥ, അവരെന്തൊക്കെയാണ് ഇവിടെ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത് എന്നൊക്കെ ഇപ്പോഴും പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ സമൂഹത്തിൽ ശ്രദ്ധേയമായ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം കണ്ടെത്തിയ ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ബാക്മോ സ്റ്റാർട്ടപ്പിൻ്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ CTO ആയ ഡി അനസ് ആണ് ഇന്ന് നമ്മോടൊപ്പം യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്മോ എന്താണെന്നും അവർ എന്താണ് മാറ്റങ്ങൾ വരുത്തുന്നതെന്നും അറിയാം. അനസ്, സ്വാഗതം.
2: താങ്ക് യു.
1: അപ്പോൾ ഹെൽത്ത് ടെക്കിലാണ് അനസിൻ്റെ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ ബ്ലഡ് ബാങ്കിൽ രക്തദാനം, മഹാദാനം നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ രക്തദാനത്തിനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോളിത്തീൻ അല്ലെ പ്ലാസ്റ്റിക് പോലെയുള്ള എന്തൊരു വസ്തു കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗിലാണ് ഈ രക്തം കളക്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഇതൊരു ബ്ലഡ് ബാങ്കിലേക്ക് പോകുന്നു. അവിടെ അത് ചെറിയൊരു ടെമ്പറേച്ചറിൽ, തണുത്ത ഒരു ടെമ്പറേച്ചറിലാണ് അത് കീപ്പ് ചെയ്യുന്നത്. അവിടെ നിന്നത് ആശുപത്രിയിലേക്കും പേഷ്യൻ്റുകളിലേക്കും എത്തുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ബ്ലഡ് ബാങ്കിൽ ടെക്നിക്കലായ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഈ രക്തത്തിൻ്റെ ബാഗ് ഒരു സ്ഥലത്ത് നിന്നും ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ ഒത്തിരി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെയുണ്ട്. ഈ ഒരു രംഗത്താണ് ബാക്മോയുടെ പ്രവർത്തനം. കൃത്യമായ തണുപ്പിലാണോ ഇതിൻ്റെ ബാഗ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനും ചീത്തയാകാനും ഇടയുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് കൃത്യമായ രീതിയിലാണോ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ശ്രദ്ധിക്കുന്നതാണ് ബാക്മോ. അപ്പോൾ കൃത്യസമയത്ത് രക്തം കിട്ടാതെ ധാരാളം മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയും ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും ഇതിൽ ഞാൻ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നും ഒക്കെ എങ്ങനെയാണ് ഈ ബാക്മോ എന്ന ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്?
2: ബാക്മോ എന്ന് പറഞ്ഞാൽ തന്നെ ബാഗ് മോണിറ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. മെറ്റേണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2017 ബൈറാക്ക് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഒരു വിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ BIG ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു 50 lakhs ഗ്രാൻഡ് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് നമുക്ക് 2017 നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് നമ്മൾ ബാക്മോ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സോൾവ് ചെയ്യാൻ പോയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യസമയത്ത് ബ്ലഡ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രസവത്തിൻ്റെ സമയത്ത് മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിലെ 50% ഈ കറക്റ്റ് സമയത്ത് രക്തം കിട്ടാത്തതുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ബ്ലഡ് സെൻറ്ററിലും പിന്നെ സ്റ്റോറേജ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. അവിടെ നമ്മൾ ഈ ബ്ലഡ് ബാങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് സെൻറ്ററിൽ കൊടുക്കുന്ന ബ്ലഡ് എടുത്തു കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ച് ആ ഒരു റൂറൽ സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും അവിടെ നിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ റൂറൽ ഹോസ്പിറ്റലിൽ ആവശ്യത്തിനുള്ള ഗ്രൂപ്പ് അന്ന് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നോർമലി അവിടെ അന്ന് സർജറി നടക്കില്ല, പ്രസവം നടക്കില്ല, അവർ പറയും നിങ്ങൾ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകണം. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ബ്ലഡ് സെൻറ്ററിൽ നിന്നും സ്റ്റോറേജ് സെൻറ്ററിലേക്ക് കൊടുക്കുന്ന ബ്ലഡ് റിട്ടേൺ പോളിസി ഇല്ല. ഇത് ഏത് ടെമ്പറേച്ചറിലാണ് കൊണ്ടുപോയത്, ഏത് ടെമ്പറേച്ചറിലാണ് അവിടെ ബ്ലഡ് സ്റ്റോറേജ് സെൻറ്ററിൽ കീപ്പ് ചെയ്തത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു ക്ലാരിറ്റി, സുതാര്യതയില്ല. അപ്പോൾ അത് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചത് ആദ്യം.

0: അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ സൊല്യൂഷൻ. നമ്മൾ ബ്ലഡ് ബാങ്കിലുള്ള അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ വരുന്ന ബ്ലഡിൻ്റെ അത് പോകുന്ന വഴിയിലും അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തും കറക്റ്റ് 2 to 6 degree ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ബാഗ്മോ ആദ്യമായിട്ട് തുടങ്ങുന്നത്.
1: ഇപ്പോൾ ബ്ലഡ് ബാങ്കിനെ ബ്ലഡ് സെൻ്ററുകൾ എന്നാണല്ലേ വിളിക്കുന്നത്?
0: അതെ അതെ.
1: അപ്പോൾ അവിടെ നിന്നും രക്തം നമ്മൾ കുറച്ചുകൂടി ബ്ലഡ് ബാങ്ക് സൗകര്യം ഇല്ലാത്തൊരു ആശുപത്രിയിലേക്കോ അങ്ങനെ നമ്മൾ വേറൊരു ഇൻറ്റീരിയർ ആയിട്ടുള്ള കുറച്ച് ഗ്രാമപ്രദേശത്തൊക്കെയുള്ള ഒരു ഒരു ആശുപത്രിയിലോ എത്തിക്കുന്ന സമയത്ത് രക്തത്തിന് യാതൊരു കുഴപ്പം വരുന്നില്ല. അവിടെ എത്തുമ്പോഴേ ഇത് കൃത്യമായ ടെമ്പറേച്ചറിൽ തന്നെയാണ്, രോഗിക്ക് ഇതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്?
0: ബാഗ്മോ ഒരു മെഡിക്കൽ ഡിവൈസാണ്. അപ്പോൾ മെഡിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് കുറച്ച് ഗൈഡ് ലൈനൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. കുറച്ച് ലൈസൻസുകൾ ആവശ്യമായ ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ രക്തം കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരു തണുപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ബോക്സിലായിരിക്കും, ഐസ് ബോക്സ് പോലെയുള്ള ഒരു ബോക്സിലാണ് കൊണ്ടുപോവുക. അതുപോലെ സൂക്ഷിക്കുന്നത് ഒരു റെഫ്രിജറേറ്ററിലായിരിക്കും, ഒരു പ്രത്യേക റെഫ്രിജറേറ്ററായിരിക്കും. അതിൻ്റെ മുകളിലൊരു നോർമലി ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടാവും, ഒരു ടെമ്പറേച്ചർ ലോഗ് ചെയ്യുന്നൊരു ഗ്രാഫ് ഉണ്ടാവും. ഇതാണ് ഒരു ടിപ്പിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ ഒരാൾ ആ സമയത്തുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സൗണ്ട് ഉണ്ടാക്കും, അത് കേട്ടിട്ട് ആൾക്ക് അത് പരിശോധിക്കാം ഇത് ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ കുറഞ്ഞല്ലെന്ന്. ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ ആ ബ്ലഡ് ബാങ്കിൽ ആളില്ലാത്ത സമയത്തൊന്നും അവിടെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആർക്കും കിട്ടില്ല. അത് അതിലുള്ള ബാഗുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ, അതായത് ടെമ്പറേച്ചർ കൂടിയിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ രാവിലെ ആയിരിക്കും അറിയുക ഇങ്ങനെ ഒരു ഇവൻ്റ് നടന്നിട്ടുണ്ടെന്ന്.
1: പാത്രമെല്ലാം നമ്മൾ
0: കളയേണ്ടി വരും. ബാഗ്മോ ഡിവൈസ് നമ്മൾ ഈ റെഫ്രിജറേറ്ററിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ബാഗ്മോ ഡിവൈസിൽ ഒരു ടെമ്പറേച്ചർ ലോഗിങ് സിസ്റ്റം ഉണ്ട്. അതായത് ആ റെഫ്രിജറേറ്ററിൽ ഏത് ടെമ്പറേച്ചറിലാണ് പോകുന്നതെന്നുള്ളത് എപ്പോഴും ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു IoT ഡിവൈസാണ്, അതിൽ വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്. ഈ ഡിവൈസ് അത് ക്ലൗഡിലേക്ക് ഡാറ്റ ഈച്ച് ടൈം അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്നാണ്. എപ്പോഴെങ്കിലും ഇതിലുള്ള ബാഗിൻ്റെ മുകളിലെല്ലാം നമ്മൾ RFID ചിപ്പ് അല്ലെങ്കിൽ RFID സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഏതെങ്കിലും ടൈമിൽ 2 to 6 degree താഴെ മുകളിൽ പോവുകയാണെങ്കിൽ 30 minute നമ്മൾ പറയുന്ന സമയം, 30 മിനിറ്റിനുള്ളിൽ ഇത് തിരിച്ചു വരണം. വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ അപ്പോൾ തന്നെ അലേർട്ടായിട്ട് അതോറിറ്റിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റും. അവിടെ ആളില്ലെങ്കിലും റിമോട്ടായിട്ടുള്ള മൊബൈലിൽ SMS ആയിട്ടും ഇമെയിൽ ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ അലേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാഗുകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഏത് ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചർ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അവിടെ എത്തുന്ന ആളുകൾക്ക് അവിടെ സ്വീകരിക്കുന്ന, അതായത് ബ്ലഡ് സ്റ്റോറേജ് സെൻറ്ററിൽ സ്വീകരിക്കുന്ന സ്റ്റാഫിന് അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റോറേജ് സെൻറ്റർ അവിടെ ഏത് ടെമ്പറേച്ചറിലാണ് ഈ ബ്ലഡ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് ബ്ലഡ് ബാങ്കിലുള്ള മെഡിക്കൽ ഓഫീസർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ട്രാൻസ്പെറൻസി ത്രൂ ഔട്ട് ദ സിസ്റ്റം കൊണ്ടുവരാണ് ചെയ്യുന്നത്.
1: അല്ലെങ്കിൽ ഒരാൾ, ഒരു മനുഷ്യൻ എപ്പോഴും ഇത് മോണിറ്റർ ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നും ഇതെല്ലാം മെഷീൻസ് തന്നെ അല്ലെങ്കിൽ സെൻസറുകളും അതിൻ്റെ ഇലക്ട്രോണിക്സ് പരമായ അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും കൊണ്ട് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ ഓട്ടോമാറ്റിക്കായി നടത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് പലപ്പോഴും അറിയാം നമ്മളൊരു ഒരു ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായി രക്തത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ അപ്പോൾ ആശുപത്രിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ആ ബ്ലഡ് അങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് തന്നെ ആശുപത്രി അധികൃതർ പറയും നിങ്ങളിത് എങ്ങനെയെങ്കിലും തിരിച്ച് ബ്ലഡ് ബാങ്കിൽ എത്തിക്കണം, വേറെ ഒരു ഗ്രൂപ്പായാലും കുഴപ്പമില്ല, ആരുടെയെങ്കിലും എത്തിക്കണം. അതിന് നമ്മളിതുപോലെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പരിചയക്കാരെ വിളിച്ചു ചോദിക്കുകയോ അല്ലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കുകയൊക്കെയാണ് ആരെങ്കിലും വന്നത് ഡോണേറ്റ് ചെയ്യാമോ എന്നൊക്കെ. പക്ഷേ അതിനും ബാഗ്മോ ഒരു സൊല്യൂഷൻ പോലെ കണ്ടെത്തി എന്ന് പറഞ്ഞു, അതെന്തായിരുന്നു എന്നും കൂടെ വിശദമാക്കാവോ?
0: ബാഗ്മോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, പറയുന്നതെന്ന് വെച്ചാൽ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കിങ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിലൊരു സെൻട്രലൈസ്ഡ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവരും. അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോണർ രജിസ്ട്രി കീപ്പ് ചെയ്യുക, എല്ലാ ബാങ്കുകളും കണക്റ്റഡ് ആയിരിക്കും, ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം.
1: ഇപ്പോൾ അത് നടക്കുന്നില്ല.
0: പേപ്പർ ബേസ്ഡ് സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലെ ബ്ലഡ് ബാങ്കുകളിലുള്ളത്. ഓരോ അവരുടെ ഡാറ്റ അവരുടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും, അതുപോലെ തന്നെ അവരുടെ രജിസ്റ്ററുകൾ പേപ്പറിൽ എഴുതിയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് ആവശ്യം വരുമ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ചിലപ്പം ആ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, പക്ഷേ ആ ഇൻഫർമേഷൻ അവിടെയുള്ള

0: ബ്ലഡ് ബാങ്കിനോ അവിടെയുള്ള ഈ പറഞ്ഞ ബൈസ്റ്റാൻഡർക്കോ ഒന്നും അറിയാനുള്ള സംവിധാനമില്ല. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ്റിന് വേണ്ടി ബാഗ്മോ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ട്രേസബിലിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ബ്ലഡ് ബാങ്കുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണത്. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേരളത്തിലുള്ള എല്ലാ ബ്ലഡ് സെൻ്ററുകളും സ്റ്റോറേജ് സെൻ്ററുകളും ഒരൊറ്റ നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ വരികയാണ്. അപ്പോൾ ഒരു സെൻ്ററിലുള്ള എത്ര ഗ്രൂപ്പ്, ഇപ്പോൾ ഒ പോസിറ്റീവ് തിരുവനന്തപുരം ഈ പെർട്ടിക്കുലർ ബ്ലഡ് സെൻ്ററിൽ എത്രയുണ്ട് എന്നുള്ളത് പബ്ലിക്കിന് അവൈലബിൾ ആക്കാനുള്ള ഒരു സിറ്റിസൺ പോർട്ടലും ഇതിൻ്റെ അനുബന്ധമായിട്ട് വരുന്നുണ്ട്.
1: അപ്പോൾ ഏതൊരാൾക്കും അറിയാം ഈ ഗ്രൂപ്പ് ഏതെങ്കിലും ബ്ലഡ് സെന്ററിൽ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ നേരിട്ട് അറിയാൻ പറ്റും.
0: അറിയാൻ പറ്റും.
1: നമ്മൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല.
0: ഇല്ല,
1: മറ്റേതിനൊരു ഒരു ഇതുണ്ടല്ലോ, ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്, കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ എ ബി നെഗറ്റീവ് എവിടെ ഉള്ളതെന്ന് ഒരു വെബ്സൈറ്റിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ.
0: അതെ, ജീവധാര എന്നാണ് ആ വെബ്സൈറ്റിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ജീവധാരയിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു വോളണ്ടറി ആയിട്ട് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ കാണാം. എവിടെയെങ്കിലും ബ്ലഡ് ക്യാമ്പുകൾ നടക്കുന്നുണ്ടോ, ഡൊണേഷൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കാണാം. ഏതെങ്കിലും ബ്ലഡ് ബാങ്കുകൾ ഏതെങ്കിലും ഗ്രൂപ്പ് ബ്ലഡ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് കാണാം. ഇനി ബ്ലഡ് ആവശ്യമുള്ളവർക്ക് അതിൽ നമുക്ക് ഓരോ ഗ്രൂപ്പും ഓരോ സെൻറ്ററിലും എത്ര ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കാണാം. അത് മറ്റുള്ള ബ്ലഡ് സെൻറ്റേഴ്സിനും ആക്സസിബിൾ ആണ്, അവർക്ക് നോക്കാം ഈ ബ്ലഡ് സെൻ്ററിൽ ഈ ഗ്രൂപ്പുണ്ട്, അപ്പം അവിടെ നിന്നും റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡോണേഴ്സിന് നമ്മൾ അലേർട്ട് കൊടുക്കുകയാണ്, ഇപ്പം ഇവിടെ ഇന്ന ഗ്രൂപ്പ് ആവശ്യമുണ്ട്, ഓ പോസിറ്റീവ് ആവശ്യമുണ്ട്. അപ്പോൾ ആ റിക്വസ്റ്റ് ഇപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഈ വാട്സപ്പിലൊക്കെ ചെയ്യുമ്പം ഡോണറിൻ്റെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുകയും അതൊരു പ്രൈവസി പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ ഡോണർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇൻഫർമേഷൻ അതിലറിയിക്കാം. ബ്ലഡ് സെൻ്ററിനും ആ ബ്ലഡ് സെൻ്ററിലുള്ള സ്റ്റാഫായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നേരിട്ട് ബൈസ്റ്റാൻഡേഴ്സായിട്ടോ രോഗിയായിട്ടോ ഒരു ബന്ധു ഒരു റിലേ ഒരു കണക്ഷനും ഇല്ലാതെ തന്നെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത്
1: പോവാം. ഓർഗനൈസ്ഡ്
0: ഓർഗനൈസ്ഡ് ആയിരിക്കും ബ്ലഡ്. എപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ, ബ്ലഡ് ഒരു മെഡിസിൻ പോലെ അവൈലബിൾ ആവേണ്ട ഒരു വസ്തുവാണ്. അങ്ങനെയാണ് നിയമം.
1: ഇപ്പോൾ അനസ് പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, തുടർന്ന് ജോലി ചെയ്ത് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന NSS കോളേജിൽ നിന്ന്, അവിടെ നിന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ സെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് ടെക് സെക്ടർ എന്നൊക്കെ വിളിക്കാവുന്നൊരു മേഖലയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ രക്തത്തിൻ്റെ ലോകത്തേക്ക് എത്തിച്ചേർന്നത്?
0: ആദ്യം പറയുമ്പോൾ നമ്മൾ ഹാർഡ്വെയർ എന്നുള്ള ഒരു മേഖലയിലേക്ക് വരണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. രക്തത്തിൻ്റെ മേഖലയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലേണ്ടി വന്നതാണ് ആക്ച്വലി. ആദ്യം നമ്മൾ ടെമ്പറേച്ചർ മോണിറ്ററിങ് സൊല്യൂഷൻ, ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നൊരു ഡിവൈസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാഗ്മോ ഡിവൈസ് ആദ്യം ഡെവലപ്പ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ബൈറാക്കിൻ്റെ ഫണ്ട് കിട്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ CMC വെല്ലൂരിൽ ഒരു പൈലറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതവിടെ വാലിഡേറ്റ് ചെയ്തു, അതവിടെ ആക്ച്വലി റണ്ണിങ് ആയത്, ടെമ്പറേച്ചർ മോണിറ്ററിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പിന്നീട് മനസ്സിലായത് ഇത് നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ബ്ലഡ് ബാങ്ക് നേരിടുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ബാങ്കിൽ കുറച്ച് അധികം പ്രോബ്ലംസ് ഉണ്ട്, അത് സോൾവ് ചെയ്താൽ മാത്രമേ അതും കൂടി സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവെന്നാണ് നമ്മളെ ബ്ലഡ് ബാങ്കിങ് എന്നുള്ള അതിനുള്ളിലുള്ള പ്രോസസ്സിലേക്ക് കടന്നു ചെല്ലതും അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതും.
1: കേവലം ടെമ്പറേച്ചർ മോണിറ്റർ മാത്രം ചെയ്താൽ പോരാ, ഇതുപോലെയുള്ള രജിസ്റ്ററുകൾ അങ്ങനെ കുറേ വർക്കുകളും കൂടെ ഉണ്ടെന്ന് മനസ്സിലായി.
0: കേവലം ടെമ്പറേച്ചർ മാത്രമാണെങ്കിൽ അതൊരു ഗുഡ് ടു ഹാവ് സിസ്റ്റം മാത്രമാണ്, ഒരു മസ്റ്റ് ഹാവ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം.
1: അപ്പോൾ നിങ്ങൾ ഒത്തിരി ബ്ലഡ് സെൻ്ററുകളൊക്കെ വിസിറ്റ് ചെയ്തു, ഇതിനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പഠിക്കണമല്ലോ.
0: അതെ അതെ, ഞങ്ങൾ ഏകദേശം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ പോയി താമസിച്ച് അവിടുത്തെ വർക്ക് ഫ്ലോ കണ്ടിട്ടാണ് ആക്ച്വലി പഠിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഇതുണ്ടാവില്ലല്ലോ, ഈ ബ്ലഡ് ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങളെ കോഫൗണ്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അഷ്ഫാക്ക് ഉണ്ട്. അഷ്ഫാക്കിന് ക്ലിനിക്കൽ എഞ്ചിനീയറിംഗിൽ IIT മദ്രാസിൽ നിന്നും MTech ഉള്ള ഒരാളാണ് അഷ്ഫാക്ക്.
1: അദ്ദേഹമാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO.
0: അതെ, അപ്പോൾ അഷ്ഫാക്കിന് ഇതിൽ കുറച്ചും കൂടി ഗ്രാഹ്യം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ബാങ്ക് അവിടുത്തെ ഉള്ള പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വന്ന് അങ്ങനെ പിന്നെ ബ്ലഡ് ബാങ്ക് ആയിട്ടുള്ള ഓരോ തവണ ഒരു നമ്മൾ ഈ പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴും ഡോക്ടർമാരായിട്ടും അതുപോലെ ബ്ലഡ് ബാങ്കിലുള്ള ആളുകളും സംസാരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഇമ്പ്രൂവായി വന്ന ഒരു പ്രൊഡക്റ്റാണ് ബാഗ്മോ എന്ന് പറയുന്നത്.
1: ശരി ശരി. അപ്പോൾ ശരിക്കുമുള്ള, അതായത് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നത്തെയാണ് ഇങ്ങനെ സോൾവ്

0: ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ യാത്രയിലുടനീളം ധാരാളം സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ അല്ലെങ്കിൽ അത് അവരുടെ ഇൻക്യുബേഷൻ സെൻ്ററുകൾ ഇവരുടെയൊക്കെ സഹായമുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ഇവിടെ ഒരു സംരംഭകനാകാൻ നമുക്കൊരാശയമുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, ഗവൺമെൻറ് സപ്പോർട്ട് ഇത്ര അധികം ഉണ്ടെന്ന് പലപ്പോഴും നമുക്കറിയില്ല. നമ്മളിപ്പോഴും പലപ്പോഴും പറയുക ഇവിടെ ഒന്നുമില്ല, നമ്മൾ വിദേശത്ത് പോകണം, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇപ്പോൾ ബാക്ക്മോടെ തന്നെ ആദ്യത്തെ ഒരു ഫണ്ടിങ് വരുന്നത് ബൈറാക്കിൻ്റെ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പയിൻ വഴിയാണ്. ബൈറാക്ക് എന്ന് പറയുന്നത് ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബയോടെക്നോളജിയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിലേക്ക് ഇറങ്ങി വരുമ്പോഴായിരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുക? മാത്രമല്ല എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയാൻ കഴിയാത്തത്? അവരെങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിയേണ്ടത് എങ്ങനെയാണ്? ഏത് രീതിയിൽ അവർക്ക് അറിയാൻ പറ്റും?
1: ഒന്ന്, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ അവിടെ പല പരിപാടികളുണ്ടാവും. ഇപ്പോൾ നെറ്റ്വർക്കിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും, അതർ സ്റ്റാർട്ടപ്പ് ഫണ്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഫണ്ടുണ്ട്. പിന്നെ ഇത് ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ ഭാഗമായി നിൽക്കുമ്പം അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ബാഗ്മോയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ ബാഗ്മോ ബൈറാക്കിൻ്റെ BIG ഗ്രാൻഡിലാണ് പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ബൈറാക്കിൻ്റെ തന്നെ സ്പിരി എന്ന് പറഞ്ഞ ഗ്രാൻഡ് വഴിയാണ് നമ്മൾ പൈലറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഏകദേശം 1 കോടിയോളം ഗ്രാൻഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഏതൊക്കെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ധാരാളം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിലെല്ലാം പങ്കെടുക്കുമ്പോൾ നമുക്ക് അദർ ഫൗണ്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഗ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് സെക്ടറിന് വേണ്ടി വരുന്നതുണ്ട്, അഗ്രികൾച്ചറൽ സെക്ടറിന് വേണ്ടി വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾക്കും ഡീപ് ടെക് ആയിട്ട് വരുന്ന അദർ സെക്ടറിനൊക്കെ ഗ്രാൻഡുകൾ അവൈലബിൾ ആണ്.
0: അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആശയമുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റും? ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് എങ്ങനെ എനിക്ക് കടക്കാൻ കഴിയും? ഒരു ആശയമായിട്ട് ഇരിക്കുകയാണ്, വേറെ എൻ്റെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും ഒരു ആശയവും മാത്രം. നല്ലതാണോ മെച്ചമുണ്ടോ എന്നൊക്കെ സംശയമാണ്. കൂടുതലും നമുക്ക് സ്വയം സംശയമായിരിക്കുമല്ലോ, നമ്മളെക്കാളും നല്ല ആശയങ്ങളുള്ളവരുണ്ടാവുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾ എന്താ ചെയ്യേണ്ടത്? ആദ്യപടി എന്താണ്?
1: കേരളത്തിൽ ഇപ്പോഴാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, അവിടെയൊക്കെ ഡയറക്റ്റ്ലി കയറി ചെന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യം ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ തന്നെയുള്ള മേക്കർ വില്ലേജ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയിലാണ്. മേക്കർ വില്ലേജ് ഇപ്പോൾ ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവർ പോകേണ്ട കറക്റ്റ് സ്ഥലം മേക്കർ വില്ലേജാണ്. മേക്കർ വില്ലേജിൽ ഇപ്പോൾ ഒരു ഹാർഡ്വെയർ ഐഡിയ ആയിട്ട് വരുന്ന ആൾക്ക് ആ ഒരു പ്രൊഡക്റ്റാക്കി അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ബേസിക്കായിട്ട് വേണ്ടത് ഒരു PCB ഡിസൈനിങ്, PCB അസംബ്ലിങ്, ഇതിനുവേണ്ടിയുള്ള ഫെസിലിറ്റീസാണ്. അതുപോലെ തന്നെ CNC മെഷീനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മേക്കർ വില്ലേജ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചിലവിലാണ് നമുക്ക് കിട്ടുന്നത്. നോർമലി നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഈ സർവീസുകൾ കിട്ടാൻ തന്നെ നമുക്ക് വളരെയധികം എമൗണ്ട് ചിലവാക്കേണ്ടി വരും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണം വളരെ കുറവായിരിക്കും. ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിലൊക്കെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക.
0: അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ബാക്ക്മോ എന്ന കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. ഇവർ ചെയ്യുന്നത് ദാതാവിൽ നിന്നും രോഗിയിലേക്ക് അല്ലെങ്കിൽ സ്വീകർത്താവിലേക്ക് രക്തം എത്തുമ്പോൾ അതിൻ്റെ എല്ലാ ഓരോ പോയിന്റിലും സംഭവിക്കുന്നതെല്ലാം ഡിജിറ്റൈസ് ചെയ്യുന്ന, അതിൻ്റെ ബ്ലഡ് ബാങ്കിലെ രക്തത്തിൻ്റെ ബാഗിലെ താപനില തൊട്ട് അത് കൃത്യമായിട്ട് ആരോഗ്യപരമായ രീതിയിലാണോ പേഷ്യൻ്റിലേക്ക് എത്തുന്നത് എന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി കമ്പ്യൂട്ടർ ഡിവൈസുകൾ ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും ഉള്ള മുന്നേറ്റങ്ങൾ യുവവാണിയിലൂടെ വീണ്ടും പരിചയപ്പെടുത്താനായി എത്താം. അനസിന് ഒത്തിരി നന്ദി സംസാരിച്ചതിന്.
1: നന്ദി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്ക്മോ സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥാപകൻ അനസ് ഡിയുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

സേവന വാർത്തകൾ. കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് CMLD പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കും. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് നടത്തുന്നത്. 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. വിശദ വിവരങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9995113019. വെബ്സൈറ്റ് വിലാസവും ഫോൺ നമ്പറും ഒരിക്കൽ കൂടി www.srccc.in. ഫോൺ നമ്പർ 9995113019.

0: ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഏഴാം ക്ലാസ് വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻ പരിചയവുമുള്ളവർക്ക് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ബസ് ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കുറഞ്ഞത് 1 വർഷത്തെ മുൻപരിചയം ആവശ്യം. വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 10 മാസം രാവിലെ 10 മണിക്ക് ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9400062. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9400062.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം ജൂൺ 8 വൈകുന്നേരം 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. വിഖ്യാത മോഹിനിയാട്ടം കലാകാരി ശ്രീമതി വിനീത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന കാവ്യനർത്തകി, മലയാള കവിതകളുടെ നൃത്താവിഷ്കാരം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, ജൂൺ 8 വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.

നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 10 രാവിലെ 10 മണിക്ക് എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയുമായി രാവിലെ 10 മണിക്ക് നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0468 2 3 4 0 8 2. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0468 2 3 4 0 8 2.

എഫ് എം ഇവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഈവനിംഗ് മെലഡി. അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡി.

നിങ്ങൾ കേട്ടത് ഈവനിംഗ് മെലഡി, അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കണ്ണദാസൻ, MS വിശ്വനാഥൻ.

നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 10 രാവിലെ 10 മണിക്ക് എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന എസ്എൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയുമായി രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04-868-234-082 എന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-868-234-082. മുട്ടിക്കുളങ്ങര ഗവൺമെന്റ്

ത്തിന് രാവിലെ 10 മണിക്ക് എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന എസ് എൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയുമായി രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04-868-234-082 എന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-868-234-082. മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ബോയ്സ് ഓണറേറിയം ഇനത്തിൽ വിവിധ വിഷയങ്ങളിൽ +2 വരെയുള്ള കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങളിൽ ഉൾപ്പെടെ ട്യൂഷൻ ടീച്ചറെ നിയമിക്കുന്നു. യോഗ്യത ബിരുദാനന്തര ബിരുദം. രാവിലെ 6:30 മുതൽ 8 വരെയും വൈകിട്ട് 6:30 മുതൽ രാത്രി 8 വരെയുമാണ് ട്യൂഷൻ സമയം. താൽപര്യമുള്ളവർ ഈ മാസം 11 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം KAP 2 ബറ്റാലിയന് സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04-91-255-6494. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-91-255-6494. കോട്ടയം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ 100-ലധികം നഴ്സുമാരുടെ BSc GNM ഒഴിവുകളിലേക്ക് നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ്, കണക്ക്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 30 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി സ്കൂളിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04-868-232-094. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-868-232-094. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സമയം 8:37:45 FM ഇവനിംഗ് തുടരുന്നു. ഇപ്പോൾ ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു ടി എസ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484243947 അല്ലെങ്കിൽ 0484243487 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു ടി എസ് മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 4 സെക്കൻഡ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കുഞ്ഞിക്കേളു രാമറിന്റെ ഇടതുകൈ പതുക്കെ പിടിച്ചമർത്തി. കുളത്തിന്റെ ജലപ്പരപ്പിൽ ചെറുതായ എന്തോ വീഴുന്നതുപോലെയായിരുന്നു കണ്ണച്ചന്റെ ശബ്ദം. പറമ്പിൽ അമ്പലത്തിന്റെ തെക്കേപ്പുറത്തുള്ള സ്ഥലമില്ലേ, ആടെ ഓൻ ചെറ്റ വെച്ചോട്ടെ. ആള് താമസമുണ്ടെങ്കിൽ പറമ്പും നന്നാവൂ. കുഞ്ഞിക്കേളുവിനും രാമറിനും ആശ്വാസം. മകളെ മടിയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് വായിലുള്ള മുറുക്കാൻ അവശിഷ്ടം കുളക്കരയിലേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ട് കണ്ണച്ചൻ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളയും ആടന്ന് മുറിച്ചോ. ഇറങ്ങാൻ നോക്കുമ്പോൾ രാമറോട് അയാൾ പറഞ്ഞു, തിരക്ക് കഴിഞ്ഞാൽ ഇനി സന്ധ്യയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരണം. എന്നെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വടേരെ പോയെന്ന് പറഞ്ഞേക്ക്, ഞാനിവിടെ ഇല്ലെന്നർത്ഥം. കണ്ണച്ചന്റെ വീട്ടിൽ നിന്നും വരുമ്പോൾ അവർക്കൊരു ലോകം പിടിച്ചെടുത്ത ഭാവമായിരുന്നു. ചിരികണ്ഠന് ഇന്നു തന്നെ വീടുണ്ടാക്കി കൊടുക്കണം. കോവിലകത്തുള്ളവരുടെ മുമ്പിൽ അത്ര എളുപ്പത്തിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. ആരെങ്കിലും ചോദിച്ചാൽ പെരേലുണ്ടാവൂലെന്ന് കണ്ണച്ചൻ പറയാൻ കാരണമെന്താണെന്നറിയോ? കുഞ്ഞിക്കേളു രാമറിനോട് ചോദിച്ചു. ഞാനും അത് തന്നെയാ ആലോചിക്കുന്നത്. ഓറിങ്ങനെ വെറുതെ ഒരു കളവ് പറയാറില്ല. രാമറും അക്കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഒരു കളവ്? കണ്ണച്ചൻ ബുദ്ധിയുള്ളവനാ, കുഞ്ഞിക്കേളു പറഞ്ഞു. ചിരണ്ഠന് വീട് വയ്ക്കാൻ ഇന്ന് നാട്ടിൽ കണ്ണച്ചന് മാത്രമേ കഴിയൂ. ഓർക്കേ ധൈര്യം ഉണ്ടാവൂ. അങ്ങനെ കൊടുക്കാതിരിക്കാൻ വാഴുന്നവരുടെ ആളുകൾ ശ്രമിക്കാതിരിക്കില്ല. ഓരെ കാണാതിരിക്കാനായിരിക്കും കണ്ണച്ചൻ ഒരു കളവ് പറയാൻ പറഞ്ഞത്. ശരിയാ, എനിക്കും അങ്ങനെ തോന്നുന്നു, രാമർ അഭിപ്രായപ്പെട്ടു. നടന്ന് രജിസ്ട്രാഫീസ് കഴിഞ്ഞ് തക്ഷൻകുന്ന് അങ്ങാടിക്ക് അടുത്തെത്താറായപ്പോൾ കോവിലകത്തെ മൂന്നാം കാര്യസ്ഥൻ എതിരെ വരുന്നത് കണ്ടു. കുഞ്ഞിക്കേളുവും രാമറും മുഖത്തോട് മുഖം നോക്കി. തമ്പ്രാൻ എങ്ങോട്ടാ പോകുന്നേ? കുഞ്ഞിക്കേളു കൃത്രിമമായ ഭവ്യതയോടെ ചോദിച്ചു. ഞാൻ കോവപ്പുറത്ത് കണ്ണനെ കാണാൻ പോവുകയാണ്, അവന്റെ വീട്ടിലേക്ക്. അയിന് ഓറാടില്ലല്ലോ, ഇന്ന് രാവിലെ വടേരയ്ക്ക് പോയിരിക്കുക, തേങ്ങയുടെ പണം വാങ്ങാൻ, രാമർ പറഞ്ഞു. ഇയാൾ ആരാണ്? രാമറിന്റെ നേരെ ചൂണ്ടി കുഞ്ഞിക്കേളുവിനോട് ചോദിച്ചു. കണ്ണച്ചന്റെ കാര്യസ്ഥൻ, കുഞ്ഞിക്കേളു പറഞ്ഞു. ഓ, എന്നാ ശരിയായിരിക്കും, തമ്പ്രാനോട് ഞാൻ ആ വിവരം പറയാം എന്ന് പറഞ്ഞ് അയാൾ മടങ്ങി. തെല്ലകലത്തായപ്പോൾ കുഞ്ഞിക്കേളു പറഞ്ഞു, കണ്ണച്ചന്റെ ബുദ്ധി അപാരം തന്നെ. രാമർ ആ ബുദ്ധിക്ക് മുന്നിൽ നിശബ്ദനായി തൊഴുതു. കണ്ണച്ചൻ നിർദ്ദേശിച്ച സ്ഥലത്ത് പുരവെക്കുന്നതിന് ചിരികണ്ഠനും സമ്മതമായിരുന്നു. നാടകസംഘത്തിലെ എല്ലാവരും, തക്ഷൻകുന്നങ്ങാടിയിലെ മറ്റു ചിലരും കുടിലുണ്ടാക്കുന്നതിന് മുൻകൈയെടുത്തു. പോക്കർ ഹാജിയാണ് കൗങ്ങുകൾ നൽകിയത്. കെട്ടിമേയാനുള്ള ഓലയിൽ അധികവും ഗോവിന്ദൻ അടിയോടിയുടെ വകയായിരുന്നു. പനമ്പു വാങ്ങാനുള്ള പണം ശ്രീധരൻ ഡോക്ടറും മാതാമ്മയും ഇമ്പിച്ചനും തക്ഷൻകുന്നങ്ങാടിയിലെ കച്ചവടക്കാരും മറ്റും ചേർന്ന് നൽകി. സന്ധ്യയോടുകൂടി കുടിലിന്റെ പണി തീർന്നു. പറമ്പിലെ ഭഗവതിക്ക് തിരികൊളുത്താൻ വന്നവർ തൊട്ടടുത്ത കുടിലിൽ നിന്നും സന്ധ്യാദീപം തെളിയുന്നത് കണ്ട് അമ്പരന്നു. ചിരികണ്ഠനെയും കുടുംബത്തെയും പുതിയ കുടിലിൽ താമസിപ്പിച്ചതിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞുപോയത്. കണ്ണച്ചനെയും കണ്ട് രാമർ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ പതിവില്ലാത്ത വിധം അവിടെ ഉണ്ടായിരുന്നു. കള്ളുഷാപ്പിലും പോയിരുന്നില്ല. കക്കുഴിയിൽ നിന്നും കയറി നേരെ കള്ളുഷാപ്പിലേക്കാണ് അച്ഛൻ പതിവായി പോയിരുന്നത്. 8 മണി കഴിഞ്ഞാലേ വീട്ടിലെത്താറുള്ളൂ. ഇന്നെന്താണ് സംഭവിച്ചത്? ഈരായി ചിരുവാണ്ടന് നിങ്ങൾ പൊരയുണ്ടാക്കി കൊടുത്തു അല്ലേ? നല്ല കാര്യമായി, അച്ഛൻ പറഞ്ഞു. കണ്ണൻ നല്ലോനാ, എനക്ക് നന്നായിട്ടറിയാം. കൊയിലോത്തുകാരുടെ അതിക്രമം കുറെ കൂടി പോകുന്നുണ്ട്, രാമർ അഭിപ്രായപ്പെട്ടു. തന്നെ, പക്കെങ്കിൽ ആരാ ഓരെ എതിർക്കുക? സ്വത്തും പണമൊക്കെ ഓരെ കയ്യിലല്ലേ ഉള്ളത്? അതില്ലാത്തോർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അച്ഛനെ തെല്ല അത്ഭുതത്തോടെ രാമർ നോക്കി. ആ രീതിയിൽ അച്ഛൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. കക്കുഴിക്കും കള്ളുഷാപ്പിനും അപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കാറുണ്ടോ എന്നുപോലും അറിയില്ലായിരുന്നു. പുറത്ത് നല്ല നിലാവെളിച്ചം. കറുത്ത നിഴലുകൾ പോലും ഇല്ലാത്ത വിധം നിലം പറ്റി നിലാവ് ചിതറിക്കിടക്കുന്നു. അതിന്റെ പരപ്പിലേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു, മീനത്തിലെ വെളുത്തവാണിന്ന്. അതിന്റെ പ്രത്യേകത മനസ്സിലാകാഞ്ഞിട്ടെന്നോണം രാമർ അച്ഛന്റെ നേരെ നോക്കി. വിദൂരമായ ഏതോ ഒരു ദുഃഖം മുഖത്ത് പരന്നിട്ടുണ്ടെന്ന് കോലായിലേക്ക് കയറി വന്ന നിലാവെളിച്ചത്തിലും തെളിഞ്ഞു കാണാമായിരുന്നു. തെല്ലിട കഴിഞ്ഞ് അച്ഛൻ സ്വയമെന്നോണം അതേസമയം മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, മീനത്തിലെ വെളുത്തവാവിനാണ്.

0: നിന്റെ അമ്മ പോയത്. പുറത്ത് നല്ല വെളിച്ചായിരുന്നു അന്ന്. എന്നാലേ അതോടെ എന്റെ ഉള്ളിലെ വെളിച്ചം കെട്ടു. രാമർ സ്തബ്ധനായി അച്ഛനെ തറപ്പിച്ചു നോക്കി. ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനെയൊരച്ഛനെ ആദ്യമായിട്ടാണ് കാണുന്നത്. താൻ വളരെ ചെറിയ കുട്ടിയായതുപോലെ അച്ഛൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലെ ദൃഢമായ തഴമ്പുകളുടെ ചരിവുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന രേഖകളിലൂടെ വിരലുകൾ ഓടിക്കുവാൻ രാമർ കൊതിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
4: മലയാള അക്ഷരമാലയിലെ ഏഴാമത് വരുന്ന അക്ഷരമാണ് ഋ. ഇറു, ഇറു, ഇറോ, ഇർ എന്നിങ്ങനെ തെറ്റായി ഈ അക്ഷരത്തെ ഉച്ചരിക്കാറുണ്ട്. എന്നാൽ ശരിയായ ഉച്ചാരണം ഋ എന്നതാണ്. ഒരു സ്വരാക്ഷരമായാണ് ഈ അക്ഷരത്തെ ഗണിച്ചു പോരുന്നത്. ദ്രാവിഡത്തിലില്ലാത്ത സ്വരമാകയാൽ ശുദ്ധ മലയാള പദങ്ങളിൽ ഋകാരം കാണാൻ ഇടയില്ല. എന്നാൽ സംസ്കൃത പദങ്ങളിലെ ആവശ്യത്തിന് വേണ്ടി ഋകാരം സ്വീകരിച്ചതിന് ശേഷം അതിനെ ചില മലയാള പദങ്ങളിലും ഉപയോഗിച്ച് കാണുന്നുണ്ട്. തൃപ്പാദം, തൃക്കേട്ട, തൃപ്പടിദാനം എന്നിവ ഉദാഹരണങ്ങളാണ്. ഋഷി, ഋഷഭം, ഋക്ക്, ഋക്ഷചക്രം, ഋക്ഷം, ഋഗ്വേദം, ഋജികൻ, ഋച്ചര, ഋജികം, ഋജു, ഋതു, ഋതുമതി, ഋണം, ഋണികൻ, ഋത, ഋതം, ഋതി, ഋല്ലരി, ഋഷ്യതം, ഋഷ്യൻ, ഋഷ്ടി എന്നിവ റിവിൽ തുടങ്ങുന്ന ചില വാക്കുകളാണ്. റിവിൽ തുടങ്ങുന്ന പേരുകളും നിലവിലുണ്ട്. ഋതുരാജ്, ഋഷിരാജ്, ഋതു, ഋത്തിക്, ഋത്തിക, ഋഷികേശ്, ഋഷ്യശൃംഗൻ, ഋഷഭ് എന്നിവ ഉദാഹരണങ്ങളാണ്. ഋ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശബ്ദം, സ്വർഗം, ദേവമാതാവ് എന്നീ അർത്ഥങ്ങളെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. ഋവിൽ തുടങ്ങുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമുണ്ട്. ഋതുഭേദം എന്ന ചലച്ചിത്രത്തിൽ ശങ്കരനാരായണൻ എഴുതി, ശ്യാം സംഗീതം ചെയ്ത് കെ ജെ യേശുദാസ് ആലപിച്ച ഋതുസംക്രമണ പക്ഷി പാടി, സുകൃത സങ്കീർത്തനം പാടി എന്ന ഗാനവും, മഴനിലാവ് എന്ന ചലച്ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം ചെയ്ത് യേശുദാസ്, ലതാ രാജു എന്നിവർ ചേർന്ന് ആലപിച്ച ഋതുമതിയായി തെളിവാനം, സുമവതിയായി നദിയോരം എന്ന ഗാനവും, കൊടുങ്ങല്ലൂരമ്മ എന്ന ചലച്ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി പി സുശീല ആലപിച്ച ഋതുകന്യകയുടെ ലതാഗൃഹത്തിലെ ഋഷികുമാര എന്ന ഗാനവും, മംഗളം നേരുന്നു എന്ന ചലച്ചിത്രത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതി, ഇളയരാജ സംഗീതം നൽകി യേശുദാസും കല്യാണിയും ചേർന്ന് ആലപിച്ച ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ എന്ന ഗാനവും ഇതിന് ഉദാഹരണങ്ങളാണ്. 2023 ഋ എന്ന പേരിൽ ഒരു മലയാള ചലച്ചിത്രവും പ്രദർശനത്തിനെത്തി. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന കൃതിയെ മുൻനിർത്തി ചെയ്ത അനുകൽപ്പന സിനിമയായിരുന്നു ഇത്. ക്യാമ്പസ് രാഷ്ട്രീയം പ്രമേയമായി വരുന്ന ഋ എന്ന ചലച്ചിത്രത്തിന്റെ നാമം ശബ്ദം എന്ന അർത്ഥത്തോട് ബന്ധപ്പെടുത്തിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഋ എന്ന അക്ഷരത്തിന്റെ ഉപയോഗം വളരെ കുറവായതിനാൽ ഈ അക്ഷരത്തെ ഒരു സ്വരാക്ഷരമായി പരിഗണിക്കണോ വേണ്ടയോ എന്ന ചർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നു.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.

ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, വേൾഡ് ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആര്? ഉത്തരം, ശ്രീ അജയ് ബംഗയാണ് ലോകബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ വംശജനായ ഒരു അമേരിക്കൻ ബിസിനസ് എക്സിക്യൂട്ടീവാണ് ശ്രീ അജയ് ബംഗ.

2023 മുതൽ ലോകബാങ്ക് ഗ്രൂപ്പിന്റെ പ്രസിഡന്റാണ്. അതിനു മുൻപ് അദ്ദേഹം മാസ്റ്റർ കാർഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരുന്നു. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നതാണ് ലോകബാങ്കിന്റെ ആപ്തവാക്യം. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആര്? ശ്രീ അജയ് ബംഗയാണ് ലോകബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ വംശജനായ ഒരു അമേരിക്കൻ ബിസിനസ് എക്സിക്യൂട്ടീവ് ആണ് ശ്രീ അജയ് ബംഗ. 2023 മുതൽ ലോകബാങ്ക് ഗ്രൂപ്പിന്റെ പ്രസിഡന്റാണ്. അതിനു മുൻപ് അദ്ദേഹം മാസ്റ്റർ കാർഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരുന്നു. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നതാണ് ലോകബാങ്കിന്റെ ആപ്തവാക്യം. നാളത്തെ ചില പരിപാടികൾ: രാവിലെ 5:55 സുഭാഷിതം സി കെ തെന്നൽ അവതരിപ്പിച്ചത്. 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻബോണ്ട് സ്പൈസസ് കാവ്യധാര, അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത.

രാവിലെ 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ടോൺസിലൈറ്റിസ്, അഡനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AIHMS ENT ക്ലിനിക്കിലെ ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി അഭിമുഖം. രാവിലെ 10:30 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുചാലകം. രാവിലെ 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശുദ്ധ മദ്ദള കേളി. ദാമോദരൻ നായരും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. രണ്ട് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. മൂന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു TS മറുപടി നൽകുന്നു.

വൈകിട്ട് 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയട് സ്വദേശിനി റീന സന്തോഷിന്റെ കൃഷിരീതികൾ. ഹൈഡെൻസിറ്റി കൃഷിരീതികളിലൂടെ റംബുട്ടാൻ ഉൽപ്പാദനവും എക്സ്പോർട്ട് സാധ്യതകളും. പരിയാരം മോതിരക്കണ്ണിയിലെ കർഷകനും സംരംഭകനും അഭിഭാഷകനുമായ ബാബു ജോസഫ് പൈനാടത്ത് സംസാരിക്കുന്നു. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, എടത്തല GHS സ്കൂളിലെ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, കായനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FMA വിനിങ് സമാപിക്കുന്നു. FMA വിനിങ്ങിന് നാളെ വൈകിട്ട് 7:35.

0: FM Evening.
1: ഇനി ന്യൂസ് അറ്റ് നയൻ, ഡൽഹി റിലേ.
2: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി. I'm Anuj.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം എൻ ആശയ് മച്ചാൻ എന്ന ചിത്രത്തിൽ നിന്ന് ചിത്ര പാടിയത്. രചന കാളിദാസൻ, സംഗീത സംവിധാനം ദേവ.

ചിത്രം തെൻട്രലെ എന്നയത്തോടെ പാടിയത് യേശുദാസ് ഉമാരമണൻ, രചന വാലി, ചിട്ടപ്പെടുത്തിയത് ഇളയരാജ.

മനോ, ചിത്ര എന്നിവർ പാടിയ ഗാനം പാണ്ടിനാട്ട് തങ്കം എന്ന ചിത്രത്തിൽ നിന്ന്. രചന ഗംഗൈ അമരൻ, സംഗീത സംവിധാനം

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടിവിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം.

0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:30.

0: ചിത്രപതംഗം.
1: ഒരു ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം സീനിനാവശ്യമായ പരിസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഷൂട്ട് ചെയ്ത റോ വിഷ്വലുകളും ട്രാക്കിലുള്ള സൗണ്ടുകളും പഠിച്ച് ആ സീനിന്റെ പരിസരം സൃഷ്ടിക്കുക എന്നതാണ് ശബ്ദരൂപകൽപ്പന അഥവാ സൗണ്ട് ഡിസൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയശ്രോതാക്കളെ, ഇന്ന് നിങ്ങളോടൊപ്പം നിരവധി ചലച്ചിത്രങ്ങൾക്ക് ശബ്ദരൂപകൽപ്പന ചെയ്ത കലാകാരൻ ജയദേവൻ ചക്കാടത്ത്.
2: സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൃശ്യശ്രാവ്യ മാധ്യമമാണ്. ചില സമയത്ത് നമ്മൾ വിഷ്വൽ കൊണ്ടാണ് കഥ പറയുക, ചില സമയത്ത് നമ്മൾ ശബ്ദം കൊണ്ടാണ് കഥ പറയുന്നത്. പിന്നെ സിനിമയിലെ ഇൻഫർമേഷൻ, അതായത് ഒരു സിനിമ നെറേറ്റീവ് മുന്നോട്ട് പോകുന്ന ഇന്നത്തെ കാലത്ത് ഒരു, ഞാൻ പറയുന്നത് നമ്മൾ നോർമലായി കാണുന്ന സിനിമകൾ വെച്ചാണ്, എല്ലാ സിനിമകളിലും ഡയലോഗ്സ് വഴിയാണ്. അപ്പോൾ ഡയലോഗാണ് സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശബ്ദം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾക്ക് ആദ്യം ആലോചിക്കുന്നത് മ്യൂസിക്കാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. അതായത് പലപ്പോഴും നമ്മൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷൻ ആളുകളിലുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മ്യൂസിക് യൂസ് ചെയ്യും. മ്യൂസിക്കാണ് അടുത്തൊരു സാധനങ്ങൾ. പിന്നെ ഇതല്ലാതെ ആളുകൾ കേൾക്കുകയും അതേസമയം അത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന കുറേ സൗണ്ടുകൾ സിനിമയിലുണ്ട്. അതായത് ഒരാൾ നടക്കുമ്പോഴുള്ള സൗണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റണ്ട് സീൻ കാണുകയും ചിടിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട്, കാറുകളുടെയും. നമ്മൾ എന്തൊക്കെ കേൾപ്പിക്കുന്നു അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കേൾപ്പിക്കുന്നില്ല എന്നുള്ളതും അത് പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നത്തെ കാലത്ത് അതൊരു വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നൊരു മീഡിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിനിമയിൽ സൈലൻസ് എന്നുള്ള സംഭവം വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ പലപ്പോഴും അത് വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ആവുന്ന ധാരാളം സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ. അതിൽ പിന്നെ വേറെ കുറേ മൈക്രോ സ്പെഷ്യലൈസേഷൻ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വരാം, പക്ഷെ ഇതൊക്കെയാണ് ബേസിക്കലായിട്ട് ഉണ്ടാകുന്നത്.
1: ഒരു കഥാപാത്രത്തോടൊപ്പം സഞ്ചരിച്ച് പ്രേക്ഷകനെ അനുഭവിപ്പിക്കുക എന്നത് ചലച്ചിത്രത്തിൽ ശബ്ദത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്.
2: എല്ലാ സിനിമയിലും ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വളരെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഈ അടുത്ത് ചെയ്തൊരു സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അതിലൊരു 6-7 മിനിറ്റ് ഉള്ള ഒരു സീനുണ്ട്. അത് ഷമ്മി എന്ന് പറയുന്ന ക്യാരക്ടർ ബേബിയുമായി ഒരു രാത്രി അവരുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു 6-7 മിനിറ്റ് ഉള്ള ഒരു സീൻസ് ഉണ്ട്. ആ പോർഷനിൽ വളരെ ഒരു സൈലന്റ് ആണ്, യൂസ് ചെയ്തിരിക്കുന്നത് സൈലൻസ് ആണ് അധികം യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു നിശബ്ദത. അതായത് ആ രണ്ട് ക്യാരക്ടേഴ്സിനിടയ്ക്കുള്ള വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നിശബ്ദത, അതാണ് ആ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സൈലൻസിനെ പോലും അനുഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് അവിടെ യൂസ് ചെയ്യണം. ഇരുട്ട് കാണിക്കണമെങ്കിൽ വെളിച്ചുണ്ടാവും എന്ന് പറയുന്ന പോലെ ശബ്ദം, നിശബ്ദമായൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ പിൻഡ്രോപ്പ് സൈലൻസ് എന്ന് പറഞ്ഞാൽ പിൻഡ്രോപ്പ് സൂചി വീഴുമ്പോണ്ടാവുന്ന സൈലൻസിനെയാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ സൂചി വീഴുമ്പോൾ പോലും കേൾക്കണം. അതുപോലെ ഈ സൈലൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾപ്പിക്കാൻ വേണ്ടി ശബ്ദം യൂസ് ചെയ്യണം. അപ്പൊ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വളരെ ചെറിയ രാത്രിയുടെ ശബ്ദങ്ങൾ, അതായത് കുമ്പളങ്ങി തന്നെ റെക്കോർഡ് ചെയ്ത ഒരുതരം ബെൽ ഫ്രോഗ് പോലുള്ള ചെറിയ ഫ്രോഗുകൾ, വളരെ ചെറിയ ക്രിക്കറ്റ്സ്, പിന്നെ വീടിൻ്റെ ഉള്ളിലൊരു ക്ലോക്കിൻ്റെ ടിക്ക്, ആ ക്ലോക്ക് ടിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ആ ക്ലോക്ക് ടിക്ക് ഫുള്ളായിട്ട് അവസാനിക്കുന്നുണ്ട്. ആ ക്ലോക്ക് ടിക്ക് അവസാനിക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഡയറക്ടറുടെ കൂടിയും കഴിവാണ്, അതായത് അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്യാനും. അതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് മ്യൂസിക് വരുന്നത്. ആ മ്യൂസിക് വരുന്നതും പോകുന്നതും അറിയുന്നുണ്ടാവില്ല, അതുപോലെയാണ് ആ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സീൻ എഴുതാനും അതുപോലത്തെ പോസസ്, അതായത് രണ്ട് സംഭാഷണങ്ങൾ തമ്മിൽ ആളുകളുടെ ആ ഒരു ഷോട്ടുകൾക്കിടയ്ക്കുള്ള പോസുകളും എഡിറ്റിംഗ് പാറ്റേണും എല്ലാം കൂടിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്.

0: പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോ ചിലപ്പോ നമ്മളാ ക്ലോക്ക് ടിക്കും അതായത് തവളകളും അല്ലെങ്കിൽ ക്രിക്കറ്റ് സൗണ്ടും അതായത് ചീവിടിന്റെ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കും.
1: അല്ല മച്ചാനെ വേറെ സീനാണ്.
2: എന്താടാ
1: നമ്മുടെ സിംഹിച്ചേച്ചില്ലേ, സിംഹിച്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു.
2: ആടാ പുതിയ പേരൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ.
1: ആ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താടാ അയാളുടെ പേര്?
3: ഷമ്മി.
2: ഷമ്മിയ?
1: ഞാൻ പറമ്പിലേക്ക് ബോടിച്ചാളോ ഓണം വിളിച്ച് കളി തീർത്തി പാട്ടാ.
2: വേറെ പറമ്പില്ലാത്തോണ്ടല്ലേ.

പിന്നെ കുമ്പളങ്ങനാഴ്ചയിൽ അങ്ങനെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിയാകുമ്പോഴേക്കും തൊട്ടടുത്തുള്ള വീട്ടിലെ കോഴികളൊക്കെ കൂവാൻ തുടങ്ങും. ഓക്കെ, അതെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. രാത്രി വലിയ ലൈറ്റുകളൊക്കെ അടിച്ച് ചില സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കോഴികൾക്ക് എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു കോഴിക്ക് മോർണിംഗ് ആയെന്നുള്ളൊരു ഫീല്. കോഴികളൊക്കെ ഇപ്പോൾ ഇവൺ ആ ഒരു ക്ലൈമാക്സിൽ ഇവർ 3 സഹോദരന്മാരും കൂടിയിട്ട് ഇങ്ങനെ വഞ്ചിയിൽ വരുന്ന സമയത്ത് ദൂരെ നിന്ന് കോഴിയുടെ സൗണ്ട് ഉണ്ട്. പരമാവധി അത് കളയാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കേൾക്കാം കോഴിയുടെ സൗണ്ടുകൾ വരും. കാക്കകൾ രാത്രി 1 മണി 2 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കാക്കകളുണ്ട് ആക്ച്വലി രാത്രിയിൽ, പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഒരു നൈറ്റിൽ കാക്കയില്ല, ക്രിക്കറ്റ്സ് ആണുള്ളത്, അതായത് ചീവീടുകളും മറ്റു സൗണ്ടുകളും. അപ്പോൾ കാക്കകൾ പെട്ടെന്ന് കേൾപ്പിക്കാൻ പറ്റില്ല. മൊത്തത്തിൽ കുമ്പളങ്ങനാഴ്ചയിൽ സൗണ്ട് ട്രാക്കിൽ ഏറ്റവും കൂടുതൽ കാക്കയാണ്. കാരണം

0: കാക്കകൾക്ക് രാത്രി 1 മണി 2 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കാക്ക നമ്മള് കാക്കകൾ ഉണ്ട് ആക്ച്വലി രാത്രിയിൽ, പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഒരു നൈറ്റിൽ കാക്കയില്ല, ക്രിക്കറ്റ്സ് ആണുള്ളത്, അതായത് ചീവീടുകളും മറ്റു സൗണ്ടുകളും. അപ്പൊ കാക്കകൾ പെട്ടെന്ന് കേൾപ്പിക്കാൻ പറ്റില്ല. മൊത്തത്തിൽ കുമ്പളങ്ങനെച്ചില് സൗണ്ട് ട്രാക്കിൽ ഏറ്റവും കൂടുതൽ കാക്കയാണ്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത് ചെല്ലാനം ഭാഗത്തും അല്ലെങ്കിൽ എന്ന് പറയുന്നത് കുമ്പളങ്ങിയിലൊക്കെയാണ്. അവിടെ എപ്പോഴും കാക്കകൾ എപ്പോഴും ഉണ്ട്, എവിടെ പോയി കഴിഞ്ഞാലും കാക്കയുണ്ട്. അപ്പൊ കാക്കകളുടെ സൗണ്ട് എപ്പോഴും മിക്സ് ആയിട്ടാണ് കേൾക്കുന്നത് ഡയലോഗിൽ. പക്ഷെ പരമാവധി അതിനെ കുറച്ചു വെച്ചിരിക്കുകയാണ്, പല രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് സാധനത്തിനെ കുറച്ചു വെച്ചിരിക്കുകയാണ്.
1: യേശു നമുക്കറിയാത്ത ആളൊന്നല്ലല്ലോ.
2: പാർട്ണർഷിപ്പ് എപ്പോഴുണ്ട്?
1: മണ്ടനാണ്.
0: വള്ളത്തിൽ പോകുന്ന സാധനങ്ങള്, വള്ളത്തിലുള്ള ഡയലോഗ്സ് കുമ്പളങ്ങിയിലെങ്കിൽ ഒന്നും ആകെ ഒരു ഒന്നേ ഉള്ളൂ. അതായത് തൗബിനും ഷെയ്നും കൂടിയിട്ട് വല വിരിക്കാൻ പോകുന്ന ഒരു പാട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് വഞ്ചിയുടെ ഉള്ളില്, അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കുകളൊന്നും കേബിൾഡ് മൈക്കുകളല്ല, വയർലെസ് മൈക്കുകളാണ്. അപ്പൊ നമ്മളിപ്പോ കരയിലാണ് നിൽക്കുന്നത്, അത്രയ്ക്കും റേഞ്ച് ആ മൈക്കിനുണ്ട്. അപ്പോൾ വഞ്ചിയുടെ ഉള്ളില് എല്ലാവർക്കും മൈക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബോഡി മൈക്കുണ്ട്. അപ്പൊ അത് കറക്റ്റായി കിട്ടും. പിന്നെ ദൂരം ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കരയുന്ന ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. ആ മൂന്ന് മൈക്കുകളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ദൂരവും ആ സ്ഥലവും ശരിയാക്കിയിട്ട് വരുന്നത്. തുഴയുടെ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തതുണ്ട്, അതായത് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തതുണ്ട്, അതല്ലാതെ സ്റ്റുഡിയോയിൽ ഫോളി ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ വെള്ളം നിറച്ചിട്ടുള്ള ടാങ്ക് വെച്ചിട്ട് ആ തുഴ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചിട്ട് അതാണ് ഫോളി സൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുമ്പോഴൊക്കെയുള്ള ആ സൗണ്ടുകൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം എപ്പോഴും അത് പലപ്പോഴും നമ്മൾ ഡയലോഗിൽ മിസ്സായി പോകുന്നു. നമ്മൾ ലൊക്കേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് ആളുകളുടെ ഡയലോഗിനാണ്. അപ്പോൾ ഡയലോഗിനെ ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, ഡയലോഗിനെ ഹനിക്കുന്ന രീതിയിലുള്ള യാതൊരു സംഭവങ്ങളും നമ്മൾ ചെയ്യും.

0: ഏറ്റവും ആദ്യം ചെയ്തത്, അതായത് പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോയത് ബോംബെയിലാണ്. ബോംബെയിൽ ചെന്ന് ബോംബെ സമ്മർ എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സുഭാഷ് സാഹു എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിസ്റ്റുണ്ട്, ഓംകാര കമീന ഇതൊക്കെ ചെയ്ത് കുറെ വലിയ പടങ്ങളൊക്കെ ചെയ്തു. പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ധാരാളം ഹിന്ദി സിനിമയിൽ വർക്ക് ചെയ്യാൻ അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആക്കിയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യം കിട്ടുന്ന ഇൻഡിപെൻഡന്റ് പടം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിജുവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. വീട്ടിലേക്കുള്ള വഴിയിൽ ഞാനാണ് അത് മലയാള സിനിമയിൽ അന്ന് ലൊക്കേഷൻ സൗണ്ട് ഞാൻ ചെയ്യുന്നത്. അധികവും ഞാൻ ഡബ് ചെയ്യാറില്ല യൂഷ്വലി. ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണോ ആക്ടേഴ്സ് സംസാരിക്കുന്നത് അത് ലൊക്കേഷനിൽ തന്നെ അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് അത് പിന്നീട് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ എന്താ പറയുന്നത് സൗണ്ട് ട്രാക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്തൊരു സിനിമയാണ്. അത് ഇന്ത്യ മുഴുവൻ പല പല സ്ഥലത്ത് ലഡാക്കിലും ജയ്സാൽമറിലും പുഷ്കറിലൊക്കെ പെച്ച് പൃഥ്വിരാജും ഇന്ദ്രജിത്ത് ഇവരൊക്കെ കൂടിയുള്ളൊരു സിനിമയാണത്. അതിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ആദ്യം റെക്കോർഡിങ്ങും ചെയ്തു, അത് പിന്നീട് ശബ്ദ ഡിസൈനും അതായത് സൗണ്ട് ഡിസൈൻ എന്നുള്ള പ്രോസസ്സിലും ഞാൻ പങ്കാളിയായിരുന്നു.
1: ഡോക്ടർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: ജസ്ബീർ,
1: ഞാൻ പറയുന്ന ഒന്ന് എഴുതിയെടുക്കോ? ഗായത്രി, നെടുവണ്ണൂർ കടവ് കോളനി, കുളത്തൂപ്പുഴ, കേരള. ഏത് നിമിഷവും മരിക്കാവുന്നൊരവസ്ഥയിലാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർ ഒരു സഹായം ചെയ്യണം. ആ അഡ്രസ്സിൽ എൻ്റെ മകനുണ്ട്, അവനെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ സഹായിക്കണം.
0: ഡോക്ടർ ബിജുവിൻ്റെ ആ സിനിമയിൽ ഡോക്ടർ ബിജുവിന് വേണ്ടിയിരുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു സംഭവമായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ലഡാക്കിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ശബ്ദത്തിനെ സംബന്ധിച്ച് ലഡാക്കിലെ ഏറ്റവും ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ലഡാക്ക് വളരെ സൈലന്റ് ആണ്, അവിടെ കിളിയില്ല, ഒരു കാറ്റ് മാത്രമാണ് ബേസിക്കലി നമ്മൾ കേൾക്കുന്നത്. പിന്നെ ശബ്ദത്തിന് പോലും വ്യത്യാസമുണ്ട്, കാരണം നമ്മൾ ഐസിൽ റിഫ്ലക്ട് ചെയ്തിട്ടാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലഡാക്ക് പോലത്തെ ഒരു ലഡാക്കിൽ ഒരു 10-15 ദിവസം ഉണ്ടായിരുന്നു സിനിമയുടെ ഒരു ഒരു ഒരു മെജോറിറ്റി പോർഷൻ നടക്കുന്നത് ലഡാക്കിലാണ്. അപ്പോൾ ലഡാക്കിനെ എങ്ങനെ നമ്മൾ സിനിമയിൽ കൊണ്ടുവരുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലഡാക്കിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ ലഡാക്ക് മാർക്കറ്റിലൊക്കെ വെച്ചുള്ള സീനുകൾ കുറവാണ്, പക്ഷേ എങ്കിലും ലഡാക്കിൻ്റേതായിട്ടുള്ളൊരു ഫീല് എങ്ങനെയാണ് ശബ്ദത്തിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും വലിയ ചലഞ്ച്. അധികം യൂസ് ചെയ്തിരിക്കുന്ന കാറ്റുകളാണ്, കുറേ കാറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാറ്റ് റെക്കോർഡ് ചെയ്യാൻ വലിയ പാടാണ്, കാറ്റ് റെക്കോർഡ് ചെയ്തപ്പോഴും നോയ്സ് ആയിട്ടാണ് കേൾക്കുന്നത്, പക്ഷേ കാറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ധാരാളം. പിന്നെ അതിലും ഈ സൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ ജയ്സാൽമറിൽ പോയി അവിടെ മരുഭൂമിയാണ്. മരുഭൂമി കുറച്ചും കൂടി ഈസിയാണ്, കാരണം മരുഭൂമിക്ക് അതിന്

0: അതിൻ്റെതായിട്ടുള്ള ആനിമൽസും ഇൻസെക്ട്സും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പോർഷൻ തിരുവനന്തപുരം, കുറച്ച് പോർഷൻ പുഷ്കറിൽ. പുഷ്കർ മേളയിലുള്ള റെക്കോർഡിംഗ് അനുഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു വലിയൊരു ഷോട്ടാണ് നടന്ന്, ഇന്ദ്രജിത്തും പൃഥ്വിരാജും കൂടി നടന്ന് സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരു ഷോട്ടാണ്. പിന്നിലേക്ക് ക്യാമറ പോകുന്നത് അത് വളരെ ഭംഗിയായിട്ട്. അപ്പോൾ അവരിങ്ങനെ നടന്നു വരുന്നതോടുകൂടി പല കടകളിൽ നിന്നുള്ള പാട്ടുകൾ മാറി മാറി വരും. പല ആളുകളുടെ പോകുന്നതും സഞ്ചരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ് പോകുന്ന ആൾക്കാർ, ആ സൗണ്ടിൻ്റെ പേഴ്സ്പെക്റ്റീവ് വളരെ ഭംഗിയായിട്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ സിനിമയിൽ. അങ്ങനെ പല പല പോർഷൻസ് അതിലുണ്ട്. സിനിമ തുടങ്ങുന്നത് 12,000 അടി മുകളിൽ നിന്നുള്ള കറുതങ്ങളിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഒരാളിൽ നിന്നാണ്. അപ്പോൾ ഐസിലുണ്ടാവുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്, കാരണം അവിടെ വേറെ ഇൻസെക്ട്സ് ആണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ജീവികളൊന്നുമില്ല, ഒരു ലൈക്ക് എ കോൾഡ് ഡെസേർട്ട്.
1: നിങ്ങൾക്ക് ആരാണെന്ന് പോലും അറിയാത്ത ഈ 100 കണക്കിന് നിരപരാധികളെ നിങ്ങൾ കൊല്ലാൻ പോലെ, അതെന്തിനാണ്? അതേ തത്വത്തിന്റെ മറുവശമാണത്. ഇപ്പൊ നിങ്ങൾ തങ്കറിയടം എന്നെ സേപ്പ് നിങ്ങൾ സന്ധിച്ചാളുകൾ. ഇവർ യാരെയും സാധാരണമാ അമ്മയപ്പോടെ വെളിയിലിരുന്ന് യാർക്കും പാക്ക കുടുംബം. താരിഖ് സാബോട് കുഴന്തയെ ഉങ്ക കയ്യിലിരുന്ന് എടുത്ത് അവർ കയ്യിലെ ഒപ്പിടിക്കരുത് അവളെ കഷ്ടമാണ് കാര്യം കിടയാ. ആണ് അവരോട് കുഴന്തയെ ഇവ്വളോ ദൂരം കൂട്ടിയിട്ട് വന്നവളെ ഒരു വാട്ടിയാതെ അവർ പാക്കണം പുറത്തു വന്നു. അതിനാലതാണ് ഞാൻ കൂടെ നീങ്ക ഇപ്പം നടന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെങ്കിലും
0: എല്ലാ സിനിമയിലും ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പൊ ഈവൻ നമ്മളൊരു മ്യൂസിക് കേൾക്കും അതേ സിനിമയിൽ, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ള സാധനം ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇപ്പൊ ഇന്നത്തെ സിനിമയിൽ ഞാൻ വളരെ കറക്റ്റായിട്ട് പറയാം, സിനിമയിലെ സമയത്തിൽ സമയം അനുഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ മ്യൂസിക് ഉപയോഗിക്കുന്നത്. അതായത് ഇയാളൊരു 2 മിനിറ്റായിട്ട് ഇപ്പൊ ഞാനും നിങ്ങളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 10 മിനിറ്റായി സംസാരിക്കുന്നു. ഈ 10 മിനിറ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാൽ മതി, അത് വളരെ സ്പീഡിൽ കടന്നു പോകും. അതേസമയം നമ്മൾ ഈ സാധനത്തിന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സിനിമയിലെ സമയത്തിന് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ യൂസേജ് വളരെ ഡിസ്ക്രിമിനേറ്റിംഗ് ആയിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. എങ്കിലേ അതായത് സിനിമയിലുള്ള സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സാധനത്തിന് കണ്ടിരിക്കുന്ന ആൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ഭൂരിഭാഗം സിനിമകളും ഈ സമയത്തിന് അനുവദിക്കാൻ ആവശ്യമില്ലാത്ത സിനിമകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ വളരെ അടുത്ത് ഞാൻ ചെയ്ത കുറച്ച് സിനിമകളിൽ എനിക്കത് യൂസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഇപ്പോൾ മായാനദി, അതിൽ ധാരാളം സൈലൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിൽ ധാരാളം സൈലൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. കാർബൺ എന്ന് പറഞ്ഞ സിനിമയിൽ ധാരാളം സൈലൻസ് യൂസ് ചെയ്തിട്ടുണ്ട്.
2: എന്റെ സ്ഥലം എവിടെയാ? അപ്പൊ എന്ത് കല്ല പറഞ്ഞ?
3: പച്ചമരത്.
2: പച്ചമരത് എവിടെ നിന്ന് കിട്ടി?
3: ഇത് ശരിക്കും തിരുവനന്തപുരത്ത് അമ്പലത്തിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയത്. ജനും പീസ
2: അത് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. കല്യാണിച്ചേ
0: ഇപ്പൊ മായാനദിയിൽ, മായാനദിയിൽ ആ ഒരു ട്രെയിനിൽ പോകുന്നുള്ള കാറ്റിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇവർ ട്രെയിനിൽ പോകുന്നു, ട്രെയിനിൻ്റെ സൗണ്ടുകൾ വരുന്നുണ്ട് അതിൽ. ട്രെയിനിൻ്റെ സൗണ്ട് ആ തബലയുടെ സൗണ്ടുമായിട്ട് എന്ന് പറയുന്ന ആ താളം ചേരുന്നുണ്ട്. ആ സഞ്ചാരത്തിൻ്റെ അവരുടെ ആ ഒരു യാത്രയുടെ ഒരു ഫീൽ അതിൽ വരുന്നുണ്ട്.

0: അത് കഴിഞ്ഞ് അവർ ചെന്ന് ബേക്കൽ ഫോർട്ടിൽ ചെന്ന് അപ്പുവും മാത്തനും ഈ രണ്ട് കഥാപാത്രങ്ങളിൽ ചെന്ന് അവരുടെ ഒരു പ്രണയം ഉടലെടുക്കുന്ന അവസരത്തിൽ കടലിന്റെ സൗണ്ടുകൾ അതിൽ വരുന്നുണ്ട്. എല്ലാ സമയത്തും നമുക്ക് ഒരു പാട്ടിന്റെ ഒപ്പം നമുക്ക് സൗണ്ടുകൾ ഇടേണ്ട ആവശ്യം വരാറില്ല. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ആ പാട്ട് അല്ലാതെ തന്നെ വളരെ ഭംഗിയായിരിക്കും. ചില സമയത്ത് നമുക്ക് ഈ പാട്ട് നടക്കുന്നത് എന്താ പറയുന്നത്, ആ പാട്ട് പാട്ടായിട്ട് നിൽക്കാതെ അത് സിനിമയുടെ ഭാഗമാക്കി മാറ്റാൻ വേറൊരു രീതിയിലുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ കഥാപാത്രങ്ങളോടൊപ്പം നമുക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാം. അല്ലാണ്ട് പെട്ടെന്ന് ഇവിടെ കൊച്ചിയിൽ നിന്ന് വർത്താനം പറഞ്ഞു സ്വിറ്റ്സർലൻഡിലേക്ക് കട്ട് ചെയ്യുന്ന പാട്ട് സീനിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല.
1: This is the place, Bombay, Manirathnam. Song, Veera song.
2: Okay.
1: Manisha Koirala running that for this.
2: I've seen.
1: Arvind Swami cut his hand, that time blew it. And this is your bodyguard?
2: Yeah. Okay.
1: Ready?
2: Ready, sir.
1: Action!
0: അതിലെ ഒരു ഓർക്കുന്നൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ക്ലൈമാക്സിൽ പോലീസുകാർ നിന്നിട്ട് ഇയാളെ കൊല്ലുന്നതിന് മാത്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരു എൻകൗണ്ടറിലൂടെ കൊല്ലുന്ന എൻകൗണ്ടർ പോലെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡർ ചെയ്യുന്നതിന് മുമ്പ് അവരത്

0: ഇയാളോട് പറയണ വേണ്ടിയോ എന്നുള്ള ഉദ്ദേശിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സമയത്ത് ഇയാൾ മദ്യപിക്കുന്നുണ്ട്. ആ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സീനിയർ ഓഫീസറും ജൂനിയർ ഓഫീസറും തമ്മിൽ ഈ സംസാരം നടക്കുന്നത്. അപ്പൊ അന്ന് കണ്ണവങ്കാടിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. കണ്ണവങ്കാട്ടിലാണ്, ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബസ്സൊക്കെ തടഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് മഴ പെയ്തു. അപ്പോൾ മഴത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ ഈ ചായക്കടയുടെ മുകളിൽ നിറയെ ടർപ്പാലിനാണ്. അപ്പോൾ മഴത്തുള്ളി ഉണ്ട് അതിൽ. അപ്പൊ ബേസിക്കലി സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു മഴയുടെ മൂടോ മഴത്തുള്ളിയോ ഇല്ല. ശ്യാമ എന്നോട് പറയുമ്പോഴൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല ഇത്. പിന്നീട് ഷൂട്ട് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നീട് ആ മഴത്തുള്ളിനെ നമ്മൾ മഴത്തുള്ളി അതിലൊരു മ്യൂസിക് യൂസ് ചെയ്തിട്ടില്ല അതിൽ. അല്ല, കാട്ടിൽ നിന്നുള്ള കുറച്ച് ക്രിക്കറ്റിന്റെ സൗണ്ടുകളും അഗൈൻ ആ ഒരു ഇരുട്ടിനനുസരിച്ചിട്ടുള്ള ആവശ്യമുള്ള സൗണ്ടുകളും, പിന്നെ ബേസിക്കായിട്ട് ഈ തുള്ളി തുള്ളിയായിട്ട് വീഴുന്ന മഴയുടെ ഒരു ചെറിയൊരു ഫീൽ, അതായത് മരം പെയ്യുന്ന സൗണ്ട്, അതാണ് ബേസിക്കലി യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയുടെ ഒരു മെയിൻ ആയിട്ടുള്ള മ്യൂസിക് പോർഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൊരു വളരെ റിസ്ക്കാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഇത്രയധികം എല്ലാത്തിനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് ശീലമുള്ള ഒരു ഓഡിയൻസിന്റെ അടുത്തേക്ക് സൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലൂടെ ഒരു കഥ പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇമോഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക്കാണ്. കാരണം കമേഷ്യലി പോലും അത് റിസ്ക്കാണ്. കാരണം പടം ലാഗാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ഒരു ശീലമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് ആഷികേട്ടൻ അത് വളരെ ആഷികപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബേബിയും ഷമ്മിയായിട്ടുള്ള ആ സീനിലൊക്കെ അതൊരു ഡയറക്റ്റായിട്ട് ഒരു എടുക്കുന്ന റിസ്ക്കും കൂടിയാണ്. അവരുടെ ചോയ്സ് ആണത്. അതിപ്പോൾ മ്യൂസിക് കൊണ്ടാണോ കഥ പറയേണ്ടത്, വിഷ്വൽ കൊണ്ടാണോ കഥ പറയേണ്ടത്, അത് സൗണ്ട് എഫക്ട്സ് കൊണ്ടാണോ കഥ പറയുന്നത്, അതൊരു ഡയറക്റ്റായിട്ട് ചോയ്സാണ്. അത് ഓരോ ഡയറക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത്.
1: എന്നെ പോലുള്ളവരൊക്കെ ശരിക്കും പോലീസിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടി

ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിങ് സൗണ്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ റെക്കോർഡിങ് ഇവിടെ ലൈവ് ഡബ്ബിങ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ അയാൾ പറയുന്ന ഡയലോഗ് അവിടെ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്യുകയാണ്. അതായത് ക്യാമറയിൽ വിഷ്വൽ എടുക്കുന്ന പോലെ തന്നെ അതേസമയത്ത് എല്ലാവരും സൈലന്റായി നിൽക്കുകയും പരമാവധി അതിൻ്റെ ആവശ്യം അവർക്ക് ഒരു സ്പേസ് കൊടുത്ത് കറക്റ്റായിട്ട് ആ സാധനം അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം ആ അവിടെ ഉണ്ടാവുന്ന അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മറ്റ് സൗണ്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. എന്ന് വെച്ചാൽ ആ മൈക്കിൽ തന്നെ വരും, കാരണം സൗണ്ടുകൾ ഓവർലാപ്പ് ആയിരിക്കും പലപ്പോഴും. അതിനുശേഷം പടം എഡിറ്റ് ചെയ്യുന്നത് ഈ വിഷ്വലും ഈ സൗണ്ടും വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എഡിറ്റർ ആ ഒരു സിനിമ എഡിറ്റ് ലോക്ക് ആയതിന് ശേഷം, എഡിറ്റ് ഫിക്സ് ആയതിന് ശേഷം നമുക്കത് തരികയാണ്. അതിനുശേഷം ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയലോഗുകൾ, അതിപ്പോൾ ചിലപ്പോൾ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നാല് മൈക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ മൈക്ക് വെക്കണം, ഏതൊക്കെ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ പല കൺസിഡറേഷൻസ് ആണ്. ഏതൊക്കെ മൈക്കാണ് ഏറ്റവും നന്നായി ടോണാലിറ്റി ഉള്ള മൈക്ക് ഏതാണ്, ഏറ്റവും നല്ല നോയ്സ് കുറവുള്ള മൈക്ക് ഏതാണ്, ഇതൊക്കെ നോക്കി അത് എഡിറ്റ് ചെയ്യണം. അതായത് ഡയലോഗ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോസസ്സുണ്ട്. ഡയലോഗ് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പാരലലായിട്ട് അത് അവർക്ക് ചുറ്റുമുള്ള ഒരു ശബ്ദ പരിസരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ആവശ്യമുള്ള സൗണ്ടുകൾ റെക്കോർഡ് ചെയ്ത് അത് ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ പോയി വീണ്ടും ഒന്നും കൂടി അത് റെക്കോർഡ് ചെയ്യുക, സമയം കാലൊക്കെ വെച്ച് ഒന്നും കൂടി അത് റെക്കോർഡ് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ഒരു സിനിമ നമ്മളെ ആംബിയൻസസ് എന്ന് പറയും. യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് എന്ന് പറയും. പിന്നീട് വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഇപ്പോൾ നടക്കുകയാണ് സാധനങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സൗണ്ടുകളാണ് വെച്ചാൽ നമ്മളത് അതേ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അത്തരം സൗണ്ടുകൾ നമ്മുടെ ഡയലോഗ് ട്രാക്കിൽ തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോളി സൗണ്ട്സ് അവർ നടക്കുന്നതിൻ്റെ അവർ യൂസ് ചെയ്ത അതേ ഫുഡ് വെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പതുക്കെ അത് സ്റ്റുഡിയോയിൽ അവരനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതൊരു മ്യൂസിക് കമ്പോസർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ അയാൾ കമ്പോസ് ചെയ്ത മ്യൂസിക്കും വരും. ഈ എല്ലാ സൗണ്ടുകളും ചേർന്ന് അവസാനം ഒരു എക്സിബിഷൻ ഫോർമാറ്റിലേക്ക്, അതായത് പ്രദർശനത്തിന് കറക്റ്റായിട്ടുള്ള തിയേറ്ററുകൾ കറക്റ്റായിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കുന്ന ഒരു ജോലിയാണ് ബേസിക്കലി മിക്സിംഗ്. അതൊരു ടെക്നിക്കൽ ജോലി മാത്രമല്ല, അതൊരു എന്ന് പറയുന്ന ഒരു ഡയറക്ടേഴ്സ് ഒരു ജോലി കൂടിയാണ്. എന്തൊക്കെ കേൾക്കണം, അതൊക്കെ എത്ര ലെവലിൽ കേൾക്കണം, എങ്ങനെ കേൾപ്പിക്കണം, എവിടുന്ന് കേൾപ്പിക്കണം, അങ്ങനെയും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് സൈഡിൽ നിന്നാണ് കേൾപ്പിക്കണം, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യനുകൾ ചെയ്യുന്ന അതെല്ലാം കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് മിക്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മിക്സിംഗ് അല്ലെങ്കിൽ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു എക്സിബിഷൻ ഫോർമാറ്റ് തയ്യാറാക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് ബേസിക്കലി സൗണ്ട് ഡിസൈനർ. അയാൾക്ക് സ്ക്രിപ്റ്റിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. ഡയറക്ടറും എഡിറ്ററും അല്ലെങ്കിൽ ക്യാമറമാനും ഈ ടീമുകളായിട്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും നമ്മൾ കളർ ടോൺ അനുസരിച്ച് പോലും നമ്മുടെ മനസ്സിൽ വരുന്ന

0: സാധനങ്ങൾ ചേഞ്ച് ആവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ ഈ ടീമിൻ്റെ ഒപ്പം നിന്നിട്ട് വേറൊരു ടീമിനെ എന്താ സംഘടിപ്പിച്ച് അവരുമായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ബേസിക്കലി ഒരു സൗണ്ട് ഡിസൈനർ ചെയ്യുന്നത്.
1: ഒരു ചലച്ചിത്രം ഉണ്ടായി വരുന്നതിൽ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നത് സത്യം തന്നെയാണ്. ഒരു കഥാപാത്ര നിർമ്മാണത്തിന്റെ പൂർണ്ണതയും ചിത്ര ശബ്ദ മിശ്രണത്തിലാണ് കുടികൊള്ളുന്നത്.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ശബ്ദരൂപകൽപ്പനയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ജയദേവൻ ചക്കാടത്ത്.

0: ആഖ്യാനം ലൗലി മോൾ മോഹൻ.
1: രചന ഏകോപനം നിർവഹണം NS ജയമോഹൻ.

പ്രിയ ശ്രോതാക്കൾ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. വിലാസം: ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഇമെയിലിലും അഭിപ്രായങ്ങൾ അറിയിക്കാം. വിലാസം: AIRFM Kochi@gmail.com.

0: ചിത്രപതംഗം.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 53:20. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കും. ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിൽ നിന്ന് ചിത്ര പാടിയത്, രചന കെ ജയകുമാർ, സംഗീത സംവിധാനം സണ്ണി സ്റ്റീഫൻ.

ഉത്തരം നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം ആലപിച്ചത് രാജേഷ്, എച്ച്, ചിത്ര എന്നിവർ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 14 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ടി വി ശങ്കരനാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. പറവൂർ എ സുന്ദരേശൻ വയലിൻ, ഉമയാൾപുരം കെ ശിവരാമൻ മൃദംഗം, പാലക്കാട് സുന്ദരം ഖടം. കച്ചേരിയിലാദ്യം നാട്ടരാഗത്തിൽ പാവനാത്മജ, ദീക്ഷിതർ കൃതി ഖണ്ഡചാപ്പത്താളം.

കച്ചേരിയിൽ അടുത്തതായി സഹസ്രകരമണ്ഡിത രാഗം വാചസ്പതി ഹരികേശനല്ലൂർ മുത്തയ്യോർ ഭാഗവതർ കൃതി ആദിതാളം.

ടി വി ശങ്കരനാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കച്ചേരി തുടരുന്നു. പരമപാവന രാമ, രാഗം പൂർവി കല്യാണി, രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ കൃതി, ആദ്യതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടി വി ശങ്കരനാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, തുടർന്ന് സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഇന്ന് ഈ പരിപാടിയിൽ ഗരീബ് കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഡൽഹി റിലേ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 44:08. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്ന് FM ബാൻഡിൽ 102.3 MHz അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.